നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948 അശ്വിനം 9, കൊല്ലവർഷം 1202 കന്നി 15, 2026 ഒക്ടോബർ 1 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 34 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ഇതാ ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനം തീരുന്നു.

0: ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ ജോൺ ടി എബ്രഹാം, തേവരത്ത്.
1: ഇന്ന് ഒക്ടോബർ 1 ലോകമെമ്പാടും അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കുന്ന ദിനം. നമുക്ക് വേരുകളെ മറക്കാതിരിക്കാം. ജീവിതത്തിൻ്റെ സായന്തനത്തിലേക്ക് കാലെടുത്തു വെച്ച് നമ്മുടെ മുതിർന്ന തലമുറയെ സ്നേഹത്തോടെയും ആദരവോടെയും ഓർമ്മിക്കേണ്ട ഒരു സവിശേഷ ദിനം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഭൗതിക സുഖങ്ങളും അറിവുകളും മൂല്യങ്ങളുമെല്ലാം മുൻതലമുറ അവരുടെ വിയർപ്പും സ്വപ്നങ്ങളും നൽകി പടുത്തുയർത്തിയതാണ്. ഈ അവസരത്തിൽ മനസ്സിൽ തെളിയുന്നത് സുന്ദരമായ ഒരു ഗുണപാഠകഥയാണ്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ അപ്പൂപ്പനും മകനും മരുമകളും അവരുടെ 10 വയസ്സുകാരനായ കൊച്ചുമകനും ഒന്നിച്ച് താമസിച്ചിരുന്നു. പ്രായമേറെയായതോടെ ആ അപ്പൂപ്പന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി, കണ്ണിന്റെ കാഴ്ച മങ്ങി. ഒരു ദിവസം തീന്മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വിറയ്ക്കുന്ന കൈകളിൽ നിന്ന് കഞ്ഞിക്കിണ്ണം വഴുതി താഴെ വീണ് പൊട്ടിപ്പോയി. മകനും മരുമകൾക്കും അത് ഒട്ടും സഹിച്ചില്ല. അവർ അപ്പൂപ്പനോട് കയർത്ത് സംസാരിച്ചു, ഇനി അച്ഛൻ ഞങ്ങളോടൊപ്പം ഈ തീന്മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട, മുറിയുടെ മൂലയിലിരുന്ന് കഴിച്ചാൽ മതി എന്ന് അവർ തീരുമാനിച്ചു. മാത്രമല്ല, പാത്രങ്ങൾ ഇനി ഉടഞ്ഞു പോകാതിരിക്കാൻ മരപ്പണിക്കാരനെ കൊണ്ട് ഒരു ചെറിയ തടിപ്പാത്രവും ഉണ്ടാക്കിക്കൊടുത്തു. വൃദ്ധനായ ആ അച്ഛൻ കണ്ണീരടക്കി ഒരു മൂലയിലിരുന്ന് ആ തടിപ്പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു വൈകുന്നേരം മകൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയസ്പർശിയായിരുന്നു. 10 വയസ്സുകാരനായ അവൻ്റെ മകൻ മുറ്റത്തിരുന്ന് ഒരു മരക്കഷണം ചെത്തി മിനുക്കുകയാണ്. അച്ഛൻ സ്നേഹത്തോടെ ചോദിച്ചു, മോനെ നീ എന്താണ് ഈ ഉണ്ടാക്കുന്നത്? നിഷ്കളങ്കനായ ആ ബാലൻ മറുപടി നൽകി, അച്ഛാ, ഞാൻ അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം കഴിക്കാനായി 2 തടിപ്പാത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ ഭക്ഷണം തരാൻ വേണ്ടി. ആ വാക്കുകൾ ആ മാതാപിതാക്കളുടെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ പോലെയാണ് പതിച്ചത്. അവരുടെ കണ്ണുകൾ തുറന്നു. തങ്ങൾ സ്വന്തം മാതാപിതാക്കളോട് ചെയ്യുന്നത് എന്താണോ അതാണ് നാളെ മക്കൾ തങ്ങളോടും ചെയ്യാൻ പോകുന്നത് എന്ന പരമസത്യം അവർ തിരിച്ചറിഞ്ഞു. അവർ കരഞ്ഞുകൊണ്ട് ആ അച്ഛന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. അദ്ദേഹത്തെ വീണ്ടും സ്നേഹത്തോടെ സ്വീകരണ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ വീടുകളിലെ മുതിർന്നവർ ഒരിക്കലും ഒരു അധികപ്പറ്റോ ബാധ്യതയോ അല്ല. ഒരു വൻവൃക്ഷത്തിൻ്റെ തണലും കായികനികളും നാം ആസ്വദിക്കുമ്പോൾ മണ്ണിനടിയിൽ കിടക്കുന്ന അതിൻ്റെ വേരുകളെ നാം മറന്നുപോകാറുണ്ടോ? ഇല്ല. ആ വേരുകളാണ് തായ്തടിയെ താങ്ങി നിർത്തുന്നത്. ആ വേരുകളാണ് നമ്മുടെ മാതാപിതാക്കളും മുതിർന്നവരും. അവർ ചോദിക്കുന്നത് വിലപിടിപ്പുള്ള സമ്മാനങ്ങളോ ആഡംബരങ്ങളോ അല്ല, ദിവസവും കുറച്ച് സമയം അവരോടൊപ്പം ചെലവഴിക്കാൻ നാം കാട്ടുന്ന മനസ്സാണ്. അവരുടെ പഴയ ഓർമ്മകൾ ഒരുപക്ഷെ പലതവണ കേട്ടതാണെങ്കിലും അല്പം ക്ഷമയോടെ കേട്ടിരിക്കാനുള്ള സന്മനസ്സാണ്. ഒറ്റപ്പെടലും അവഗണനയുമാണ് വാർദ്ധക്യത്തിൻ്റെ ഏറ്റവും വലിയ രോഗം. സ്നേഹവും കരുതലും

0: ം തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ഔഷധം. മഹാകവി വള്ളത്തോൾ പാടിയതുപോലെ, പെറ്റമ്മയേക്കാൾ വലിയൊരു ദൈവമുണ്ടോ? നമുക്ക് വഴി നടക്കാൻ സ്വന്തം വിരലുകൾ തന്നവരെ ജീവിതത്തിൻ്റെ സന്ധ്യാസമയത്ത് കൈവിടാതെ ചേർത്ത് പിടിക്കാം. അവരുടെ ചുളിവു വീണ മുഖങ്ങളിൽ ഒരു പുഞ്ചിരി വിടർത്താൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഈ ജീവിതത്തിൽ നമ്മൾ നേടുന്ന ഏറ്റവും വലിയ പുണ്യം.
1: സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ഡോക്ടർ ജോൺ ടി എബ്രഹാം തിവരത്ത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. രോഗപ്രതിരോധത്തിനും ആരോഗ്യ പ്രോത്സാഹനത്തിനും മുൻഗണന നൽകി സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി JP Nadda. ന്യൂഡൽഹിയിൽ 4 ദിവസത്തെ വേൾഡ് കോൺഗ്രസ് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഖ്യാത സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ MT വാസുദേവൻ നായരുടെ സ്മരണാർത്ഥം കോഴിക്കോട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തിരുവനന്തപുരത്ത് 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള മത്സര വിഭാഗത്തിൽ കമൽ KM സംവിധാനം ചെയ്ത ക്ലോസ് അപ്പ് ക്ലോസ് ദ മേക്കിംഗ് ഓഫ് പൊളിറ്റിക്കൽ UBU മികച്ച ലോങ് ഡോക്യുമെന്ററിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1990 December 14 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് October 1 വയോജനങ്ങളുടെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. തിരുവനന്തപുരം നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിന് നേരെ പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കല്ലേറുണ്ടാവുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരികെ തീപ്പന്തം എറിയുകയും ചെയ്തതോടെയാണ് സംഘർഷാവസ്ഥ രൂപപ്പെട്ടത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വെസ്റ്റിൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. 2 മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി എം പി അപ്പൻ എഴുതിയ ശ്രീമൂലവിലാസിനി എന്ന കവിത ആലപിക്കുന്നത് ജയന്തി കൃഷ്ണ. ഒപ്പം ഉദയഗീതം, പ്രഭാതഭേരി എന്നീ പരിപാടികളും 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖല വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ്, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. എട്ട് ബാലരാമപുരം സുബയ്യ ജോലാസ് നോവൽ സഞ്ചാരം. ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഇതിന്റെ 157 ഭാഗം കേൾക്കാം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് മൃദുമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനപഹാരം. 12:00 ഹലോ സന്ദേശഗാനം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രിബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നത് കേൾക്കാം. ശാസ്ത്രലോകം. മധുരത്തിന്റെ ജൈവരസതന്ത്രം ഡോക്ടർ അജയ്കുമാർജി സംസാരിക്കുന്നു. 12:40 പ്രകാശധാര. ഇന്നത്തെ പ്രകാശധാരയിൽ അന്താരാഷ്ട്ര വയോജന ദിനം. ഡോക്ടർ രജനി ചന്ദ്രൻ സംസാരിക്കുന്നു. 1:00 ഒരു വട്ടം കൂടി, 2:00 നാടകമാണ് ബുദ്ധപദം എന്ന നാടകം. രചന പി ജി സന്താനന്ദൻ, സംവിധാനം അരുവിക്കര വിജയകുമാർ, ശബ്ദം നൽകിയവർ സജന ചന്ദ്രൻ, വക്കം ബോബൻ, ലളിതകുമാരി, റിജുവർ പിള്ള, സൊഹറ മമ്മു. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയിപ്പൂക്കൾ, 3:00 ഹലോ പ്രിയഗീതം, 3:45 സ്പോൺസേർഡ് പരിപാടിയാണ് റേഡിയോ ഹെൽത്ത്, 4:00 കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ പരിപാടി കേൾക്കാം, 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല, 6:00 അറിയിപ്പുകളെ തുടർന്ന് രാത്രി 7:20 8:00 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 6:20 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും പരിപാടിയിൽ ഇന്ന് നമുക്ക് കേൾക്കാം കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും. ഡോക്ടർ കെ പി സുധീർ സംസാരിക്കുന്നു. 9:30 സംഗീത സുധയിൽ കാമകോടി ഭായ് ജലതരംഗത്തിൽ അവതരിപ്പിച്ച കൃതികൾ കേൾക്കാം. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം. ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത്ത് അവതരിപ്പിച്ചത് രാത്രി 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിദ് ഭാരതി മുംബൈയിലെ. കാലാവസ്ഥാ റിപ്പോർട്ട്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34°C, കുറഞ്ഞ താപനില 25.1°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6°C, കുറഞ്ഞ താപനില 26.5°C.

ശ്രോതാക്കളെ സ്വാഗതം. വാർത്തയും വിശേഷങ്ങളും നല്ല പാട്ടുകളും ഒക്കെയായി നമ്മുടെ ഇന്നത്തെ നമസ്തേ അനന്തപുരി.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് എം പി അപ്പന്റെ ശ്രീമൂലവിലാസിനി എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് ജയന്തി കൃഷ്ണ.

0: ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എം പി അപ്പന്റെ കവിത ശ്രീമൂലവിലാസിനി. പാരായണം ചെയ്തത് ജയന്തി കൃഷ്ണ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ വൈക്കം ബി രാജമ്മാൾ, സരോജ, ലളിത എന്നിവർ പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി വൈക്കം ബി രാജമ്മാൾ പാടുന്ന സാരസ്വത സുപ്രഭാതം കേൾക്കാം.

0: വൈക്കം ബി രാജമ്മാൾ, സരോജ, ലളിത എന്നിവർ പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.

ഇന്ന് രാവിലെ 8:30 ബാലരാമപുരം സുബയാ ജുവലേഴ്സ് നോവൽ സഞ്ചാരം കേൾക്കാം. ഉറൂബ് എഴുതിയ നോവലിന്റെ 157-ാം ഭാഗമാണ് സുന്ദരികളും സുന്ദരന്മാരും. ഇന്ന് രാവിലെ 10:02 ഹലോ സന്ദേശഗാനം. ഇന്ന് രാവിലെ 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രിബ്യൂണലിലെ കൺസിലേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ. ഇന്നുച്ചയ്ക്ക് 12:02 ശാസ്ത്രലോകം. മധുരത്തിന്റെ ജൈവരസതന്ത്രം ഡോക്ടർ അജയ്കുമാർജി സംസാരിക്കുന്നത് കേൾക്കാം. പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40. നമുക്കറിയാം ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനമാണ്. ഈ ദിനത്തിൽ ഡോക്ടർ രജനീചന്ദ്രൻ സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 2:02 നാടകം ബുദ്ധപദം. രചന പി ജി സദാനന്ദൻ. സംവിധാനം അരുവിക്കര വിജയകുമാർ. ശബ്ദം നൽകിയവർ സജന ചന്ദ്രൻ, വക്കം ബോബൻ, ലോലിതകുമാരി, റജു ആർ പിള്ള, സുഹറ മമ്മു. വയലും വീടും ഇന്ന് വൈകുന്നേരം 6:50. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും ഡോക്ടർ കെ പി സുധീർ സംസാരിക്കുന്നു.

0: പ്രഭാതഭേരിയിൽ ആദ്യം പത്രവൃത്താന്തം. സർക്കാർ സേവനങ്ങളും വിവരങ്ങളും ഇനി വാട്സാപ്പ് വഴിയും ലഭിക്കും. ഐ ടി മിഷൻ മുൻകൈയെടുത്തുള്ള ഈ സംരംഭം 8281499999 എന്ന നമ്പറിൽ ഉടൻ നടപ്പാകും. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 8281499999. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ, ഇൻസ്ട്രക്ടർ, ജീവനക്കാർ എന്നിവർക്ക് ഗതാഗത വകുപ്പ് വിലക്കേർപ്പെടുത്തി. ഡ്രൈവിംഗ് ടെസ്റ്റ്, ഫിറ്റ്നസ് പരിശോധന, എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം, പൊതുജനങ്ങളുമായുള്ള ഇടപെടൽ തുടങ്ങിയവയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട്. വിശ്വാസങ്ങൾ വ്രണപ്പെടും എന്നതിനാൽ പടക്കം പൊട്ടിക്കലിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താനാവില്ലെന്ന് സുപ്രീംകോടതി. ഇതിന് നിശ്ചിത സമയ മാനദണ്ഡം നിർദ്ദേശിക്കുമെന്നും സുപ്രീംകോടതി. മുസ്ലിം ലീഗ് നേതാവും മുൻമന്ത്രിയുമായ എം കെ മുനീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ മുഹമ്മദ് ആസിഫ് എന്ന ഹാഷിം ടൂഡയെ ജമ്മുകശ്മീരിലെ ബഡ്ഗാം ജില്ലയിൽ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു. പഹൽഗാം കൂട്ടക്കൊലയുടെ സൂത്രധാരിൽ ഒരാളാണ് കൊല്ലപ്പെട്ട ഹാഷിം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 4 സ്വർണം കൂടി ലഭിച്ചു. അമ്പെയ്ത്തിൽ പുരുഷ വനിതാ ടീമുകളും മിക്സഡ് ടീമും സ്വർണം നേടി. ഷൂട്ടിംഗ് മിക്സഡ് ട്രാപ്പ് വിഭാഗത്തിലും ഇന്ത്യ സ്വർണം നേടി. വെസ്റ്റിൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. 2 മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. ശുഭ്മാൻ ഗില്ലിന് ഇരട്ട സെഞ്ചുറി. ഇതുവരെ കേട്ടത് പത്രവൃത്താന്തം.
1: മുതിർന്ന പൌരന്മാരുടെ ക്ഷേമവും പരിചരണവും ഉറപ്പുവരുത്തുന്നതിനും സമൂഹത്തിൽ അവർ നൽകിയ സംഭാവനകളെ ആദരിക്കുന്നതിനുമായി 1 ഒക്ടോബർ അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കുന്നു. വാർദ്ധക്യകാലത്ത് അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ ഒഴിവാക്കി അവർക്ക് അർഹമായ കരുതലും ആദരവും നിയമപരിരക്ഷയും നൽകുക എന്ന ആവശ്യകതയിലേക്ക് ഈ ദിനം വിരൽ ചൂണ്ടുന്നു. സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി പ്രത്യേക ക്ഷേമ വകുപ്പ് ആരംഭിച്ച് അവരുടെ വിഷയങ്ങൾ കൂടുതൽ ഏകോപനത്തോടെ കൈകാര്യം ചെയ്യാനുള്ള സർക്കാർ തീരുമാനത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് സംസ്ഥാന വയോജന ക്ഷേമ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അരുൺ എസ് നായർ.
2: നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ പ്രായമാകുന്ന സംസ്ഥാനമാണ് കേരളം. 2011 നമ്മുടെ ജനസംഖ്യയുടെ 12.6% മാത്രമായിരുന്നു 60 വയസ്സ് കഴിഞ്ഞവരെങ്കിൽ ഇന്നത് 18% ഉയർന്നിരിക്കുകയാണ്. 2036 ഇത് 23% മാറുമെന്നാണ് കണക്ക്. അതായത് നമ്മുടെ സംസ്ഥാനത്തെ 84 ലക്ഷം പേർ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരിക്കുമെന്ന്. ഈ മാറ്റത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുതിർന്ന പൌരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും അവകാശങ്ങളും ഉറപ്പാക്കുന്നതിനു വേണ്ടി പ്രത്യേകമായി ഒരു വകുപ്പ് രൂപീകരിച്ച ആദ്യ സംസ്ഥാനമായി മാറുകയാണ് കേരളം. പുതുയുഗ കേരളത്തിൽ വയോജന സൗഹൃദ കേരളം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് വകുപ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനായി 5 പില്ലറുകളിലൂന്നിയ നടപടിക്രമങ്ങളാണ് വകുപ്പ് സ്വീകരിച്ചു വരുന്നത്. ആരോഗ്യകരവും സജീവവുമായ വാർദ്ധക്യം, സമൂഹാധിഷ്ഠിത പരിചരണവും സ്വതന്ത്ര ജീവിതവും ഉറപ്പാക്കുക, സോഷ്യൽ സെക്യൂരിറ്റിയും വയോജന അവകാശങ്ങളും ഉറപ്പാക്കുക, കെയർ എക്കോണമിയും സിൽവർ എക്കോണമിയും പ്രോത്സാഹിപ്പിക്കുക, വാർദ്ധക്യത്തെക്കുറിച്ചുള്ള ഗവേഷണവും വിവരശേഖരണവും പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് വകുപ്പിന്റെ 5 പില്ലറുകളായി പറയുന്നത്. ഈ ലക്ഷ്യത്തിലേക്ക് നിരവധി നൂതന പദ്ധതികളുമായാണ് വകുപ്പ് തുടക്കം കുറിക്കുന്നത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് 1 ഒക്ടോബർ അന്താരാഷ്ട്ര വയോജന ദിനാഘോഷം നടപ്പിലാക്കുവാനും പോകുന്നത്. ദീർഘായുസിന്റെ കാലഘട്ടം

0: ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളെ പുനർചിന്തിക്കുക, ദ ഏജ് ഓഫ് ലോഞ്ചിവിറ്റി റീതിങ്കിങ് ദ സിസ്റ്റം ഫോർ ലോങ്ങർ ലൈഫ്സ് എന്നുള്ളതാണ് 2026 അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം. ഈ പ്രമേയത്തെ മുൻനിർത്തിക്കൊണ്ട് വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനും വയോജനങ്ങളുടെ അനുഭവവും അറിവുകളും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്കായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതുമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ 1 ഒക്ടോബർ നടപ്പിലാക്കുവാൻ പോവുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് വി ഡി സതീശൻ അവർ നിർവഹിക്കുവാനും പോവുകയാണ്. ഭാവിയിലേക്ക് നമ്മൾ ഓരോരുത്തരും വയോജനങ്ങളായി മാറുമ്പോൾ 60 ശേഷം നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് സ്വപ്നം കണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാനുള്ള ഉത്തരവാദിത്വം യുവതലമുറയിൽപ്പെട്ട നാം ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഈ വകുപ്പ് മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്.
1: സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ കെ സോമപ്രസാദ്:
2: 1 ഒക്ടോബർ സാർവദേശീയ വയോജന ദിനം ആചരിക്കുകയാണ്. കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. വയോജനങ്ങൾ സമൂഹത്തിന്റെ ഒരു ബാധ്യതയല്ല, മറിച്ച് വിലമതിക്കാനാവാത്ത സമ്പത്തും പ്രകൃതിയുടെ വരദാനവുമാണ്. സമൂഹത്തിൽ വയോജനങ്ങളുടെ എണ്ണവും ശതമാനവും വർദ്ധിച്ചു വരുന്നത് പ്രസ്തുത സമൂഹത്തിന്റെ വളർച്ചയെയും പുരോഗതിയുമാണ് അടയാളപ്പെടുത്തുന്നത്. കാരണം ആയുർദൈർഘ്യം വർദ്ധിക്കുന്നത് മൂലമാണ് വയോജനങ്ങളുടെ എണ്ണം പെരുകുന്നത്. അത് സമൂഹത്തിലെ മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ പരിപാലനത്തെയും ദാരിദ്ര്യത്തിൽ നിന്നുള്ള കരകയറ്റത്തെയും സാമ്പത്തിക വളർച്ചയെയുമാണ് സൂചിപ്പിക്കുന്നത്. അനുഭവത്തിന്റെയും പരിചയത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രമായിട്ടുള്ള ഇവരുടെ കഴിവുകൾ എങ്ങനെ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഫലപ്രദമായി വിനിയോഗിക്കാമെന്നതാണ് ഭരണകർത്താക്കളും സ്ഥാപനങ്ങളും ചിന്തിക്കേണ്ടത്. മറ്റുള്ളവർ അനുഭവിക്കുന്ന എല്ലാ ഭരണപരമായ അവകാശങ്ങളും നിയമപരമായിട്ടുള്ള അവകാശങ്ങളും അവർക്ക് ലഭ്യമായിട്ടുണ്ട് എന്നും ഉറപ്പാക്കേണ്ടതുണ്ട്. അവരുടെ ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ചെലവഴിച്ചവരാണ്. എന്നാൽ ഇന്ന് വയോജനങ്ങൾ ഏറ്റവും കൂടുതൽ പീഡനം നേരിടുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. ആരിൽ നിന്നാണോ സംരക്ഷണവും സ്നേഹപൂർണമായ ചേർത്തുപിടിക്കലും പ്രതീക്ഷിക്കുന്നത്, അവരിൽ നിന്നുമാണ് ഞെട്ടിക്കുന്ന തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമവും പുനരധിവാസവും ഉറപ്പാക്കാനും അവരുടെ ജനാധിപത്യപരവും നിയമപരവുമായിട്ടുള്ള അവകാശം സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകൃതമായി. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേറെയായി കമ്മീഷൻ പ്രവർത്തിച്ചു വരികയാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ഒരു സർക്കാർ വകുപ്പ് രൂപീകരിക്കപ്പെട്ടതും ഈ കേരളത്തിലാണ്. ഈ രണ്ട് സ്ഥാപനങ്ങളും ചേർന്ന് രാജ്യത്തിന് മാതൃകയായ ഒരു വയോജന സംരക്ഷണ സംവിധാനം കേരളത്തിൽ പടുത്തുയർത്തുകയാണ്.
1: മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും ഉറപ്പാക്കുന്ന നിയമത്തെക്കുറിച്ചും വയോജനങ്ങൾക്ക് ലഭിക്കേണ്ട നിയമസഹായങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുന്നു അഡ്വക്കേറ്റ് പ്രിയ സന്തോഷ്.
3: സീനിയർ സിറ്റിസൺസ് ആക്ട് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമത്തിനുമായിട്ടാണ് 2007 ഈ നിയമം പാസാക്കിയിട്ടുള്ളത്. ഈ നിയമപ്രകാരം തങ്ങളുടെ മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും സംരക്ഷിക്കേണ്ടതിൻ്റെ നിയമപരമായ ബാധ്യത നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്. സ്വന്തമായി വരുമാനമില്ലാത്ത മാതാപിതാക്കൾക്ക് പരമാവധി 10,000 രൂപ വരെ മാസം ചെലവിലേക്കായി നൽകുന്നതിൻ്റെ ബാധ്യത ഓരോ മക്കൾക്കുമുണ്ട് എന്ന് ഈ നിയമം ഉറപ്പു നൽകുന്നു. ആ നിയമപ്രകാരം മക്കൾ തങ്ങളുടെ മാതാപിതാക്കൾക്ക് ചിലവിന് മാസം തോറും നൽകാതെ വരികയാണെങ്കിൽ മാതാപിതാക്കൾക്ക് റവന്യൂ ഡിവിഷണൽ ഓഫീസറെ സമീപിക്കാവുന്നതാണ്. ഈ നിയമത്തിൽ പ്രത്യേകമായി അതിന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാതെ ഉപേക്ഷിച്ചാൽ 3 തടവും 5,000 രൂപ പിഴയും ഈടാക്കാവുന്നതാണെന്ന് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. വയോജനങ്ങളുടെ സ്വത്തുവകകൾ കൈമാറ്റം ചെയ്താലും വാഗ്ദാനം പാലിക്കാത്ത പക്ഷവും സ്വത്തുവകകൾ റദ്ദാക്കി തിരികെ വയോജനങ്ങൾക്ക് നൽകുന്നതിന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്.
1: വാർദ്ധക്യകാലത്ത് കണ്ടുവരുന്ന ശാരീരിക മാനസിക അസ്വസ്ഥതകൾ, കൃത്യമായ ആരോഗ്യ പരിപാലനം, വയോജന രോഗ ചികിത്സ എന്നിവയെക്കുറിച്ച് വിശദമാക്കുകയാണ് കമ്മ്യൂണിറ്റി ഫിസിഷ്യൻ ഡോക്ടർ ക്രിസ്റ്റി മറിയ.
4: പ്രായമാകുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ പ്രധാനമാണ് അടിക്കടിക്കുള്ള വീഴ്ചകൾ, അസ്ഥികളുടെയും പേശികളുടെയൊക്കെ ബലക്ഷയം, സന്ധിവേദന, കാഴ്ചയ്ക്കും ശ്രവണത്തിനുമുള്ള പരിധികൾ, പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ, ദഹന പ്രശ്നങ്ങൾ എന്നിവയൊക്കെ. മറ്റൊന്നാണ് മാനസികമായിട്ട് അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. അതൊരുപക്ഷെ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരുടെ മരണമായിരിക്കാം. ഇവയൊക്കെ കൊണ്ട് ധാരാളം വയോജനങ്ങൾ ഒറ്റപ്പെടൽ, വിഷാദം, ഓർമ്മക്കുറവ്, ഉറക്കമില്ലായ്മ, അനാവശ്യമായിട്ടുള്ള ഭയം അല്ലെങ്കിൽ ഉത്കണ്ഠ എന്നിവയൊക്കെ അലട്ടുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ദഹിക്കാൻ എളുപ്പമുള്ളതും പോഷക സമ്പന്നവുമായുള്ള ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കാനും ഉപ്പിന്റെയും പഞ്ചസാരയുടെയും ഒക്കെ അളവ് നിയന്ത്രിക്കാനും ശ്രദ്ധിക്കണം. പ്രമേഹം, രക്തസമ്മർദ്ദം ഒക്കെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തുകയും മരുന്നുകൾ മറക്കാതെ അവരെ കൃത്യസമയത്ത് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. വീട്ടിലൊക്കെ വീഴാനുള്ള സാധ്യതകൾ ഒഴിവാക്കാനായിട്ട് ബാത്റൂമിലും മുറുകളിലും

0: ഒക്കെ കൈപിടികൾ പിടിപ്പിക്കുകയും ആവശ്യത്തിന് വെളിച്ചവും പഴുതി വീഴാത്ത പ്രതലങ്ങളും ഉറപ്പാക്കുകയും ചെയ്യണം. അവർക്ക് ദിവസവും ലളിതമായിട്ടുള്ള യോഗ, കൈകാലുകൾ ചലിപ്പിക്കുന്ന വ്യായാമങ്ങൾ, ലളിതമായിട്ടുള്ള നടത്തം എന്നിവയൊക്കെ ശീലിപ്പിക്കാവുന്നതാണ്. കുറഞ്ഞത് 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം ഉറപ്പാക്കാനും അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
1: സെന്റർ ഫോർ ജെറന്റോളജിക്കൽ സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ പി പ്രതാപൻ.
2: മുതിർന്ന പൗരന്മാർക്ക് ജോലി ചെയ്യാനുള്ള സാധ്യതയുള്ള മേഖലകളാണ് കൺസൾട്ടന്റ് ആയിട്ട് ജോലി ചെയ്യാം, ഗൈഡൻസ്, കോച്ചിങ് സെന്ററുകളിൽ ജോലി ചെയ്യാം. പുതിയതായി അവർക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ലിറ്ററസി, റോബോട്ടിക്സ്, സോഷ്യൽ മീഡിയ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ആ കാര്യങ്ങളിലെല്ലാം വരുമാനം ഉണ്ടാക്കാനും ഒരുപക്ഷേ സാധിക്കുന്നതാണ്. മുതിർന്ന ഒരാൾ ജോലിക്കായി വീട്ടിന് പുറത്തു പോകുന്നത് അവരുടെ മക്കൾക്കും ചെറുമക്കൾക്കും ചിലർ അതൊരു അപമാനമായിട്ട് കരുതും. നാട്ടുകാർ തന്നെ ചോദിക്കും, എന്താണ് പ്രായമായ അച്ഛനെ ജോലിക്ക് വിടുന്നത് എന്നുള്ള ഒരു തോന്നലുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 87% മുതിർന്ന പൗരന്മാരും അവരുടെ സ്വന്തം വീട്ടിൽ മക്കളോടോ ചെറുമക്കളോടോ മറ്റ് ബന്ധുക്കളോടോ ഒപ്പമാണ് ജീവിക്കുന്നത്. ബാക്കി 13% പേരാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നതോ സ്ഥാപനങ്ങളിൽ ജീവിക്കുന്നതോ മറ്റുള്ളവരോട് ജീവിക്കുന്നതോ ഒക്കെ ഉള്ളവർ. അപ്പോൾ ജോലി ചെയ്യാൻ ആർക്കാണ് ആവശ്യം, ആർക്കാണ് വരുമാനത്തിനുള്ള സാധ്യതയുള്ളത്, ഓരോ വ്യക്തിയുടെയും അവരുടെ ചുറ്റുപാടും വിദ്യാഭ്യാസവും പ്രായവും ഒക്കെ അനുസരിച്ച് എന്തൊക്കെയാണ് തൊഴിൽ സാധ്യത എന്ന് സ്വയം ആണ് കണ്ടെത്തേണ്ടത്. അതിന് മറ്റുള്ളവരുടെ സഹായം ഒരുപക്ഷേ സ്വീകരിക്കാവുന്നതാണ്.
1: തങ്ങളുടെ ജീവിത അനുഭവങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതിലെ സന്തോഷവും വിശ്രമ ജീവിതത്തിൽ അർഹമായ ബഹുമാനവും പരിചരണവും ലഭിക്കുമ്പോഴുണ്ടാകുന്ന ആശ്വാസവും പങ്കുവയ്ക്കുകയാണ് സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് വി എൻ എം നമ്പൂതിരി.
3: ഇന്നത്തെ മുതിർന്നവരെ പഴയകാലത്തിലുള്ള മുതിർന്നവരെക്കാളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം ലോകത്തിലുള്ള ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കണ്ടവരും അനുഭവിച്ചവരും അതിൽ ഭാഗഭാഗാക്കളും ആയിട്ടുള്ള ആളുകളാണ് ഇന്നത്തെ വയോജനങ്ങൾ. സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങൾ അവരെത്ര എത്ര കണ്ടിട്ടുണ്ട്. അവർക്ക് പുതുതലമുറക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകാനുണ്ടാവും. വാർദ്ധക്യകാലത്ത് മാതാപിതാക്കന്മാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കുട്ടികൾക്കാണ്. പക്ഷെ കൂട്ടുകുടുംബം ഇല്ലാതായ ഇന്നത്തെ കാലത്ത് ഒറ്റപ്പെട്ടവരാണ് ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയോടൊപ്പമോ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുന്ന ഒരു വയോജനങ്ങളുടെ കൂട്ടമാണ് ഇന്ന് കേരളത്തിൽ പ്രത്യേകമായിട്ടും കൂടുതലായിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. വാർദ്ധക്യം ഒരു ബാധ്യതയാണെന്നുള്ളത് മാറ്റി അതൊരു സാധ്യതയാണെന്ന് തെളിയിക്കാൻ കഴിയുന്നവര് ഇന്ന് ധാരാളമുണ്ട്. പ്രായമായവർ പലപ്പോഴും തങ്ങളുടെ ജീവിതകാലം കഴിക്കുന്നതിന് വേണ്ടി അല്പസ്വല്പം പണവും ചിലപ്പോൾ സ്വർണവും ഒക്കെ തന്നെ തങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരിക്കാം. അവരുടെ കയ്യിൽ സമ്പാദ്യം ഉണ്ടാവും. ഈ സമ്പാദ്യമൊക്കെ തന്നെ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ വളരെ സൂത്രമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ആളുകളെ ചതിക്കുഴിയിലെത്താൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്താറുണ്ട്. അതിൽ നിന്നൊക്കെ തന്നെ രക്ഷപ്പെടുക എന്നത് വയോജനങ്ങൾ സംബന്ധിച്ചിടത്തോളം സാങ്കേതിക വിദ്യ അധികമറിയാത്ത ഇന്നത്തെ കാലത്ത് അവർക്ക് ഇഷ്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്.
1: നമുക്ക് വഴികാട്ടിയായി മുന്നിൽ നടന്ന ഒരു തലമുറയെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ഏവരുടെയും ഉത്തരവാദിത്തമാണ്. കേവലം സാമ്പത്തിക സഹായങ്ങൾക്കപ്പുറം വയോജനങ്ങൾക്ക് ആവശ്യമായ മാനസിക പിന്തുണയും സുരക്ഷിതത്വവും നൽകാൻ കുടുംബങ്ങൾക്കും സമൂഹത്തിനും സാധിക്കണം. മുതിർന്ന പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് സന്തോഷകരവും അന്തസ്സുള്ളതുമായ വിശ്രമ ജീവിതം ഉറപ്പാക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം.

0: സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 48 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. UPSC ശതാബ്ദി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഇന്ന് അഭിസംബോധന ചെയ്യും. സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗമിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്ക് കോഴിക്കോട്ട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. വെസ്റ്റിൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
2: UPSC സ്ഥാപിതമായതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ 1 ആരംഭിച്ച ഒരു വർഷം നീണ്ട ആഘോഷങ്ങളുടെ സമാപനമാണ് ന്യൂഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്നത്. ചടങ്ങിൽ UPSC ശതാബ്ദി സ്മാരക നാണയവും സ്മാരക തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും. UPSCയുടെയും പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെയും നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ 100 സുപ്രധാന വിധികൾ എന്ന പുസ്തകം നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാൻമാരും അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും അക്കാദമിക് വിദഗ്ധരും പരിപാടിയിൽ പങ്കെടുക്കും. UPSC സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി ഇന്നലെ ശതാബ്ദി സമാരോഹ് മന്ഥൻ നടന്നു. ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കുകയും വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ചകൾ നടത്തുകയും ചെയ്തു.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ചു. വാണിജ്യം, പ്രതിരോധം, ഊർജ്ജം, നിർണായക സാങ്കേതിക വിദ്യകൾ തുടങ്ങി മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ഇരുവരും അവലോകനം ചെയ്തു. സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സഹകരണം തുടരാൻ ഇരു നേതാക്കളും തീരുമാനിച്ചു. രോഗപ്രതിരോധത്തിനും ആരോഗ്യ പ്രോത്സാഹനത്തിനും മുൻഗണന നൽകി സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗമിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 4 ദിവസത്തെ വേൾഡ് കോൺഗ്രസ് ഓൺ ഗ്യാസ്ട്രോ എൻട്രോളജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി 60 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 1990-2023 രാജ്യത്തെ മാതൃമരണ നിരക്കിൽ 86% കുറവുണ്ടായതായി അദ്ദേഹം പറഞ്ഞു. രോഗചികിത്സ, പുനരധിവാസം, സാന്ത്വന പരിചരണം എന്നിവയ്ക്കൊപ്പം രോഗപ്രതിരോധത്തിനും ആരോഗ്യ പ്രോത്സാഹനത്തിനും മുൻഗണന നൽകുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നും നദ്ദ പറഞ്ഞു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ചടങ്ങിൽ DIDയുടെ വിവിധ IT പദ്ധതികൾ രാജ്യരക്ഷാമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പോളണ്ട് ധനമന്ത്രി ആൻഡ്രജ് ഡൊമാൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയിലെ വിസ്കോൺസിനിൽ G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ പുതിയ വഴികളെക്കുറിച്ച് ചർച്ച ചെയ്തതായി സമൂഹമാധ്യമക്കുറിപ്പിൽ ഗോയൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജൻ സേവാ സേ ദേശ് സേവ എന്ന ദർശനത്താൽ മുന്നോട്ടു പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിന് അക്ഷീണ പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് അടിസ്ഥാന സൗകര്യങ്ങളും മികച്ച ഗതാഗത സംവിധാനങ്ങളും ഒരുക്കുക എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് ജമ്മു കശ്മീരിലെ ചിനാബ് അഞ്ചിഗഡ് റെയിൽവേ പാലങ്ങളിലൂടെ എങ്ങനെ പ്രാവർത്തികമാക്കപ്പെട്ടു എന്നതിനെക്കുറിച്ചാണ്.
2: കഴിഞ്ഞ വർഷം June 6 ചെനാബ് അഞ്ചിഗാഡ് റെയിൽവേ പാലങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവിന്റെ അടയാളങ്ങളും ജമ്മുകശ്മീരിലെ ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന സുപ്രധാന നാഴിക കല്ലുകളുമായാണ് ഉദ്ഘാടനവേളയിൽ പ്രധാനമന്ത്രി ഈ പാലങ്ങളെ വിശേഷിപ്പിച്ചത്. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയുടെ നിർണായക ഭാഗമായ ഈ 2 പാലങ്ങൾ

0: ും ദുഷ്കരമായ മലനിരകളിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെനാബ് നദിക്ക് മുകളിൽ 359 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെനാബ് റെയിൽ പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ്. 96 കേബിൾ പിന്തുണയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലമാണ് അഞ്ചി പാലം. ദുഷ്കരമായ ഭൂപ്രദേശം, ആഴമേറിയ മലയിടുക്കുകൾ, മോശം കാലാവസ്ഥ എന്നിവ അതിജീവിച്ച ഈ നിർമ്മാണ പ്രവൃത്തികൾക്ക് അത്യാധുനിക എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകൾ ആവശ്യമായി വന്നു.
1: വിഖ്യാത സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ MT വാസുദേവൻ നായരുടെ സ്മരണാർത്ഥം കോഴിക്കോട്ട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഡോക്യുമെന്ററി, ഹ്രസ്വചിത്രം എന്നിവയുടെ പ്രദർശനത്തിന് സ്ഥിരം വേദികൾ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ പ്രഖ്യാപിച്ച ഫിലിം സിറ്റിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ സിനിമാ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും VD സതീശൻ പറഞ്ഞു. ഇത്തവണത്തെ മേളയിൽ 7 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകാത്തത് സിനിമാ തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്നും ഈ ചിത്രങ്ങളുടെ പ്രദർശനാനുമതിക്കായി ഗവൺമെന്റ് പോരാട്ടം തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തക നിന സബ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി ചടങ്ങിൽ സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള മത്സര വിഭാഗത്തിൽ കമൽ KM സംവിധാനം ചെയ്ത ക്ലോസ്അപ്പ് അപ് ക്ലോസ് ദ മേക്കിംഗ് ഓഫ് പൊളിറ്റിക്കൽ UBU മികച്ച ലോങ് ഡോക്യുമെന്ററിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. രണ്ടാമത്തെ മികച്ച ലോങ് ഡോക്യുമെന്ററിക്ക് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സുഗന്ധി ഗദാധർ സംവിധാനം ചെയ്ത മൈ ഓട്ടർ ഡയറി കരസ്ഥമാക്കി. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ്, തിരുവല്ല മാർത്തോമ കോളേജ് എന്നിവയുടെ 1 വർഷം നീളുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിനു നേരെ പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കല്ലേറുണ്ടാവുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരികെ തീപ്പന്തമെറിയുകയും ചെയ്തതോടെയാണ് സംഘർഷാവസ്ഥ രൂപപ്പെട്ടത്. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് ഗ്രനേഡും കണ്ണീർവാതകവും പ്രയോഗിക്കുകയും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ കയറി ലാത്തിചാർജ് നടത്തുകയും ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1990 ഡിസംബർ 14 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് October 1 വയോജനങ്ങളുടെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പുതിയ 2 പദ്ധതികൾ ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വെസ്റ്റിൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. 2nd മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റിൻഡീസ് ഉയർത്തിയ 406 റൺസ് വിജയലക്ഷ്യം 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 43.3 ഓവറിൽ ഇന്ത്യ അനായാസം മറികടന്നു. 133 പന്തിൽ പുറത്താകാതെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 233 റൺസ് എടുത്തു. രോഹിത് ശർമ്മ 75 പന്തിൽ 101 റൺസ് നേടി തന്റെ 35th ഏകദിന സെഞ്ചുറി കുറിച്ചു. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന താരമെന്ന നേട്ടം സ്വന്തമാക്കിയ ശുഭ്മാൻ ഗില്ലാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. പരമ്പരയിലെ 3rd-ഉം അവസാനത്തെയും മത്സരം ശനിയാഴ്ച ന്യൂ ചണ്ഡീഗഡിൽ നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നലെ ഇന്ത്യ 4 സ്വർണവും 3 വെങ്കലവും സ്വന്തമാക്കി. അമ്പെയ്ത്തിൽ 3 സ്വർണവും ഷൂട്ടിംഗിൽ 1 സ്വർണവുമാണ് ഇന്ത്യ നേടിയത്. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ കോമ്പൗണ്ട് ടീമിനത്തിൽ സഹീൽ യാദവ്, ഗണേഷ് മണിരത്നം, കുശാൽ ദലാൽ സഖ്യവും മിക്സഡ് ടീമിനത്തിൽ ചികിത, സഹീൽ യാദവ് സഖ്യവും വനിതകളുടെ ടീമിനത്തിൽ ജ്യോതി, പ്രതിക, ചികിത സഖ്യവുമാണ് സ്വർണം നേടിയത്. ഷൂട്ടിംഗ് ട്രാം മിക്സഡ് ടീം ഇനത്തിൽ നീരു ധാണ്ട, കിനാൻ ചെനായ് സഖ്യം സ്വർണം നേടി. പുരുഷന്മാരുടെ ബോക്സിംഗ് 90 കിലോ വിഭാഗത്തിൽ കപിൽ പൊഖാരിയെയും വനിതകളുടെ 60 കിലോ വിഭാഗത്തിൽ പ്രിയയും വെങ്കലം സ്വന്തമാക്കി. ഗുസ്തി 87 കിലോ വിഭാഗത്തിൽ സുനിൽകുമാർ വെങ്കലം നേടി. ഇതോടെ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ 60 മെഡലുകളുമായി ഇന്ത്യ 8th സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജിൽ നടന്ന

നമസ്തേ, അനന്തപുരിയെ തുടരുകയാണ്. ഇപ്പോൾ നമുക്കൊരു ചലച്ചിത്ര ഗാനം കേട്ടാലോ? ആദ്യം ബിജു തിരുമലയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണിത്. ചിത്രം ആഭരണ ചാർത്ത്. അരുണോദയം വിടർന്നു ഗ്രാമം എന്നാരംഭിക്കുന്നു.

0: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
1: ഞാൻ അഡ്വക്കേറ്റ് കേശവപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ലോകമെങ്ങും ആചരിക്കുകയാണ്. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളെപ്പറ്റി പുനർചിന്തിക്കുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം. ഈ ലോക വയോജന ദിനത്തിൽ ഓരോ വയോജനത്തിന്റെയും അന്തസ്സും അവകാശങ്ങളും സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹ സ്ഥാപനത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രതിജ്ഞ ചെയ്യാം.
2: നമസ്തേ അനന്തപുരിയിൽ. ഇപ്പോൾ ഇന്നത്തെ ചോദ്യത്തിന്റെ നേരമാണ്. ഇന്നത്തെ ചോദ്യം എന്താണെന്ന് കേൾക്കണ്ടേ? ചോദ്യം ഇതാണ്: കേരളത്തിൽ നിന്ന് അടുത്തിടെ ദേശീയ അംഗീകാരം ലഭിച്ച തദ്ദേശീയ പശു ഇനം ഏതാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി പറയട്ടെ: കേരളത്തിൽ നിന്ന് അടുത്തിടെ ദേശീയ അംഗീകാരം ലഭിച്ച തദ്ദേശീയ പശു ഇനം ഏതാണ്? ഉത്തരം വേഗം കണ്ടുപിടിച്ചോളൂ. നമുക്ക് 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം ഉത്തരം കേൾക്കാം.
3: കാർഷിക മേഖല വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കാർഷിക വിഭവങ്ങളുടെ സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും എന്ന വിഷയത്തിൽ ഈ മാസം മുതൽ എല്ലാ ചൊവ്വാഴ്ചയും പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഈ മാസം 6 കാർഷിക വിഭവ കേക്കുകളും കുക്കീസും ആരോഗ്യത്തിനും രുചിഭേദത്തിനും എന്ന വിഷയത്തിൽ വിദഗ്ധരുടെ ക്ലാസുകൾ ഉൾപ്പെടുത്തി പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400483754 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ 1.5 മാസം പ്രായമായ പൂവൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. 1 വില 200 രൂപ. താൽപര്യമുള്ളവർ 9400483754 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 13 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. മുട്ടക്കോഴികളുടെ പൊതുവായ പരിപാലനം, ആരോഗ്യ സംരക്ഷണം, തീറ്റക്രമം, കൂട് പരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ആരോഗ്യ പരിപാലനം, പ്രതിരോധ കുത്തിവയ്പ് എന്നിവയിൽ പ്രായോഗിക പരിശീലനവും നൽകുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 5 മുൻപായി ഓഫീസ് സമയത്ത് 8 5 4 7 0 7 0 7 3 0 4 8 7 2 3 7 0 7 7 3 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി 4 ഒക്ടോബർ 27 സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റി റാബീസ് വാക്സിനേഷൻ ക്യാമ്പയിനാണിത്. മാരകമായ റാബീസ് രോഗത്തിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇതുവഴി മനുഷ്യരിൽ റാബീസ് രോഗബാധ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. കെ ആക്ടെക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഈ മാസം 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രീൻ ഉൽപാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ ആക്ടെക് ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9

0: 30 മുതൽ വൈകുന്നേരം 4 മണി വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപയടച്ച് ഈ മാസം 21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ചരിത്രത്തിലിന്ന് ലോകത്തിലെ വയോജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളിലേക്കും അവരുടെ സംഭാവനകളിലേക്കും സാധ്യമായ അവസരങ്ങളിലേക്കും ശ്രദ്ധ ആകർഷിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ 1990 പ്രഖ്യാപിച്ചതനുസരിച്ച് എല്ലാ ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം ആചരിക്കുന്നു. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് 1904 ഒക്ടോബർ 1 ശ്രീമൂലം ജനപ്രിയ സഭ രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത്. ഭരണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ രൂപീകൃതമായ ആദ്യത്തെ ജനപ്രതിനിധി സഭകളിൽ ഒന്നാണിത്. 1904 ഒക്ടോബർ 22 തിരുവനന്തപുരത്തെ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിൽ വെച്ചാണ് സഭയുടെ ആദ്യ യോഗം ചേർന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് 1953 ഒക്ടോബർ 1 തെലുഗു ഭാഷ സംസാരിക്കുന്നവർക്ക് ഒരു പ്രത്യേക സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ട് പോറ്റി ശ്രീരാമുലു ആവശ്യം മുൻനിർത്തി നടത്തിയ ഉപവാസവും തുടർന്നുള്ള അദ്ദേഹത്തിന്റെ മരണവും കണക്കിലെടുത്തുമാണ് തീരുമാനമുണ്ടായത്. കുർണൂലായിരുന്നു ആന്ധ്രയുടെ ആദ്യ തലസ്ഥാനം. ഇന്ത്യയുടെ സ്വയംഭരണത്തിനായി ഇന്ത്യക്കാരോടൊപ്പം പ്രവർത്തിച്ച ഐറിഷ് വനിതയായ ആനി ബെസന്റ് ജനിച്ചത് 1847 ഒക്ടോബർ 1 തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകാനായി ഇന്ത്യയിലെത്തിയ അവർ 1916 കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതേ വർഷം ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു. കേരളത്തിലെ പ്രമുഖ ഇടതുപക്ഷ രാഷ്ട്രീയ നേതാവും സ്വാതന്ത്ര്യസമരസേനാനിയും ദീർഘകാലം ലോക്സഭാംഗവുമായിരുന്ന AKG എന്ന AK ഗോപാലൻ ജനിച്ചത് 1904 ഒക്ടോബർ 1 കരുതൽ തടങ്കൽ നിയമത്തിന്റെ ദുരുപയോഗത്തിനെതിരെ നിയമ പോരാട്ടവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയും അദ്ദേഹം ശ്രദ്ധേയനായി. കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനും സ്വാതന്ത്ര്യസമരസേനാനിയുമായ AP ഉദയഭാനു ജനിച്ചത് 1915 ഒക്ടോബർ 1 മാതൃഭൂമി, ദീനബന്ധു തുടങ്ങിയ പത്രങ്ങളിൽ അദ്ദേഹം പത്രാധിപരായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മാവോ സെതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ ഫലമായി 1949 ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമായി. ലോകത്തിലെ തന്നെ ആദ്യ തപാൽ കാർഡ് യൂറോപ്യൻ രാജ്യമായ ഓസ്ട്രിയയിൽ 1869 ഒക്ടോബർ 1 പുറത്തിറങ്ങി. കറസ്പോണ്ടൻസ് കാർഡ് എന്ന പേരിലാണ് ഈ കാർഡ് അറിയപ്പെടുന്നത്. ആരോഗ്യവാന്മാരായ പൌരന്മാരിൽ രക്തദാനശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ എല്ലാ ഒക്ടോബർ 1 ദേശീയ സന്നദ്ധ രക്തദാന ദിനമായി ആചരിക്കുന്നു. കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയും പ്രശസ്ത എഴുത്തുകാരനുമായിരുന്ന CP നായർ അന്തരിച്ചത് 2021 ഒക്ടോബർ 1 വിലമതിക്കാനാവാത്ത ഭരണപരമായ സംഭാവനകൾക്കൊപ്പം തന്നെ ഹാസ്യ സാഹിത്യരംഗത്തും അദ്ദേഹം തനതായ മുദ്ര പതിപ്പിച്ചിരുന്നു. വിരമിക്കലിന് ശേഷവും പൊതുരംഗത്ത് സജീവമായിരുന്ന അദ്ദേഹം 2016 മുതൽ 2021 സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ അംഗമായി സേവനമനുഷ്ഠിച്ചു. മികച്ച ഒരു ഹാസ്യ സാഹിത്യകാരനും പത്രങ്ങളിൽ സ്ഥിരമായി പീരിയോഡിക്കലുകൾ എഴുതിയിരുന്ന കോളമിസ്റ്റുമായിരുന്നു അദ്ദേഹം. ഇരുകാലിമൂട്ടകൾ, തകർന്ന സിംഹാസനം തുടങ്ങി നിരവധി ജനപ്രിയ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1994 കേരള സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ചരിത്രത്തിലിന്ന്

0: ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
1: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
2: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
0: 5 ലേഡി സിവി സ്കൂട്ടറുകൾ,
2: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
1: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
3: ഇപ്പോൾ സമയം 7:15.
4: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
5: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
6: ആയുരാരോഗ്യത്തിലെന്ന് രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് KP രാജഗോപാലൻ സംസാരിക്കുന്നു.
7: ആരോഗ്യമുള്ള യുവതലമുറ നിരന്തരം നിശ്ചിത ഇടവേളകളിൽ സന്നദ്ധ രക്തദാനം നിർവഹിക്കുന്നത് തങ്ങളുടെ ഒരു കർത്തവ്യമാണ് എന്ന ചിന്തയോടെ രക്തദാനത്തിനായി അടുത്തുള്ള രക്തകേന്ദ്രങ്ങളിൽ പോയി രക്തദാനം ചെയ്യേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സന്നദ്ധ രക്തദാനം ശ്രേഷ്ഠമാണ്. സന്നദ്ധ രക്തദാനത്തിലൂടെ നാം നൽകുന്നത് നമ്മുടെ ജീവന്റെ തുടിപ്പുകളും അംശങ്ങളുമാണ്. അതൊരു സ്നേഹ സമ്മാനമാണ്, ജീവദാനമാണ്. അതിനാൽ 3 മാസം കൂടുമ്പോൾ അടുത്തുള്ള ആശുപത്രിയിലെ രക്തകേന്ദ്രത്തിൽ പോയി ആരുടെയും പ്രേരണയില്ലാതെ സ്വയം പോയി രക്തം ദാനം ചെയ്യുന്ന ഒരു പുതിയ സംസ്കാരം നമ്മളിൽ ഉയർന്നു വരട്ടെ. നമ്മുടെ നാടിനെ നമുക്കൊന്നായി രക്തദാനത്തിലൂടെ കൈകോർത്ത് സംരക്ഷിക്കാം, മുന്നോട്ട് നയിക്കാം. നമുക്ക് രക്തദാനം മഹാദാനമായി എന്തുകൊണ്ടാണ് കണക്കാക്കുന്നതെന്ന് ഒരു പരിശോധിക്കാം. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൽ വിവിധ ഘടകങ്ങൾ അഥവാ കമ്പോണൻസ് അടങ്ങിയിരിക്കുന്നു. നമ്മുടെ രക്തത്തിൻ്റെ 55% പ്ലാസ്മ എന്ന ദ്രാവകവും 44% ചുവന്ന രക്താണുക്കളും RBC എന്ന് പറയും, 1% പ്ലേറ്റ്ലെറ്റ്സും വെളുത്ത രക്തകോശങ്ങളും WBC ചേരുന്നതാണ്. അതിനാൽ രക്തത്തിലെ ഓരോ ഘടകവും ഓരോ ജീവനുകളെ രക്ഷിക്കുന്നു. ചുവന്ന രക്തകോശങ്ങൾ ശസ്ത്രക്രിയകൾക്കും രക്തക്കുറവിനും പ്രസവത്തിനും മറ്റും നൽകുന്നു. രക്തത്തിൽ അണുബാധ വരുന്ന പ്രമേഹ രോഗികൾക്കും തീപ്പൊള്ളലേറ്റവർക്കും വൃക്കരോഗികൾക്കും മറ്റും പ്ലാസ്മ എന്ന ഘടകവും നൽകുന്നു. അങ്ങനെ ഒരാൾ ദാനം ചെയ്യുന്ന രക്തം ഘടകങ്ങളായി വേർതിരിച്ച് വിവിധ രോഗികൾക്ക് ജീവൻ രക്ഷാ ഔഷധമായി നൽകുന്നതിനാൽ ചുരുങ്ങിയത് 3 രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നു. വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ ഒരമ്മയ്ക്ക് ഒരാൾക്ക് 1 പ്രാവശ്യം ജന്മം നൽകാൻ സാധിക്കുന്നു. എന്നാൽ ഒരു രക്തദാതാവ് ഓരോ പ്രാവശ്യം രക്തം ദാനം ചെയ്യുമ്പോഴും ചുരുങ്ങിയത് 3 പേർക്ക് പുനർജന്മം കൊടുക്കുന്നു. അതിനാലാണ് രക്തദാനം മഹാദാനം എന്ന് പറയുന്നത്. സന്നദ്ധ രക്തദാനം പല വിധത്തിലുണ്ട്. 1 ഹോൾ ബ്ലഡ് ഡൊണേഷൻ, മുഴു രക്തദാനം എന്ന് പറയും. രക്തദാനത്തിന് ചില വ്യവസ്ഥകൾ നിലവിലുണ്ട്. 18 വയസ്സ് മുതൽ 65 വയസ്സിനുള്ളിൽ പ്രായമായ, ചുരുങ്ങിയത് 45 കിലോഗ്രാമെങ്കിലും ശരീരഭാരവും 12.5 g/100 mL ഹീമോഗ്ലോബിനും ഉള്ള, ശാരീരികവും മാനസികവുമായും ആരോഗ്യമുള്ള, മരുന്നുകളൊന്നും കഴിക്കാത്ത അവസ്ഥയിലുള്ള പുരുഷന്മാർക്ക് 3 മാസത്തിലൊരിക്കലും സ്ത്രീകൾക്ക് 4 മാസത്തിലൊരിക്കലും ഹോൾ ബ്ലഡ് ദാനം ചെയ്യാം. 45 kg മുതൽ 55 kg വരെ ശരീരഭാരമുള്ള രക്തദാതാക്കളിൽ നിന്ന് 320 mL രക്തമാണ് ശേഖരിക്കുന്നത്. 350 mL ശേഖരിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് രക്തബാഗിൽ 30 mL ആന്റികോയാഗുലൻറ്റും അഥവാ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഒരു ദ്രാവകവും ചേർത്താണ് 350 mL ശേഖരിക്കുന്നത്. സാധാരണ അപകടങ്ങളിലോ പ്രസവത്തിലോ ക്രമാതീതമായ രക്തസ്രാവമുണ്ടാകുന്ന അവസരങ്ങളിൽ മുഴു രക്തം അഥവാ ഹോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നു. 55 kg മുകളിൽ ശരീരഭാരമുള്ളവരിൽ നിന്നും 400 mL രക്തവും 50 mL ആന്റികോയാഗുലൻ്റ് ദ്രാവകവും ചേർത്ത് 450 mL ആണ് ശേഖരിക്കുന്നത്. ഇതിനെ ഘടകങ്ങളാക്കി വേർതിരിച്ച് രക്തകേന്ദ്രങ്ങളിൽ സൂക്ഷിക്കുന്നു. ഇതിലെ ചുവന്ന രക്തകോശങ്ങൾ 42 ദിവസവും പ്ലേറ്റ്ലെറ്റ്സ് 5 ദിവസവും പ്ലാസ്മ 1 വർഷവും മാത്രമേ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഹോൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്ന രക്തദാതാവിന് 3 മാസം കഴിഞ്ഞ് അടുത്ത രക്തദാനം ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്നാൽ അഫരസിസ് ഡൊണേഷന് അഥവാ സിംഗിൾ ഡോണർ പ്ലേറ്റ്ലെറ്റ് രക്തദാതാവിന് 15 ദിവസത്തിൽ ഒരിക്കൽ പ്ലേറ്റ്ലെറ്റ്സ് ദാനം ചെയ്യാം എന്നുള്ളതാണ് വലിയൊരു നേട്ടം. ഈ ദാനം ചെയ്യുന്നതിനാൽ രക്തദാതാവിന് യാതൊരു വിധമായ ശാരീരിക ക്ഷീണമോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നില്ല. പ്ലേറ്റ്ലെറ്റ്സ് മാത്രമായി ദാനം ചെയ്യുന്ന ദാതാവിന് 1 വർഷത്തിൽ 24 തവണ രക്തദാനം ചെയ്യാം.
6: ആയുരാരോഗ്യത്തിൽ നിന്ന് രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് KP രാജഗോപാലൻ.
4: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
3: അച്ഛനുറങ്ങാത്ത വീട്. ഈ ചിത്രത്തിന് വേണ്ടി സുജാത പാടിയ പാട്ട്. വയലാർ ശരിചന്ദ്ര വർമ്മയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർ NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: തൊഴിൽ ദർശനം.
3: സതേൺ റെയിൽവേയിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കോട്ടയിലുള്ള റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. ലെവൽ 1, ലെവൽ 2 ശമ്പള സ്കെയിലുള്ള തസ്തികകളിലായി 17 അവസരം. ലെവൽ 1 ശമ്പള സ്കെയിലുള്ള തസ്തികയിൽ തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകളിൽ 2 വീതം ഒഴിവുണ്ട്. ലെവൽ 1 ശമ്പള സ്കെയിലുള്ള തസ്തികകൾ ഒഴിവ് 13. യോഗ്യത 10-ാം ക്ലാസ് ITI, NAC. പ്രായം 18-ന് 33 വയസ്സിനും ഇടയിൽ. ലെവൽ 2 ശമ്പള സ്കെയിലുള്ള തസ്തികകൾ ഒഴിവ് 4. യോഗ്യത 12-ാം ക്ലാസ് 50% മാർക്കോടെ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ 10-ാം ക്ലാസ് വിജയവും ITIയും. പ്രായം 18-ന് 30 വയസ്സിനും ഇടയിൽ. വനിതകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, SC/ST വിഭാഗക്കാർ, മതന്യൂനപക്ഷ വിഭാഗക്കാർ, വിമുക്ത ഭടന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവരും വാർഷിക കുടുംബ വരുമാനം 50,000 രൂപയിൽ താഴെയുള്ളവരും 250 രൂപ അടച്ചാൽ മതിയാവും. ഇവർ പരീക്ഷ എഴുതിയാൽ മുഴുവൻ തുകയും തിരിച്ചു.

0: നൽകും. മറ്റുള്ളവർക്ക് 500 രൂപയാണ് പരീക്ഷാ ഫീസ്. ഇവർ പരീക്ഷ എഴുതിയാൽ 400 രൂപ തിരികെ നൽകും. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rrcmas.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rrcmas.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 10. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ അസിസ്റ്റന്റ് മറൈൻ സർവീസസ് ഓഫീസർ, ഡെപ്യൂട്ടി മറൈൻ സർവീസസ് ഓഫീസർ, മറൈൻ സർവീസസ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 7 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. അസിസ്റ്റന്റ് മറൈൻ സർവീസസ് ഓഫീസർ 4, ഡെപ്യൂട്ടി മറൈൻ സർവീസസ് ഓഫീസർ 2, മറൈൻ സർവീസസ് ഓഫീസർ 1. യോഗ്യത 12-ാം ക്ലാസ് ജയവും നേവി അല്ലെങ്കിൽ തത്തുല്യ സേനയിൽ കുറഞ്ഞത് 7 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിലുള്ള പ്രാവീണ്യം. പ്രായം 57 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 12. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinport.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinport.gov.in. കേന്ദ്ര സർവീസിലെ എഞ്ചിനീയറിംഗ് തസ്തികകളിലേക്കുള്ള നിയമനത്തിനായി നടത്തുന്ന 2027 എഞ്ചിനീയറിംഗ് സർവീസസ് എക്സാമിനേഷന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലായി 480 ഒഴിവുണ്ട്. യോഗ്യത അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നേടിയ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 2027 ജനുവരി 1-ന്, 21-നും 30 വയസ്സിനും ഇടയിൽ. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർ 200 രൂപ ഓൺലൈനായി അടയ്ക്കണം. https://upssconline.nic.in എന്ന വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://upssconline.nic.in. അപേക്ഷയ്ക്കൊപ്പം ഫോട്ടോയും ലൈവ് ഫോട്ടോയും ഒപ്പും വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 6. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.upssc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.upssc.gov.in.
1: തൊഴിൽ ദർശനം.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
6: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
8: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലേ കുക്ക്വെയർസ്, പൂജാ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ, എല്ലാ മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5,000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
9: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
10: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
11: നമസ്തേ. അനന്തപുരിയിൽ ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അതിരടി എന്ന ചിത്രത്തിലെ പാട്ടാണിത്. വിഷ്ണു വിജയുടെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസനും വിഷ്ണു വിജയും ചേർന്ന് പാടിയ പാട്ട്. ഗാനരചന സുഹൈൽ കോയ.

കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണമിട്ട് മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയ പാട്ട്. ചിത്രം പെരുമഴക്കാലം.

ഒരു അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രിബ്യൂണലിലെ കൺസിലേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ ഇന്ന് മറുപടി നൽകുന്നു. രാവിലെ 11:02. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, മറക്കാതെ കേൾക്കുക.

0: സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: വല്ലത് ഗുഡ് ഇംഗ്ലീഷ്, പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
2: മാറുന്ന ലോകത്തിൽ ഇംഗ്ലീഷിനെ ഇനി പേടിക്കണോ? കീഴടക്കാം ലോകം, സ്വന്തമാക്കാം ഭാഷ. വല്ലത് എഡ്യൂക്കേഷൻ ഒപ്പമുണ്ട്.
3: ഗുഡ് ഇംഗ്ലീഷ്.
4: ഹലോ എവ്രിവൺ, ഞാൻ ഡോക്ടർ കല്യാണി വല്ലത്. ഇന്നത്തെ ഗുഡ് ഇംഗ്ലീഷിൽ നമുക്ക് ചില പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ പരിചയപ്പെടാം. ഒരേ കാര്യം പല രീതിയിൽ പറയാമല്ലേ, പക്ഷേ ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മീനിങ് കൂടുതൽ ക്ലിയർ ആകും. ഈയിടെയായി മഴ വളരെ കുറവാണ്. ഞാൻ രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങിയപ്പോൾ അതാ പ്രതീക്ഷിക്കാതെ ഒരു മഴ, ആകെ നനഞ്ഞു. മഴയെക്കുറിച്ച് പറയാൻ റെയിൻ എന്ന ഒരു വാക്ക് മാത്രം മതിയോ? ചാറ്റൽ മഴ, പെരുമഴ, അങ്ങനെ പല ഭാവങ്ങളില്ലേ മഴയ്ക്ക്? വെൻ ഇറ്റ് സഡൻലി സ്റ്റാർട്സ് റെയിനിങ്, ഹൗ ഡു വി ഡിസ്ക്രൈബ് ഇറ്റ്? ഒരു നല്ല വാക്ക് ഡ്രിസിൽ, DRIZZLE, ഡ്രിസിൽ. എന്താണ് ഡ്രിസിൽ? ഡ്രിസിൽ ഒരു ചെറിയ നേർത്ത മഴയാണ്. എ സോഫ്റ്റ് ഡ്രിസിൽ ബിഗാൻ ആസ് വി വാക്ക്ഡ് ഹോം, വീട്ടിലേക്ക് നടക്കുമ്പോൾ ചാറ്റൽ മഴ തുടങ്ങി എന്നർത്ഥം. മറ്റൊരു വാക്കുണ്ട് ഷവർ, SHOWER. ബാത്റൂമിലെ ഷവർ അല്ല കേട്ടോ, SHOWER, അതേ സ്പെല്ലിംഗ്. പക്ഷേ കുറച്ചു നേരം പെയ്തിട്ട് പെട്ടെന്ന് മാറുന്ന മഴയ്ക്കും ഷവർ എന്ന് പറയാം. There was a brief shower in the afternoon, but it is sunny again. ഉച്ചയ്ക്ക് ചെറിയൊരു മഴ പെയ്തെങ്കിലും ഇപ്പോൾ വീണ്ടും നല്ല വെയിലുണ്ട്. ഇതാ മറ്റൊരു വാക്ക് ഡൗൺ പോർ, DOWNPOUR. ഒറ്റ വാക്കാണ് ഡൗൺ പോർ. ഡൗൺ പോർ എന്നാൽ ശക്തമായി തുടർച്ചയായി പെയ്യുന്ന മഴ. വി റാൻ ഇൻ സൈഡ് ടു എസ്കേപ്പ് ദ ഡൗൺ പോർ. മഴ നനയാതിരിക്കാൻ ഞങ്ങൾ അകത്തേക്ക് ഓടി. ദ സിറ്റി ഗോട്ട് ഫ്ലഡഡ് ഇൻ ദ ഡൗൺ പോർ എന്നും പറയാം. ശക്തമായ മഴയിൽ നഗരം മുങ്ങിപ്പോയി. ഡെല്യൂജ് എന്ന് കേട്ടിട്ടുണ്ടോ? DELUGE, ഡെല്യൂജ്. ഡെല്യൂജ് അതിശക്തമായ മഴയെയോ വെള്ളപ്പൊക്കത്തെയോ സൂചിപ്പിക്കുന്നു. മഹാമാരി, മഹാപ്രളയം എന്നൊക്കെ പറയില്ലേ, അതുതന്നെ. പെരുമഴ എന്നും ആവാം. About a dozen houses were damaged in the deluge. പെരുമഴയിൽ 10-12 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കണ്ടോ, ഇറ്റ് ഇസ് റെയിനിങ് എന്ന് മാത്രം പറയുന്നതിന് പകരം മഴ എങ്ങനെയാണ് എന്ന് കൃത്യമായി പറയാൻ നമുക്ക് ഈ വാക്കുകൾ സഹായകമാകും. Shall I now ask you a question? When you return to work after a vacation, if you find your inbox flooded with emails, how can you describe it? We can say it is a deluge of emails. ഒരു ഇമെയിലുകളുടെ മഹാമാരി തന്നെ. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. വി വിൽ ഹാവ് മോർ ഇൻട്രസ്റ്റിംഗ് വേർഡ്സ് ആൻഡ് ദെയർ യൂസേജ് ഇൻ ഡെയിലി ലൈഫ് ഇൻ ദി അപ്കമിംഗ് എപ്പിസോഡ്സ്. താങ്ക് യു.
3: ഗുഡ് ഇംഗ്ലീഷ്.
1: വല്ലത് ഗുഡ് ഇംഗ്ലീഷ്, പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
2: മാറുന്ന ലോകത്തിൽ ഇംഗ്ലീഷിനെ ഇനി പേടിക്കണോ? കീഴടക്കാം ലോകം, സ്വന്തമാക്കാം ഭാഷ. വല്ലത് എഡ്യൂക്കേഷൻ ഒപ്പമുണ്ട്.
5: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
6: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം. എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: നമസ്തേ. അനന്തപുരിയിലൂടെ ഇനി നമുക്ക് ജയചന്ദ്രനും ചിത്രയും പാടിയൊരു പാട്ട് കേട്ടാലോ. വാർദ്ധക്യപുരാണം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. എസ് രമേശൻ നായരുടേതാണ് തൂലിക, കണ്ണൂർ രാജന്റെ ഈണവും.

പി ജയചന്ദ്രനും പി സുശീലയും ചേർന്ന് ആലപിച്ച ഗാനമാണിനി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, മുരളിയുടെ സംഗീതം. ചിത്രം അഗ്നിപർവ്വതം.

രവീന്ദ്ര സംഗീതത്തിൽ അടുത്ത പാട്ട് കേട്ടാലോ നമുക്ക്. നമസ്തേ അനന്തപുരിയിലൂടെ. മഴ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസും ചിത്രയും പാടിയ പാട്ടാണിത്. ആഷാഢം എന്ന് തുടങ്ങുന്ന ഈ പാട്ട് വരികളെഴുതിയത് കെ ജയകുമാറാണ്.

0: ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ചു. വാണിജ്യം, പ്രതിരോധം, ഊർജ്ജം, നിർണായക സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ഇരുവരും അവലോകനം ചെയ്തു. ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി 60 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ ന്യൂഡൽഹിയിൽ 4

ദിവസത്തെ വേൾഡ് കോൺഗ്രസ് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചിയിൽ പ്രഖ്യാപിച്ച ഫിലിം സിറ്റിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. വിവിധ വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. 7th അന്താരാഷ്ട്ര കാപ്പി ദിനാഘോഷം ഇന്ന് വയനാട് കൽപ്പറ്റയിൽ. കൃഷിവകുപ്പും കോഫി ബോർഡും ചേർന്നാണ് സംസ്ഥാനതല പരിപാടി സംഘടിപ്പിക്കുന്നത്. റോഡ് അപകടങ്ങളിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സയും സാമ്പത്തിക സഹായവും ഉറപ്പാക്കുന്ന പിഎം രാഹത്ത് പദ്ധതി കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാതല അവലോകന യോഗം ചേർന്നു. കളക്ടർ എം എസ് മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിലായിരുന്നു യോഗം. ഗാന്ധിജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്ക് ഗാന്ധി ക്വിസ് മത്സരം. ഇന്ന് മീഞ്ചന്ത ആർട്സ് കോളേജിൽ കോഴിക്കോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് കോളേജ് ചരിത്ര വിഭാഗവും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. 2nd മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ 8 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇന്നത്തെ ചോദ്യം രാവിലെ 7 മണിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരത്തിനുള്ള സമയമാണ്. ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ച് കാണുമെന്ന് കരുതുന്നു. എങ്കിലും ഉത്തരം പറയാനുള്ളൊരു സമയമായതുകൊണ്ടിതാ ശരി ഉത്തരം കേൾക്കാം. ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു. കേരളത്തിൽ നിന്ന് അടുത്തിടെ ദേശീയ അംഗീകാരം ലഭിച്ച തദ്ദേശീയ പശു ഇനം ഏതാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലെ ചോദ്യം. ശരി ഉത്തരം പെരിയാർ കുള്ളൻ എന്നുള്ളതാണ്. ഉത്തരം പെരിയാർ കുള്ളൻ. വെച്ചൂർ പശുവിന് ശേഷം ദേശീയ മൃഗജനിതക വിഭവ ബ്യൂറോയുടെ അംഗീകാരം നേടുന്ന കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ തദ്ദേശീയ കന്നുകാലി ഇനമായ ഇതിന് കുട്ടമ്പുഴ പശു, ആണ്ടുകണ്ണി എന്നീ പ്രാദേശിക പേരുകളും ഉണ്ട്. പശ്ചിമഘട്ട വനാതിർത്തികളിലും പെരിയാർ നദീതീര പ്രദേശങ്ങളിലും കൂടാതെ എറണാകുളം, തൃശൂർ ജില്ലകളിലെ തോട്ടമേഖലകളിലും കണ്ടുവരുന്ന ചെറുതും കരുത്തുറ്റതുമായ ഒരു നാടൻ പശു ഇനമാണ് ഇത്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. കേരളത്തിൽ നിന്ന് അടുത്തിടെ ദേശീയ അംഗീകാരം ലഭിച്ച തദ്ദേശീയ പശു ഇനം ഏതാണ്? ഉത്തരം പെരിയാർ കുള്ളൻ. ഇനി കാലം സാക്ഷി.
1: ബാലഭാസ്കർ. വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായിരുന്ന ബാലഭാസ്കർ 1978 ജൂലൈ 10 തിരുവനന്തപുരത്ത് ജനിച്ചു. സംഗീത പാരമ്പര്യമുള്ള അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ വയലിൻ പഠനം ആരംഭിച്ചു. തന്റെ 12 വയസ്സുമുതൽ ബാലഭാസ്കർ വേദികളിൽ കലാപ്രകടനം നടത്തി തുടങ്ങി. മലയാള സിനിമയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംഗീത സംവിധായകൻ എന്ന വിശേഷണവും ബാലഭാസ്കറിന് സ്വന്തമായിരുന്നു. തന്റെ 17 വയസ്സിലായിരുന്നു മംഗല്യപ്പല്ലക്ക് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് അദ്ദേഹം ഈണം പകർന്നത്. പാഞ്ചജന്യം, മോക്ഷം, കണ്ണാടിക്കടവത്ത് തുടങ്ങിയ ചിത്രങ്ങൾക്കും അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നിനക്കായി ആദ്യമായി എന്നീ ആൽബങ്ങളിലെ ഗാനങ്ങൾക്കും അദ്ദേഹം ഈണം പകർന്നു. ഇന്ത്യയിലും വിദേശത്തുമായി അനേകം വേദികളിൽ അദ്ദേഹം തന്റെ കലാപ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ 2008 ബിസ്മില്ലാഖാൻ യുവ സംഗീത്കാർ പുരസ്കാർ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പുതുതലമുറയിലെ സംഗീതജ്ഞർക്ക് എക്കാലവും പ്രചോദനമായി വേദികളിൽ വയലിനാൽ ഇന്ദ്രജാലം തീർത്ത ബാലഭാസ്കർ 2018 ഒക്ടോബർ 2 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് ബാലഭാസ്കറിന്റെ ശബ്ദം കേൾക്കാം.
2: വയലിൻ എന്റെ ലൈഫിലേക്ക് വന്നതാണ് ശരിക്കും. ഞാൻ എന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീട്ടിൽ ജനിച്ചു. എന്റെ അങ്കിൾ, അമ്മയുടെ ചേട്ടൻ ബിശേഷികുമാർ, അദ്ദേഹം AR വയലിനിസ്റ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ എനിക്ക് കൊച്ചിലേ മുതൽ അവിടെ നിന്ന് പഠിക്കാന്ന് വെച്ചാൽ ആദ്യത്തെ പഠനമൊക്കെ കേൾവി തന്നെയായിരുന്നു കേട്ടോ എന്റെ. അപ്പോൾ ഞാൻ അറിയാണ്ട് തന്നെ ആ ഒരു ഇൻസ്ട്രുമെന്റും മ്യൂസിക്കും ഒക്കെ, മ്യൂസിക് ഒരുപക്ഷെ എന്റെ ബ്ലഡിലേക്കും ഇൻസ്ട്രുമെന്റ് എന്റെ കൈകളിലേക്കും കിട്ടിയതാണ് അങ്ങനെ. അപ്പം അങ്ങനെ ഐ വാസ് ലക്കി ഇനഫ് എന്ന് വേണം പറയാൻ. അപ്പം അങ്ങനെ ഒരു ഫോക്കസ് ഉണ്ടായതാവാം കൊച്ചിലേ മുതൽ എനിക്ക്.
3: അന്ന് ഈ കർണാട്ടിക് കൃതീസ് അതൊക്കെയാണോ കേട്ടിരുന്നത്?
2: തീർച്ചയായിട്ടും. കാരണം അപ്പൊ വളരെ കൊച്ചിലേക്ക് അറിഞ്ഞുകൊണ്ടും അല്ല

0: ഇരിക്കുന്നത്. അമ്മാവൻ സാധകം ചെയ്യും, പിന്നെ അമ്മ സാധകം ചെയ്യും, പിന്നെ അമ്മാവൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും വരും. വീട്ടിലെല്ലാവർക്കും എപ്പോഴും പാട്ടും എന്തെങ്കിലും കാണും. 24 മണിക്കൂർ അത് തന്നെയുള്ളൂ. അപ്പോൾ അറിയാതെ അറിയാണ്ട് കേട്ട് കേട്ട് കേട്ട് കേട്ട് ഇതൊക്കെ എനിക്ക് ഫെമിലിയറായി. അറിഞ്ഞപ്പോൾ ഇത് ക്ലാസിക്കൽ മ്യൂസിക് ആണെന്ന് വിചാരിച്ചിട്ട് കേട്ടിട്ടൊന്നുമല്ല. എനിക്ക് ഇങ്ങനത്തെ മ്യൂസിക് എല്ലാം ഫെമിലിയറായി. ഞാൻ ഇൻസ്ട്രുമെൻറ്റ് വായിച്ചു തുടങ്ങിയത് തന്നെ കറക്റ്റായിട്ട് എന്നാന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അത് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇത് ഇന്ന സ്റ്റൈൽ മ്യൂസിക് ഇതിൻ്റെത് എന്നൊക്കെ കേട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയതൊക്കെ കുറച്ചുകൂടെ പ്രായം കഴിഞ്ഞ ശേഷമാണ്. അതുവരെയൊക്കെ എൻ്റെ എന്നിലേക്ക് ഫീഡ് ചെയ്യപ്പെട്ടത് മുഴുവൻ ക്ലാസിക്കൽ മ്യൂസിക്
1: തന്നെയാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ
1: അമ്മ പാട്ട് പാടും?
0: ആ പാടും. അന്നൊന്നും അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മ സാൻസ്ക്രിറ്റ് ടീച്ചറാണ്. പക്ഷേ അമ്മ അമ്മാവൻ്റെ അടുത്ത് പഠിച്ചിരുന്നു. ശരിക്കും അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് പറയാനാണെങ്കിൽ ഞാനത് സീരിയസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് 10th കഴിഞ്ഞതിന് ശേഷമാണ്. 10th എനിക്ക് അബദ്ധത്തിൽ കുറേ മാർക്ക് കിട്ടി, 87.5 ഒക്കെ കിട്ടി. അപ്പോൾ പക്ഷെ എന്നിട്ട് എനിക്കെന്തറിയാം, സെക്കൻഡ് ഗ്രൂപ്പിൽ മെറിറ്റിലൊക്കെ കിട്ടി. അപ്പോൾ അമ്മാവൻ ഭയങ്കര ആഗ്രഹം എന്നെ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണം എന്ന് പറഞ്ഞു. സെക്കൻഡ് ഗ്രൂപ്പിന് തന്നെ പോകണം. കാരണം വെച്ചാൽ ഈ മ്യൂസിക്കിന് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ആ പ്രൊഫഷനിൽ നിൽക്കണം എന്നുണ്ടെങ്കിലൊക്കെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല സെക്കൻഡ് ഗ്രൂപ്പ് എടുക്ക്, എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേരുക, അതിന് തന്നെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അമ്മാവൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു. ഒരൊറ്റ ദിവസം ഞാൻ ക്ലാസ്സിൽ പോയിട്ടുള്ളൂ. പോയിട്ട് അന്ന് ഇറങ്ങി ഞാൻ അച്ഛനോട് പറഞ്ഞതാണ്. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണല്ലോ, ഫിസിക്സ് പഠിക്കുന്നതുകൊണ്ട് ഇപ്പം എനിക്കും ഫിസിക്സ് കൊണ്ട് ഗുണമില്ല, ഫിസിക്സിന് എന്നെ കൊണ്ടും ഗുണമില്ല. അപ്പം അതുകൊണ്ട് തൽക്കാലം അതങ്ങനെ നിർത്തണേ നിർത്തിക്കൊള്ളൂ, കുഴപ്പമില്ല, 3rd ഗ്രൂപ്പ് എടുക്കാമെന്ന് പറഞ്ഞു. 3rd ഗ്രൂപ്പ് അങ്ങനെയാണ്. പക്ഷെ അന്ന് എനിക്ക് കിട്ടിയ സപ്പോർട്ടില്ല. അത് എൻ്റെ അച്ഛനും അമ്മയും ഫ്രം ദ ഫാമിലി. ഞാൻ പറഞ്ഞ ആ പോയിന്റിലാണ് ഞാൻ തിരിച്ചറിയുന്നത് ദാറ്റ് ഐ ആം സോ സീരിയസ് അബൌട്ട് മൈ മ്യൂസിക്.

0: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് ബാലഭാസ്കറിന്റെ ശബ്ദം.
1: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ആരോഗ്യ പരിചരണം, സാമൂഹിക സുരക്ഷ, സുരക്ഷിതമായ താമസം, ഭക്ഷണം, പരിചരണം, സ്വകാര്യത, സ്വത്തവകാശം, നിയമപരമായ സംരക്ഷണം, കുടുംബത്തിലും സമൂഹത്തിലും സജീവമായി പങ്കെടുക്കാനുള്ള അവസരം, ഇവയെല്ലാം വയോജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന അവകാശങ്ങളാണ്. മക്കളോ ബാധ്യതയുള്ള ബന്ധുക്കളോ ആവശ്യമായ പരിപാലനം നൽകാത്ത സാഹചര്യത്തിൽ നിയമപ്രകാരം മെയിന്റനൻസ് ആവശ്യപ്പെടാം. സ്വത്ത് കൈമാറ്റം ചെയ്ത ശേഷം പരിപാലനം ലഭിക്കാത്ത സാഹചര്യങ്ങളിലും നിയമ സംരക്ഷണം നൽകുന്നുണ്ട്. വയോജനങ്ങളുടെ ക്ഷേമത്തിനും അവകാശ സംരക്ഷണത്തിനുമായി ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ പരാതികളിൽ ഇടപെടുന്നതിനുമായി കേരള സംസ്ഥാന വയോജന കമ്മീഷനെയും സമീപിക്കാം. വയോജനങ്ങൾക്ക് നേരിട്ടോ ഇമെയിൽ മുഖേനയോ പരാതി കമ്മീഷന് നൽകാവുന്നതാണ്. കൂടാതെ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതിനും അധികാരമുണ്ട്. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പേരിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വയോജന ദിനാശംസകൾ.
0: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ചൊവ്വാഴ്ച രാവിലെ 9:00. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
3: പിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
4: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
5: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
6: 5 ലേഡി സീരീസ് സ്കൂട്ടറുകൾ,
7: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
8: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
9: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: നമസ്തേ. അനന്തപുരിയിലൂടെ അടുത്ത പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ചിത്രശലഭമേ എന്ന് പാടിയിരിക്കുന്നത് മധു ബാലകൃഷ്ണനും ചിത്രയും ചേർന്നാണ്. കരയിലേക്കൊരു കടൽ ദൂരം എന്ന ചിത്രത്തിന് വേണ്ടി ഈ ഗാന ഒരുക്കിയത് ONV കുറുപ്പും M. ജയചന്ദ്രനും ചേർന്നു.

നമുക്കു ചുറ്റും പോസ്റ്റ് മെട്രിക് കോഴ്സുകളിൽ പഠനം നടത്തുന്ന ഒബിസി എസ് ടി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന നടപ്പാക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷിക്കാം. https://egrants.kerala.gov.in December 31st അപേക്ഷിക്കണം. വെബ്സൈറ്റ് അഡ്രസ് https://egrants.kerala.gov.in. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി നൽകുന്ന മാർഗദീപം സ്കോളർഷിപ്പിന് ഒക്ടോബർ 15 വൈകിട്ട് 5 മണി വരെ അപേക്ഷിക്കാം. www.margadeepam.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. ഫോൺ 0471230524, ഫോൺ 0471230524. വെട്ടറോഡ് ജംഗ്ഷൻ സെയിന്റ് ആൻഡ്രൂസ് റോഡിലെ വെട്ടറോഡ് റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികൾക്കായി വെള്ളിയാഴ്ച അടച്ചിടും. രാവിലെ 10 മുതൽ വൈകിട്ട് 3 മണി വരെയാണ് അടച്ചിടുക. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ഒക്ടോബർ 2 മുതൽ 8 വരെ ദേശീയ ഉദ്യാനങ്ങൾ, കടുവാ സങ്കേതങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവിടങ്ങളിൽ പ്രവേശന ഫീസ് ഒഴിവാക്കി. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിൽ നടത്തുന്ന 1 വർഷത്തെ PG ഡിപ്ലോമ ഇൻ ഫാം ജേർണലിസം ആന്റ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിലെ 2026-27 പ്രവേശനത്തിന് ഒക്ടോബർ 15 വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് https://admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
3: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: പാട്ടിന്റെ പാലാഴി എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. അപർണ രാജീവും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണിത്. ONV കുറിപ്പിന്റെ വരികൾ ഡോക്ടർ സുരേഷ് മണിമലയുടെ സംഗീതവും.

0: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
1: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
2: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും.
1: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
2: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
1: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമഴി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
3: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
4: വിളക്ക് മാത്രമല്ല, കുക്ക് വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. MRP ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മോളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRP ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാര.
5: ഹരിഹരനും ചിത്രയും പാടിയ പാട്ടാണ് ഇനി. കൈതപ്രത്തിന്റെ വരികൾക്ക് അൽഫോൺസിന്റെ സംഗീതം. ചിത്രം വെള്ളിത്തിര.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
5: നോവൽ സഞ്ചാരം.
7: ഉറുബേദിയ നോവൽ, സുന്ദരികളും സുന്ദരന്മാരും. അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
8: സുലൈമാൻ തുടർന്നു. ഞാൻ ഒക്കെ അവസാനം.

0: ജനിപ്പിക്കാൻ തീർച്ചപ്പെടുത്തിയതാണ്. മരക്കാരി ചാടിപ്പിടിച്ചില്ലായിരുന്നുവെങ്കിൽ എന്റെ ശവം ഈ പുഴയിലൂടെ ഒഴുകിപ്പോകുമായിരുന്നു. അറിയോ ഖദീജ, ഓ ആ മനുഷ്യനെ പടച്ചോം കാക്കട്ടെ. ഞാനിതിലൊന്നും ഇന്നു വ്യസനിക്കുന്നില്ല. അയാൾ അല്പം ശാന്തനായി തുടർന്നു, ദൈവം എനിക്കിതാണ് വെച്ചത്. ദൈവം തരുന്നത് എപ്പോഴും നല്ലതാവും. ഇപ്പോ എങ്ങനെ അറിഞ്ഞത്? രാധ പറഞ്ഞിട്ട്. ആ കുട്ടിയുടെ അച്ഛനാണ് അവനെ എടുത്തു വളർത്തിയത്. സുലൈമാൻ വല്ലാതെ കിതച്ചിരുന്നു. അയാൾ കിടക്കയിലിരുന്നു. ഖദീജ, ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. എനിക്ക് എങ്ങനെയായാലും എന്തായാലും ഇങ്ങളെ ഇഷ്ട. എന്റെ മയ്യത്തെടുക്കോളം, അതിനൊട്ട് കുറവും വരൂല. സുലൈമാൻ ആ കുടുംബിനെ ഒന്നു നോക്കി. അപ്പോഴത്തെ പോലെ അവൾ ഒരിക്കലും അത്ര സുന്ദരിയായി തോന്നിയിട്ടില്ല. ഖദീജ, ഓ നിനക്കിത് പൊറുക്കാൻ കഴിയോ? അതെന്തേ, നിന്റെ മക്കളെ ഇങ്ങൾ നോക്കുന്നില്ലേ? അപ്പോ ഇങ്ങടെ മോൻ ഇതിനാ ഇങ്ങളിപ്പോ ബേജറാവുന്നത്? വെറുക്കനെ ഇരിക്കീ. ആ സംഭാഷണം വാസ്തവത്തിൽ അന്തരീക്ഷത്തിന് കനം കുറയ്ക്കുക തന്നെ ചെയ്തു. സുലൈമാന് അപ്പോഴാണ് താൻ ജയിലിൽ നിന്ന് മുക്തനായെന്ന് തോന്നിയത്. അപ്പോഴാണ് ഭർത്താവായതെന്നും അച്ഛനായതെന്നും തോന്നിയത്. തടസ്സങ്ങളും വേദനകളും മാഞ്ഞു പോവുകയാണ്. പഴയ കാലത്തിൻ്റെതായ ഒരു കാറ്റ് അയാളുടെ തലയിലേക്കടിച്ചു. അയാൾ അറിയാതെ വിളിച്ചുപോയി, ദൈവമേ. മനുഷ്യഹൃദയം ഒരു സ്നേഹപാനം ഏറ്റിരിക്കുകയാണ്. അയാൾ കിടന്നു, എന്നിട്ടും ഉറക്കം വന്നില്ല. വിശ്വത്തെപ്പറ്റി വിചാരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അവനിത് പുതിയ അനുഭവമാണ്. ആ കുട്ടി വല്ലാതെ വേവലാതിപ്പെടുകയാവും. അവൻ തന്നെ ഓർക്കുകയായിരിക്കുമോ? നേരം ഒന്ന് വെളുത്തു കിട്ടിയെങ്കിൽ. അയാൾ തിരിഞ്ഞു മറിഞ്ഞ് കിടന്ന് കഴിച്ചുകൂട്ടി. പുലരാറായപ്പോഴാണ് ഒന്ന് മയങ്ങിയത്. ഹൃദയം സ്വപ്നത്തിലേക്ക് ഉരസിയിറങ്ങി. ചുറ്റും തീത്തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദ്വീപിലാണ് അയാൾ നിൽക്കുന്നത്. പല നിറത്തിലുള്ള വെയിലാണ് അവിടെ. പച്ചയും മഞ്ഞയും നീലയും ചുവപ്പുമായ വെയിൽ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് വെയിലല്ലെന്നു മനസ്സിലായി. രത്നങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രഭാപടലങ്ങളാണ്. പച്ച തഴപ്പെഴുന്ന മരക്കുടിലുകൾ. നടുക്കുള്ള മരത്തിന്മേൽ ഒരു സ്ത്രീ ചാരി നിൽക്കുന്നു. ചുറ്റും ഒരു നിലാവ് പരന്നിട്ടുണ്ട്. ഏതാണ് ആ സ്ത്രീ? അതെ, അവളാണ്. അവൾ അയാളെ നോക്കി തേങ്ങി തേങ്ങി കരയുകയാണ്. അയാൾക്ക് അങ്ങോട്ടോടിയെത്തണമെന്നുണ്ട്, പക്ഷേ നടന്നിട്ട് നീങ്ങുന്നില്ല. അരയോളം വെള്ളത്തിലൂടെയാണ് നീങ്ങുന്നതെന്ന് തോന്നി. നടന്ന് നടന്ന് അയാൾ കുഴഞ്ഞ് ക്ഷീണിച്ച് വീഴാൻ പോവുകയാണ്. സുലൈമാൻ ഉറക്കെ വിളിച്ചു, കുഞ്ചുകുട്ടി. ഞെട്ടി ഉണർന്നു. ഖദീജ അടുത്തു തന്നെ നിൽക്കുന്നു. എന്തേയ്? ഒന്നുമില്ല. താൻ ആകെ വിയർത്തിരിക്കുന്നുവെന്ന് സുലൈമാൻ മനസ്സിലാക്കി. അയാൾ അസ്സലായി ഒന്ന് കുളിച്ച് ഉടുപ്പ് മാറ്റി. കുടയുമെടുത്ത് പുറത്തേക്ക് പോയി.
1: ബേയം വരൂലേ?
0: ഖദീജ വിളിച്ചു ചോദിച്ചു. വരും. അയാൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് ചെന്നത്. അയാൾ പടിക്കലെത്തിയപ്പോൾ വിശ്വനാഥനും ഗോപാലകൃഷ്ണനും പുറത്തേക്ക് വരുന്നു. അയാൾ കുട താഴെയിട്ട് ഓടിച്ചെന്ന് വിശ്വത്തെ കെട്ടിപ്പിടിച്ചു.
1: എന്റെ മകനേ!
0: നിങ്ങളോ? വിശ്വം അയാളുടെ മുഖത്തേക്ക് നോക്കി. ആ പരുത്ത മനുഷ്യന്റെ കണ്ണുകൾ നനഞ്ഞിരിക്കുന്നതായി ഗോപാലകൃഷ്ണൻ കണ്ടു.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് 35 മിനിറ്റ്.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
6: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണതല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.

വാർദ്ധക്യം ഒരവസ്ഥയല്ല, അനുഭവങ്ങളുടെ സങ്കീർണമായ കാഴ്ചപ്പാടുകളുടെ നേർരേഖയുള്ള ജീവിത പാഠങ്ങളുടെ കരുത്തുള്ള ലോകത്തിന്റെ വിശാലതയെ നിസാരമായി കാണാൻ കഴിയുന്ന ഒരു ദീർഘവീക്ഷണത്തിന്റെ അറിവുള്ള അവസ്ഥാന്തരമാണ്. അനുഭവ പാഠങ്ങൾ പഠിപ്പിച്ച ജീവിതത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നുപോയ ഏതു പ്രതിസന്ധിയെയും നേരിടാൻ കരുത്തുള്ള മനസ്സുമായി എത്തുന്ന വാർദ്ധക്യം പക്ഷേ അവഗണനയുടെയും അപകർഷതയുടെയും ഒറ്റപ്പെടലിന്റെയും തിക്തമായ അനുഭവം കൂടിയായി മാറുന്നു. ശാരീരികമായ മാനസികമായ ക്ഷയം വാർദ്ധക്യത്തിന്റെ വെല്ലുവിളിയാണെങ്കിലും ഒരു കരുതൽ, ഒരു ചേർത്തുപിടിക്കൽ, ഒരു ജന്മം മുഴുവൻ തന്റെ പ്രിയപ്പെട്ടവർക്കായി പൊരുതിയ ആ മനസ്സുകളെ നിറയെ സന്തോഷിപ്പിക്കും എന്നതിൽ സംശയമില്ല തന്നെ. മനുഷ്യൻ വാർദ്ധക്യത്തിലേക്കാണ് നടന്നെടുക്കുന്നത്. ജനിക്കുമ്പോൾ കൈപിടിച്ച് നടത്താൻ ഒപ്പമുള്ളവരെ പോലെ രണ്ടാം ശൈശവം എന്ന വാർദ്ധക്യവും സ്നേഹവും കരുതലും അർഹിക്കുന്നു. ഇന്ന് ഈ വയോജന ദിനത്തിൽ അച്ഛനമ്മമാരെ ഓർത്തുകൊണ്ട് ഇതാ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. അമ്മയില്ലാത്ത വീട് ആരുമില്ലാത്ത വീടാവുന്നു. അച്ഛനില്ലാത്ത ലോകം സൂര്യനില്ലാത്ത പകൽ പോലെയും നഷ്ടമാകുമ്പോൾ മാത്രം മനസ്സിലാവുന്ന സത്യങ്ങളിൽ ചിലത്. ശൂന്യമാകുന്ന ഇടങ്ങളിൽ ഒന്നും നിറയ്ക്കാനാവാത്ത എന്തോ ഒന്ന് മനസ്സിനെ വല്ലാതെ മഥിക്കുന്നു. ചേർത്ത് പിടിച്ചോളൂ. നിങ്ങളുടെ ചെറുവിരൽ പിടിച്ച് നടക്കാൻ പഠിപ്പിച്ചവരെ കരുതലോടെ ഒറ്റയ്ക്കാക്കാതെ അവർ നൽകിയ സ്നേഹം മുഴുവൻ ക്ഷമയായി തിരികെ നൽകൂ. അച്ഛൻ എന്ന പുണ്യം, അമ്മ എന്ന നക്ഷത്രദീപം സുകൃതമാവട്ടെ നമ്മുടെ ജന്മം. ഈ വയോജന ദിനത്തിൽ ഇതാ സ്മൃതി മധുരം നിങ്ങൾക്കായി.

അച്ഛനും അമ്മയും ഒരിക്കലും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത രണ്ട് ജന്മങ്ങൾ അല്ലേ? നമുക്ക് അമ്മയെക്കുറിച്ച് കൂടി കേട്ടോളൂ.

0: സൂര്യനില്ലാത്ത പകൽ പോലെയും നഷ്ടമാകുമ്പോൾ മാത്രം മനസ്സിലാവുന്ന സത്യങ്ങളിൽ ചിലതാണത്. ശൂന്യമാകുന്ന ഇടങ്ങളിൽ ഒന്നും നിറയ്ക്കാനാവാത്ത എന്തോ ഒന്ന് മനസ്സിനെ വല്ലാതെ മതിക്കുന്നു. ചേർത്ത് പിടിച്ചോളൂ. നിങ്ങളുടെ ചെറുവിരൽ പിടിച്ച് നടക്കാൻ പഠിപ്പിച്ചവരെ കരുതലോടെ ഒറ്റയ്ക്കാക്കാതെ അവർ നൽകിയ സ്നേഹം മുഴുവൻ ക്ഷമയായി തിരികെ നൽകൂ. അച്ഛനെന്ന പുണ്യം, അമ്മയെന്ന നക്ഷത്രദീപം. സുകൃതമാവട്ടെ നമ്മുടെ ജന്മം. അന്താരാഷ്ട്ര വയോജന ദിനത്തിൽ തൃശൂർ ഫാഷൻ ജ്വല്ലറി സ്മൃതി മധുരവുമായി നിങ്ങളോടൊപ്പം ഇതുവരെയുണ്ടായിരുന്നത് സ്മിത രാമചന്ദ്രൻ.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
3: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OPIP സേവനങ്ങൾ ലഭ്യമാണ്. ഓഫീസ് സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
4: ഇന്നീ പരിപാടിയിൽ മാനസിക സംഘർഷവും യോഗയും. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS.
5: ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ മാനസിക സമ്മർദ്ദം, അമിതമായ ഉത്കണ്ഠ, ഡിപ്രഷൻ എന്നിവ സാധാരണമായ അവസ്ഥകളായി മാറിയിരിക്കുന്നു. വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, വൃദ്ധജനങ്ങൾ തുടങ്ങി എല്ലാവരിലും ഈ അവസ്ഥകൾ വളരെ സാധാരണമാണ് ഇന്ന്. യോഗ എന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ തീർത്തും പ്രാധാന്യമുള്ള ഒരു വെൽനസ് അപ്രോച്ച് ആണെന്ന് ഇന്ന് പഠനങ്ങൾ പറയുന്നു. മനസ്സിന്റെ ഉള്ളറകളെ തിരിച്ചറിയാൻ യോഗയിലൂടെ കഴിയുന്നു. മെഡിറ്റേഷൻ അഥവാ ധ്യാനം, യോഗനിദ്ര എന്നിവ നിരന്തരം അഭ്യസിക്കുന്നവരിൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് വളരെ കുറവാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതുപോലെ തന്നെ മസ്തിഷ്കത്തിലെ ആൽഫ തരംഗങ്ങൾ ധ്യാന അവസ്ഥയിൽ തീവ്രമാകുകയും അത് സാധകന് പൂർണ്ണ റിലാക്സേഷൻ സാധ്യമാക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ. ഇന്ന് ഒരു നേരമെങ്കിലും തങ്ങളുടെ മാനസിക ബുദ്ധിമുട്ടുകൾ സ്വന്തം കുടുംബത്തിൽ പോലും പറഞ്ഞു തീർക്കാൻ പറ്റാത്തവരാണ് അധികം പേരും. അത്തരം ബുദ്ധിമുട്ടുകൾക്കൊന്നും പരിഹാരം ഇല്ലാതെ വരുമ്പോൾ അതും പേറി ആഴത്തിലുള്ള സമ്മർദ്ദത്തിലാണ്ട് ജീവിക്കുന്നവർ അനേകം. എത്ര വലിയ പ്രശ്നങ്ങൾ കടന്നുകൂടിയാലും മനസ്സ് ശാന്തമാണെങ്കിൽ അതിനുള്ള ഉത്തരവും ലഭിക്കും. മനസ്സിന്റെ അശാന്തി എപ്പോഴും ഉണ്ടാകുന്നത് അഹം എന്ന ആന്തരിക ഭാവത്തിലൂടെയാണ്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമാണ് അങ്ങനെ ഉണ്ടാകുന്നത്. വികാസമാണ് മനസ്സിന്റെ സ്വാഭാവികത. മനസ്സ് സങ്കുചിതമാകുന്നത് പലപ്പോഴും അഹന്തയിലൂടെ അതിനെ തളച്ചിടുമ്പോഴാകുന്നു. സാധകൻ ധ്യാനത്തിലൂടെ അഹന്തയെ പൂർണ്ണമായും മറികടക്കാൻ കഴിയും. ഈ പ്രപഞ്ചത്തിൽ താൻ ഒന്നുമല്ല എന്നും സാഗരത്തിലെ ഒരു തുള്ളി ജലത്തെ പോലെ നിഷ്പ്രഭമാണും എന്നും മനസ്സിലാകുമ്പോൾ തന്നെ എല്ലാത്തിനുമുള്ള ഉത്തരം ഒരുവനിൽ ഉണ്ടാകും. എങ്കിലും ഇന്നത്തെ പ്രശ്നങ്ങൾ നിരന്തരം വന്നു പോയിക്കൊണ്ടിരിക്കും തിരമാലകളെ പോലെ. പക്ഷേ ഒരു പ്രശ്നവും ശാശ്വതമായി നിലനിൽക്കില്ല എന്ന തിരിച്ചറിവാണ് ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടുപോകുമ്പോൾ നാം തിരിച്ചറിയേണ്ടത്. അതിനായി മനോമാലിന്യങ്ങൾ നിർമാർജനം ചെയ്യുക. നിയന്ത്രിതമായ അളവിൽ ചെയ്യുന്ന പ്രാണായാമ പ്രക്രിയകളായ ഭ്രാമരി, നാഡീശുദ്ധി, ചന്ദ്രഭേദി, ശീത്കാരി മുതലായ പ്രാണായാമങ്ങൾ മനസ്സിന് അചഞ്ചലത്വം കൈവരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. മനസ്സിലുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തെയും സമ്മർദ്ദത്തിലാക്കുന്നു. അനന്തരം ഹൃദ്രോഗം, അധികമായ രക്തസമ്മർദ്ദം, ഉറക്കക്കുറവ്, ജീവിതശൈലി രോഗങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നു. മനോരോഗത്തിലേക്ക് വഴിതിരിച്ചുവിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ചൈൽഡ്ഹുഡ് ട്രോമ പോലുള്ള പോസ്റ്റ് ട്രോമാറ്റിക് ഡിസീസസ്. പെട്ടെന്നുള്ള പ്രതികൂല സാഹചര്യത്തിൽ പെട്ട് ആഘാതമുണ്ടായ മനസ്സിന് ആ സാഹചര്യം ഉൾക്കൊള്ളാതെ വരികയും ഉപബോധ മനസ്സിൽ അവ ആഴത്തിൽ പതിയുകയും ചെയ്യുന്നു. കുട്ടിക്കാലത്തുണ്ടായ സെക്ഷൽ അബ്യൂസ് കുട്ടിയുടെ പിൽക്കാല ഭാവിയിൽ ആഴത്തിൽ ബാധിച്ചേക്കാം. പ്രിയപ്പെട്ടവരുടെ അപ്രതീക്ഷിത മരണം മനസ്സിന് താങ്ങാവുന്നതിലും അപ്പുറം ഉപബോധ മനസ്സിൽ പതിയുകയും അകാരണ ഭയം, മറ്റു മനോവൈകല്യങ്ങൾ എന്നിവ ഉണ്ടാക്കുകയും ചെയ്യാം. പ്രകൃതി ദുരന്തങ്ങളിൽ ഇത്തരം സംഭവം ഉണ്ടായേക്കാം. ഇവിടെയെല്ലാം യോഗയിലെ ധ്യാനത്തിലൂടെ മനസ്സിനുള്ളിലെ അറകളിൽ വെളിച്ചമുണ്ടാക്കാൻ സാധിക്കും. മാനസിക വ്യാധികൾക്ക് കാരണമായേക്കാവുന്ന സബ്സ്റ്റൻസ് അബ്യൂസ്, മദ്യപാനം, പുകവലി എന്നിവ ഇന്ന് വളരെ കൂടുതലാണ്. കുട്ടികളിൽ അത് വലിയ ദുരന്തമുണ്ടാക്കുന്നു. തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത, മനസ്സിന്റെ ബലം, ആത്മവിശ്വാസം, ഓർമ്മ എന്നിങ്ങനെ ഓരോന്നായി മാഞ്ഞുപോകാം. ലഹരിക്കടിമപ്പെട്ടവരിലും ഡോക്ടറോടും

0: വിദഗ്ധ പരിശീലകരോടും സംവദിച്ചതിനു ശേഷം കൃത്യമായി ചിട്ടപ്പെടുത്തിയ ആസനങ്ങൾ, റിലാക്സേഷൻ ടെക്നിക്സ്, മസിൽ റിലാക്സേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ എന്നിവ വഴി ഒരുപാട് മാറ്റം സാധ്യമാണ്.
1: മാനസിക സംഘർഷവും യോഗയും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: നമസ്തേ. അനന്തപുരിയിൽ നമുക്കിനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം പകർന്ന് ചിത്രപാടിയത് ചിത്രം സത്യം ശിവം സുന്ദരം.

0: സമാരംഭം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി കോട്ടകകം. കോൾ 8891765534.
2: നമസ്തേ. അനന്തപുരിയിലൂടെ നമുക്കൊരു പാട്ട് കൂടി കേട്ടാലോ? കോഹിനൂർ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത്. വിജയ് യേശുദാസാണ് ആലപിച്ചിരിക്കുന്നത്. ഹരിനാരായണന്റെ തൂലിക, രാഹുൽ രാജിന്റെ സംഗീത സംവിധാനം. കേൾക്കാം ആ ഗാനം.

പുതിയ വാർത്തകളും വിശേഷങ്ങളും നല്ല നല്ല പാട്ടും ഒക്കെയായി നമ്മുടെ നമസ്തേ അനന്തപുരി വീണ്ടും എത്തും നിങ്ങളിലേക്ക് നാളെ രാവിലെ. ഇതുവരെ ഈ പരിപാടിയുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത രാമചന്ദ്രൻ.

0: ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
1: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
2: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
0: 5 ലേഡി സിവി സ്കൂട്ടറുകൾ,
2: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
3: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
4: ഇട്ടാപ്പള്ളി ഏജൻസീസ്.
5: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
6: വയോജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണന, ചൂഷണം, അതിക്രമം, സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിനും വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും വയോജനങ്ങൾക്കോ അവകാശ ലംഘനമോ മറ്റു പ്രശ്നങ്ങളോ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ കേരള സംസ്ഥാന വയോജന കമ്മീഷനെ സമീപിക്കാം. ആശ്വാസത്തിന്റെ തണലേകാൻ വയോജന കമ്മീഷനുണ്ട്. വയോജനങ്ങൾക്ക് സുരക്ഷയും നീതിയും അന്തസ്സും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
4: വയോജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണന, ചൂഷണം, അതിക്രമം, സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിനും വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും വയോജനങ്ങൾക്കോ അവകാശ ലംഘനമോ മറ്റു പ്രശ്നങ്ങളോ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ കേരള സംസ്ഥാന വയോജന കമ്മീഷനെ സമീപിക്കാം. ആശ്വാസത്തിന്റെ തണലേകാൻ വയോജന കമ്മീഷനുണ്ട്. ജനങ്ങൾക്ക് സുരക്ഷയും നീതിയും അന്തസ്സും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.

അനന്തപ്രിയ എഫ് എം ശ്രോതാക്കൾക്കായി നൽകുന്ന ഗാനസമ്മാനം, ഗാനോപഹാരം. ഇന്നത്തെ ഗാനോപഹാരത്തിൽ നമ്മൾ 1991 മുതൽ 2000 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. ആദ്യം അഹം എന്ന ചിത്രത്തിലെ പാട്ട് കേട്ടാലോ. നിറങ്ങളെ എന്ന് തുടങ്ങുന്ന ഈ പാട്ട് എഴുതിയിരിക്കുന്നത് കാവാലം നാരായണ പണിക്കനും സംഗീതം പകർന്നിരിക്കുന്നത് രവീന്ദ്രനുമാണ്. പാടിയത് കെ ജെ യേശുദാസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: അടുത്ത പാട്ട് തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

0: ഗാനപഹാരം ഇവിടെ പൂർണ്ണമാവുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 10:00.
4: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഫ്ളൈ ദുബായ് വിമാനത്തിലെ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും വിമാനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത സഹ പൈലറ്റ്, ഒമാനി സഹ പൈലറ്റിനെ സൌദി അധികൃതർ അറസ്റ്റ് ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം. ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിലും യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാർ അസാമാന്യമായ ധൈര്യവും ഉറച്ച നിശ്ചയദാർഢ്യവും പ്രകടിപ്പിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൂറുകണക്കിന് ജീവനുകൾ രക്ഷിക്കാനും ദുരന്തം ഒഴിവാക്കാനും അദ്ദേഹത്തിന്റെ ധീരത സഹായിച്ചുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ 7 ചിത്രങ്ങൾക്ക് കേന്ദ്രം പ്രദർശനാനുമതി നൽകാത്തത് സിനിമാ സ്വാതന്ത്ര്യത്തിന് നേരെയുണ്ടായ കടന്നുകയറ്റമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മേളയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഓഗസ്റ്റ് 13 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 2026 ഇന്ന് പ്രാബല്യത്തിൽ. നിലവിലെ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 1891 പകരമാണ് പുതിയ നിയമം. രാഷ്ട്രീയ പോഷൻ മാസാചരണത്തോടനുബന്ധിച്ച് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം, ജൻവാണി FM, കമ്മ്യൂണിറ്റി റേഡിയോ എന്നിവ സംയുക്തമായി തലശ്ശേരിയിൽ പോഷകാവബോധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തലശ്ശേരി SP ഡോ എം നന്ദഗോപൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ആറളത്ത് മോഴയാനയെ പിടികൂടാൻ ശ്രമം രാവിലെ പുനരാരംഭിച്ചു. ബ്ലോക്ക് 13 ഓടച്ചാൽ ഭാഗത്ത് ട്രാക്കിംഗ് ടീം നിരീക്ഷണം നടത്തിവരികയാണ്. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര

കാലാവസ്ഥാ വകുപ്പ്. നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. വെസ്റ്റ് ഇൻഡീസിനെതിരായ മൂന്ന് മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. രണ്ടാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ 8 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇഷ്ടഗാന പരിപാടി ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരുടെ ആനന്ദ നിമിഷങ്ങളാകുന്ന നേരമാണ് ഇനി. ഒപ്പം പ്രിയപ്പെട്ടവരുടെ ഇഷ്ടഗാനങ്ങളും കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും കിട്ടിയിട്ടുള്ള സന്ദേശങ്ങളിൽ ഇന്ന് ആദ്യം ആരുടേതാണെന്ന് നോക്കാം. പ്രിയ ഹലോ സന്ദേശഗാനമേ, എന്റെ അനിയത്തി ചിക്കുവിന് ഒരു സർപ്രൈസ് കൊടുക്കാമോ? നീ കത്തുകളും വാട്സപ്പ് സന്ദേശങ്ങളും വഴി സർപ്രൈസ് കൊടുക്കുന്നത് പോലെ അവളും മറ്റുള്ളവർക്ക് സർപ്രൈസ് കൊടുക്കാറുണ്ട്. വെഡിംഗ് ആനിവേഴ്സറി, ബർത്ത്ഡേ, ഹൗസ് വാമിംഗ്, അങ്ങനെ പല അവസരങ്ങളിലും അവരുടെ പ്രിയപ്പെട്ടവർ പറയുന്നതനുസരിച്ച് ഗിഫ്റ്റ് ഹാമ്പർ സെറ്റാക്കി കൊടുക്കും. ബോട്ടിൽ ആർട്ട്, ഡ്രസ് ഡിസൈനിങ് ഇതൊക്കെ പുള്ളിയുടെ ഇഷ്ടമേഖലയാണ്. ഇപ്പോ ജിമ്മിൽ ട്രെയിനറായും ജോലി നോക്കുന്നു. ഹസ്ബൻഡ് കണ്ണനും ലല്ലുകുട്ടൻ പൂച്ചയുമാണ് മറ്റു താരങ്ങൾ. പെട്ടെന്ന് ചൂടാവുന്ന സ്വഭാവക്കാരിയാണ്, എങ്കിലും ആള് പാവമാണ്. ദേഷ്യപ്പെട്ടാൽ ഒന്നും തോന്നരുത്. വിളിക്കുമെന്ന പ്രതീക്ഷയിൽ അഞ്ജന. നമുക്ക് ഈ ദേഷ്യക്കാരിയെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ, ആരാ?
0: ഹലോ, ചിക്കു അല്ലേ? ചിക്കു ജിമ്മിൽ പോയില്ലേ? ആണാ, ഈ ജിമ്മിൽ പോയി വയറ് കുറയ്ക്കാനുള്ള എളുപ്പ വഴികൾ ചിക്കു ഫോണിൽ കൂടി പറഞ്ഞുതരുമെന്ന് അറിഞ്ഞിട്ട് വിളിച്ചതാ. എന്റെ സങ്കടം കേട്ടിട്ട് ഇങ്ങനെ കളിയാക്കാൻ ചിക്കുവിന് ഒരു മടിയും തോന്നുന്നില്ലല്ലോ. സങ്കടമുണ്ട് കേട്ടോ, ഒന്നുമില്ലെങ്കിലും നല്ല വയറുള്ള ഒരു മനുഷ്യന്റെ വേദനയല്ലേ? എന്നാലും ഞാനൊരു ചോദിച്ച ചോദ്യത്തിന് എങ്ങനെ കളിയാക്കിയല്ലോ. അതും വളരെ കലാകാരിയായിട്ടുള്ള ഒരാള്. ഈ ബോട്ടിൽ ആർട്ടും ഡ്രസ് ഡിസൈനിങ്ങും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ വളരെ സഹൃദയരെന്നാണ് പൊതുവെ പറയുന്നത്. ആ, ഇനി ഹൃദയമേ ഇല്ലെന്ന് പറയൂ. ആ, ലല്ലുക്കുട്ടന്റെ കയ്യിലാണ് അതെന്നാണല്ലോ പറയുന്നത്. അതോ കണ്ണന്റെ കയ്യിലോ?
1: അപ്പൊ അറിയാവുന്ന ആരാണ് വിളിക്കുന്നത്? അല്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ പറയില്ലല്ലോ.
0: എന്റെ സങ്കടത്തിന് ഒരു പരിഹാരം കിട്ടുമോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി ആരാണ് എന്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
1: വയറ് കുറയണം, അതല്ലേ ഇപ്പോഴത്തെ സങ്കടം.
0: അതെ,
1: ഫോണിൽ കുടിയൊന്നും ആദ്യം വയറ് കുറക്കാനൊന്നും പറ്റത്തില്ല.
0: അല്ല, എന്നാലും 10-40 വർഷമായിട്ട് ഉണ്ടാക്കിയ ഒരു വയറാണ്, അതിങ്ങനെ കുറയ്ക്കണം കുറയ്ക്കണമെന്നുള്ള ഈ പല രീതിയിലുള്ള സമ്മർദ്ദം കൊണ്ട് തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു ഉപദേശം എടുക്കാന്ന് വിചാരിച്ച് വിളിച്ചതാണ്.
1: 40 വർഷങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് അറിയാലോ. ആ 40 ദിവസം കൊണ്ട് എന്തായാലും പോയില്ല. 4 മണിക്കൂർ കൊണ്ട് ഞാൻ പറഞ്ഞു തന്നാലും മാറാൻ പോണില്ല.
0: എന്നാലും എല്ലാ വലിയ ഓട്ടവും തുടങ്ങുന്നത് ഒരു സ്റ്റെപ്പിലാണല്ലോ.
1: ആ ഒരു സ്റ്റെപ്പ്
0: പറഞ്ഞുതരാം. അത് ബുദ്ധിമുട്ടായിരിക്കും. ദിവസം 4 ലഡു വേണം. ലഡു കഴിച്ചുകൊണ്ട് എങ്ങനെ വയറ് കുറയ്ക്കാം?
1: ലഡു കഴിച്ചൊന്നും വയറ് കുറയ്ക്കാൻ പറ്റില്ല.
0: കണ്ണിച്ചോരയില്ലാതെ പറ്റൂല എന്ന് പറയാതെ എന്തെങ്കിലും ഒരു വഴി കാണൂലേ?
1: പറ്റില്ല എന്ന് തന്നെ പറയൂ, അല്ലാണ്ട് പറ്റുമെന്ന് പറഞ്ഞാൽ ആരും പറ്റിക്കാറില്ല.
0: എന്തെങ്കിലും ഒരു വഴി കാണും. ഇത്രയും നാളെ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ.
1: ആദ്യം ഷുഗർ കട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്യുക, അതിനുശേഷം അത് 2 മാസം കൊണ്ട് മാറ്റുക. പിന്നെ അതിനോട് ഇഷ്ടമില്ലാണ്ടാവും ഷുഗർ കഴിക്കാൻ.
0: അയ്യോ, അങ്ങനെയൊന്നും പറ്റൂല. ജീവിതമേ പഞ്ചാരയിലാണ്.
1: അതെനിക്ക് തോന്നുന്നുണ്ട്.
0: എന്ത് തോന്നിയിട്ടുണ്ട്?
1: അല്ല, പഞ്ചസാര ജീവിക്കാൻ പറ്റില്ലെന്നേ തോന്നിയിട്ടുണ്ട്.
0: എന്നിട്ടാണോ കുറച്ച് മുന്നേ ഇതെല്ലാം കട്ട് ചെയ്യാൻ പറഞ്ഞത്?
1: വയറ് കുറയ്ക്കണം എന്ന് പറഞ്ഞതിന്റെ ടിപ്പാണ് ഞാൻ പറഞ്ഞു തന്നത്.
0: അതൊക്കെ പോട്ടെ. ആ, എന്തായാലും ഞാൻ വിചാരിച്ച കാര്യം നടക്കൂല. എനിക്ക് ഒരാളെ സർപ്രൈസ് ചെയ്യിക്കാനുണ്ട്. അതിനുള്ള സഹായം ചെയ്തു തരാൻ പറ്റുമോ?
1: അതിനുള്ള സഹായം ചെയ്യാൻ പറ്റും.
0: ഒരു അഞ്ജനയാണ് സർപ്രൈസ് ചെയ്യേണ്ടത്.
1: ഏത്? എന്റെ ചേച്ചി അഞ്ജനയാണെങ്കിൽ ഈ പറയുന്നതൊക്കെ പുള്ളിക്കാര് കേൾക്കുന്നുണ്ട്.
0: അയ്യോ, കംപ്ലീറ്റ് പൊളിഞ്ഞല്ലോ. അത് ശരി, സ്പീക്കർ ഫോണിൽ ഇട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ സ്വകാര്യങ്ങളൊക്കെ പറയുന്നത്. മോശമല്ലേ ഇതൊക്കെ?
1: രണ്ട് ഫോണായിരുന്നു. പുള്ളിക്കാരി എന്നോട് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ വിളിക്കുന്ന ആള് വിളിച്ചത്. അപ്പൊ ഞാൻ പുള്ളിക്കാരിയുടെ 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യേ എന്ന് പറഞ്ഞാണ് ഞാൻ സംസാരിച്ചു തുടങ്ങി. അപ്പൊ ഇതാരാ ഇതാരാന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി ഫോൺ വെക്കണം എന്നത് ആരാ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയതാണ്. ആരാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താണെങ്കിലും
0: ആണോ അഞ്ജനിക്ക് മനസ്സിലായില്ലേ?
1: അങ്ങനെ മനസ്സിലാകാൻ മറ്റേ കോടി കൂടി കേട്ടാ മനസ്സിലായോ ആരാമേനും?
0: അഞ്ജനക്ക് മനസ്സിലായി.
1: ആ, അഞ്ജനക്ക് മനസ്സിലായിരുന്നു. ആരാണ്?
0: പറയരുത് പറയരുത്. ആ, കണ്ടോ, പറയരുത്.

0: ഇടപെടുന്നോ?
1: പറയരുത് പറയരുത് എന്ന് ഞാൻ ഇവിടെ കിടന്ന് അലറി വിളിച്ചിട്ട് എന്നെ ഒറ്റ കൊടുത്തു.
0: സൗണ്ട് കേട്ടപ്പോ എനിക്ക് തോന്നി, എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൗണ്ട്, അതുകൊണ്ട് എനിക്ക് തോന്നി. സാധാരണ എന്റെ സ്വഭാവത്തിൽ ഞാൻ ദേഷ്യപ്പെടുന്നതാണ്, പക്ഷെ പിന്നെ എന്തോ
1: ഈ ശബ്ദം കേട്ട് അങ്ങ് അലിഞ്ഞു പോയി.
0: അറിയാവുന്ന എല്ലാ
1: എങ്ങനെയാണ്
0: കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണല്ലോ സംസാരിച്ച്, മീൻസ് അങ്ങനെയൊന്നും വിചാരിച്ചില്ല.
1: ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ചേച്ചിയാ?
0: അതാണ് കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചത് ഏത് പാട്ടാണ് തനിക്ക് ഇഷ്ടം.
1: ആ എന്തായാലും ഇപ്പൊ പാട്ടിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ആ പാട്ടങ്ങ് പറഞ്ഞേരെ.
0: മിങ്ങലുവള ഇട്ടാ മതി നമ്മുടെ ടൊവിനോന്റെ.
1: ഓഹ് എനിക്ക് വയ്യ.
0: അല്ല, വിളിക്കുന്ന ആളുടെ പേര് ഇപ്പോഴും പറഞ്ഞില്ല.
1: അത് പറയാൻ സൗകര്യമില്ല, എന്റെ വയറ് കുറച്ച് എന്നിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേനെ.
0: അയ്യടാ പാവം. ആ പിന്നെ വിളിച്ച ആളാണെന്ന് പറയാൻ കൊണ്ടുള്ള ദേഷ്യത്തിലാണ് ഞാൻ പറ്റത്തില്ല.
1: അപ്പൊ ദേഷ്യം വന്നാ ഇങ്ങനെ ഒരുപാട് പറ്റത്തില്ല നോസ് ഒക്കെ പറയൂല്ലേ?
0: ദേഷ്യം പറയണ്ട, പറ്റാത്ത കാര്യം ഞാൻ അപ്പൊ തന്നെ പറ്റില്ല എന്ന് പറയും.
1: അതാണ് മിടുക്കി. അപ്പൊ എന്തായാലും താങ്കളെ പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം. അലീന എന്ന ചിക്കൂന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാതെ ആശംസകൾ.
0: അങ്ങനെയാവട്ടെ.
1: കണ്ണനും ലല്ലുവും അലീനയും ഒക്കെ ആയിട്ട് ഗംഭീരമായി.
0: അപ്പൊ വിളിച്ച് സർപ്രൈസ് പറഞ്ഞ ആൾക്കില്ലേ
1: വേണോ കൊടുക്കണോ? അത് സർപ്രൈസ് കംപ്ലീറ്റ് പൊളിച്ചില്ലേ?
0: പറഞ്ഞില്ലെങ്കിൽ ഇടിയിട്ടോ? അതുകൊണ്ടാ.
1: ആ കിട്ടിക്കോ കിട്ടിക്കോ. അനിയത്തിയാണ് ഇടിക്കണതെന്ന് ഒരു മയം ഇല്ലാതെ ഇടിച്ചോ. ആ ഇടിയുടെ ആഘാതം കൊണ്ട് ഇവിടെ ഇരിക്കുന്ന എന്റെ വയറ് കുറയണം.
0: അപ്പൊ
1: എന്തായാലും സന്തോഷം. കൈതപ്പുറത്തിന്റെ വരികൾക്ക് ജേക്സ് ബിജോ ഈണം നൽകി. ശ്രീറാമും സിത്താരയും പാടിയ പാട്ടാണ്. താങ്ക് യു.
0: താങ്ക് യു.

0: ഹലോ സന്ദേശഗാനം, എന്റെ പേര് അലാന. ഹലോ സന്ദേശഗാനത്തിലൂടെ എന്റെ അച്ഛന് ഒരു ഗാനം വെച്ചു കൊടുക്കാമോ? അച്ഛൻ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവും നിലയത്തിലേക്ക് കത്തുകൾ അയക്കുന്ന ആളുമാണ്. അച്ഛന്റെ പേര് മനോഹരൻ. ഇടുക്കി ജില്ലയിലെ തോപ്രാംകുടിയാണ് സ്ഥലം. അച്ഛന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കുമല്ലോ. പിന്നെന്താ, ദാ വിളിച്ചിരിക്കുന്നു. ഹലോ.
1: ഹലോ
0: ഹലോ, ഇത് മനോഹരൻ ചേട്ടനല്ലേ? തോപ്രാംകുടിയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? തോപ്രാംകുടി വിശേഷം ഒന്നും ഇല്ലേ? അതോ കട്ടപ്പനയിലാണോ വിശേഷം? അതൊന്നും അതിൽ കാര്യമൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വിശേഷങ്ങൾ പറയാതെ ആരാന്ന് ചോദിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഇപ്പൊ എവിടെയാ? തോപ്രാംകുടിയിലുണ്ടോ? കടയിൽ നിൽക്കണോ? ആ, തയ്യക്കട മനോഹരൻ തോപ്രാംകുടി. അലാന എന്ത് പറയുന്നു? ഇവിടെ ഉണ്ടോ?
1: ഇല്ലില്ല, തിരുവനന്തപുരത്ത്.
0: ആ, അതാ ചോദിച്ചത്. അലാനിയെ കാണാൻ വേണ്ടിട്ട് തിരുവനന്തപുരത്തോട്ട് വരുന്നുണ്ടോ?
1: തിരുവനന്തപുരത്തേക്ക് ഞാൻ ഇപ്പൊ വരുന്നില്ല.
0: ഈ തയ്യൽ പണി ആയതുകൊണ്ടാണോ ഫുൾ ടൈം റേഡിയോയും കേട്ടോണ്ടിരിക്കുന്നത്? റേഡിയോ കേൾക്കാറുണ്ടെന്ന് മാത്രമല്ല, റേഡിയോ നിലയത്തിലേക്ക് കത്തുകൾ എഴുതാറുണ്ട്. ആ, ഇങ്ങനെ എഴുത്തുപട്ടിയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് മനോഹരൻ തോപ്രാംകുടി എന്ന് കേൾക്കും. എന്നാ ഈ മനോഹരൻ തോപ്രാംകുടിക്ക് വേണ്ടിട്ട് ആകാശവാണിയിലേക്ക് ഒരു കത്ത് കിട്ടിയിരിക്കുകയാണ്.
1: ഹലോ സന്ദേശഗാനോ?
0: ഹലോ സന്ദേശഗാനോ ആണെങ്കിൽ അല്ല, അങ്ങനെ ആണെങ്കിൽ ആരായിരിക്കും താങ്കളുടെ പേര് എഴുതി അയക്കാൻ സാധ്യതയുള്ള ആൾ? ഈ അലാന എന്താ ചെയ്യുന്നത് തിരുവനന്തപുരത്ത്?
1: ആഹാ,
0: എന്നാൽ സംശയിക്കണ്ട, അലാന തന്നെയാണ് സന്ദേശം വെച്ചിരിക്കുന്നത്.
1: ആണോ? മണിസാറാണോ?
0: അതെ.
1: അയ്യോ സാറേ, ഭയങ്കര സൗണ്ട് കേട്ടതേ ചെറിയ സമയം തോന്നിയായിരുന്നു.
0: ചുമ്മാ അങ്ങ് തള്ളുവാണ്. അപ്പോ ഹലോ സന്ദേശഗാനം സ്ഥിരമായി കേൾക്കുന്ന ആളായതുകൊണ്ട് ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ.
1: അറിയാം.
0: ഏത് പാട്ടാണ് ഇന്ന് നമ്മൾ വെക്കേണ്ടേ?
1: ചുക്ക് എന്ന സിനിമയിലെ വെൺചന്ദ്രലേഖയുടെ അപ്സരസ്ത്രീ.
0: വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ അല്ലേ?
1: അതെ.
0: എന്താണ് വെൺചന്ദ്രലേഖ ഒരു അപ്സരസ്ത്രീ ആയിട്ടൊക്കെ പെട്ടെന്ന് ഓർമ്മ വരാൻ?
1: അങ്ങനെയൊന്നും പറഞ്ഞില്ല സാറേ, എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്.
0: മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൂന്നാൾക്കാർ ചേർന്നിട്ടാണ് ഈ പാട്ടിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. വയലാർ, ദേവരാജൻ, യേശുദാസ്. അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. തീർച്ചയായും. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ചുക്ക് എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി, ദേവരാജന് ഈണം നൽകി, യേശുദാസ് പാടിയ പാട്ട്.
1: ഓക്കെ, താങ്ക് യു.

0: എന്നെന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ മധുരതരമായ ഓർമ്മകളെക്കാൾ സുന്ദരമായി മറ്റെന്തുണ്ട്? നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
0: സ്നേഹം നിറഞ്ഞ ആകാശവാണിക്ക്. ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. പേര് രോഹിണി. പാട്ടുപരിപാടികളാണ് കൂടുതൽ ഇഷ്ടം. എന്റെ മകൾ ലക്ഷ്മിപ്രിയയെ ഹലോ സന്ദേശഗാനം പരിപാടിയിൽ ഉൾപ്പെടുത്തണമെന്ന ആഗ്രഹത്തിലാണ് ഈ കത്തെഴുതുന്നത്. ഞങ്ങൾ ലച്ചു എന്ന് വിളിക്കുന്ന ലക്ഷ്മിക്ക് കാവ്യമാധവൻ എന്ന് പറഞ്ഞാൽ ജീവവായു പോലെയാണ്. ആരാധനമൂത്ത് കാവ്യമാധവനെ പോലെ വേഷം കെട്ടി റീലുകൾ ചെയ്യാറുണ്ട്. ലച്ചു നന്നായി പാട്ട് പാടുകയും ചെയ്യും. ഹലോ സന്ദേശഗാനത്തിൽ ലച്ചുവിനെ വിളിച്ച് സംസാരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ലച്ചുവിന്റെ അമ്മ രോഹിണി. നമുക്ക് ലക്ഷ്മിപ്രിയ എന്ന ലച്ചുവിനെ വിളിക്കാം. ഹലോ.
2: ഹലോ
0: ഹലോ, ലച്ചു ആണോ?
2: അതെ.
0: ലച്ചുവൻ തിരക്കാണോ?
2: തിരക്കല്ല.
0: അപ്പൊ പിന്നെ ഒരു പാട്ട് കേക്കാം.
2: ഏ,
0: ലച്ചു പാടും, ഞാൻ കേക്കും. എന്താണ്?
2: അല്ല, നമ്പർ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി.
0: എന്ത് മനസ്സിലായി?
2: ആകാശവാണി.
0: ഇതൊന്നും പറയാൻ നിവൃത്തിയില്ലാതായിട്ടുണ്ടല്ലോ.
2: റേഡിയോ സ്ഥിരം കേൾക്കുന്നുണ്ട്, ഈ നമ്പർ സ്ഥിരം കേൾക്കുന്നല്ലേ.
0: അത് ശരി. അപ്പൊ എന്തായാലും പാട്ട് കിട്ടിയേ പറ്റൂ. ഏത് പാട്ടാ പാടാൻ പോന്നെ?
2: പാട്ടോ?
0: ആ,
2: അയ്യോ,
0: കാവ്യമാധവൻ ഫാൻ ആയിട്ടുള്ള ലച്ചു, കാവ്യമാധവനെ പോലെ റീലുകളൊക്കെ ചെയ്യുന്ന ലച്ചു, ഏത് പാട്ടാണ് പാടാൻ പോന്നെ?
2: ഞാന്
0: എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ എന്നോ?
2: അത് പാടിയാ മതിയോ?
0: അതോ എന്തിനായി വലം കണ്ണിൻ? ആ, ഇടം. ശേ, കംപ്ലീറ്റ് തെറ്റാണല്ലോ. പിന്നെ ഏതാ? അതോ മഞ്ഞു പെയ്യുന്ന മനംകുളിരിന് മകരമാസ പെണ്ണയാണോ?
2: എല്ലാം ഇഷ്ടമുള്ള പാട്ടാ.
0: ആ, ഇതിപ്പോ ഏത് പാടും?
2: പാടാനൊരു ടെൻഷൻ.

0: ഒറ്റ നോട്ടത്തിന് തന്നെ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയ ആൾക്ക് ഇനി എന്തിന് ടെൻഷൻ?
1: ആകാശവാണി വിളിച്ച് പാട്ട് പാടണമെന്നൊക്കെ ആഗ്രഹമുള്ളതാ, പക്ഷെ പെട്ടെന്ന് പറഞ്ഞൊരു ടെൻഷൻ.
0: ഒരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ട് പാടിക്കൊള്ളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. സമാധാനമായിട്ട് നല്ല ബ്രീത്തൊക്കെ എടുത്ത് ടെൻഷനൊക്കെ പോയി എന്ന് ഉറപ്പായിട്ട് പാടിയാൽ മതി.

0: ഈ പാട്ടുകാരിക്കാണോ ടെൻഷനാണ് പേടിയാണ് എന്നൊക്കെ പറഞ്ഞത്?
1: വിറച്ചിട്ട് ശരിക്കും പാടാൻ പറ്റില്ല.
0: ചെറിയൊരു വിറയലുണ്ട്, ആ ടെൻഷന്റെ ആവശ്യമില്ല. കൈയൊക്കെ തണുത്ത് പോകുന്നു തോന്നുന്നു പെട്ടെന്ന്.
1: അതെ അതെ അതെ.
0: അതെന്തിനാ?
1: ഞാന് കരക്കെ ഗാനങ്ങളൊക്കെ ഒക്കെ പോവാറുണ്ട്.
0: ആ എന്നിട്ടാണോ ടെൻഷൻ?
1: എത്ര എത്ര പാടിയാലും ഞാൻ പിന്നെ സ്റ്റേജിലേക്ക് വരും എന്നെ വരയ്ക്കും.
0: അതെന്താണെന്നറിയോ, അതിൻ്റെ ഒരു മാജിക് ഇത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും ഈ പാട്ട് നന്നാവോ നന്നാവോ എന്നൊരു പേടി നമുക്ക് ഉള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ ആ ടെൻഷൻ വരുന്നത്. ഇനി പാടുമ്പോഴത്തേക്ക് ജസ്റ്റ് എൻജോയ് ദ സോങ്. എന്തായാലും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടായിരിക്കുമല്ലോ, അത്രയും മെനക്കെട്ടിരുന്ന അതിൻ്റെ ലിറിക്സും അതിൻ്റെ സഞ്ചാരങ്ങളും ഒക്കെ പഠിച്ചിട്ട് പാടുന്നത്. അപ്പം ആ പാട്ടിൻ്റെ ആ ഒരു സോള് തൊട്ടിട്ട് അതങ്ങ് പാടുക, അത്രേ ഉള്ളൂ. ആൾക്കാരെന്ത് വിചാരിക്കും? ആൾക്കാരത് മോശമാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ പാടുമ്പോൾ മോശമായി പോവുമോ എന്നൊരു കാര്യം വിചാരിച്ചാൽ പോയി. ഞാനിപ്പോൾ മോളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മോൾക്ക് എന്നെ അറിഞ്ഞുകൂടാ, പക്ഷേ മോൾ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന് വിചാരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള സംസാരം കുളമായി പോകില്ലേ?
1: അതെ.
0: ആ പക്ഷേ മോൾക്ക് എന്നെ അറിയാമെന്നും മോൾക്ക് എന്നെ ഇഷ്ടമാണെന്നും ഒക്കെ വിചാരിച്ച് ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടുപേർക്കും ഇടയിൽ വളരെ നല്ല രസമുള്ളൊരു, കേട്ടിരിക്കുന്നവർക്കും രസമുള്ളൊരു സംഭാഷണം ഉണ്ടാകുന്നു അല്ലേ?
1: അതെ.
0: ആ അപ്പോൾ അത്രേ ഉള്ളൂ. ലൈഫ് ഭയങ്കര സിമ്പിളാണെന്നേ, നമ്മൾ ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ്. ആ അപ്പോൾ ഇനി കോംപ്ലിക്കേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് എൻജോയ് ദ സോങ്. പൊളിയല്ലേ? ഈ ഈ ഊർജത്തിൽ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്?
1: അയ്യോ
0: നോക്കട്ടെ, ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിലായെന്നാ നോക്കട്ടെ, പരീക്ഷിച്ചളെ.
1: ഹലോ,
0: പേടിയൊക്കെ പോയി മിടിക്കുകയല്ലോ. ആ അപ്പൊ ഇനി ഇത്രേ ഉള്ളൂ. അപ്പൊ ആ പാട്ടിന്റെ ലിറിക്സ് മനസ്സിലാക്കുക, ആ പാട്ടിന്റെ സാഹിത്യത്തിൽ കൊണ്ടുവരുന്ന ഊർജം മനസ്സിലാക്കുക, അതങ്ങ് എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം അടിപൊളിയായിട്ടുള്ളൊരു ഗായികയായി വരട്ടെ. ഇപ്പൊ ഞാൻ ഏത് പാട്ട് വെച്ചേരണം? ഓക്കെ, മീശമാധവൻ എന്ന സിനിമയിലെ പാട്ടാണ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്, വിദ്യാസാഗറിന്റെ സംഗീതം, സുജാതയും ദേവാനന്ദും ആണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. നീ പണ്ടേ എന്നും ഛേ, നീ പണ്ടേ ഒന്നും അല്ല ഛേ, ഇന്ന് കംപ്ലീറ്റ് ലിറിക്സ് തെറ്റാണോ? അതാണ് ഇന്ന് എന്താണെന്ന് അറിയില്ല, പൊതുവെ ലിറിക്സ് ഞാൻ തെറ്റിക്കാത്തതാണ്, എനിക്കും ടെൻഷനായെന്ന് തോന്നുന്നു. എന്നാൽ ലക്ഷ്മിയെ ഉപദേശിച്ച് ഉപദേശിച്ചിപ്പം പറഞ്ഞ എനിക്ക് ടെൻഷനായെന്ന് തോന്നുന്നു. അപ്പം മോളെ വലിയ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാല്. എന്താ ചെയ്യുന്ന ലക്ഷ്മി? വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളേ?
1: വീട്ടിൽ അച്ഛനെ അമ്മ, ഞാൻ കല്യാണം കഴിഞ്ഞതാ, ഹസ്ബൻഡ് ഉണ്ട്.
0: ഓക്കെ, അവരൊക്കെ എന്ത് ചെയ്യുന്നു?
1: അനിയത്തി അനിയൻ, ഹസ്ബൻഡ് ഗ്രാഫിക് ഡിസൈനറാ പത്തനംതിട്ടയിൽ.
0: ആഹാ, അപ്പൊ അത് കൊള്ളാലോ, വീട്ടില് വരയും പാട്ടൊക്കെ ആയിട്ട് ഒരേ ബഹളമായിരിക്കുമല്ലോ, ഒരേ മേളമായിരിക്കുമല്ലോ. ലക്ഷ്മിയുടെ പാട്ടിന് ഹസ്ബൻഡിന്റെ പേരെന്താ?
1: അജേഷ്.
0: ആ ലക്ഷ്മിയുടെ പാട്ടിന് അജേഷിന്റെ വര, കൊള്ളാലോ അത്. അപ്പൊ അങ്ങനെ പാട്ടും വരയും. ആഹാ, ആര്? അജേഷോ ലക്ഷ്മിയോ?
1: അജേഷ്, അജേഷ്.
0: ആ ഓക്കെ. അദ്ദേഹം ചെയ്യുന്നതിൽ ഏതാ ലക്ഷ്മിക്ക് ഇഷ്ടമുള്ള ശബ്ദം?
1: മമ്മൂക്ക പോലെ സംസാരിക്കും.
0: ആഹാ, വളരെ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാല്. അമ്മ ഞങ്ങൾക്കൊരു കത്തയച്ചിരുന്നു, അമ്മ കത്തയച്ചത് കൊണ്ടാണ് ഹലോ സന്ദേശ ഗാനത്തിൽ നിന്ന് ലക്ഷ്മിപ്രിയ വിളിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ലക്ഷ്മിപ്രിയ ഇഷ്ടപ്പെട്ട പാട്ട് നമുക്ക് കേൾക്കാം.
1: ഓക്കെ, താങ്ക്സ്.

0: ഹലോ, സന്ദേശഗാനം തുടർന്ന് കേൾക്കാം. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 13,680 രൂപ, പവന് 1,09,440 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
5: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
6: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ?

0: എന്ന് ചോദിച്ചാൽ പോരെ.
1: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
2: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള മിസ്സിയില്ലേ? കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
3: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
3: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർ NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: പിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
6: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
7: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
5: 5 ലേഡി സീവി സ്കൂട്ടറുകൾ,
7: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
8: ടിവികൾ, AC, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ്, സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
10: രണ്ട് പവനിക്കൂടിൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
11: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
12: തുടർന്ന് കേൾക്കൂ ഹലോ സന്ദേശ ഗാനം.
13: എന്റെ പേര് ഗോപിക. എന്റെ അച്ഛനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത്. അച്ഛൻ്റെ പേര് സത്യകുമാർ. ഞങ്ങളുടെ വീട് ഞാണ്ടൂർ കോണമാണ്. അച്ഛനൊരു പലവ്യഞ്ജനക്കട ഉണ്ട്. അച്ഛൻ ആകാശവാണിയുടെ വലിയ ഫാനാണ്. രാവിലെ പത്രം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ കൂട്ട് ആകാശവാണിയാണ്. ഞങ്ങൾ വേറെ ചാനൽ വെച്ചാൽ അച്ഛൻ വഴക്കാണ്. പിന്നെ അച്ഛൻ ഏറ്റവും ഇഷ്ടം MG ശ്രീകുമാർ സാറിനെയാണ്. അച്ഛന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് വെച്ചു കൊടുക്കുമോ പ്ലീസ്? ഗോപികയുടെ അച്ഛനെ നമുക്ക് വിളിച്ച് നോക്കാം. ഹലോ.
14: ഹലോ.
13: ആ സതികുമാർ, ഇന്ന് കടയിൽ പോയില്ലേ?
14: ഞാനിപ്പോ അവിടെ ഇല്ല.
13: ആണോ? എന്താ ഇന്ന് കട തുറന്നില്ലേ?
14: കട തുറന്നു, രാവിലെ തുറന്നു.
13: അപ്പൊ പിന്നെ അവിടെ ആരുണ്ട്?
14: അവിടെ ഇപ്പൊ ആരുമില്ല, അടച്ചേക്കുന്നു.
13: കട തുറന്നില്ലെങ്കിലും പക്ഷെ ആകാശവാണി വെക്കും അല്ലേ?
14: ആകാശവാണി വെക്കും.
13: അത് മോശമല്ലേ, കട തുറന്നില്ലെങ്കിലും ആകാശവാണി തുറക്കും.
14: രാവിലെ 8:30 കഴിഞ്ഞ പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ അടുത്ത് റേഡിയാണ് വെക്കുന്നത്.
13: ആ
14: റേഡിയോ വെച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അടയ്ക്കുന്നവരും.
13: അങ്ങനെ
14: ഇത് ആകാശവാണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിന്റെ സൗണ്ട് ഞാൻ സ്ഥിരം കേൾക്കാറുണ്ട്.
13: എനിക്കൊരു പരാതി കിട്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്, അല്ലാതെ ആകാശവാണിയൊന്നും അല്ല.
14: ആകാശവാണി തന്നെ. അത് ഞാൻ എത്രയോ വർഷം കൊണ്ട് കേൾക്കും. കട തുടങ്ങി ആ സമയം 30 വർഷമായി എന്നാണ് ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്.
13: ഇതൊക്കെ തന്നെയാണ് പിള്ളേരുടെ പരിപാടി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടി വെക്കുന്ന കാരണം പിള്ളേർക്ക് വേറൊരു ചാനൽ മാറ്റി വെക്കാൻ നിവർത്തിയില്ല.
14: ആ പിള്ളേരൊന്നും ഞങ്ങളൊക്കെ വന്നവരായില്ലേ, 55 വയസ്സായില്ലേ. അപ്പൊ പിന്നെ ആകാശവാണി നമ്മള് ഒരു കൂട്ടാണ്.
13: എന്നാലും ആകെ ഗോപിക മാത്രമല്ലേ ഉള്ളൂ, വല്ലപ്പോഴും ഗോപി വെക്കി വെച്ചു കൊടുത്തൂടെ?
14: അത് ഞാൻ അവര് നിൽക്കുന്ന സമയത്ത് അവര് വെക്കും.
13: ആ പക്ഷെ അവരെ വെക്കാൻ സമ്മതിക്കുന്നില്ലെന്നാ പറയുന്നത്?
14: ഉറപ്പ് തന്നെ, ഞാൻ ഉണ്ടെങ്കിൽ അത് വെക്കാൻ സമ്മതിക്കും.
13: അതൊക്കെ പോട്ടെ. ഈ MG ശ്രീകുമാറിന്റെ അടുത്തുള്ള ഇഷ്ടം എങ്ങനെയാ തുടങ്ങിയത്?
14: ആ ശ്രീകുട്ടൻ നമ്മള് പാട്ടാണ് കൂടുതലും. പിന്നെ തിരുവനന്തപുരത്തുകാരനാണ്. ഹരിപ്പാട്ടാണെങ്കിലും തിരുവനന്തപുരത്ത് 3 വയസ്സിൽ വന്നതല്ലേ, അങ്ങനെ ഒരു സ്നേഹം ആകാശവാണിയായിട്ട് ഒരു ബന്ധമുണ്ട് പുള്ളിക്ക്.
13: MG ശ്രീകുമാറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും പഠിച്ചു വെച്ചേക്കുവാണല്ലോ. പെട്ടെന്ന് പിന്നെ അല്ല, അദ്ദേഹത്തിന്റെ പെട്ടെന്നൊരു പ്രിയപ്പെട്ട പാട്ട് പറയാൻ പറഞ്ഞാൽ ഏത് പറയും?
14: എനിക്ക് അടിപൊളി പാട്ടാണ് കൂടുതൽ ഇഷ്ടം. പാട്ടാണ് നല്ലത്.
13: ധങ്കണക്ക ധില്ലം ധില്ലം അല്ലേ? അതിനിപ്പോ പ്രായമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഏറ്റവും ന്യൂജൻ പിള്ളേർ വരെ ഇട്ട് ഡാൻസ് കളിക്കുന്ന പാട്ടല്ലേ അത്.
14: അതുകൊണ്ടാണ്
13: ആ പാട്ടില്ലാത്തൊരു ആഘോഷം ഇന്ന് മലയാളിക്ക് ഉണ്ടോ? ആ അത്തരത്തിലുള്ള ഒരു പാട്ടല്ലേ. അപ്പൊ പിന്നെ പ്രായത്തിന്റെ കാര്യമൊന്നും വേണ്ടരുത്. ഈ പാട്ടിന് വേറൊരു പ്രത്യേകതയുണ്ട്. പാട്ടിന്റെ മ്യൂസിക്കിലാണ് ആ പ്രത്യേകത. ചുമ്മാ ചുമ്മാ കിടന്ന് ഉരുളണ്ട ഉരുളണ്ട. MG രാധാകൃഷ്ണനാണ് എന്റെ
14: സംഗീതം.
13: അപ്പൊ MG ശ്രീകുമാറിന്റെ ഭയങ്കര ഫാനാണെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഫാനായിട്ടിരിക്കട്ടെ. ഗിരീഷ് പുത്തഞ്ചേരിയുടേതാണ് വരികൾ, MG രാധാകൃഷ്ണന്റെ സംഗീതം. നരസിംഹം എന്ന സിനിമയിലെ പാട്ടാണ് താങ്കൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഈ വിളിച്ചിരിക്കുന്നത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം എന്ന പരിപാടിയിൽ നിന്നാണ് എന്നുള്ള എന്തെങ്കിലും സംശയമുണ്ടോ?
14: ഒരു സംശയമില്ല.
13: അപ്പൊ ഒരു സംശയമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അടിച്ചു പൊളിച്ച് ധാങ്കണക്ക ധില്ലം ധില്ലം കേൾക്കാം. വലിയ സന്തോഷം.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നമുക്ക് മരകതമണിയുടെ സംഗീതത്തിൽ എംജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമിതാ. ചിത്രം ഇനിയും ഒരു പ്രണയകഥ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികളാണിതിന്.

ലോലിപോപ്പ് എന്ന ചിത്രത്തിൽ പ്രദീപ് ബാബു, ലിജി ഫ്രാൻസിസ്, വിപിൻ സേവ്യർ എന്നിവർ പാടിയ പാട്ടാണിനി. അലക്സ് പോളിൻ്റെ സംഗീതത്തിലാണ് ഇവർ പാടിയത്. ഗാനരചന വയലാർ ശരിചന്ദ്ര വർമ്മ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഒരു അറിയിപ്പ്. ഹലോ ആകാശവാണി ലൈവ് ഫോണിൻ പരിപാടി. ഇന്ന് രാവിലെ 11:02 വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിൻ്റനൻസ് ട്രിബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്പറുകൾ 9495964321, 9495563621. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജന്മദിനാശംസ നേർന്നു. രാജ്യത്തിന്റെ വികസനം, ഭരണഘടനാ മൂല്യങ്ങൾ, ജനക്ഷേമം എന്നിവയോട് അചഞ്ചലമായ പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിന്റെ പൊതുജീവിതമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വയനാട് ജില്ലയെ കേരളപ്പിറവി ദിനത്തിൽ സമ്പൂർണ്ണ ഇ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ആദ്യഘട്ടം നാളെ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിന് നേരെ കല്ലെറിഞ്ഞതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായതെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. പോലീസ് നടപടിയിൽ വിശദീകരണം നൽകേണ്ടത് അവർ തന്നെയാണെന്നും അടിക്ക് തിരിച്ചടി എന്ന ശൈലിയോട് യോജിപ്പില്ലെന്നും വിഷ്ണുനാഥ് കോഴിക്കോട്ട് വ്യക്തമാക്കി. കോൺഗ്രസ് ബിജെപി ബന്ധം മറച്ചുവെക്കാനാണ് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസുകാർ SFIക്കാരെ ആക്രമിച്ചതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. കണ്ണൂർ ജില്ലയിലെ കതിരൂർ സഹകരണ ബാങ്കിൽ നിർമ്മിത ബുദ്ധി സാങ്കേതിക സഹായത്തോടെ വികസിപ്പിച്ച ചങ്ങായി AI അസിസ്റ്റന്റ് സംവിധാനത്തിന് ഇന്ന് തുടക്കമാകും. അന്താരാഷ്ട്ര വയോജന ദിനത്തിൽ നടപ്പാക്കുന്ന AI കെയർ പോയിന്റ് സംവിധാനവും ഇന്ന് നിലവിൽ വരും. 7-ാമത് അന്താരാഷ്ട്ര കാപ്പി ദിനാഘോഷം ഇന്ന് വയനാട് കൽപ്പറ്റയിൽ. കൃഷിവകുപ്പും കോഫി ബോർഡും ചേർന്നാണ് സംസ്ഥാനതല പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. നിലവിൽ 10 സ്വർണവും 22 വെള്ളിയും 30 വെങ്കലവും ഉൾപ്പെടെ 62 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസിൽ സെയിലിംഗിൽ വെള്ളിത്തിളക്കവുമായി മലയാളികൾ. ഇന്ത്യയ്ക്കായി സെയിലിംഗ് മെൻസ് സ്കിഫിൽ 23 പോയിന്റുമായി മനു ഫ്രാൻസിസ്, പ്രിൻസ് കുരിശിങ്കൽ ടീമാണ് ഈ നേട്ടം കൈവരിച്ചത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. സ്റ്റുഡിയോയിൽ അതിഥിയുമായി സംസാരിക്കുന്നത് ശ്രീ ജി സന്തോഷ് കുമാർ.
1: ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇതാണ്. നമുക്കറിയാം ഇന്ന് ഒക്ടോബർ 1 വയോജന ദിനമാണ്.
2: അതെ.
1: അപ്പോൾ ഈ പരിപാടിയിൽ ഈ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂറാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
2: എല്ലാവർക്കും നമസ്കാരം.
1: നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ വയോജനങ്ങൾ, ഒരു പെർസെൻറ്റേജ് വൈസ് നോക്കിയാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് ഒരുപക്ഷെ പല കാരണങ്ങളുണ്ടാകും, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ അതിൻ്റെ ഒരു നിലവാരം, അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. എന്തായാലും പക്ഷേ ഏറ്റവും കൂടുതൽ വയോജന സംരക്ഷണ കേന്ദ്രങ്ങളുള്ളതും ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആയിരിക്കും. ഇന്ന് ഒരുപാട് നിരവധി ആൾക്കാർ, പ്രായമായ ആൾക്കാർ വീടുകളിൽ അവർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ നിയമം എന്താണ് പറയുന്നത്?
2: അതായത് ഈ വയോജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് സീനിയർ സിറ്റിസൺസ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, മെയിൻ്റനൻസ് ഓഫ് വെൽഫെയർ ആൻഡ് ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് പ്രൊട്ടക്ഷൻ ആക്ട് 2007 അത് നിലവിൽ വന്നിട്ടുണ്ട്. അതായത് 2007 December 29 ഈ നിയമം നിലവിൽ
1: പാർലമെൻറ്റ്
2: പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കമൻസ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് 24/9/2008 കമൻസ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം പ്രാബല്യത്തിൽ വരുന്നത് 2008. അതിനുശേഷമാണ് ഇവർക്ക് ശക്തമായി ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടെയാണ്.
1: ഈ നിയമം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം ഒരു വേണം എന്നുള്ള ഒരു ചിന്ത പാർലമെൻറ്റിൽ വരികയും അത് അങ്ങനെ ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ അന്ന് സംഭവിച്ചിരുന്നോ? എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടായിരുന്നോ?
2: അതായത് പലപ്പോഴും ഈ വയോജനങ്ങളെ സംരക്ഷിക്കാത്ത ഒരവസ്ഥ, ഈ പ്രധാനമായിട്ടും ഈ മക്കൾ അവരുടെ ഈ സൺ
1: ഏതെങ്കിലും കോടതി ഉത്തരവിൻ്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ അതിന് ശേഷമാണോ ഇങ്ങനെ ഒരു നിയമം ഉണ്ടായത്? അതാണ്,
2: അതായത് നമ്മുടെ ജനപ്രതിനിധികൾക്ക് ധാരാളം, ഈ പാർലമെൻ്ററി സമിതികൾക്ക് ഒട്ടേറെ പരാതികൾ ഈ വയോജനങ്ങളിൽ നിന്നും, മുതിർന്ന പൗരന്മാരിൽ നിന്നും ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് പാർലമെൻ്ററി കമ്മിറ്റിയാണ് ഇത് പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിയമത്തിൻ്റെ ആവശ്യകത ഉയർന്നു വരുന്നതും. ഈ നിയമം കൊണ്ടുവന്ന് 32 സെക്ഷനുള്ള ഒരു ശക്തമായ നിയമമാണ് ഈ നിയമം കൊണ്ടുവരാനായിട്ട് പാർലമെൻറ്റ് മുൻകൈ എടുക്കുകയും അത് പാസ്സാക്കുകയും 2007 അത് പാസ്സാക്കുകയും ചെയ്തത്.
1: ഓക്കെ.
2: സ്വാഭാവികമായിട്ടും ഈ നിയമം അനുസരിച്ച്, നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇതിനകത്ത് ഈ എന്താണ് ഈ നമ്മൾ ഇപ്പം വയസ്സായ അച്ഛനെയും അമ്മയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്?
1: അത് സ്വാഭാവികമായിട്ടും മക്കൾക്കാണ്, മക്കളുടെ മക്കൾക്കാണ്.
2: അത് എന്താ, അതാണ് ഈ നിയമം പറയുന്നത്, മറ്റൊന്നും ഈ നിയമം പറയുന്നില്ല. അതായത് നിങ്ങളുടെ മാതാപിതാക്കൾ വയസ്സായി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്, മക്കൾക്കും ചെറുമക്കൾക്കും തന്നെയാണ്.
1: അതിനകത്ത് ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല.
2: കാരണം വെച്ചാൽ അവരെ ഈ ഒരു തലത്തിലേക്ക് വളർത്തിക്കൊണ്ടു വരുന്നത് ഈ അച്ഛനും അമ്മയാണ്. അപ്പോൾ തിരിച്ച് ആ ഒരു ഒബ്ലിഗേഷൻ ഈ മക്കൾക്കും ചെറുമക്കൾക്കും ഉണ്ട്. മരുമക്കളും ഇതിൻ്റെ പരിധിയിൽ വരുമായിരുന്നു. റീസെൻ്റ് ആയിട്ടുള്ള സുപ്രീംകോടതി വിധി അനുസരിച്ച് മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ മരുമക്കൾക്ക് ബാധ്യതയില്ല എന്നുള്ള രീതിയിലൊരു റൂളിംഗ് വന്നിട്ടുണ്ട്.
1: ഓക്കെ. നമുക്കൊരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
1: സാർ, ഞാൻ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ ഉണ്ട്, അദ്ദേഹത്തോട് സംസാരിക്കാം.
2: പറഞ്ഞോളൂ, ചോദ്യം ചോദിച്ചോളൂ.

0: നമസ്കാരം.
1: നമസ്കാരം.
0: ഈ വയോജന വകുപ്പ് ഉണ്ടല്ലോ, അപ്പൊ വയോജനങ്ങൾക്ക് എന്തെല്ലാം പ്രയോജനങ്ങൾ ലഭിക്കുന്നുണ്ടെന്നുള്ളത് ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്.
1: അതായത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്തൊരു വകുപ്പ് വയോജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് കേരളത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു
0: അതെ
1: അതിനൊരു ബാലാരിഷ്ടതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിൽ കുറേ എന്താണ് അതിൻ്റെ വിഷൻ മിഷൻ എന്നൊക്കെ ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് പുറത്ത് ഇന്ന് അത് മുഖ്യമന്ത്രി ഇവിടെ VJT ഹാളിൽ ഒരു ഫംഗ്ഷനുണ്ട്. ആ ഫംഗ്ഷനിൽ അദ്ദേഹം അത് പ്രഖ്യാപിക്കും. എന്തായാലും വളരെ 100% വയോജനങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വകുപ്പായിരിക്കും വയോജന വകുപ്പ്. അത് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നതിന് ശേഷം നമുക്കത് കുറച്ചുകൂടെ വ്യക്തത വരും.
0: അപ്പൊ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ആകാശവാണിക്കും അവതാരകർക്കും എല്ലാ വയോജന ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.
2: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ ഈ നിയമത്തിൻ്റെ,
1: അതായത് ഈ നിയമം സാറേ, ഈ പ്രധാനമായിട്ടും ഈ വയോജനങ്ങൾ എന്ന് പറയുന്നത് നിയമത്തിൽ പറയാം, സെക്ഷൻ 2H അനുസരിച്ച് 60 വയസ്സ് പിന്നിട്ട ഏതൊരാളും വയോജന, ആ ഡെഫിനേഷൻ ക്ലോസിൽ വരും വയോജനം, അതായത് മുതിർന്ന പൗരനാണ്. ഇവർക്ക് ഈ സെക്ഷൻ 7 അനുസരിച്ച് ഈ ആക്ടിൻ്റെ സെക്ഷൻ 7 അനുസരിച്ച് 7(2) അനുസരിച്ച് ഒരു മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ ഫോം ചെയ്തിട്ടുണ്ട്. അത് എല്ലാ കളക്ടറേറ്റുകളിലും RDOമാരാണ്. ഇപ്പം തിരുവനന്തപുരത്ത് കളക്ടറേറ്റിലാണ് RDO ഇരിക്കുന്നത്. അപ്പോൾ RDOമാരാണ് ഇതിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസർ. ഈ മക്കളിൽ നിന്നും മക്കൾ സംരക്ഷിക്കാത്ത മെയിൻ്റനൻസ് കൊടുക്കുക, മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന, അതായത് വസ്ത്രം, പാർപ്പിടം, ആഹാരം, മരുന്ന്, ഇവ ഏത് മുതിർന്ന പൗരൻ നിഷേധിച്ചു കഴിഞ്ഞാലും അവർക്ക് ഈ നിയമത്തിൻ്റെ, അവർക്ക് സ്വയം, അതായത് സെക്ഷൻ 4 പറയുന്നത് സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത ഏതൊരു സീനിയർ സിറ്റിസണിനും മുതിർന്ന പൗരയ്ക്കും സെക്ഷൻ 5 അനുസരിച്ച് മെയിൻ്റനൻസ് ട്രൈബ്യൂണലിനെ സമീപിക്കുമ്പോൾ ഇവർക്ക് നേരിട്ട് പോകണമെന്നില്ല, ഇവർക്ക് നേരിട്ട് പരാതി കൊടുക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും മുഖേന കൊടുക്കാം. പിന്നെ സുവമോട്ടോ ഈ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൽ തന്നെ നേരിട്ട് ഇത് നടപടി സ്വീകരിക്കും സെക്ഷൻ 5 അനുസരിച്ച്.
2: ഓക്കെ, നമുക്ക് ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സാറേ, ഞാൻ പാപ്പനങ്ങോട് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ രാജീവൻ നായർ, പാപ്പനങ്ങോട് തിരുവനന്തപുരം. ഞാൻ 67 വയസ്സുള്ള ഒരു സീനിയർ സിറ്റിസനാണ്. ഞാൻ മഹാരാഷ്ട്ര ഇലക്ട്രിസിറ്റി ബോർഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. 2017 റിട്ടയറായി. എനിക്ക് 2004 ഒരു ബൈപ്പാസ് സർജറി ഉണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച വീണ്ടും അമൃത ഹോസ്പിറ്റലിൽ വെച്ച് ഒരു 5 ഗ്രാം എടുക്കേണ്ടി വന്നു. അതിൽ 2 ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടു, 1 90 ഉം 1 80 ഉം. എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരു ഇൻഷുറൻസും ഇല്ല. ഞാൻ നാട്ടിൽ വരുമ്പോൾ കാരുണ്യ ഇൻഷുറൻസ് ചേരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു, കാരണം 59 വയസ്സ് കഴിഞ്ഞുപോയി. പിന്നീട് ആയുഷ്മാൻ യോജനയിലും എനിക്ക് ചേരാൻ കഴിഞ്ഞില്ല, കാരണം 70 വയസ്സ് ആയില്ല. ഇനി എനിക്ക് ഏതിലെനിക്ക് ചേരാൻ പറ്റും സാറേ?
1: അത് തീർച്ചയായിട്ടും ഇപ്പം ഈ വയോജന വകുപ്പ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഒരു ഇൻഷുറൻസ് സ്കീം വയോജനങ്ങൾക്കായി കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പുതുതായി വരുന്ന വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വകുപ്പാണ് VD സതീശൻ സർക്കാർ കൊണ്ടു വയോജന വകുപ്പ്. അത് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്.
3: സാറേ, എന്റെ അടുത്ത ഒരു പ്രശ്നമുള്ളത് സീനിയർ സിറ്റിസൺ കാർഡ് എല്ലാ സ്റ്റേറ്റിലും ഇഷ്യൂ ചെയ്യുന്നുണ്ട്, പക്ഷെ കേരളത്തിൽ മാത്രം ഇഷ്യൂ ചെയ്യുന്നില്ല. ഞാനിത് സീനിയർ സിറ്റിസൺ സെല്ലിലേക്ക് വിളിക്കുകയുണ്ടായി, വിളിച്ചപ്പോൾ പറഞ്ഞു ഇപ്പൊ ഇത് ഇഷ്യൂ ചെയ്ത് തുടങ്ങിയില്ല കേരളത്തിൽ എന്ന് പറഞ്ഞു.
1: പക്ഷെ അത് ആ വിഷയങ്ങളെല്ലാം, വയോജനങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും നിങ്ങൾക്ക് ഈ വയോജന വകുപ്പിനെ ഇന്ന് അത് പ്രാബല്യത്തിൽ മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് അത് പ്രാബല്യത്തിൽ വരികയും നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ അത് സമീപിച്ചുകൊണ്ട് അതിന് ശാശ്വതമായ ഒരു പരിഹാരം നിങ്ങൾക്ക് നേടാൻ കഴിയും.
2: ഓക്കെ, രാജീവൻ നേരെ വിളിച്ച വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ വയോജന നിയമത്തെ കുറിച്ച്,
1: അപ്പം നിയമത്തിലെ സെക്ഷൻ 5 അനുസരിച്ച് ഈ 3 തരത്തിൽ ഇവർക്ക് നേരിട്ട് പോകാം, മറ്റൊരാൾ വഴി പോകാം, ഇത് ഈ സീനിയർ സിറ്റിസൺസിനെ ഈ പ്രിസൈഡിംഗ് ഓഫീസറെ കാണാൻ പറ്റാത്ത ട്രൈബ്യൂണലിൽ വരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ട്രൈബ്യൂണലിന് നേരിട്ട് പോയി

0: സുവമോട്ടോ കേസെടുക്കാം. അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഫോട്ടോഗ്രാഫ്സോ അല്ലെങ്കിൽ മറ്റ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുവമോട്ടോ സ്വമേധയാ കേസെടുക്കാം.
1: ഈ ട്രൈബ്യൂണൽ എന്ന് പറയുമ്പോൾ അതിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ്?
0: സെക്ഷൻ 7(2) അനുസരിച്ചാണ് ഈ ട്രൈബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട്, അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് സബ് കളക്ടറാണ് തിരുവനന്തപുരത്തെ സബ്
1: ആർ ഡി ഒ ആണ്.
0: സംസ്ഥാനത്തുടനീളം ആർ ഡി ഒമാരാണ്. ഈ പരാതികൾ അവിടെ വരുന്നതനുസരിച്ച് ഇദ്ദേഹം പരാതി ആദ്യമായിട്ട് അദ്ദേഹം അത് കേൾക്കും. കേട്ടിട്ട് അതിനകത്തൊരു എല്ലായിടത്തും ഒരു ഇപ്പം മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ ആണല്ലോ നമ്മളിപ്പം പ്രാമുഖ്യം കൊടുക്കുന്നത്. അപ്പം അതനുസരിച്ച് സെക്ഷൻ 6(6) അനുസരിച്ച് ഈ കൺസീലിയേഷൻ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട്. ഇത്തരം പരാതികൾ ആ കൺസീലിയേഷൻ ഓഫീസർമാർക്ക് കൈമാറും. അപ്പം ഈ കൺസീലിയേഷൻ ഓഫീസർമാർ ഈ പരാതി കക്ഷിയോടും എതിർ കക്ഷിയോടും ഇരുത്തിക്കൊണ്ട് ഒരു അനുരഞ്ജ് ഒരു അമിക്കബിൾ സെറ്റിൽമെൻ്റ് ഉണ്ടാകുമോ എന്ന് ഒന്ന് പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം അങ്ങനെ ഒരു അമിക്കബിൾ
1: സെറ്റിൽമെൻറ്റ്, ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇതൊക്കെ നടക്കുമോ?
0: തീർച്ചയായിട്ടും. പരാതി എന്നാണോ പരിഗണിക്കുന്നത് ആ പരിഗണിക്കുന്ന ദിവസം തന്നെ ഇത് മാർക്ക് ചെയ്ത്, ഇപ്പം ഓരോ മെയിൻ്റനൻസ് ട്രിബ്യൂണലിലും കൺസീലിയേഷൻ ഓഫീസേഴ്സ് ഉണ്ടാവും. അത് നിയമത്തിൽ പറയുന്നുണ്ട് 6(6) അനുസരിച്ച് ആണ് കൺസീലിയേഷൻ.
1: ജില്ലാ അടിസ്ഥാനത്തിലാണ് അല്ലേ?
0: എല്ലാ ജില്ലകളിലും ആർ ഡി ഒ ഓഫീസുകളിൽ. അപ്പം ഇതനുസരിച്ച് ഈ കൺസീലിയേഷൻ ഓഫീസർമാർക്ക് ഇത് കൈമാറുമ്പോൾ ഇരു കക്ഷികൾ, അതായത് പരാതി കക്ഷിയും എതിർകക്ഷിയും ഇരുത്തിക്കൊണ്ട് തന്നെ ഇത് ഇരു കക്ഷികളോടും സംസാരിച്ച് അവരുടെ വിഷയങ്ങൾ ഇരു കക്ഷികളും അവതരിപ്പിക്കും. ഇതനുസരിച്ച് ഒരു റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ഒരു കൺസീലിയേഷൻ റിപ്പോർട്ട്, കൺസീലിയേഷൻ അതായത് അനുരഞ്ജനത്തിൽ എത്തുകയാണെങ്കിൽ ഒരു കൺസീലിയേഷൻ റിപ്പോർട്ടുണ്ടാക്കി ഒരു റിപ്പോർട്ട് ആർ ഡി ഒക്ക് സബ്മിറ്റ് ചെയ്യും.
1: ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: ആ നമസ്കാരം, ആരാണ്?
2: കൊല്ലം കുടിക്കോടി സദാശിവനാണ്.
1: ആ എന്താണ് അറിയാനുള്ളത്? ചോദിച്ചോട്ടെ. അടുക്കൊരു സുരേഷ് പണ്ടന്നൂരുണ്ട്.
2: ഇപ്പോഴും വയോജനങ്ങൾക്ക് ഒരു അവഗണനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ബസ്സിൽ കയറിയാലെ കൊണ്ട് ഇരിക്കാൻ സീറ്റ് കിട്ടാറില്ല, നിൽക്കണം. ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാലെ കൊണ്ട് ഒരു ഒപ്പിറ്റിക്കറ്റിലേക്കുണ്ടെങ്കിൽ അതിന്റെ ടോക്കൺ എടുത്തിട്ട് നിൽക്കണം, ക്യൂ നിൽക്കണം. അത് കഴിഞ്ഞ് ഒപ്പിറ്റിക്കറ്റ് കൊണ്ട് ഡോക്ടറെ കാണാൻ പോയാലും ആ ടോക്കൺ അനുസരിച്ച് കയറാൻ നിൽക്കും. അവിടെയും ഒരുപാട് അവഗണനയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മരുന്ന് മേടിക്കാനായിട്ട് ഇതിൽ പോയി കഴിഞ്ഞാലെ കൊണ്ട് അവിടെയും ഇതുപോലെ തന്നെ ഒരു ക്യൂ നിന്നെങ്കിലേ കിട്ടത്തുള്ളൂ. എല്ലാവർക്കും പ്രായം ആർക്കും മുൻഗണനയുണ്ടെന്ന് പറയുന്നല്ലാതെ പ്രാവർത്തികമാകുന്നില്ല.
0: അത് സ്വാഭാവികമായിട്ട് ഇത്തരം പരാതികൾ ധാരാളം ഈ മെയിൻ്റനൻസ് ട്രിബ്യൂണലുകളിൽ എത്താറുണ്ട്. അങ്ങേക്കൊരു കാര്യം ചെയ്യാവുന്നതുള്ളു. സാറിന് ഈ ആശുപത്രികളിൽ മറ്റ് ഇടങ്ങളിലെല്ലാം സീനിയർ സിറ്റിസൻസ് ആക്ട് തന്നെ നിർവചിക്കുന്നുണ്ട്, പ്രത്യേക പരിഗണന നൽകണമെന്ന് സെക്ഷൻ വൈസ് അത് പറയുന്നുണ്ട്. പക്ഷെ പലരും അത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാത്തത് കൊണ്ടാണ്. അങ്ങേക്ക് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങയുടെ പരിധിയിൽ വരുന്ന, നിങ്ങളുടെ താമസിക്കുന്ന പരിധിയിൽ വരുന്ന ആർ ഡി ഒയ്ക്ക് നിങ്ങൾക്ക് ഇത്, അദ്ദേഹമാണ് ഈ മെയിൻ്റനൻസ് ട്രിബ്യൂണലിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസർ,
1: അദ്ദേഹം കൊല്ലം ജില്ലയിലാണ്.
0: അവിടുത്തെ ആർ ഡി ഒയ്ക്ക് ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊരു ഉത്തരവ് നിങ്ങൾക്ക് തരാൻ കഴിയും.
1: ബസ്സിലൊക്കെ വയോജനങ്ങൾക്ക് വേണ്ടി, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സീറ്റ്
0: റിസർവ് ചെയ്തിട്ടുണ്ട്. അത് ആക്ടിൽ അതിനുള്ള പ്രൊവിഷനുണ്ട്. പ്രത്യേക ക്യൂ വേണം, അവർക്ക് പ്രത്യേക പരിഗണന
1: ഇരിക്കുന്നവരെ എണീറ്റ് കൊടുക്കത്തില്ലായിരിക്കും.
0: അതൊരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സ്വാഭാവികമായിട്ടും നിയമം കർശനമായിട്ട് പറയുന്നുണ്ട് ഇത്തരം 60 വയസ്സ് കഴിഞ്ഞ് സീനിയർ സിറ്റിസൻസിന് പ്രത്യേകമായിട്ടുള്ള പരിഗണന വേണം, കൊടുക്കണം എന്ന് തന്നെയാണ് നിയമം പറയുന്നത്.
1: ഓക്കെ,
0: അല്ലെങ്കിൽ പരാതി കൊടുക്കണ്ട, നിങ്ങൾ പരാതി എഴുതി അയച്ചു കൊടുത്താൽ മതി, പോസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി.
2: ഒരു കാര്യമാണ് പറഞ്ഞത്, 19 വയസ്സുണ്ട്, എനിക്ക് കണ്ണിന് രണ്ടിന്റെ കാഴ്ച പോയിരിക്കുകയാണ്, അതുകൊണ്ട് എഴുത്തിരുതാൻ ഒന്നും സാധിക്കത്തില്ല.
0: അത് ആരും ഇപ്പം മക്കളില്ലേ അങ്ങേക്ക് മക്കളില്ലേ
2: മക്കള് ഒരു മോളുണ്ട്, അത് കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്.
0: അല്ലെങ്കിൽ ആരെങ്കിലും പൊതുപ്രവർത്തകരെ ആരോടെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് ആ പൊതുപ്രവർത്തകനെ കൊണ്ട് ഒരു

0: ഏതാണോ നിങ്ങളുടെ പരിധിയിൽ വരുന്ന ആർ ഡി ഒക്ക് നിങ്ങൾക്ക് ഈ പരാതി കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഇത് പരിഗണിക്കും, പരിഗണിച്ചിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവും. പക്ഷെ ആക്ടിൽ ഇതിനൊരു നിയമമുണ്ട്, ഈ മുതിർന്ന മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻറ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്കത് കിട്ടിയേ പറ്റൂ കേട്ടോ. ഓക്കെ,
1: അപ്പോൾ ഇതിനായിട്ട് അദ്ദേഹം പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? എങ്ങനെയാണ്?
0: അല്ല, അദ്ദേഹത്തിന് ഇപ്പം എഴുത്തുമായി എഴുതാനൊന്നും കഴിയില്ല, കാഴ്ച ശക്തി പോയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിനൊരു പൊതുപ്രവർത്തകൻ്റെ സേവനം ഉപയോഗിക്കാം. പൊതുപ്രവർത്തകനെ വീടിനടുത്തിനുള്ള പൊതുപ്രവർത്തകൻ, മകൾ ഇപ്പം ദൂരെയാണ് താമസിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ആരെ വേണം ഉപയോഗിക്കാമെന്നുള്ളത്.
1: ഓക്കെ, അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു വരാം.
2: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
3: ഞാൻ അഡ്വക്കേറ്റ് കെ എസ് ഉമാപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്നത്തെ ലോകം വയോജനങ്ങൾ ഇന്നലകളിൽ സ്വന്തം അധ്വാന ഫലം കൊണ്ട് പടുത്തുയർത്തിയതാണെന്ന് നാം മനസ്സിലാക്കണം. ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും വേദന അനുഭവിക്കേണ്ടി വരാത്ത മുതിർന്ന പൗരരുടെ ഒരു സമൂഹമാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. അവരുടെ അനുഭവ സമ്പത്ത് പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയും വേണം. ഈ ലോക വയോജന ദിനത്തിൽ നമ്മുടെ വീടുകളിലും സമൂഹത്തിലും വയോജനങ്ങൾക്ക് കൂടുതൽ സ്നേഹവും പരിഗണനയും ബഹുമാനവും നൽകാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
5: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
8: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
7: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പം ഈ ഒരു അപേക്ഷ ഈ കമ്മീഷന് മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്.
0: അതെ, കൺസീലേഷൻ ഓഫീസർമാർക്ക് കൊടുക്കും. ആ കൺസീലേഷൻ ഓഫീസർമാർ ഇരു കക്ഷികളുമായിട്ട് സംസാരിച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ആ റിപ്പോർട്ട് കൺസേൺഡ് ആർ ഡി ഒക്ക് കൊടുക്കും. അദ്ദേഹം അമിക്കബിൾ ആയിട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഒരു ഉത്തരവ് കിട്ടും. ആ ഈ ഉത്തരവിന്
1: അങ്ങനെ അമിക്കബിളി സെറ്റിൽ ആയിട്ടുണ്ടെങ്കിലും ഒരു ഉത്തരവ് പോലെ ഇറങ്ങും. അത്
0: തീർച്ചയായിട്ടും
1: ഉത്തരവായിട്ട് ഇറങ്ങിയിട്ട്
0: ഇപ്പം മെയിൻ്റനൻസ് ഇത്ര രൂപ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഇത്ര ഈ പ്രോപ്പർട്ടിയിൽ അവർക്ക് പ്രവേശിക്കാൻ കഴിയും എന്നോ, ഇപ്പം അച്ഛനും അമ്മയും എഴുതി കൊടുത്തിരിക്കുന്ന വസ്തുവും വാങ്ങിച്ചിട്ടായിരിക്കുമല്ലോ പലപ്പോഴും മക്കളും അവരെ സംരക്ഷിക്കാതെ പോകുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഈ ഉത്തരവ് അവർക്ക് നൽകും. ഈ മെയിൻ്റനൻസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനകം കൺസേൺഡ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണമെന്നാണ് നിയമം പറയുന്നത്.
1: ഒരുപക്ഷെ ഈ ട്രിബ്യൂണലിന് മുമ്പിൽ അവരൊരു സമവായത്തിലെത്തിയെങ്കിലും അതിനുശേഷം ഇത് നടപ്പാവാതെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷികൾ ഇത് നടപ്പിലാക്കാതെ അതിനകത്ത് നിന്ന് ബാക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നടപടി?
0: ഇതിനകത്ത് ഇപ്പം ഇതിനകത്ത് ഇത് കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ സെറ്റിൽഡ് മാറ്ററിന് അപ്പീലില്ലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതേ ട്രൈബ്യൂണലിന് റിവ്യൂ പവറില്ല. പക്ഷേ ഈ ട്രൈബ്യൂണലിനെ തന്നെ സമീപിക്കുക, എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തുകൊണ്ട് ശേഷം ഇത് സെക്ഷൻ 5(8) അനുസരിച്ച് വാറൻ്റ് അയക്കാം ഈ പ്രസൈഡിംഗ് ഓഫീസർക്ക്. അതായത് CRPC ഒരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ഉള്ള എല്ലാ അധികാരങ്ങളും ആ സമയത്ത് ഈ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ പ്രസൈഡിംഗ് ഓഫീസർക്കുണ്ട്. സെക്ഷൻ 5(8) അനുസരിച്ച് ഒരു വാറൻ്റ് അയക്കാം ഈ ഇത് കൊടുപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വാറണ്ട് അയച്ച്.
1: ഈ ഒരു മാസത്തിനകത്ത് ഇത് നടന്നില്ലെങ്കിൽ ആണോ?
0: അതെ, 30 ഡേയ്സിനകത്ത് നടന്നില്ലെങ്കിൽ ഇതിനകത്ത് പോകാം. ഇവർക്ക് 1 മാസം തടവ് ശിക്ഷ കൊടുക്കാനുള്ള, കൊടുക്കാത്ത സാഹചര്യത്തിൽ തടവ് ശിക്ഷ കൊടുക്കാനുള്ള പ്രൊവിഷനും ഈ 5(8)ൽ പറയുന്നു.
1: അത് ഈ ട്രിബ്യൂണലിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന
0: കാര്യമാണ്. അതെ, തീർച്ചയായിട്ടും. അത് ജുഡീഷ്യൽ അധികാരങ്ങൾ ഈ ഇത് പെർഫോം ചെയ്യുന്ന സമയത്ത് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ CRPC പറയുന്ന 125 പറയുന്ന അതേ അധികാരങ്ങൾ ഈ പ്രിസൈഡിംഗ് ഓഫീസർക്കുമുണ്ട്.
1: ഈ

0: കക്ഷിക്ക് അപ്പോഴേ പോയിട്ട് എന്തെങ്കിലും ജാമ്യം മേൽക്കോടതിയെ സമീപിക്കാനോ അങ്ങനെയൊന്നുമുള്ള
1: അല്ല,
0: അധികാരം?
1: ഇതിനകത്ത് ഒരു മേൽക്കോടതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്ന സെക്ഷൻ 16 അനുസരിച്ച് 60 ദിവസത്തിനുള്ളിൽ ഇത്തരം ഒരു ഉത്തരവിനെതിരെ പോകേണ്ടത്, അപ്പീൽ പോകേണ്ടത്. സെറ്റിൽഡ് മാറ്ററിന് അപ്പീലില്ല, ഇല്ലാത്ത കണ്ടസ്റ്റഡ് മാറ്ററാണെങ്കിൽ അപ്പീലിന് പോകേണ്ടത് ജില്ലാ കളക്ടറാണ്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനാണ്. അപ്പീൽ 60
0: കണ്ടസ്റ്റഡ് മാറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പം കൺസീലിയേഷന് വേണ്ടിയിട്ട്
1: ശ്രമിക്കുന്നു,
0: കൺസീലിയേഷൻ ഓഫീസറായും ശ്രമിക്കുന്നു.
1: അതെ, തീർച്ചയായിട്ടും.
0: അപ്പം അത് കൺസീലിയേഷനിൽ നടക്കാൻ സാധ്യത ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം അത്
1: കൺസീലിയേഷൻ, ഇപ്പം ഇരു, ഞാൻ പറഞ്ഞല്ലോ, ഇരു കക്ഷികളുമായിട്ട് നമ്മൾ സംസാരിക്കും, എല്ലാ ഇതിൻ്റെ കോൺസിക്വൻസും എല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നിയമം ഇതാണ് പറയുന്നത്, എല്ലാം മക്കളെ അതിൻ്റെ എതിർകക്ഷികളായിട്ട് വരുന്ന ആളുകളോട് ഇതെല്ലാം ഇതിൻ്റെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്കത് ബോധ്യമാകുന്നില്ല എങ്കിൽ മാൻഡേറ്ററി ആണ്, മെയിൻ്റനൻസ് കൊടുക്കേണ്ടത് മാൻഡേറ്ററി ആണ്. ഇല്ല എങ്കിൽ അതനുസരിച്ചുള്ള റിപ്പോർട്ട്, കൺസീലിയേഷൻ ഫെയിലായി എന്ന് പറഞ്ഞുകൊണ്ടൊരു റിപ്പോർട്ട് കൺസീലിയേഷൻ ഓഫീസർ പ്രിസൈഡിംഗ് ഓഫീസർക്ക് കൊടുക്കും. ആ പ്രിസൈഡിംഗ് ഓഫീസർ അത് പരിഗണിച്ചുകൊണ്ട് പിന്നെ അദ്ദേഹം ഒരു ജുഡീഷ്യൽ ഉത്തരവിടും. ഈ പരാതികൾ പരിഗണിക്കുന്ന സമയത്ത് ഇപ്പം മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ CRPC അനുസരിച്ച് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അധികാരങ്ങൾ അദ്ദേഹത്തിന് ആ സമയത്തുണ്ട്. അല്ലാത്ത പക്ഷം ഈ ഇതിന് സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും, അതായത് സാക്ഷികളെ വിസ്തരിക്കാൻ, സാക്ഷികളെ വിളിച്ചു വരുത്താൻ, വരാത്ത സാഹചര്യത്തിൽ അവർക്ക് വാറണ്ട് അയക്കാൻ, എല്ലാ അധികാരങ്ങളും സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ആ സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസർക്കുണ്ട്. അതനുസരിച്ച് അദ്ദേഹം ഒരു ഉത്തരവ് കൊടുക്കും. അതിന് എതിരെ അവർക്ക്, അതിൽ അവർ തൃപ്തരല്ലെങ്കിൽ എതിർകക്ഷികൾക്ക് അപ്പീൽ പോകാം. സെക്ഷൻ 16 അനുസരിച്ച് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, അതായത് ഡിസ്ട്രിക്ട് കളക്ടറാണ് അതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി. 60 ദിവസത്തിനകം അവിടെ അപ്പീൽ കൊടുക്കാം. ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവിലും അവർ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ പിന്നെ അപ്പീൽ നിൽക്കുന്നത് ഹൈക്കോടതിയിലാണ്. ഹൈക്കോടതിയിൽ, പക്ഷേ സെക്ഷൻ 27 അനുസരിച്ച് ഒരു സിവിൽ കോടതിയിലും ഒരു കോടതിയിലും ഇത് ലോവർ ജുഡീഷ്യറിയിൽ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് നിയമത്തിലെ സെക്ഷൻ 27 പറയുന്നുണ്ട്. ബാറുണ്ട്, കോടതികളെ സമീപിക്കുന്നതിൽ ബാറുണ്ട്.
0: ഓക്കെ,
1: ഹൈക്കോടതിയിൽ പോവാം, അപ്പീൽ പോവാം.
0: ഹൈക്കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു രീതി എങ്ങനെയായിരിക്കും? സാധാരണഗതിയിൽ
1: സാധാരണ നമ്മൾ സുപ്രീം കോടതി വിധികളും ഹൈക്കോടതി വിധികളൊക്കെ നമ്മൾ ഇതിൽ വായിക്കുമ്പോൾ, നമ്മൾ കേരള ലോ ടൈംസിലും ഇതിൽ അച്ചടിച്ചു വരുന്ന ലൈവ് ലോയിലൊക്കെ വരുന്ന നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്ന, എപ്പോഴും സീനിയർ സിറ്റിസൻസിന് അനുകൂലമായി അവരുടെ വെൽഫെയറിന് പ്രാധാന്യം കൊടുത്ത് തന്നെയായിരിക്കും
0: കോടതികൾ എപ്പോഴും
1: എപ്പോഴും
0: പരിഗണിക്കുന്നത്. ഇപ്പം താങ്കൾ എത്ര വർഷമായിട്ട് ഈ കൺസീലിയേഷൻ ഓഫീസറായിട്ട്? എത്ര നാളായിട്ട്?
1: ഞാൻ 2 വർഷമായിട്ട് ഇവിടെ മെയിൻ്റനൻസ് ട്രിബ്യൂണലിലെ കൺസീലിയേഷൻ ഓഫീസർ.
0: ഈ 2 വർഷത്തിനിടയിൽ താങ്കൾക്ക് ഉണ്ടായ ഒരു അനുഭവം അല്ലെങ്കിൽ എന്തായിരുന്നു?
1: അതായത് വളരെ കൗതുകരമായിട്ടുള്ളൊരു കാര്യമാണ്, അതായത് ഈ ഒരു സീനിയർ സിറ്റിസൺ അച്ഛനും ഒരു വയസ്സായ അച്ഛനും അമ്മയും വന്ന്, അച്ഛനും അമ്മയായിട്ട് ഞങ്ങളുടെ മുന്നിൽ പരാതിയായിട്ട് വന്ന കൺസീലിയേഷൻ്റെ അടുത്തെത്തി. ആ എത്തിയ സമയത്ത് അവർ പറയുന്ന പരാതി, ഇപ്പം ഞാൻ എൻ്റെ മക്കൾ, എനിക്ക് 2 മക്കളുണ്ട്, പേരൊന്നും പറയുന്നില്ല, 2 മക്കളുണ്ട്. ആ മക്കളുടെ മുമ്പിലിരുന്ന് ഞങ്ങളിങ്ങനെ ആഹാരം കഴിക്കും, അവരുടെ കൂടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്, ഞങ്ങൾ എഴുതി കൊടുത്ത വസ്തുവാണ് ആ അവിടെയാണ് വീട് വെച്ചത്. അവിടെ ഞങ്ങളിങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്ലേറ്റ് സെറാമിക് പ്ലേറ്റിലാണെന്ന് തോന്നുന്നു കുടിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെയോ അബദ്ധവശാൽ ഈ കൈയിൽ പാർക്കിൻസൺസ് ഡിസീസ് എന്തോ വിറയലിൻ്റെ അസുഖം, അത് തറയെ വീഴുകയും അത് പൊട്ടുകയും ചെയ്യും. പിന്നീട് ആ വീട്ടിലെ ആ മരുമകൾ വളരെ ക്രൂരമായിട്ട് അവരോട് പെരുമാറുകയും അതനുസരിച്ച് അവർക്ക് ഈ ഇനി നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കാൻ പാടില്ല, ഇരുന്ന് അച്ഛനും അമ്മയും ഞങ്ങളോട് ഇരിക്കണ്ട, വേറെ എവിടെയെങ്കിലും പോയിരുന്ന് കുടിക്കാനായിട്ട് അവർക്ക് മരക്കഷണത്തിലുള്ള മരത്തിൽ കട്ടിയിലും മരക്കഷണത്തിലുള്ള
0: അങ്ങനെയുള്ള
1: പാത്രങ്ങൾ ഉണ്ടാക്കി വളരെ വിചിത്രമാണ്, അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്. കൊടുത്തിട്ട് അവസാനം ഇത് വിചിത്രമെന്ന് പറയാനായിട്ട് അവർ പറഞ്ഞ കഥയാണ്, എന്നിട്ട് അത് അനുസരിച്ചിട്ട് ഇവർ ഓഫീസിൽ പോയിട്ട് വന്ന ഒരു ദിവസം ഈ മകൻ, ഇവർക്കൊരു മകനുണ്ട്, ചെറുമകനുണ്ട്, അയാൾ വളരെ ഇത് താല്പര്യത്തോടു കൂടെ ഇരുന്നൊരു മരം ചെത്തുന്നു.

0: കമ്പ് ചെത്തുന്നത്. അപ്പം ചോദിച്ചു, മോനെ എന്തിനാണ് ഇങ്ങനെയും ഇത് ചെത്തിക്കൊണ്ടിരിക്കുന്നത്? അത് അച്ഛനും അമ്മയും വയസ്സാവുമ്പം എനിക്ക് ഈ മരപാത്രത്തിൽ അച്ഛനും അമ്മയ്ക്കും കഞ്ഞി
1: റെഡിയാക്കി വെച്ചേക്കാം.
0: അപ്പം അതാണ് ഇതിനകത്തുള്ളൊരു വളരെ കൗതുകമുള്ളൊരു കാര്യം എൻ്റെ മനസ്സിൽ അനുഭവം.
1: ഈ സാധാരണഗതിയിൽ ഈ ഈ പേരൻസിന് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പറ്റുന്ന പ്രശ്നം എവിടെയാണ്? ശരിക്കും അവർ സ്വത്തുക്കളൊക്കെ മക്കൾക്ക് എഴുതി കൊടുക്കുന്നിടത്താണോ?
0: ഈ മക്കളെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു വികാരമാണ്. ഈ അച്ഛനും അമ്മയ്ക്കും ഒരു പ്രത്യേക വികാരമുണ്ടാകും. അപ്പോൾ അവർ അത് അവരെ വളർത്തുകയും വളർത്തിക്കൊണ്ടുവന്ന് വലിയ നിലയിലേക്കാക്കി ഞങ്ങളെ സംരക്ഷിക്കും എന്നുള്ള അവർ വളരെ വിശ്വാസപൂർവം മക്കളെ വിശ്വാസത്തിലെടുത്തിട്ട് ഈ വസ്തുവകകൾ അവർക്കുള്ളതെല്ലാം അവർ എഴുതി കൊടുക്കും. എഴുതി കൊടുത്തതിന് ശേഷം ഒന്നുകിൽ ഇതെല്ലാം കിട്ടിയ ശേഷം ഇവരെ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ കെയർ ഹോംസിലോ കൊണ്ട് ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സെക്ഷൻ 23 അനുസരിച്ച് ഈ നിയമം വളരെ ശക്തമാണ്. ഇപ്പോൾ സെറ്റിൽമെൻറ്റ് ഡീഡ് ഒരു ധനനിശ്ചയ ആധാരമായിട്ട് എഴുതി കൊടുക്കുക, ഒരു കണ്ടീഷനിലോടുകൂടെ ഞങ്ങളുടെ ജീവിത അവസാനം വരെ ഞങ്ങൾ സംരക്ഷിക്കണം എന്ന കണ്ടീഷനിലോടുകൂടെ എഴുതി കൊടുത്താൽ മാത്രം നമുക്കിത് സെക്ഷൻ 23 അനുസരിച്ച് പ്രിസൈഡിങ് ഓഫീസർക്ക് ഇത് റദ്ദാക്കാം, ഈ പ്രമാണം റദ്ദാക്കാം, നളൻ വോയിഡാക്കി ഇതിനെ റദ്ദാക്കാൻ കഴിയും. അപ്പം അത്തരം ഇനി എനിക്ക് ഈ ആകാശവാണിയിലൂടെ പറയാൻ, ഈ മുതിർന്ന പൗരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വസ്തുവകകൾ എഴുതി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ളവർ എഴുതി കൊടുക്കുമ്പോൾ, ഒരു കണ്ടീഷൻ വെച്ച് തന്നെ എഴുതി കൊടുക്കണം. സ്നേഹമുണ്ടാവും, എല്ലാം ഉണ്ടാവും, പക്ഷേ കാലം കഴിയും തോറും പിന്നെ നമ്മൾ ഉപയോഗമില്ലാത്ത ആളുകളായി മാറുമ്പോൾ, ഇവരെ ചവിട്ടിപ്പുറത്താക്കി കെയർ ഹോംസിൽ ഇടുമ്പോൾ മെയിൻ്റനൻസ് ട്രിബ്യൂണലിനെ സമീപിക്കാനായിട്ട് ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ സെക്ഷൻ 23 അനുസരിച്ച് RDO ഇത് റദ്ദാക്കാൻ കഴിയും.
1: ഓക്കെ, ഇനി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും ഈ പരിപാടിയിലേക്ക് തിരിച്ചു വരാം.
2: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
3: വിളക്ക് മാത്രമല്ല, കുക്ക്വെയർസും കോംഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. MRP ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മോളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRP ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
5: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഫാം ടു സിറ്റി.
2: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
1: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
3: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയാണ്. വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂരാണ് മറുപടി നൽകുന്നത്. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ പറയാം. 9495964321, 9496553211, 9496593211. പരിപാടി തുടരുന്നു.
4: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മുടെ ലൈനിലുണ്ട്. ഹലോ, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ആ, പറഞ്ഞോളൂ, ആരാണ്? അഡ്വക്കേറ്റ് സംസാരിക്കാം.
5: മായ പറഞ്ഞോളൂ.
6: അറുപത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ പല ആനുകൂല്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് കേട്ടില്ല, അതിനെ പറ്റി ഒന്ന് വിശദമാക്കാവോ സാർ?
5: അല്ല, ആനുകൂല്യങ്ങൾ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, പക്ഷെ അത് വിശദമാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഈ വയോജന വകുപ്പ് ഇപ്പം നിലവിൽ വന്നിട്ടുണ്ടല്ലോ, അപ്പം മറ്റ് സാമൂഹ്യ നീതി വകുപ്പായിരുന്നു ഇത് നേരത്തെ ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അത് വയോജന വകുപ്പിലേക്ക് വന്നിട്ടുണ്ട്.

0: അപ്പം അതിൻ്റെ നയ രൂപീകരണവും മറ്റുള്ള വിശദാംശങ്ങളെല്ലാം അതിനി വരാനിരിക്കുന്നതേ ഉള്ളൂ. വളരെ വയോജനങ്ങൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു
1: വകുപ്പായിട്ടായിരിക്കും
0: ഇത് വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വയോജന വകുപ്പ് കൊണ്ടുവരുന്നത് ഈ സർക്കാരാണ്. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് കാത്തിരുന്നാൽ ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ പുറത്തു വരും.
1: ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം നമ്മുടെ ഈ ഈ നിയമപ്രകാരം ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ഇപ്പം മക്കളൊക്കെ ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിൽ അവർക്ക് ഒരു ബൈൻഡിങ് ആയിട്ടുള്ളത് ആവത്തില്ല ഇത്?
0: സാർ, അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്, അതായത് മെയിൻ്റനൻസ് പറയുന്ന സെക്ഷൻ 9 പറയുന്നത്. ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള, ഇപ്പം നേരത്തെ നമ്മൾ ഇത് സംസാരിച്ചു, വരുമാനമില്ലാത്തവരെന്ത് ചെയ്യും, അങ്ങ് ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചത്. പക്ഷെ ആ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, കെയർ ഹോമുകളിലേക്ക് സർക്കാരിൻ്റെ കെയർ ഹോംസ് ഉണ്ട്, അതായത് ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത്, അതിനെ ഇപ്പോൾ കെയർ ഹോംസ് എന്നായിട്ട് സർക്കാർ ഇവിടെ തിരുവനന്തപുരത്ത് പുലയനാർക്കോട്ടയിൽ വളരെ ഭംഗിയായി, അതായത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവരെ ശുശ്രൂഷിക്കുന്നുണ്ട്, ചികിത്സ സൗകര്യമുണ്ട്, വളരെ ഭംഗിയായി നടക്കുന്ന ഒരു പുലയനാർക്കോട്ടയിൽ ഉണ്ട്.
1: എത്ര പേരെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും?
0: അവിടെ ഏതാണ്ട് 10-200 ആളുകളുണ്ട്,
1: അന്തേവാസികളുണ്ട്.
0: വളരെ നന്നായി, ഞാൻ ഒരു കൺസീലേഷൻ ഓഫീസർ
1: എന്നുള്ള സൗകര്യങ്ങളെല്ലാം
0: എല്ലാ സൗകര്യങ്ങളുമാണ്. കൺസീലേഷൻ ഓഫീസർ എന്നുള്ള നിലയിൽ ഞാൻ RDO OV ആൽഫ്രഡ് IAS അദ്ദേഹവുമായിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പം എനിക്ക് നേരിട്ട് അനുഭവങ്ങളാണ്. അത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാനൊരു റിപ്പോർട്ടും അതിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ച് ഒരു റിപ്പോർട്ടും RDO സബ്മിറ്റ് ചെയ്യാനുണ്ടായി. അപ്പം ഇത്തരത്തിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, സർ ഇപ്പം അങ്ങ് ചോദിച്ച വിഷയം, സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള മക്കൾ സംരക്ഷിക്കാത്ത മക്കൾക്ക് സെക്ഷൻ 9 അനുസരിച്ച് നമുക്കിപ്പോൾ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതിയിൽ 10,000 വരെ മാസം മാക്സിമം 10,000 വരെ മെയിൻ്റനൻസ് ഓർഡർ ചെയ്യാനുള്ള അധികാരം പ്രിസൈഡിങ് ഓഫീസർക്കുണ്ട്. ഇപ്പോൾ കൺസീലേഷൻ ഓഫീസർമാർക്ക് അടുത്ത് വരുന്ന പരാതികളിൽ ഇപ്പോൾ അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്യുന്ന ഈ കൺസീലിയേഷൻ നടത്തി അനുരഞ്ജനം നടത്തുന്നതിലും മാക്സിമം അവർക്ക് കൊടുക്കാൻ, ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരാകുമ്പം മാക്സിമം അവർക്ക് കൊടുക്കാൻ കഴിയുമല്ലോ 10,000 വരെ. പക്ഷെ അതുപോലും കൊടുക്കാത്ത ആളുകളുണ്ട്, അത് പിടിവാശി കാണിക്കുന്ന ആളുകളെ ഞാൻ കണ്ടു.
1: പലപ്പോഴും ഉണ്ടാകുന്നത് മക്കൾ തമ്മിലുള്ള ഒരു വാശിയുടെ പുറത്തായിരിക്കും.
0: മക്കൾ തമ്മിലുള്ള വാശികളുണ്ട്, മക്കൾ തമ്മിലുള്ള വാശികളുണ്ട്. ഈ കൊച്ചുനാളിൽ ഈ അച്ഛനും അമ്മയും ഞങ്ങളോട് സ്നേഹം കാണിച്ചില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ആ ഒരു വാശി വൈരാഗ്യത്തോടുകൂടെ കൊടുക്കാത്ത കുട്ടികളുണ്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ RDO പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ നമ്മുടെ കയ്യിൽ കൺസീലിയേഷൻ നടക്കാത്ത സാഹചര്യത്തിൽ ഈ പരാതി അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ കക്ഷികളുമായിട്ട് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറയും, നിങ്ങളൊരു ചാരിറ്റി എന്നുള്ള നിലയിൽ കൊടുക്ക്, അങ്ങനെ പറഞ്ഞാൽ പോലും കൊടുക്കാത്ത മക്കൾ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളും ഉണ്ട്. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥരെ മാത്രം ആക്ഷേപിച്ച് പറയുന്നതല്ല, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ, ആരാണ്
2: സാർ? നമസ്കാരം, ഞാൻ ഒരു രവീന്ദ്രൻ നായരാണ്, ട്രിവാൻഡ്രത്തുനിന്നാണ് സാർ.
1: പറഞ്ഞോളൂ, എന്താണ് അഡ്വക്കേറ്റിനോട് സംസാരിക്കാം?
0: രവീന്ദ്രൻ നായർ പറഞ്ഞോളൂ.
2: സാർ, ഞങ്ങൾ കുറച്ച് പേര് ഭൂട്ടാനിൽ വർക്ക് ചെയ്തിരുന്നവരാണ് സാർ. ടീച്ചേഴ്സായിട്ടും ടെക്നിക്കൽ സ്റ്റാഫും മറ്റു പല വിഭാഗങ്ങളിലായിട്ട് വർക്ക് ചെയ്ത കുറെ പേരുണ്ട്. എല്ലാവരും 60-70 വയസ്സ് കഴിഞ്ഞവരാണ്. അപ്പൊ ഞങ്ങൾക്ക് പ്രവാസിയായിട്ട് ബന്ധപ്പെട്ട് ഏതൊന്നും മുമ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം പ്രവാസിയുടെ ഒന്ന് കേരള പ്രവാസി ക്ഷേമ ബോർഡിൽ ഞങ്ങൾ ഒരു അപ്ലിക്കേഷൻ കൊടുത്തു. അപ്പൊ നേരത്തെ 5 മെമ്പർഷിപ്പ് ഉള്ളവരൊക്കെ അതിൽ അവർ പെൻഷനൊക്കെ കൊടുക്കുള്ളൂ. എല്ലാവരും അസുഖക്കാരെ അവർക്ക് ഒരു പെൻഷനും ഇല്ല സാറേ. ഭൂട്ടാനിലെ പെൻഷനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. വരുമ്പോഴും അവർ ഒന്നും തന്നിട്ടൊന്നും ഇല്ലായിരുന്നു.
0: അല്ല, രവീന്ദ്രൻ നായർ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇത് പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇപ്പം വയോജന വകുപ്പെന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാണ് അങ്ങനെ ഒരു വകുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് അത് പ്രാബല്യത്തിൽ വരികയാണ്. ഇന്ന് അതിൻ്റെ ഡിക്ലറേഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാറ് ഇവിടെ VJT ഹാളിൽ അത് സംബന്ധിച്ച് അതിൻ്റെ ഡിക്ലറേഷൻ നടത്തുകയാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ഈ പുതിയ വകുപ്പാണ്,

0: പുതിയ വകുപ്പായതുകൊണ്ട് അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് റെപ്രസെൻറ്റേഷൻ കൊടുത്തുകൊണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ഉൾപ്പെടുത്തി എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ബലമായി വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിക്കാം. പക്ഷേ ഈ നിയമത്തിനകത്ത് ഇപ്പം മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് അതിനകത്ത് പ്രത്യേകമായിട്ട് പരാമർശങ്ങളൊന്നും ഇത്തരം കേസുകളിലില്ല. ഇത് മക്കളോ അല്ലെങ്കിൽ മരുമക്കളോ അല്ലെങ്കിൽ വളർത്തു കുട്ടികളോ സംരക്ഷിക്കാത്ത സാഹചര്യത്തിൽ എന്തൊക്കെയാണ് എന്നാണ് നിയമം പറയുന്നത്. പക്ഷെ ഇത് നിങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിച്ച് തീർച്ചയായിട്ടും പരിഹാരം തേടാവുന്നത്.
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. നമ്മളീ നിയമപരമായിട്ട് ഇപ്പം ഇത് ഇതുപോലൊരു കൺസിലിയേഷൻ്റെ അടുത്ത് വന്നു, അത് നടക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും ആവശ്യം അത്യാവശ്യക്കാരായിരിക്കുമല്ലോ ഈ ഒരു ഇതിലുള്ള ആൾക്കാർ. അപ്പോൾ അവർ ഇങ്ങനെ അപ്പീലൊക്കെ പോകുമ്പോൾ അതിൻ്റെ കാലതാമസം ഒരുപാടുണ്ടാവും. അപ്പോൾ അതുവരെ അവരുടെ
0: അതായത് മെയിൻ്റനൻസ് പ്രിസൈഡിംഗ് ഓഫീസർമാർ ഇപ്പോൾ ആർ ഡി ഒക്ക് കിട്ടുന്ന പരാതി ഇപ്പോൾ കൺസിലിയേഷൻ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് നിരഞ്ജനം നടത്തി ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് വന്നില്ലെങ്കിൽ ആർ ഡി ഒ തന്നെ നേരിട്ട് ഇത് കേട്ട് ഒരു പരാതി ഈ പരാതി പരിഹരിക്കും. പക്ഷെ അതിന് ടൈം ബൗണ്ടഡ് ആണ് സാർ, ഒരു മാസത്തിനകത്ത് അതിൽ ഉത്തരവ് കൊടുക്കണം. ഒരു അടിയന്തര സാഹചര്യങ്ങൾ ഇൻ്ററിം ഓർഡർ കൊടുക്കും. ഇപ്പം ചില മക്കൾ ഈ അമ്മയെ അല്ലെങ്കിൽ താമസ സ്ഥലത്ത് നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യത്തിൽ അത് റദ്ദാക്കിക്കൊണ്ട് അത് പൂർണ്ണമായിട്ടും വില്ലേജ് ഓഫീസറെ കൊണ്ട് അത് പരിശോധിപ്പിച്ചിട്ട് അത് ഇൻ്ററിം ഓർഡർ ഇമ്മീഡിയറ്റായിട്ട് ഇൻ്ററിം ഓർഡർ ഇഷ്യൂ ചെയ്യും. ഒന്നുകിൽ SRO സബ് രജിസ്റ്റർ ഓഫീസർക്ക് ഇദ്ദേഹം അത് റദ്ദാക്കിക്കൊണ്ട് ഓർഡർ കൊടുക്കും, ഇദ്ദേഹം അവിടെ പ്രവേശിക്കരുത് എന്നുള്ള ആ നിലയിൽ കൊടുക്കും. പക്ഷേ എവിക്ഷന് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ഇപ്പോൾ അധികാരമില്ല. പക്ഷേ ഒരു സാധ്യത വന്നു കഴിഞ്ഞാൽ അത് ഇൻ്ററിം ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരവും പ്രിസൈഡിംഗ് ഓഫീസർക്കുണ്ട്.
1: ഒരുപക്ഷെ ഈ ഇൻ്ററിം ഓർഡർ നിലനിൽക്കെ തന്നെ ഇവർ അപ്പീലിൽ പോവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക?
0: സാർ, ഇൻ്റർലോക്കുട്ടറി ആപ്ലിക്കേഷന് അപ്പീലില്ലല്ലോ, ഫൈനൽ ഓർഡർ വരുമ്പോഴാണ് അപ്പീല് പോകും.
1: ഫൈനൽ ഓർഡർ വന്നു, ഇപ്പം 10,000 രൂപ വീതം കൊടുക്കാനായിട്ടൊരു ഫൈനൽ ഓർഡർ വന്നു, അവർ അതിന് അപ്പീൽ പോകുന്നു, ഹൈക്കോർട്ടിൽ പോകുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടം എങ്ങനെയായിരിക്കും?
0: അപ്പീൽ പോകുമ്പോൾ ഇത് എന്തായാലും സ്റ്റേ കിട്ടാത്ത, സ്വാഭാവികമായിട്ടും സ്റ്റേ കിട്ടിയില്ല എങ്കിൽ സ്റ്റേ ചെയ്യുന്ന അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ അപ്പലേറ്റ് അതോറിറ്റി ആയിട്ടുള്ള ഡിസ്ട്രിക്ട് കളക്ടർ സ്റ്റേ കൊടുക്കാറുള്ളൂ. കാരണം ഇത് സീനിയർ സിറ്റിസൺസ് ആണ്, കാരണം അവർക്ക് മറ്റൊരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കും അവർ പ്രിസൈഡിംഗ് ഓഫീസറെ സമീപിച്ച് ഇങ്ങനെ ഒരു ഉത്തരവ് വാങ്ങിക്കുന്നു. അപ്പം അപ്പീല് 60 ദിവസത്തിനകത്ത് അപ്പീല് അപ്പലേറ്റ് അതോറിറ്റിക്ക് കളക്ടർക്ക് ഡിസ്ട്രിക്ട് കളക്ടർ കൊടുക്കണം. സമയോചിതമായിട്ടുള്ള ഒരു ഉത്തരവ് അവിടെ നിന്നും ടൈം ബൗണ്ടറായിട്ട് ഒരു ഉത്തരവ്.
1: വലിയ കാലതാമസം സാധാരണ സിവിൽ കേസുകളിൽ ഉണ്ടാകുന്ന പോലുള്ള ഒരു കാലതാമസം
0: ഉണ്ടാകില്ല.
1: ഓക്കെ, ഈ ഇപ്പം നമ്മൾ ഇപ്പം നിരവധി ഈ വയോജന സംരക്ഷണ കേന്ദ്രങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഒരു എന്താണ് പറയുന്നത് ഒരു ഗ്രോത്ത് ഉള്ള ഒരു സ്ഥാപനമാണ് ഈ വൃദ്ധസദനങ്ങൾ. അപ്പം അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ ഉള്ള എന്തെങ്കിലും വകുപ്പുകൾ ഇതിനകത്തുണ്ടോ? അവരുടെ അവിടെ എങ്ങനെയായിരിക്കണം അവരുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും നിശ്ചിതമായിട്ടുള്ള ഒരു മാർഗരേഖ എന്തെങ്കിലും നമുക്ക് നിലവിലുണ്ട്?
0: ഇപ്പം മാർഗരേഖ എന്ന് പറയാനാവില്ല. അത്തരം കാര്യങ്ങൾ ഇപ്പം സർക്കാർ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പുലിയനാർക്കോട്ടയിൽ നമ്മൾ സർക്കാരിൻ്റെ തന്നെ കെയർ ഹോംസ് ഉണ്ട്. ആ കെയർ ഹോമുണ്ട്. ആ കെയർ ഹോമിൽ എന്തെങ്കിലും മിക്കവാറും കൺസിലേഷൻ ഓഫീസർമാരെ വിട്ട് RDO അത് പരിശോധിപ്പിക്കാറുണ്ട്. അവിടെ പോയി ഓരോ
1: പരാതികൾ ലഭിക്കുമ്പോഴാണോ അതോ
0: റുട്ടീനായിട്ട് അത് പോയി, സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ, റുട്ടീനായിട്ട് അത് പോയി പരിശോധിക്കുകയും അവരെ കണ്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്, ഞാനങ്ങനെ ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലയിൽ പറയുകയാണ്, നമ്മൾ അവരെ കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഇവിടുത്തെ
1: ജീവിതം,
0: തീർച്ചയായിട്ടും അവരോട് സംസാരിക്കണം. കാരണം നമുക്ക് അവരെ നേരിട്ട് പോയി കാണാം, നമുക്ക് അവിടെ പ്രവേശനമുണ്ട്, RDO യുടെ നിയന്ത്രണത്തിൽ വരുന്നതായതുകൊണ്ട് അവിടെ പോയി പരിശോധനയല്ല ഒരു അവിടെ

0: പോയി വളരെ സൗഹാർദ്ദപരമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. റിപ്പോർട്ട് ചെയ്ത് ഇവിടെ സൂപ്രണ്ടുണ്ട്, കറക്റ്റീവ് മെഷേഴ്സ് RDO, നമ്മുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കറക്റ്റീവ് മെഷേഴ്സ്.
1: ഈ സാധനം ഇത് എവിടെ, ആരുടെ കൺട്രോളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഏത് ഡിപ്പാർട്ട്മെൻ്റാണ്? അതായത്
0: ഇപ്പം ഇത്
1: നേരത്തെ സോഷ്യൽ വകുപ്പാണോ?
0: സോഷ്യൽ ജസ്റ്റിസ് ആയിരുന്നു, സോഷ്യൽ ജസ്റ്റിസ്
1: സാമൂഹ്യനീതി വകുപ്പ്,
0: സാമൂഹ്യനീതി വകുപ്പ്. ഇപ്പം ഇനിയിപ്പം പുതിയ വകുപ്പിലെ വയോജന വകുപ്പിലേക്ക്.
1: ഇത് എല്ലാ ജില്ലകളിലും ഉണ്ടോ അതോ എങ്ങനെയാണ്?
0: എല്ലാ ജില്ലകളിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇപ്പം ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്ററുള്ള NGOs ഇത് നടത്തുന്നുണ്ട്. നടത്തുന്നുണ്ടെങ്കിൽ അവിടെയും മോശം പെരുമാറ്റം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ നടത്താം. ഇൻസ്പെക്ഷൻ നടത്തി അത് സംബന്ധിച്ച് അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയും.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: അതെ സാറേ, ഞാൻ കല്ലമ്പലത്തിൽ നിന്ന് വിളിക്കുന്നത്, മൂസാ കുഞ്ഞ്. ഞാൻ വിളിച്ച ഒരു കാരണം എന്ന് പറഞ്ഞത് സാറേ, പിന്നെ എനിക്ക് ഒരു വസ്തു സംബന്ധമായ ഒരു വിഷയം സാറിന്റെ ചോദിക്കാൻ. ഞാൻ കാഴ്ചയില്ലാത്ത ആളാണ്, 70 വയസ്സുണ്ട്. എനിക്കൊരു 3 സെന്റ് വസ്തു, വാപ്പ നമ്മുടെ 5 സഹോദരങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിരുന്നത്. ഞാൻ കാഴ്ചയില്ലാതെ കാണാൻ എന്നെ 89 ഈ എന്റെ ഒരു മൂത്ത ജേഷൻ കൊണ്ടുചെന്ന് ഇത് അദ്ദേഹം നാവായിക രജിസ്റ്റർ ഓഫീസ് മുഖേന ഈ പ്രമാണം എഴുതി മേടിച്ചു. അപ്പൊ എന്റെ ഒരു അന്യൻ 6 മാസം മുമ്പ് മരിച്ചു. അപ്പൊ മരിക്കുന്നു എന്റെ അടുത്ത് പറഞ്ഞ് ഇതുപോലെ ഞാനും കാക്കായം കൊണ്ട് ചെയ്ത് നിന്നെ കൊണ്ടുപോയി ഇതുപോലെ 3 സെന്റ് കാക്കാനെ വഴി എഴുതിച്ചിട്ടുണ്ട്. പ്രമാണം പോയി കിട്ടിയ ചോദിച്ചാൽ എടുത്തു. അങ്ങനെ ഞാൻ നാവായി പ്രമാണം നോക്കിയപ്പോ പ്രമാണം കിട്ടിയത് 3 സെന്റ് ഞാൻ എഴുതി, ഞാൻ യഥാർത്ഥം ഞാൻ എഴുതി കൊടുത്താണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനി ഏത് എന്തെങ്കിലും നിയമം വെച്ചിട്ട് ഞാൻ പോയാൽ എനിക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടാൻ മാർഗം ഉണ്ടോ സാർ?
0: അതായത് പേര് മൂസ എന്നല്ലേ?
2: അതെ.
0: ആ മൂസ, ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ നിയമം നിലവിൽ വന്നത് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് നിലവിൽ വന്നത് 2007. നിങ്ങളിപ്പോൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ആ ഭൂമി എഴുതിയിരിക്കുന്നത് 89. അപ്പം ഈ നിയമത്തിൻ്റെ 23rd അനുസരിച്ച് ഇത്തരത്തിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് പരിശോധിച്ച് റദ്ദാക്കണം എങ്കിൽ ഈ നിയമം അനുസരിച്ച് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ വിഷയത്തിൽ അത് പറ്റത്തില്ല. കാരണം 2000 വരുന്നതിന് മുമ്പാണ് നിങ്ങൾ ഭൂമി എഴുതി കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളത് സിവിൽ കോടതിയെ സമീപിക്കുക, അല്ലെങ്കിൽ ആദ്യമായിട്ട് RDOയ്ക്ക് ഒരു പരാതി, അതായത് ഈ നിയമം അനുസരിച്ചല്ലാതെ തന്നെ ഒരു പരാതി RDOയ്ക്ക് കൊടുക്കാം. അല്ലാത്ത സാഹചര്യത്തിൽ RDO പരിഗണിക്കാത്ത സാഹചര്യത്തിൽ പരിഗണിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് കാരണം അതിൻ്റെ നിയമവശങ്ങളൊക്കെ പരിശോധിച്ച് അല്ലെങ്കിൽ ഒരു സിവിൽ കോടതിയെ സമീപിക്കുന്നതായിരിക്കും ഉചിതം. അത് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. ലീഗൽ സർവീസ് അതോറിറ്റി നിങ്ങൾക്ക് സൗജന്യമായിട്ട് അഭിഭാഷകരെ വെച്ച് തരും.
1: കല്ലമ്പലത്താണല്ലോ മൂസ കുഞ്ഞല്ലേ? അപ്പൊ
0: തിരുവനന്തപുരത്ത് വരണ്ട. ആറ്റിങ്ങൽ കോടതിയുടെ അവിടെ ആറ്റിങ്ങൽ കോടതിയിൽ തന്നെ ലീഗൽ സർവീസ് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. അവിടെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അഭിഭാഷകനെ നിങ്ങളുടെ വരുമാന പരിധി ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ട് വരും. അത് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സൗജന്യമായിട്ട് ഒരു അഭിഭാഷകനെ ഏർപ്പെടുത്തി തരും. കേട്ടോ? അല്ല, അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ കേസിന്റെ ആ സ്വഭാവം പരിഗണിച്ചതിന് ശേഷം കോടതി അതിനകത്തൊരു ഉത്തരവ് നിങ്ങൾക്ക് തരും.
2: അതായത് ഞാൻ ഇത് പ്രമാണത്തിൽ കാണുന്നത് ഞാൻ കറക്റ്റ് എഴുതി കൊടുത്തു, അതാണ് യഥാർത്ഥത്തിൽ. വേറെ ആരും അതിന് സർട്ടിഫിക്കറ്റ് വേറെ തെളിവൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഡയറക്റ്റ് കാഴ്ച ഉള്ള ആൾ എഴുതി കൊടുക്കുന്നത്.
0: നിങ്ങൾക്ക് ഈ നിങ്ങള് ഒരു ഇതിനകത്ത് നിങ്ങള് വക്കീലിനോട് ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചാൽ മതി. വക്കീൽ അതെല്ലാം പരിശോധിച്ചിട്ട് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വക്കീല് കോടതിയിൽ ഒരു ഒറിജിനൽ OP ഫയൽ ചെയ്യും. കേട്ടോ?
1: ഓക്കെ ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇനി ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം.
3: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
4: ആരിശാല സുബയ്യ ജ്വല്ലറി ഇന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാർ കേട്ടോ?
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇ സ്കൂട്ടർ, 3rd റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി ആരിശാല.
5: ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
6: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
7: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
8: 5 ലേഡി CV സ്കൂട്ടറുകൾ,
9: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
10: TVകൾ, AC കൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി പിട്ടാപ്പിള്ളിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
11: പിട്ടാപ്പിള്ളി ഏജൻസീസ്. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം

0: നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഹലോ, ആകാശവാണി തത്സമയ ഫോൺ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പം നമ്മൾ ഈ പലപ്പോഴും കാണുന്നത് ചില മക്കൾ ഇതുപോലെ വയസ്സായ അമ്മമാരും പേരൻസിനെയൊക്കെ നോക്കാൻ പറ്റാത്ത അവരുടെ എന്താ കാരണങ്ങൾ പലതാകാം. അപ്പോൾ എന്തായാലും ചിലരെ എവിടെയെങ്കിലും വൃദ്ധസ്ഥാനത്തിൽ ഏൽപ്പിക്കുക, പൈസ കൊടുത്ത് അതിൻ്റെ സംരക്ഷണമൊക്കെ കാര്യമായിട്ട് നടത്തിക്കൊണ്ട് പോവുക. പിന്നെ ചിലർ ചെയ്യുന്നത് ഇതുപോലെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഉപേക്ഷിക്കാനുള്ളൊരു ശ്രമമൊക്കെ പലപ്പോഴും നടത്താത്ത, ഒരുപക്ഷെ താങ്കൾക്ക് തന്നെ അറിവിൽ വന്നിട്ടുണ്ടാവും അല്ലേ?
2: ആ, തീർച്ചയായിട്ടും അത് വളരെ വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് സാറ് റേസ് ചെയ്തത്. അതായത് ഈ കാശി, രാമേശ്വരം ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇവർ തീർത്ഥാടനത്തിന് പോകുന്ന സമയത്ത് ഈ പാവപ്പെട്ട അച്ഛനെയും അമ്മയൊക്കെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി അവിടെ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് ഉപേക്ഷിക്കും. അങ്ങനെയുള്ള സംഗതികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം
1: താങ്കൾക്ക് നേരിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ തിരുവനന്തപുരത്ത്?
2: എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടിട്ടില്ല, പക്ഷേ അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ
1: വന്നിട്ടുണ്ട്.
2: ഇങ്ങനെ കൊണ്ട് ഉപേക്ഷിക്കുന്ന അച്ഛനും അമ്മയൊക്കെ അല്ലെങ്കിൽ വയസ്സായവരെ കൊണ്ട് ഉപേക്ഷിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇന്ന് ഈ പോലീസ് ഒരു മിസ്സിംഗിൽ കേസെടുക്കും.
1: അത് എങ്ങനെയാണ് ഇത് ഈ പോലീസിന്റെ അല്ലെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിൽ വരുന്നത്? വേറെ ആരെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ അയൽവാസികളോ?
2: ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നേരിട്ട് സീനിയർ സിറ്റിസൻസിനെ സംബന്ധിക്കുന്ന വിഷയത്തിൽ സെക്ഷൻ 5 നേരിട്ട് ഇവർക്ക് പരാതി കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുപ്രവർത്തകനോ ആർക്കെങ്കിലും
1: ചെയ്യാം,
2: എനി പേഴ്സൺ കൊടുക്കാൻ കഴിയും. പിന്നെ സോമോട്ടോ. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ പരാതി വരുമ്പോൾ ഈ ഇങ്ങനെ മിസ്സിംഗ് ആയിട്ട് ഒരാളെ കാണാനില്ല എന്ന് പറയുമ്പോൾ മിസ്സിംഗ് കേസ് KP ആക്ട് അനുസരിച്ച് ഒരു കേസെടുക്കും. കേസെടുത്തതിന് ശേഷം പോലീസ് അത് പരിശോധിച്ച് എവിടെന്നെങ്കിലും അത് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരുമ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ സെക്ഷൻ്റെ 24 അനുസരിച്ച് ആരാണോ ഈ സീനിയർ സിറ്റിസനെ അബാൻഡൻ ചെയ്യുന്നത്, അതായത് ഉപേക്ഷിച്ച് കളയുന്നത്, അവർക്കെതിരെ കേസെടുത്തിട്ട് അവരെ 3 ശിക്ഷിക്കാനുള്ള വകുപ്പ് ഈ ആക്ട് അനുസരിച്ച് ഈ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് 2007 അനുസരിച്ച് 24 വകുപ്പിൽ അത് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരം ഈ ഇതിൽ ഈ ആകാശവാണിയിലൂടെ ഞാൻ പറയുകയാണ്, ഇങ്ങനെ ഉപേക്ഷിക്കുന്നവർ വളരെ സൂക്ഷിക്കുക. അങ്ങനെ ഉപേക്ഷിച്ച് നിങ്ങൾ പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് 3 ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും.
1: നമുക്ക് ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ, ഹലോ, നമസ്കാരം.
1: നമസ്കാരം. ആ, ആരാണ്? പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്?
3: സുഗന്ധിയാണ് വിളിക്കുന്നത്.
2: ഓക്കെ, സുഗന്ധി പറഞ്ഞോളൂ.
3: എന്റെ മകൻ 2021 വർഷത്തില് എന്റെ ആക്സിഡന്റിൽ മരിച്ചു. ബാങ്കിൽ വർക്ക് ചെയ്യായിരുന്നു. ഹലോ,
2: കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
3: എറണാകുളത്ത് ആലുവയിൽ ബാങ്കില് മണപ്പുറം ഫൈനാൻസിൽ മേഖല ഹെഡ് ആയിരുന്നു. അവിടെ ഇരിക്കുമ്പോഴാണ് ആക്സിഡന്റ് മരിക്കുന്നത്. അപ്പൊ ഞാന് അവന് ഭാര്യയുണ്ട്, ഒരു കുഞ്ഞുണ്ട്. അപ്പോ ഞാൻ ഇവിടെ ഇരുന്ന എല്ലാ പേപ്പറുകളും ശരിയാക്കി മോന്റെ സർട്ടിഫിക്കറ്റ് എല്ലാ പേപ്പറും എറണാകുളത്തേക്ക് ഞാൻ പോസ്റ്റ് വഴി അയച്ചു കൊടുത്തു. അപ്പൊ ഈ പേപ്പറെല്ലാം വക്കീല് ജോസ് വക്കീൽ എന്ന് പറയുന്ന ഒരു വക്കീലാണ് ഈ കേസ് പറഞ്ഞുകൊണ്ടിരുന്നത്, കേസ് എടുത്തത്. അപ്പൊ ഈ കേസ് എല്ലാം ശരിയാക്കിയപ്പോ ഞാൻ എന്റെ മരുമകളെടുത്ത് പറഞ്ഞു ഇവിടെ തിരുവനന്തപുരത്ത് കേസ് കൊടുക്കാം, എനിക്ക് എറണാകുളത്ത് വരാൻ പറ്റില്ല, എനിക്ക് ഞാൻ അസുഖമില്ലാത്ത ഒരാളും കൂടെയാണ്, ഇത്രയും വയസ്സും പ്രായമൊക്കെ ഉള്ള ഒരാളും കൂടെയാണ്, അപ്പൊ അവിടെ വരാൻ പറ്റൂല, തിരുവനന്തപുരത്ത് കേസ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ മരുമകള് സമ്മതിക്കാതെ എറണാകുളത്ത് കോടതി കേസ് കൊടുത്തു. കേസ് 6 കൊണ്ട് പറഞ്ഞ് ഞാൻ വിളിച്ച് വിളിച്ച് വിളിച്ചെല്ലാം സംസാരിക്കുമ്പോൾ ഒന്നും ശരിയായി എന്ന് പറഞ്ഞ് എല്ലാം വക്കീല് പറഞ്ഞുകൊണ്ടിരുന്നു. കൊടുക്കാം കഴിഞ്ഞ 2025 കേസായി 75 lakh കോടതി എൻ്റെ മകന് നഷ്ടപരിഹാരം കൊടുത്തു. ഈ നഷ്ടപരിഹാരം കൊടുത്ത് അതിനു മുൻപ് അവൻ വർക്ക് ചെയ്തിരുന്ന ബാങ്കിൽ നിന്ന് പൈസ കൊടുത്ത് മരുമകൾക്ക് പൈസ കൊടുത്ത് എനിക്ക് ഇത്രയും വയസ്സും

0: പ്രായമുള്ള എനിക്ക് ഒരു രൂപ പോകുന്നവരാരും തന്നിട്ടില്ല. എന്റെ എല്ലാ സ്വത്തും കൊടുത്തു, ഈ മോന് വേണ്ടി ഞാൻ കൊടുത്തു. ബാങ്കിലിട്ടിരുന്ന പൈസ എല്ലാം അവന് വേണ്ടി ചെലവാക്കി. പക്ഷെ അവ എന്നെ അന്വേഷിക്കുമായിരുന്നു. അവ ഇല്ല, അവ മരിച്ചു പോയി. പൈസ എനിക്ക് തിരികെ കിട്ടിയതുമില്ല.
1: ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ സുഗന്ധിക്ക് എത്ര വയസ്സായി? സുഗന്ധിക്ക് ഈ വിവരങ്ങൾ കാണിച്ചുകൊണ്ട് നിങ്ങളുടെ സ്ഥലം എവിടെയായിട്ട് വരും? അപ്പൊ തിരുവനന്തപുരം ആർ ഡി ഒ ആണ്, നിങ്ങളുടെ അധികാരപരിധിയിൽ വരുന്ന ആർ ഡി ഒ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അപ്പൊ ഇവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് നിങ്ങൾക്കൊരു പരാതി, ഈ വിഷയങ്ങളെല്ലാം വളരെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് ഒരു പരാതി തിരുവനന്തപുരം കൊടപ്പനക്കുന്നിൽ പ്രവർത്തിക്കുന്ന മെയിൻ്റനൻസ് ട്രിബ്യൂണലിൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പരാതി എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിന്നൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
2: പറഞ്ഞോളൂ, നമ്മൾ
1: സമയം അവസാനിക്കുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞോളൂ.
0: കഴിഞ്ഞ വർഷം കേസ് എല്ലാം തീർന്ന് 75 ലക്ഷം രൂപ, അതിൽ 4,70,000 രൂപ എനിക്ക് കിട്ടി. പക്ഷേ ഈ പൈസ എല്ലാം ഞാൻ കടം വേടി തീർത്ത് അപ്പം വാങ്ങിച്ചിട്ടിരുന്ന കുടുംബശ്രീന്നെല്ലാം എന്നെ കൊണ്ട് ലോൺ എടുപ്പിച്ചിരുന്ന് ആ ലോണെല്ലാം കടം വേടി തീർത്ത് ഇപ്പൊ എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. ഇവരിപ്പോ ഒരു രൂപ പോലും എനിക്ക്.
1: അല്ല, ഈ സുഗന്ധി അതില് ആ കേസില് കക്ഷിയല്ലായിരുന്നോ? അപ്പൊ നിങ്ങളും കക്ഷിയാണെങ്കിൽ നിങ്ങൾക്കും അതിനനുസരിച്ചുള്ള ഒരു ഷെയർ നിങ്ങൾക്ക് കിട്ടേണ്ട, അതിനൊരു പ്രത്യേക ഒരു നിശ്ചിത ശതമാനം നിങ്ങൾക്കും കിട്ടേതാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഈ ഉത്തരവ് വെച്ചുകൊണ്ട് ഒരു അപ്പലേറ്റ് കോടതിയെ സമീപിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതേ കോടതി തന്നെ ഒരു റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാം.
2: റിവ്യൂ പെറ്റീഷൻ അല്ലെങ്കിൽ നമ്മുടെ ലീഗൽ സർവീസസ്
1: അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് നിയമ ഉപദേശവും നിയമ സഹായവും കിട്ടും. അപ്പൊ സുഗന്ധി ആ വഴിക്ക് ശ്രമിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ട്, തിരുവനന്തപുരത്ത് ഇവിടെ കൺസീലിയേഷൻ മീഡിയേഷൻ സെൻ്റർ ഉണ്ട്. ആ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തായിട്ട് മീഡിയേഷൻ സെൻ്റർ ഉണ്ട്. അവിടെ പോയി ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിയമസഹായം കിട്ടുന്നതായിരിക്കും. കേട്ടോ? ഓക്കെ, വളരെ നന്ദി വിളിച്ചതിന്.
2: അപ്പോൾ നമ്മുടെ സമയം ഏകദേശം തീരുകയാണ്. ഈ സാധാരണയായിട്ട് താങ്കളുടെ ഈ ഒരു അനുഭവത്തിൽ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ വയോജനങ്ങൾ എത്താതിരിക്കാൻ അവർ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ നല്ല ആരോഗ്യവാനായിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത്?
1: അത് സാറേ, പ്രധാനമായിട്ട് അതിനകത്ത് സംരക്ഷിക്കുക നമ്മൾ നോക്കേണ്ട വിഷയമെന്ന് പറയുന്നത്, ഈ നമ്മൾ എത്ര തന്നെ സ്നേഹത്തോടുകൂടെ മക്കളെ വളർത്തി ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഈ മരകഷ്ണത്തിൻ്റെ കഞ്ഞിയുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെയൊക്കെ ഉള്ള സന്ദർഭങ്ങൾ ഉണ്ടാകും. പക്ഷെ അത് വളരെ സൂക്ഷ്മത, ഇപ്പം നമ്മളുണ്ടാക്കുന്ന വസ്തു കുട്ടികൾക്ക് എഴുതി കൊടുക്കുമ്പോൾ ഒരു കണ്ടീഷൻ വെച്ച് തന്നെ എഴുതി കൊടുക്കണം, കണ്ടീഷൻ വെച്ച് എഴുതി കൊടുക്കണം. പിന്നെ ഇത്തരം നിയമപരമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ച് പലരോടും മനസ്സിലാക്കാനുള്ള, ഇപ്പം മെയിൻ്റനൻസ് ട്രൈബ്യൂണലുകൾ പോലുള്ള ഇത്തരം വേദികളെക്കുറിച്ച് ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി, പൊതുപ്രവർത്തകർക്ക് ഇതിനെക്കുറിച്ച് വളരെ നല്ല ഗ്രാഹ്യമുണ്ട്, അത് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ പ്രമാണങ്ങൾ എഴുതുമ്പോൾ വളരെ കണ്ടീഷൻ വെച്ച്, നിബന്ധന വെച്ചുകൊണ്ട് എഴുതുക. പൂർണ്ണമായിട്ടും ഈ മക്കളെ വിശ്വസിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. അപ്പം നമ്മുടെയും കൂടെ ഒരു സേഫ്റ്റി നോക്കിക്കൊണ്ട് മാത്രം കാര്യങ്ങളിൽ ഏർപ്പെടുക. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ടത് ബോധവൽക്കരണമാണ്. ഈ നിയമത്തെക്കുറിച്ച് ഈ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയാൻ പറ്റുമോ, അറിയാവൂ എന്നാണ്. കാരണം നമുക്ക് വരുന്ന പരാതികൾ നോക്കുമ്പോൾ വളരെ കുറച്ച് കൂടുന്നുണ്ടെങ്കിലും കുറച്ച് കൂടെ ബോധവൽക്കരണം ആവശ്യമാണ്. അപ്പം മിക്കവാറും ഇപ്പം വയോജന വകുപ്പ് വന്നിട്ടുണ്ടല്ലോ, ഇപ്പം ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വളരെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ തൽപരനാണ്. അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം ഇതൊക്കെ ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും.
2: അപ്പം നമ്മുടെ വയോജനങ്ങളെ ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കും നമ്മുടെ ശ്രോതാക്കൾ. ഒരു പക്ഷേ ഇതൊക്കെ

ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞത് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ. സ്റ്റുഡിയോയിൽ അതിഥിയോടൊപ്പം സംസാരിച്ചത് ശ്രീ ജി സന്തോഷ് കുമാർ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഫ്ലൈ ദുബായ് വിമാന ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. അദ്ദേഹത്തിന്റെ ധീരതയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രകടിപ്പിച്ച അസാമാന്യ സമചിത്തതയും എല്ലാവരുടെയും ഹൃദയം തൊട്ടുവെന്ന് രാഷ്ട്രപതി സാമൂഹിക കുറിപ്പിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ഭാര്യയുമായും മാതാപിതാക്കളുമായും സംസാരിച്ചു. നൂറുകണക്കിന് ജീവൻ രക്ഷിച്ച ക്യാപ്റ്റൻ സ്മിത്തിന്റെ ധീരതയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വനവും വന്യജീവികളെയും സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വന്യജീവി വാരത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിൽ ഏവരും പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് വയോജന ക്ഷേമ പദ്ധതികൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് നഗരത്തിലെ കന്നുകാലി ശല്യം നിയന്ത്രിക്കാൻ നഗരസഭ സ്ക്വാഡുകളുടെ പ്രവർത്തനം ഊർജിതമാക്കി. നഗരമൊട്ടാകെ നിരീക്ഷണം തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. നിലവിൽ 10 സ്വർണവും 22 വെള്ളിയും 30 വെങ്കലവും ഉൾപ്പെടെ 62 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. FM ന്യൂസ് എൻസിനി 1 മണിക്ക്.

0: ശാസ്ത്രലോകം.
1: ശാസ്ത്രലോകത്തിൽ ഇന്ന് മധുരത്തിന്റെ ജൈവരസതന്ത്രം ആറ്റിങ്ങൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ കെമിസ്ട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജയകുമാർ ജി സംസാരിക്കുന്നു.
2: മനുഷ്യന്റെ രുചിവൈവിധ്യങ്ങളെയും ആഹാര സംസ്കാരത്തെയും ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒന്നാണ് മധുരത്തോടുള്ള അവന്റെ ആഭിമുഖ്യം. നമ്മളിൽ ഭൂരിഭാഗം പേരും മധുരം ഇഷ്ടപ്പെടുന്നവരാണ്. നിത്യജീവിതത്തിന്റെ ഭാഗമായ ചായയിലും കാപ്പിയിലും വിവിധയിരം പാനീയങ്ങളിലും മധുരം ഒരു പ്രധാന ഘടകമാണ്. തലമുറകളായി നമ്മുടെ ഭക്ഷണക്രമത്തിൽ മധുരത്തിന് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. ഐസ്ക്രീമുകൾ, കേക്കുകൾ, മറ്റു മധുര പലഹാരങ്ങൾ, മിഠായികൾ എന്നിവയെല്ലാം പ്രായഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്നതിന് പിന്നിലെ പ്രധാന കാരണം ഈ മധുര രുചി തന്നെയാണ്.

നിത്യേന ഉപയോഗിക്കുന്ന ഇത്തരം വിഭവങ്ങളിലെല്ലാം അടങ്ങിയിരിക്കുന്ന മധുരത്തിൻ്റെ അടിസ്ഥാന സ്രോതസ് പൊതുവെ പഞ്ചസാര എന്ന് നാം വിളിക്കുന്നതും ശാസ്ത്രീയമായി സുക്രോസ് എന്നറിയപ്പെടുന്നതുമായ കാർബോഹൈഡ്രേറ്റ് തന്മാത്രകളാണ്. മധുരത്തോടുള്ള നമ്മുടെ ഇഷ്ടത്തിന് മനുഷ്യപരിണാമവുമായി വലിയ ബന്ധമുള്ളതായി കണക്കാക്കപ്പെടുന്നു. വേട്ടയാടിയും തേടി നടന്നും ആഹാരം ശേഖരിച്ചിരുന്ന നമ്മുടെ പൂർവികർ നേരിട്ട പ്രധാന വെല്ലുവിളികളിലൊന്ന് ആവശ്യത്തിന് ഭക്ഷണം കണ്ടെത്തുക എന്നതായിരുന്നു. കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അന്ന് അതിജീവനത്തിന് ആവശ്യമായിരുന്നു. പ്രകൃതിയിലെ മധുര സ്രോതസ്സുകൾ അവർക്ക് സമ്പുഷ്ടമായ ഊർജം നൽകി. മധുരം കണ്ടെത്തുന്നത് എളുപ്പത്തിൽ ഊർജം ലഭിക്കാനുള്ള മാർഗമായി. ഇത് മനുഷ്യർക്ക് മധുരം ഏറെ പ്രിയപ്പെട്ടതാകാൻ കാരണമായിരിക്കാം. പരിണാമ വഴികളിൽ രൂപപ്പെട്ട ഈ പ്രവണതയുടെ അവശേഷിപ്പാകാം ഇന്നും തുടരുന്ന മധുരത്തോടുള്ള നമ്മുടെ താല്പര്യം. രാസപരമായി പ്രധാനമായും കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകളാണ് പഞ്ചസാരകളും അന്നജവുമെല്ലാം. ഒരു തന്മാത്രയിലടങ്ങിയിരിക്കുന്ന ഷുഗർ യൂണിറ്റുകളുടെ എണ്ണം അനുസരിച്ച് ഇവയെ പൊതുവിൽ നാലായി തിരിക്കാം. ഒറ്റ ഷുഗർ യൂണിറ്റ് മാത്രമുള്ള ഏറ്റവും ലളിതമായ രൂപമായ മോണോസാക്കറൈഡുകൾക്ക് ഉദാഹരണങ്ങളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവ. രണ്ട് മോണോസാക്കറൈഡുകൾ കൂടി ചേരുമ്പോൾ ഡൈസാക്കറൈഡുകൾ ഉണ്ടാകുന്നു. സാധാരണ പഞ്ചസാരയായ സുക്രോസ്, പാലിലെ ലാക്ടോസ്, മാൾട്ടോസ് എന്നിവ ഇതിൽപ്പെടുന്നു. 3 മുതൽ 10 വരെ മോണോസാക്കറൈഡ് യൂണിറ്റുകൾ ചേരുന്നവയാണ് ഒലിഗോസാക്കറൈഡുകൾ. നിരവധി മോണോസാക്കറൈഡ് യൂണിറ്റുകൾ കണ്ണുചേർന്നുണ്ടാകുന്ന സങ്കീർണ തന്മാത്രകളാണ് പോളിസാക്കറൈഡുകൾ. സസ്യങ്ങളിലെ ഊർജ്ജശേഖരമായ അന്നജവും സസ്യകോശഭിത്തിയുടെ പ്രധാന ഘടകമായ സെല്ലുലോസും ഇതിനുദാഹരണങ്ങളാണ്. കാർബോഹൈഡ്രേറ്റുകളെ പൊതുവിൽ മധുരമുള്ള പഞ്ചസാരകൾ അഥവാ ഷുഗേഴ്സ്, മധുരം അനുഭവപ്പെടാത്ത കാർബോഹൈഡ്രേറ്റുകൾ അഥവാ നോൺ ഷുഗേഴ്സ് എന്നിങ്ങനെ വേർതിരിച്ചു പറയാറുണ്ട്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, സുക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ് തുടങ്ങിയവ മധുരമുള്ള കാർബോഹൈഡ്രേറ്റുകളാണ്. അന്നജവും സെല്ലുലോസും മധുരം അനുഭവപ്പെടാത്ത കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. നാം ദിവസവും കഴിക്കുന്ന ഭക്ഷണങ്ങളിലെ പഞ്ചസാരകളെ അവയുടെ സ്രോതസ്സിൻ്റെയും ഭക്ഷണത്തിലുള്ള രൂപത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രധാനമായും രണ്ടായി തിരിക്കാം. സ്വാഭാവികമായി ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരകളും ഭക്ഷണം തയ്യാറാക്കുമ്പോഴോ സംസ്കരണവേളയിലോ പ്രത്യേകമായി ചേർക്കുന്ന പഞ്ചസാരകളും. പഴങ്ങളിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നിവയും പാലിലെ ലാക്ടോസും ഇതിനുദാഹരണങ്ങളാണ്. ഇത്തരം പഞ്ചസാരകൾ മിക്കതും നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയ മറ്റ് പോഷക ഘടകങ്ങൾക്കൊപ്പം കാണപ്പെടുന്നു. ഭക്ഷണം തയ്യാറാക്കുമ്പോഴോ ഭക്ഷ്യവസ്തുക്കളുടെ സംസ്കരണവേളയിലോ പ്രത്യേകമായി ചേർക്കുന്ന പഞ്ചസാരകളെയാണ് ആഡഡ് ഷുഗേഴ്സ് എന്ന് വിളിക്കുന്നത്. സാധാരണ പഞ്ചസാരയായ സുക്രോസ്, ഗ്ലൂക്കോസ് സിറപ്പ്, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ്. ബേക്കറി ഉൽപ്പന്നങ്ങൾ, മധുരപാനീയങ്ങൾ, മിഠായികൾ, ബിസ്ക്കറ്റുകൾ, ഐസ്ക്രീം തുടങ്ങിയവയിൽ ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇതോടൊപ്പം തന്നെ തേൻ, പഴച്ചാറുകൾ തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരകളും കൂടി ഉൾപ്പെടുന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർവചനപ്രകാരമുള്ള ഫ്രീ ഷുഗേഴ്സ് എന്ന വിഭാഗം. ആഡഡ് ഷുഗേഴ്സും ഫ്രീ ഷുഗേഴ്സും അമിതമായി അല്ലെങ്കിൽ പതിവായി ഉപയോഗിക്കുന്നത് അമിതവണ്ണം, ടൈപ്പ് 2 പ്രമേഹം, ദന്തക്ഷയം, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കാം. അതിനാൽ ദിവസേന ലഭിക്കുന്ന ആകെ ഊർജത്തിൽ ഫ്രീ ഷുഗേഴ്സിൽ നിന്നുള്ള വിഹിതം 10% താഴെയായി പരിമിതപ്പെടുത്തണമെന്നും സാധ്യമെങ്കിൽ അത് 5% താഴെയാക്കുന്നത് കൂടുതൽ അഭികാമ്യമെന്നും ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്നു. ചുരുക്കത്തിൽ, പഴങ്ങൾ പോലുള്ള പ്രകൃതിദത്തവും അധികം സംസ്കരിക്കാത്തതുമായ ഭക്ഷണങ്ങൾക്ക് മുൻഗണന നൽകുകയും ആഡഡ് ഷുഗേഴ്സ് ഉൾപ്പെടെയുള്ള ഫ്രീ ഷുഗേഴ്സിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യകരമായ ഭക്ഷണശൈലി. ഇത്രയൊക്കെ പറയുമ്പോൾ പഞ്ചസാരകൾ വലിയ പ്രശ്നകാരികളാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ നേരെ മറിച്ചാണ് യാഥാർത്ഥ്യം. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ സ്രോതസ്സുകളിൽ ഒന്നാണ് കാർബോഹൈഡ്രേറ്റുകൾ. നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയുന്ന ഭക്ഷ്യവസ്തുക്കളിലെ കാർബോഹൈഡ്രേറ്റുകൾ ശരീരം പ്രധാനമായും ഗ്ലൂക്കോസ് പോലെയുള്ള ലളിതമായ തന്മാത്രകളാക്കി മാറ്റുന്നു. ഇവ രക്തത്തിൽ പ്രവേശിച്ച് ശരീരകോശങ്ങളുടെയും അവയവങ്ങളുടെയും സുഗമമായ പ്രവർത്തനങ്ങൾക്കുള്ള ഇന്ധനമായി മാറുന്നു. ശരീരഭാരത്തിൻ്റെ 2% മാത്രം വരുന്ന നമ്മുടെ തലച്ചോർ വിശ്രമാവസ്ഥയിൽ ഉൾപ്പെടെ നമുക്ക് ആവശ്യമായ മൊത്തം ഊർജത്തിൻ്റെ 20% വരെ ഉപയോഗിക്കുന്നു. തലച്ചോറിന് വലിയ തോതിൽ ഗ്ലൂക്കോസ് സംഭരിക്കാനുള്ള കഴിവില്ലാത്തതിനാൽ രക്തത്തിൽ നിന്ന് തുടർച്ചയായി ഗ്ലൂക്കോസ് ലഭിക്കേണ്ടതുണ്ട്. കാർബോഹൈഡ്രേറ്റുകളിൽ നിന്നുണ്ടാകുന്ന ഗ്ലൂക്കോസ് രക്തപ്രവാഹത്തിലെത്തുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഉയരുന്നു. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോൺ ഗ്ലൂക്കോസിനെ പ്രധാനമായും അസ്ഥിപേശികളിലേക്കും കൊഴുപ്പ് കോശങ്ങളിലേക്കും എത്തിക്കാൻ സഹായിക്കുന്നു. അവിടെ ഗ്ലൂക്കോസ് ഊർജ്ജോൽപാദനത്തിനും സംഭരണത്തിനുമായി വിനിയോഗിക്കപ്പെടുന്നു. കോശങ്ങളിൽ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന ജൈവരാസപ്രവർത്തനങ്ങളിലൂടെ ഗ്ലൂക്കോസ് വിഘടിക്കുമ്പോൾ ഊർജം ലഭ്യമാകുന്നു. സെല്ലുലാർ റെസ്പിറേഷന്റെ ആദ്യ

0: ഘട്ടമായ ഗ്ലൈക്കോളിസിസിന് ഓക്സിജന്റെ നേരിട്ടുള്ള സാന്നിധ്യമില്ലാതെയാണ് നടക്കുന്നത്. തുടർന്ന് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന എയ്റോബിക് റെസ്പിറേഷനിലൂടെ ഗ്ലൂക്കോസിലെ രാസോർജത്തിന്റെ വലിയൊരു ഭാഗം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന ATP തന്മാത്രകളിൽ സംഭരിക്കപ്പെടുന്നു. ഈ ATP വിവിധ കോശപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭ്യമാക്കുന്നു. ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഗ്ലൂക്കോസിന്റെ ഒരു ഭാഗം കരളിലും അസ്ഥിപേശികളിലും ഗ്ലൈക്കോജൻ എന്ന പോളിമറായി സംഭരിക്കപ്പെടുന്നു. ഇതിൽ കരളിലെ ഗ്ലൈക്കോജൻ ശരീരത്തിലെ ആകെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൃത്യമായി നിലനിർത്താൻ സഹായിക്കുമ്പോൾ, അസ്ഥിപേശികളിലെ ഗ്ലൈക്കോജൻ പ്രധാനമായും ആ പേശികളുടെ സ്വന്തം ഊർജാവശ്യങ്ങൾക്കായി മാത്രമാണ് ഉപയോഗിക്കുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ പാൻക്രിയാസ് പുറപ്പെടുവിക്കുന്ന ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോൺ കരളിലെ ഗ്ലൈക്കോജനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് ആക്കി രക്തത്തിലെത്തിക്കുന്നു. ഇൻസുലിനും ഗ്ലൂക്കോഗോണും നിർവഹിക്കുന്ന ഈ പ്രവർത്തനങ്ങളാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമായി നിലനിർത്തുന്നത്. ഈ നിയന്ത്രണ സംവിധാനത്തിലെ തകരാറുകളാണ് പ്രമേഹത്തിലേക്ക് നയിക്കുന്നത്. ഇൻസുലിന്റെ ഉൽപ്പാദനം നിലയ്ക്കുകയോ തീരെ കുറയുകയോ ചെയ്യുന്ന Type 1 പ്രമേഹത്തിലും ശരീരകോശങ്ങളുടെ ഇൻസുലിൻ പ്രതിരോധവും ക്രമേണ ഇൻസുലിൻ ഉൽപ്പാദനക്കുറവും പ്രകടമാകുന്ന Type 2 പ്രമേഹത്തിലും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അനിയന്ത്രിതമായി ഉയരുന്നു. തുല്യ അളവിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ വ്യത്യസ്ത ഭക്ഷണങ്ങൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എത്രത്തോളം ഉയർത്തുന്നു എന്ന് താരതമ്യം ചെയ്യുന്ന അളവുകോലാണ് ഗ്ലൈസമിക് ഇൻഡെക്സ്. ഗ്ലൂക്കോസിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് 100 കണക്കാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ഭക്ഷണങ്ങളുടെ ഇൻഡെക്സ് സാധാരണയായി 0 മുതൽ 100 വരെയുള്ള സ്കെയിലിലാണ് രേഖപ്പെടുത്തുന്നത്. ഉയർന്ന ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ രക്തത്തിലെ ഗ്ലൂക്കോസ് താരതമ്യേന വേഗത്തിൽ ഉയർത്താം. എന്നാൽ ഈ സ്വാധീനം ഭക്ഷണത്തിന്റെ അളവ്, ഘടന, പാചകരീതി എന്നിവയനുസരിച്ച് വ്യത്യാസപ്പെടും. നാരുകൾ കൂടുതലുള്ള, തവിടുള്ള അരി, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയ്ക്ക് പൊതുവെ കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണുള്ളത്. നാരുകൾ കാർബോഹൈഡ്രേറ്റിന്റെ ദഹനവും ആഗിരണവും മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നതാണ് ഇതിന് ഒരു കാരണം. ഒരു ഭക്ഷണത്തിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സും ഒരു നിശ്ചിത അളവിലുള്ള ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ അളവും ഒരുമിച്ച് പരിഗണിക്കുന്ന അളവുകോലാണ് ഗ്ലൈസമിക് ലോഡ്. സാധാരണ കഴിക്കുന്ന ഒരു നിശ്ചിത അളവ് ഭക്ഷണം രക്തത്തിലെ ഗ്ലൂക്കോസിനെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് വിലയിരുത്താൻ ഇത് സഹായിക്കുന്നു. ഗ്ലൈസമിക് ലോഡ് 10 അതിൽ താഴെയോ ആണെങ്കിൽ കുറഞ്ഞതായും, 11 മുതൽ 19 വരെയാണെങ്കിൽ ഇടത്തരമായും, 20 അതിൽ കൂടുതലോ ആണെങ്കിൽ ഉയർന്നതായും കണക്കാക്കുന്നു. കുറഞ്ഞ ഗ്ലൈസമിക് ലോഡുള്ളതും നാരുകൾ ധാരാളം അടങ്ങിയതുമായ ഭക്ഷണങ്ങൾ ശീലമാക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നിയന്ത്രണത്തിനും മെറ്റബോളിക് ആരോഗ്യത്തിനും സഹായകരമാണ്. പഞ്ചസാര അഥവാ സുക്രോസ് അന്നജത്തേക്കാൾ വേഗത്തിൽ ദഹിച്ച് ആഗിരണം ചെയ്യപ്പെടാം. ഒരു ഗ്ലൂക്കോസ് തന്മാത്രയും ഒരു ഫ്രക്ടോസ് തന്മാത്രയും ചേർന്നുണ്ടാകുന്ന ഡൈസാക്രൈഡാണ് സുക്രോസ്. ചെറുകുടലിൽ സുക്രേസ് എന്ന എൻസൈം സുക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസുമായി വിഘടിപ്പിക്കുന്നു. ഇവ ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ട് കരളിലെത്തുന്നു. തുടർന്ന് ഗ്ലൂക്കോസ് ശരീരത്തിലെ വിവിധ കോശങ്ങളിലേക്ക് എത്തുകയും സെല്ലുലാർ റെസ്പിറേഷനിലൂടെ ഊർജ്ജോൽപാദനത്തിന് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. ഫ്രക്ടോസിന്റെ ഉപാപചയം പ്രധാനമായും കരളിലാണ് നടക്കുന്നത്. ഫ്രക്ടോസ് കരളിൽ ഗ്ലൂക്കോസ്, ഗ്ലൈക്കജൻ, ലാക്ടേറ്റ് തുടങ്ങിയവയായി മാറുന്നു. അധിക ഊർജ്ജം ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ ഫ്രക്ടോസിന്റെ ഒരു ഭാഗം ഫാറ്റി ആസിഡുകളായും ട്രൈഗ്ലിസറൈഡുകളായും അങ്ങനെ കൊഴുപ്പായും മാറാം. ഗ്ലൈക്കജനായി സംഭരിക്കാൻ കഴിയുന്നതിലും അധികമായെത്തുന്ന ഗ്ലൂക്കോസും ഇപ്രകാരം കൊഴുപ്പായി മാറുന്നുണ്ട്. പഞ്ചസാരയും മധുരപാനീയങ്ങളും അമിതമായി കഴിക്കുന്നത് ശരീരത്തിലെ അധിക ഊർജ്ജ ലഭ്യതയ്ക്കും കരളിൽ കൊഴുപ്പുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കാം. ദീർഘകാലം ഇത്തരത്തിലുള്ള ഭക്ഷണശീലം തുടരുന്നത് കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നതിനും മെറ്റബോളിക് സംബന്ധമായ രോഗങ്ങളുടെ സാധ്യത വർദ്ധിക്കുന്നതിനും കാരണമായേക്കാം. പഴങ്ങളും ധാന്യങ്ങളും പോലെയുള്ള പ്രകൃതിദത്ത ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് സംസ്കരിച്ച പഞ്ചസാര വലിയ അളവിൽ ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നാം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പഴങ്ങളിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ് എന്നിവ അടങ്ങിയിട്ടുണ്ടെങ്കിലും അവ നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങി മറ്റു പല പോഷക ഘടകങ്ങളോടൊപ്പമാണ് കാണപ്പെടുന്നത്. ഈ ഘടകങ്ങൾ പഞ്ചസാരയുടെ ആഗിരണത്തെ മന്ദഗതിയിലാക്കുകയും ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ സന്തുലിതമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. അതിനാൽ പഴങ്ങൾ അവയുടെ സ്വാഭാവിക രൂപത്തിൽ കഴിക്കുന്നത് പൊതുവെ ആരോഗ്യകരമായ ഭക്ഷണശീലത്തിന്റെ ഭാഗമാണ്. ഫ്രീ ഷുഗറുകളും അനാരോഗ്യകരമായ കൊഴുപ്പും അടങ്ങിയ ഭക്ഷണങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുകയും ആവശ്യത്തിന് അന്നജം, പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ, നാരുകൾ എന്നിവ ലഭിക്കുന്ന സമീകൃത ആഹാരം ശീലമാക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യകരമായ ജീവിതത്തിന് ഉചിതം. ഊർജം നൽകുന്നതിന് പുറമെ കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിൽ മറ്റു പല പ്രധാന ധർമ്മങ്ങളും നിർവഹിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ രക്തഗ്രൂപ്പ് AB, AB, O എന്നിവയിൽ ഏതാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രത്യേക കാർബോഹൈഡ്രേറ്റ് ഘടനകൾ ചുവന്ന രക്താണുക്കളുടെ ഉപരിതലത്തിലുണ്ട്. ഈ ഘടനകളുടെ അറ്റത്ത് കാണപ്പെടുന്ന പഞ്ചസാരയുടെ വ്യത്യാസമാണ് എ ബി രക്തഗ്രൂപ്പുകളെ വേർതിരിക്കുന്നത്. എ ഗ്രൂപ്പിൽ എൻ അസറ്റൈൽ ഗാലക്ടോസാമിൻ എന്ന പഞ്ചസാരയും ബി ഗ്രൂപ്പിൽ ഗാലക്ടോസ് എന്ന പഞ്ചസാരയുമാണ് കാണപ്പെടുന്നത്. എ ബി ഗ്രൂപ്പിൽ ഇവ രണ്ടും ഉണ്ടാകും. ഒ ഗ്രൂപ്പിൽ ഈ രണ്ട് പഞ്ചസാരകളും ഇല്ലാതെ അടിസ്ഥാന കാർബോഹൈഡ്രേറ്റ് ഘടന മാത്രമായി നിലനിൽക്കുന്നു. ജീവന്റെ നിലനിൽപ്പിനെ തന്നെ നിർണ്ണയിക്കുന്ന മറ്റു പല സുപ്രധാന ശാരീരിക ധർമ്മങ്ങളിലും കാർബോഹൈഡ്രേറ്റ് തന്മാത്രകൾ പങ്കുവഹിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും അത്ഭുതകരമായ ഒന്നാണ് ബീജസങ്കലന പ്രക്രിയയിലെ ചില പഞ്ചസാര തന്മാത്രകളുടെ പങ്ക്. ഒരു ബീജം അണ്ഡത്തെ തിരിച്ചറിയുന്നതിലും അതിന്റെ ബാഹ്യ ആവരണവുമായി ബന്ധപ്പെടുന്നതിലും ഇത്തരം കാർബോഹൈഡ്രേറ്റ് തന്മാത്രകൾക്ക് പങ്കുണ്ട്. അണ്ഡത്തിന്റെ ബാഹ്യ ആവരണത്തിൽ കാണപ്പെടുന്ന സിയാലിൻ ലൂയിസ് എക്സ് പോലുള്ള കാർബോഹൈഡ്രേറ്റ് ഘടനകൾ ബീജത്തിന്റെ ഉപരിതലത്തിലുള്ള ചില പ്രോട്ടീനുകളുമായി പ്രതിപ്രവർത്തിക്കുന്നു. ഒരു പൂട്ടും താക്കോലും എന്നതുപോലെയുള്ള ഈ തന്മാത്രാതല തിരിച്ചറിയൽ ബീജം അണ്ഡവുമായി ബന്ധപ്പെടുന്ന പ്രക്രിയയിൽ പങ്കുവഹിക്കാം എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ പുതിയൊരു ജീവന്റെ ഉത്ഭവത്തിലും കാർബോഹൈഡ്രേറ്റ് തന്മാത്രകൾക്ക് നിർണായകമായ ഒരു പങ്കുണ്ടെന്ന് പറയാം. ഭക്ഷണത്തിലെ മധുരം ജീവിതത്തിലെ വലിയ ആനന്ദങ്ങളിൽ ഒന്നാണെങ്കിൽ കൂടി പഞ്ചസാരയുടെ അമിത ഉപയോഗം പരിമിതപ്പെടുത്തുന്നതാണ് ആരോഗ്യകരമായ ഭക്ഷണ സംസ്കാരം. പഞ്ചസാര ചേർത്ത പഴച്ചാറിന് പകരം ഒരു പഴം അതിന്റെ സ്വാഭാവിക രൂപത്തിൽ കഴിക്കുന്നതുപോലെ ഭക്ഷണങ്ങളെ പ്രകൃതിദത്തമായ തനിമയോടെ സ്വീകരിക്കുന്നതാണ് ഉചിതം. പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് നാം ബോധപൂർവം ചിന്തിക്കാറുണ്ടെങ്കിലും മധുരത്തോടുള്ള നമ്മുടെ താല്പര്യം അതിന് പലപ്പോഴും തടസ്സമാകാറുണ്ട്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമ വഴിയിൽ ഊർജ്ജസാന്ദ്രമായ ഭക്ഷണങ്ങളോടുള്ള ഈ ആകർഷണം നമ്മുടെ പൂർവികരെ അതിജീവനത്തിന് സഹായിച്ചിരിക്കാം. എന്നാൽ മധുരം എളുപ്പത്തിലും അമിതമായും ലഭ്യമാകുന്ന ഇന്നത്തെ ലോകത്ത് ഒരിക്കൽ നിലനിൽപ്പിന് സഹായകരമായിരുന്ന അതേ ജൈവിക ത്വര നമുക്ക് തന്നെ വലിയൊരു ആരോഗ്യ വെല്ലുവിളിയായി മാറുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വന്തം പരിണാമ വിജയത്തിന്റെ ഇരകളാണ് നാം. ചിന്തോദ്ദീപകമായ ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഭൂമിയിലെ എല്ലാ മധുരത്തിന്റെയും തുടക്കം എവിടെയാണ്? ഉത്തരം ലളിതമാണ്, സൂര്യൻ. സൂര്യപ്രകാശത്തെ ഉപയോഗപ്പെടുത്തി സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ നിർമ്മിക്കുന്ന ഗ്ലൂക്കോസ് ആണ് സകല മധുരങ്ങളുടെയും ഉറവിടം. ഭക്ഷണത്തിലൂടെ നമ്മുടെ കോശങ്ങളിൽ എത്തുന്ന ആ ഗ്ലൂക്കോസ് എ ടി പി എന്ന ഊർജ്ജമായി മാറി നമ്മുടെ ശ്വാസമായും ഹൃദയമിടിപ്പായും ജീവന്റെ തുടിപ്പുകളായും മാറുന്നു. ഒരു സ്പൂൺ പഞ്ചസാരയിൽ നാം കാണേണ്ടത് വെറുമൊരു മധുരമല്ല, അതിൽ സൂര്യനിൽ നിന്ന് ആരംഭിച്ച ഒരു ഊർജ്ജയാത്രയുണ്ട്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയുടെ അത്ഭുതകരമായ കൂട്ടുകെട്ടാണത്. നമ്മുടെ ശരീരകോശങ്ങൾക്ക് തുടിപ്പ് നൽകുന്ന രാസപ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഈ തന്മാത്രാ ബന്ധത്തിലൂടെയാണ്. ചുരുക്കത്തിൽ, ജീവന്റെ നിലനിൽപ്പിനെ തന്നെ കാത്തുസൂക്ഷിക്കുന്ന പ്രകൃതിയുടെ വലിയൊരു വിസ്മയമാണ് ആ ചെറിയ തരികളിൽ ഒളിഞ്ഞിരിക്കുന്നത്. മധുരത്തിൽ നിന്ന് ഭയന്നോടുകയല്ല, മറിച്ച് അതിനെ കരുതലോടെ സ്വീകരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അത് വെറുമൊരു സ്വാദ് മാത്രമല്ല, ജീവന്റെ താളത്തിനുള്ള ഇന്ധനവും അതിജീവനത്തിനുള്ള ഊർജവുമാണ്. അളവറിഞ്ഞ് ആസ്വദിച്ച് വിവേകത്തോടെ നമുക്കതിനെ കൂടെ കൂട്ടാം, ജീവിതത്തിന് കൂടുതൽ മധുരം പകരാം.
1: മധുരത്തിന്റെ ജൈവരസതന്ത്രം ആറ്റിങ്ങൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ കെമിസ്ട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജയകുമാർ ജി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

0: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വകുപ്പും രൂപീകരിച്ചുകൊണ്ട് കേരളം ദേശീയ തലത്തിൽ മാതൃകയായി. വയോജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് കേരള സംസ്ഥാന വയോജന കമ്മീഷനെ സമീപിക്കാം. പരാതികളും അവകാശ ലംഘനങ്ങളും കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ചെയർപേഴ്സൺ, കേരള സംസ്ഥാന വയോജന കമ്മീഷൻ, തിരുവനന്തപുരം 1 എന്ന വിലാസത്തിൽ പരാതികൾ നൽകാവുന്നതാണ്. വയോജനങ്ങൾ സമൂഹത്തിന് ഒരു ഭാരമല്ല. എല്ലാവർക്കും കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ഹൃദയം നിറഞ്ഞ വയോജന ദിനാശംസകൾ.
1: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഒഴിവുകാലം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്, രചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: പി ബി ശ്രീനിവാസ്, ലത എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ത്രിവേണി. വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം.

അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ രജനീചന്ദ്രൻ സംസാരിക്കുന്നു.

0: ഒരു മുത്തശ്ശിക്കഥ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ, പി ലീല, സുജാത എന്നിവർ പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. അടുത്ത ഗാനം ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം. ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ്, ദലീമ എന്നിവരും സംഘവും പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.
1: ഒരു തുള്ളി പലതുള്ളി പെരുവെള്ളം, ഒരു നാളും നന്നല്ല പൊങ്ങച്ചം,

0: October 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
1: അടുത്ത ഗാനം രേവതിക്കൊരു പാവക്കുട്ടി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം മുൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രജനി ചന്ദ്രൻ സംസാരിക്കുന്നു.
1: വാർദ്ധക്യത്തെ വിശേഷിപ്പിക്കുന്നത് സാധ്യതകളുടെ ശേഖരം, അനുഭവ സമ്പത്ത് എന്നൊക്കെയാണെങ്കിലും വയസ്സായാൽ പരസഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. കേരളത്തിൽ 6-ൽ 1 60 വയസ്സിന് മുകളിൽ എന്നാണ് സ്ഥിതിവിവരക്കണക്ക്. മാതാപിതാക്കളുടെ കിടപ്പാടം ഭാഗം വെച്ച് വാങ്ങിയ ശേഷം അവരെ പരിപാലിക്കുന്നതിന് കണക്ക് പറയുന്ന മക്കൾ ഇന്നത്തെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. 2031 വാർദ്ധക്യത്തിലെത്തുന്നവർ 75 ലക്ഷമാണെന്നാണ് കണക്കുകൾ സൂചന നൽകുന്നത്. വാർദ്ധക്യം എപ്പോൾ ആരംഭിക്കുന്നു, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 30-നും 50-നും ഇടയ്ക്കുള്ള പ്രായത്തിലാണ് പ്രത്യേകിച്ചും സ്ത്രീജനങ്ങളിൽ വയസ്സാകുന്നു എന്നതിന്റെ ലക്ഷണമായ ക്ഷീണവും നടുവേദനയും മറ്റും കണ്ടു തുടങ്ങുന്നത്. 36-ഉം 47-ഉം ഇടയ്ക്കുള്ള പ്രായത്തിലാണ് ശാരീരിക മാനസിക സംഘർഷാവസ്ഥ അതിന്റെ മൂർധന്യത്തിലെത്തുന്നത്. ഇതിനെ മിഡ് ലൈഫ് ക്ലൈമാക്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ചുമതലകൾ ഏറ്റവും കൂടുതൽ അനുഭവമാകുന്നത് ഈ കാലഘട്ടത്തിലാണ്. സ്വന്തം കുഞ്ഞുങ്ങളുടെ പരിപാലനവും വൃദ്ധ മാതാപിതാക്കളുടെ പരിചരണവും അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയും ജോലിസ്ഥലത്തെ വർക്ക് പ്രഷറും ആകെ കൂടി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ തലമുടി കൊഴിയുക, നരയ്ക്കുക, തൊലിപ്പുറത്തെ മിനുസത നഷ്ടപ്പെടുക തുടങ്ങിയവയും കണ്ടു തുടങ്ങും. ബേസിക് മെറ്റബോളിക് റേറ്റ് താഴുന്നതിനാൽ ശരീരഭാരം വർദ്ധിക്കുന്നതും മറ്റൊരു വെല്ലുവിളിയാണ്. വെള്ളെഴുത്തിന്റെ ആരംഭവും കേൾവി ശക്തിക്കുണ്ടാകുന്ന വ്യതിയാനവും വയസ്സാകുന്നത് വിളിച്ച് അറിയിക്കുന്ന ലക്ഷണങ്ങളാണ്. കാൽമുട്ട് വേദന, തോളല്ലിന്റെ തേയ്മാനം നിമിത്തം കൈ ഉയർത്താനും അടിവസ്ത്രത്തിന്റെ കൊളുത്തിടാൻ കൈ പുറകിലോട്ട് മടക്കാൻ സാധിക്കാത്തതും കാരണം പരസഹായം തേടേണ്ടി വരിക എന്നിവയെല്ലാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മനോവിഷമുണ്ടാക്കുന്ന സന്ദർഭങ്ങളാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരു മധ്യവയസ്സില് മൂത്രശങ്ക വന്നു തുടങ്ങിയാൽ മൂത്രത്തെ പിടിച്ചു വയ്ക്കാനുള്ള കഴിവില്ലായ്മ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെയധികം സ്ത്രീകളെ വിഷമിപ്പിക്കുന്ന മറ്റൊരു അവസ്ഥയാണ്. നമ്മുടെ മസിലിനെ ഒന്ന് ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത് ഇതിനൊരു പരിഹാരമാണ്. അതേസമയം മധ്യവയസ്സുകാരനായ പുരുഷന് വേണ്ടത്ര വിശ്രമവേളകൾ ദൈനംദിന ജീവിതത്തിൽ ലഭിക്കാറുണ്ട്. ഉദാഹരണത്തിന്, വരാന്തയിലുള്ള ചാരി കസേരയിൽ ചാരിയിരുന്ന് പത്രം വായിക്കാനും സ്വീകരണ മുറിയിലെ സോഫയിൽ കിടന്നുകൊണ്ട് TV കാണാനും സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവസരങ്ങൾ താരതമ്യേനെ ഏറെയാണ്. പാവം സ്ത്രീ രാവിലെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ മുതൽ വീട്ടിൽ ജോലിയിൽ ഏർപ്പെടുന്നു. ആദ്യത്തെ ജോലി ഗേറ്റിലെ പൂട്ടു തുറക്കുക, പിന്നെ പത്രമെടുത്ത് സ്വീകരണ മുറിയിലെ ചെറുമേശയിൽ വച്ചിട്ട് അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കുന്നതിന്റെ വെപ്രാളമാണ്. ഉണ്ടാക്കിയ ചായ വീട്ടിലെ ഗൃഹനാഥൻ പതിവായി കുടിക്കുന്ന ചായക്കോപ്പിയിൽ തന്നെ ഒഴിച്ച് പത്രവുമെടുത്ത് കിടക്കമുറിയിൽ പോയി അദ്ദേഹത്തെ ഉണർത്തേണ്ട ചുമതലയും സൂപ്പർ വുമൺ കോംപ്ലക്സ് ഉള്ള സ്ത്രീകൾ ചെയ്തു കൂട്ടുന്ന ജോലിയാണ്. അമ്മേ, എന്നെ 6 മണിക്ക് ഉണർത്താൻ പറഞ്ഞിരുന്നില്ലേ, ഞാൻ ഹോംവർക്ക് ഫിനിഷ് ചെയ്തില്ല എന്ന് കിണുങ്ങിക്കൊണ്ട് എഴുന്നേറ്റ് വരുന്ന 2-ാം ക്ലാസ്സുകാരിയെ കുളിമുറിയിൽ കൊണ്ടുപോയി പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് യൂണിഫോം ഇടിപ്പിച്ച് പഠനമേശക്കരിയിലിരുത്തി തയ്യാറാക്കിയ പ്രാതൽ കുട്ടി എഴുതുന്നതിനിടയിൽ അതിന്റെ വായിൽ വെച്ചു കൊടുത്ത് ശീലിപ്പിച്ച സ്ത്രീജനങ്ങൾ കുടുംബത്തിലെ മുഴുവൻ പേരെയും മടി പിടിപ്പിക്കുന്നവരാണ്. അതുമാത്രമല്ല, അധിക ഭാരം ചുമക്കുന്നത് വഴി സ്വന്തം ആരോഗ്യം നശിപ്പിക്കുകയും ചെയ്യുന്നു. മാനസിക സംഘർഷവും ഇക്കൂട്ടരെ അലട്ടുന്നതിനാൽ വാർദ്ധക്യകാല ലക്ഷണങ്ങൾ ഇവരിൽ വളരെ നേരത്തെ കണ്ടു തുടങ്ങുന്നു. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വാക്കുകളിലൂടെ പറഞ്ഞാൽ, സംഘർഷം പുറത്തു കാണിക്കാതെ മനസ്സിൽ അടക്കി വെച്ച് ജീവിച്ചാൽ പിൽക്കാലത്ത് അവ വികൃത രൂപത്തിൽ പ്രത്യക്ഷപ്പെടും എന്നാണ്. ഉദാഹരണം, രക്താതിസമ്മർദ്ദം, പക്ഷാഘാതം, ഹൃദയസ്തംഭനം തുടങ്ങിയവ. കോവിഡിന്റെ പിന്തുടർച്ചയായി പലർക്കും പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. 50 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരെയും കൂടി അപ്രതീക്ഷിത മരണം കീഴ്പ്പെടുത്തുന്നു. അപ്പോൾ വൃദ്ധജനങ്ങളുടെ കാര്യം പറയാനുണ്ടോ? വർദ്ധിച്ചു വരുന്ന വൃദ്ധജനസംഖ്യയെ കണക്കിലെടുത്ത് അവർക്ക് സുരക്ഷിതമായ ജീവിതം നൽകാനായി പ്രത്യേക നീക്കിയിരിപ്പ് ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നടപ്പിൽ വന്നാൽ ഒറ്റപ്പെട്ടു പോയവരും സ്വന്തം മക്കളുടെ സാമീപ്യം കിട്ടാത്തവരുമായ വൃദ്ധജനങ്ങൾക്ക് നിലവിലുള്ള വിശ്രമകാല വസതികൾ ഏറെ ഗുണം ചെയ്യുമെന്ന് ആശിക്കാം. അതുപോലെ തന്നെ സർക്കാർ പല പദ്ധതികളും ആസൂത്രണം ചെയ്തിരിക്കുന്നു. ഒന്നാമത്തത് വയോമിത്രം പദ്ധതി. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് രോഗനിർണയം മൊബൈൽ ക്ലിനിക്കിലൂടെ നൽകുന്നു. സൗജന്യ മരുന്ന് വിതരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലിയേറ്റീവ് കെയർ പദ്ധതി, കിടപ്പ് രോഗികൾക്ക് സേവനം നൽകുന്ന ഈ പദ്ധതിയിൽ പ്രാദേശികമായിട്ട് കിടപ്പ് രോഗികളുള്ള വീടുകളിൽ സന്ദർശിച്ച് സേവനം നൽകുന്നു. ഹെൽത്ത് ഡെസ്ക്, വയോമിത്രം കോർഡിനേറ്റർ മുഖാന്തരം മുതിർന്ന പൗരർക്ക് സേവനം നൽകുന്നു. നാലാമത് മറ്റ് സേവനങ്ങൾ. മാനസിക ഉല്ലാസത്തിന് ഗുണഭോക്താക്കളുമായി സല്ലാപം, സ്നേഹയാത്ര, കൗൺസിലിംഗ്, പുനരധിവാസ സേവനങ്ങൾ എന്നിവ നൽകുന്നു. അഞ്ചാമത്തത് വയോശ്രേഷ്ഠ സമ്മാൻ ദേശീയ തലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ആറാമത് വയോ അമൃത, ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ സേവനം നൽകുന്നു. ഏഴാമത്തത് മന്ദഹാസം പദ്ധതി, സൗജന്യ കൃത്രിമ പല്ല് സെറ്റ് BPL പൗരന്മാർക്ക് നൽകുന്നു. കൂടാതെ പരമാവധി 5,000 രൂപ ധനസഹായവും നൽകുന്നു. 8 സ്വയംഭ്രഭ ഹോം, പങ്കാളി നഷ്ടപ്പെട്ട വൃദ്ധജനങ്ങൾ 60 വയസ്സിന് മുകളിലുള്ളവർക്ക്, അതായത് 20 പേർക്ക് വീതം പ്രവേശനം ഈ പദ്ധതി മുഖാന്തരം ലഭ്യമാകും. 9 ആശ്വാസ കിരണ പദ്ധതി, 600 രൂപ പ്രതിമാസ സഹായം കിടപ്പ് രോഗികൾക്ക് നൽകി വരുന്നു. ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്താണ്? കുടുംബ വാർഷിക വരുമാനം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശത്ത് 22,375 രൂപയും പഞ്ചായത്തുകളിൽ 20,000 രൂപയും ആണ് ഒന്നാമത്തെ മാനദണ്ഡം. 2 മുഴുവൻ സമയം പരിചാരകന്റെ സേവനം ആവശ്യമുള്ള ശാരീരിക മാനസിക വൈകല്യങ്ങൾ അനുഭവിക്കുന്നവർ, ക്യാൻസർ രോഗികൾ ഈ പദ്ധതിയുടെ പരിധിയിൽപ്പെടും. BPL കാർഡുള്ള 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഷുഗർ നോക്കുന്ന യന്ത്രം സൗജന്യത്തിന് ലഭിക്കും. പിന്നെ വരുന്ന വൃദ്ധസദനം, സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഈ വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കാൻ ഉള്ള ഫോൺ നമ്പറുകൾ ഇനി പറയാം. തിരുവനന്തപുരത്തുള്ളവർക്ക് 9349788889 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാം. ആറ്റിങ്ങൽ ഉള്ളവർക്ക് 80-72-30-74-03. കൊല്ലത്ത് ഉള്ളവർക്ക് 93-87-88-89 എന്ന നമ്പറിൽ വിളിക്കാം. പുനലൂര് 90-72-57-46-54 ആ നമ്പറിലും വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാം. പിന്നെ കരുനാഗപ്പള്ളി

0: ലീല് 96 45 00 63 93 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. വർക്കല 93 88 78 88 87 എന്ന നമ്പറിൽ വിളിക്കാം. നെയ്യാറ്റിൻകരയാണെങ്കിൽ 93 88 78 88 87 എന്നീ നമ്പറുകളിൽ വിവരങ്ങൾ തിരക്കാൻ ബന്ധപ്പെടാവുന്നതാണ്.
1: അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം മുൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രജനി ചന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജലം എന്ന ചിത്രത്തിനു വേണ്ടി ശക്തിശ്രീ ഗോപൻ പാടിയത്. രചന മധു വാസുദേവ്, സംഗീതം ഔസേപ്പച്ചൻ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ഇനി കേൾക്കാം ഒറ്റപ്പെട്ടവർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന പൂവച്ചൽ ഖദർ, സംഗീതം ശ്യാം.

ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. പ്രധാന വാർത്തകൾക്ക് ശേഷം ഒരുവട്ടം കൂടി പരിപാടിയിൽ. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 1 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: നൂറുവർഷത്തെ യാത്രയിലും യു പി എസ് സിയുടെ വിശ്വാസം കുറയാതെ നിലനിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി ഒ ജെ ജനീഷിന്റെ വാഹനത്തിന് നേരെ ആക്രമണം. വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്താണ് ആക്രമണം. ബിജെപിക്കെതിരെ സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ സിപിഐഎം അസ്വസ്ഥരാകുന്നത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന ബിജെപിക്കും എതിരെയാണ് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഏഴാമത് അന്താരാഷ്ട്ര കാപ്പി ദിനാഘോഷം സംസ്ഥാനതല പരിപാടി കൽപ്പറ്റയിൽ മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. കൃഷിവകുപ്പിന്റെയും കോഫി ബോർഡിന്റെയും നേതൃത്വത്തിലാണ് പരിപാടി. തിരുവനന്തപുരത്ത് മന്ത്രിമാർ ഉൾപ്പെടെയാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. മന്ത്രിയെ വഴിയിൽ തടഞ്ഞ ആർ എസ് എസുകാർക്ക് സംരക്ഷണം ഒരുക്കുകയാണ് പോലീസ് ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അമിത്ഷായ്ക്കെതിരെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിൽ സംസ്ഥാന ഗവൺമെന്റ് നടപടിയെടുത്തിരുന്നെങ്കിൽ ബിജെപി പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുമായിരുന്നില്ലെന്ന് മുതിർന്ന പാർട്ടി നേതാവ് വി മുരളീധരൻ എം എൽ എ. മന്ത്രിമാർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നത് സ്വാഭാവിക പ്രതിഷേധമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. സുരക്ഷിതമല്ലാത്ത പാചക എണ്ണയുടെ ഉപയോഗം തടയുന്നതിന്റെ ഭാഗമായി കൊല്ലം നഗരത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓപ്പറേഷൻ തെളിമ സ്പെഷ്യൽ ഡ്രൈവ്. ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പാചക എണ്ണയുടെ പുനരുപയോഗം വ്യാപകമാകുന്നു എന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് 96 കടകൾ പരിശോധിച്ചത്. ഏഷ്യൻ ഗെയിംസിൽ സെയിലിംഗിൽ വെള്ളിത്തിളക്കവുമായി മലയാളികൾ. ഇന്ത്യയ്ക്കായി സെയിലിംഗ് മെൻസ് സ്കിഫിൽ 23 പോയിന്റുമായി മനു ഫ്രാൻസിസ് പ്രിൻസ് കുരിശിങ്കൽ ടീമാണ് വെള്ളി മെഡൽ നേടിയത്.

0: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
1: ഞാൻ അഡ്വക്കേറ്റ് കേശവ പ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ലോകമെങ്ങും ആചരിക്കുകയാണ്. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളെപ്പറ്റി പുനർചിന്തിക്കുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം. ഈ ലോക വയോജന ദിനത്തിൽ ഓരോ വയോജനത്തിന്റെയും അന്തസ്സും അവകാശങ്ങളും സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹ സ്ഥാപനത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രതിജ്ഞ ചെയ്യാം.
0: ബിച്ചു തിരുമലയുടെ വരികൾക്ക് രാജ്കമൽ ഈണമിട്ട ഗാനം, ആഴി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഇന്ന് വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വട്ടം കൂടി. അടുത്ത ഗാനം അത്ഭുത ദ്വീപ് എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണൻ, ചിത്ര എന്നിവർ പാടിയത്. രചന വിനയൻ, സംഗീതം എം ജയചന്ദ്രൻ.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: കേൾക്കാം യേശുദാസ് പാടിയ ഗാനം അനുബന്ധം എന്ന ചിത്രത്തിലേത്. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ. ചിത്രം 19 ഏപ്രിൽ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
1: MRD ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലെ കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5,000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
2: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRD ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: അനിയൻ ബാവ, ചേട്ടൻ ബാവ, ഈ ചിത്രത്തിനു വേണ്ടി ബിജു നാരായണൻ, KS ചിത്ര എന്നിവർ പാടിയ ഗാനം. രചന S. രമേശൻ നായർ, സംഗീതം SP വെങ്കിടേഷ്.

0: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
1: ഒരുവട്ടം കൂടി പരിപാടിയിൽ അടുത്ത ഗാനം അതിഥി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: യൂസഫലി കേച്ചേരി എഴുതി, നൌഷാദ് ഈണമിട്ട ഗാനം, ധ്വനി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി
1: കുടുങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ഗീതാഞ്ജലി, രചന മണി അന്തിക്കാട്, സംഗീതം ഇളയരാജ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ONV ഗ്രൂപ്പിന്റെ വരികൾക്ക് ജോൺസൺ ഈണമിട്ട ഗാനം, യേശുദാസ്, സേതു പാർവതി എന്നിവരും സംഘവും പാടിയത് ചിത്രം ഇസബെല്ല.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ബി മാണിക്യം എഴുതി, എ ടി ഉമർ സംഗീതം നൽകിയ ഗാനം, എസ് ജാനകി പാടിയത്. ചിത്രം ബെൻസ് വാസു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും മന്ത്രിയുമായ ഒ ജെ ജനീഷിനെതിരെ കണ്ണൂരിൽ നടത്തിയ ആക്രമണം CPIM നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആക്രമിച്ച ക്രിമിനലുകളെയും ഗൂഢാലോചന നടത്തിയ നേതാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് മുതിർന്നവരെ സംരക്ഷിക്കുന്നതിന് രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുതിർന്നവർക്കായി സർവേ നടത്തുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. 2 ദിവസത്തെ ഔദ്യോഗിക ലക്ഷദ്വീപ് സന്ദർശനത്തിന് കേന്ദ്ര സംഘം കവരത്തിയിലെത്തി. ദേശീയ പട്ടികവർഗ കമ്മീഷൻ സെക്രട്ടറി PK സിംഗ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഡയറക്ടർ ദേവേന്ദ്രകുമാർ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ദ്വീപിലെത്തിയത്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ജില്ലാ കലക്ടറായി അഞ്ജു KS ചുമതലയേറ്റു. വിഴിഞ്ഞം തുറമുഖ പുനരധിവാസ പദ്ധതി ചുമതല കൂടി പുതിയ കലക്ടർ വഹിക്കും. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടറായി K ഇമ്പശേഖർ ചുമതലയേറ്റു. തിരുവനന്തപുരം വികാസ് ഭവനിലെ ഭാഗ്യക്കുറി ഡയറക്ടറേറ്റിലെത്തിയാണ് അദ്ദേഹം ചുമതലയേറ്റത്. സ്വർണവില കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 1,09,440 രൂപയും ഗ്രാമിന് 13,680 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. FM ന്യൂസ് ലൈൻസിനി 5 മണിക്ക്.

ബുദ്ധപഥം നാടകം. രചന പി ജി സദാനന്ദൻ. ശബ്ദം നൽകുന്നവർ സജന ചന്ദ്രൻ, വക്കം ബോബൻ, രജു ആർ പിള്ള, ലോലിത കുമാരി, സൊഹറ മമ്മു. സംവിധാനം അരുവിക്കര വിജയകുമാർ.

0: ബുദ്ധപഥം അല്ലയോ യശോധര രാജകുമാരി, കപിലവസ്തുവിൽ ശാക്യകുലാധിപനായ ശുദ്ധോദന മഹാരാജാവിന്റെ പുത്രനായിട്ട് ജനിച്ച സിദ്ധാർത്ഥ രാജകുമാരൻ ശ്രീബുദ്ധ ഭഗവാനായി രൂപപ്പെട്ടതിന് നിമിത്തമായത് അവിടുന്ന് അല്ലെന്ന് വരുമോ?
1: പ്രിയ തോഴി മഞ്ജരി, നിന്റെ സന്ദേഹം അസ്ഥാനത്താണെന്ന് നാം പറയുന്നില്ല. ഒരു പക്ഷേ നാമും അതിനൊരു നിമിത്തമായിരുന്നിരിക്കാം. അങ്ങനെ സന്ദേഹിക്കുവാൻ ഇടം നൽകിക്കൊണ്ടാണല്ലോ നമ്മുടെയൊക്കെ ചരിത്രവും പുരാണങ്ങളും രചിക്കപ്പെട്ടിരിക്കുന്നതും കൊണ്ടാടപ്പെടുന്നതും.
0: രാജപത്നി, സിദ്ധാർത്ഥ രാജകുമാരനൊപ്പം ശുദ്ധോദന മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ അവിടുന്ന് നയിച്ച ജീവിതത്തിൽ എന്നെങ്കിലും അങ്ങ് തൃപ്തയായിരുന്നോ?
1: മഞ്ജരി, ഇങ്ങനെയൊരു സന്ദേഹം എങ്ങനെ നിന്റെ മനസ്സിൽ രൂപപ്പെട്ടു? ഇങ്ങനെ ചോദിക്കുവാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? കപിലവസ്തുവിലെ ശുദ്ധോദന മഹാരാജാവിന് മകൻ ഒരു ഉപകരണം മാത്രമായിരുന്നു. ഒരു ഉപകരണം മാത്രം, തന്റെ യശസ്സിനെയും സത്കീർത്തിയെയും നിലനിർത്തേണ്ടതായ ഉപകരണം. ഒടുവിൽ ഉപകരണത്തിന് തെറ്റിയോ പ്രയോഗിച്ചവന് തെറ്റിയോ എന്ന് ഞാൻ എങ്ങനെ പറയും? അതിനിടയിൽ അനാഥയാക്കപ്പെട്ടവൾ ഇവൾ യശോധര.
0: ശാന്തയാകൂ മഹാറാണി, ശ്രീബുദ്ധ ഭഗവാൻ ഇന്ന് ഭിക്ഷ

0: പത്രവുമായി നടന്ന് ധർമ്മോപദേശം നടത്തുകയാണെന്ന് ഇവിടത്തേക്ക് അറിയില്ലേ?
1: എല്ലാം നാം അറിയുന്നു മഞ്ജരി. ജനപഥങ്ങളും കൊട്ടാര കൊത്തളങ്ങളും അദ്ദേഹത്തിന്റെ ധർമ്മോപദേശങ്ങൾക്ക് മുന്നിൽ അഞ്ജലിബദ്ധരായി നിൽക്കുന്നതും നാം അറിയുന്നു. പക്ഷേ ഈ യശോധരയുടെ ദുഃഖം മാത്രം അദ്ദേഹം അറിയുന്നില്ല.
0: ഇവിടുത്തെ ദുഃഖങ്ങൾ അകറ്റുവാൻ മാത്രം വിധിക്കപ്പെട്ടവനല്ല മഹാറാണി ശ്രീബുദ്ധ ഭഗവാൻ.
1: ശരിയാണ്. പക്ഷേ രാവൊടുങ്ങുന്നതിനു മുമ്പ് പ്രിയ പത്നിയെയും പുത്രനെയും ഉപയോഗശൂന്യമായ പഴന്തുണി പോലെ ഉപേക്ഷിച്ച് ഒരു കള്ളനെപ്പോലെ അദ്ദേഹം കടന്നു കളഞ്ഞത് ഏത് ധർമ്മശാസ്ത്ര പ്രകാരമാണ്? അദ്ദേഹത്തിന്റെ താല്പര്യം സന്യാസമായിരുന്നെങ്കിൽ സഹധർമ്മിണിയായിരുന്ന എന്നെയും എന്തുകൊണ്ട് കൂടെ കൂട്ടിയില്ല? ഞാൻ വെറുമൊരു സ്ത്രീയായിപ്പോയി അല്ലേ? എക്കാലവും അവഗണിക്കപ്പെടേണ്ടതായ സ്ത്രീ ജന്മം. ഇന്നിപ്പോൾ രാഹുലന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഞാൻ പതറിപ്പോകുന്നു മഞ്ജരി.
0: സാധാരണ മനുഷ്യരായ നമ്മുടെയൊക്കെ ധർമ്മശാസ്ത്ര നിയമങ്ങളായിരിക്കില്ല അദ്ദേഹത്തെ നയിക്കുന്നത്. അടിയൻ പറയുന്നത് തെറ്റെങ്കിൽ പൊറുക്കുക, മാപ്പ്.
1: മറക്കാനും പൊറുക്കാനും മാത്രമേ എക്കാലവും നാം ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷെ കഴിയുന്നില്ല. ഈ യശോധര വെറുമൊരു സ്ത്രീയാണ് മഞ്ജരി. മജ്ജയും മാംസവും രക്തവും കൊണ്ട് നിർമ്മിക്കപ്പെട്ട സ്ത്രീ, വികാര വിചാരങ്ങളുള്ള സ്ത്രീ. അവൾക്കൊരു പക്ഷേ പുരുഷന്റെ ധർമ്മശാസ്ത്രങ്ങൾ അറിയില്ല, അതിന്റെ പൊരുളും മനസ്സിലാവില്ല.
0: ഇവിടുന്ന് വല്ലാത്ത മനക്ഷോഭത്തിലാണ്.
1: ശരിയാണ്. ഇന്നീ നഗരത്തിൽ അദ്ദേഹവും ശിഷ്യന്മാരും ആഗതരായിരിക്കുന്നുവെന്ന് നീ പറഞ്ഞറിഞ്ഞ നിമിഷം മുതൽ നാം മനക്ഷോഭത്തിലാണ്.
0: അടിയൻ ഉണർത്തിച്ചത് തെറ്റായിപ്പോയി എന്നാണോ?
1: ഒരിക്കലുമല്ല. പക്ഷേ അദ്ദേഹം നമ്മെ കാണാനോ പ്രിയപുത്രൻ രാഹുലനെ കാണാനോ ഇവിടെ കെടുന്നള്ളുമെന്ന് നാം വെറുതെ മോഹിച്ചു പോയി. അതിന്റെ തെറ്റാണ്. അതിനുള്ള അർഹത പോലും എനിക്കില്ലെന്നാണോ?
0: അങ്ങനെയൊന്നും ഈയുള്ളവൾ നിരൂപിച്ചില്ല.
1: ഇന്നലെ സായാഹ്നത്തിലെത്തിയ അദ്ദേഹം ഈ സായാഹ്നം വരെ ഈ ഉള്ളവൾക്ക് ദർശനം നൽകിയില്ല. അദ്ദേഹത്തിന്റെ പുത്രന് ജന്മം നൽകിയ സ്ത്രീ എന്ന പരിഗണനയെങ്കിലും നമുക്ക് നൽകിയോ അദ്ദേഹം?
0: ശിഷ്യന്മാരിൽ നിന്നും ഭക്തജനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് വിടുതി ലഭിച്ചു കാണില്ല.
1: ശിഷ്യന്മാർ, ഭക്തജനങ്ങൾ, ആർക്കു വേണ്ടി മഞ്ജരി? ആർക്കു വേണ്ടി? യശസ്സിനു വേണ്ടി, അദ്ദേഹത്തിന്റെ സ്വന്തം യശസ്സിനു വേണ്ടി. മഞ്ജരി, നിനക്കറിയാമോ, പുരുഷൻ എന്നും യശസ്സു മാത്രം മതി. അത് നേടുന്നതിനുള്ള ഒരു ഉപകരണം മാത്രമാണ് പുരുഷന് സ്ത്രീ.
0: ഒരു കാര്യം ഉണർത്തിച്ചാൽ ഇവിടുന്ന് ശോഭിക്കുമോ?
1: എന്താണ്, എന്താണെന്ന് പറയൂ.
0: ആയിരക്കണക്കിന് ശിഷ്യന്മാർക്കൊപ്പമാണ് ശ്രീബുദ്ധ ഭഗവാൻ ആഗതനായിരിക്കുന്നത്. ഭിക്ഷക്കാർ മുതൽ മഹാരാജാക്കന്മാർ വരെയുള്ള ശരണാർത്ഥികൾ വേറെയും.
1: അതുകൊണ്ട് ഈ യശോധര എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്?
0: ഇവിടുന്ന് പൊറുക്കണം.
1: പറയൂ, എന്താണെങ്കിലും പറയൂ. കേൾക്കാൻ കൊതിക്കാത്തതെല്ലാം കേട്ടവളും അനുഭവിക്കാൻ പാടില്ലാത്തതെല്ലാം അനുഭവിച്ചവളുമാണ് ഈ യശോധര. അതുകൊണ്ട് എന്താണെങ്കിലും പറയൂ.
0: ഭഗവാനെ ദർശിക്കുവാൻ അവിടം വരെ ഒന്ന് പോയാലോ?
1: മഞ്ജരി, നീ എന്താടി പറയുന്നത്?
0: അതേ രാജപത്നി, അതിൽ അപാകതയുണ്ടെന്ന് തോന്നുന്നില്ല.
1: ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്. എന്നെന്നും തോൽക്കാൻ വിധിക്കപ്പെട്ട ഈ യശോധരയുടെ നിയോഗം അതാണെങ്കിൽ

0: മഹാഗുരു, ശരണത്രയ മന്ത്രവുമായി ഏറെ പേർ പുറത്ത് കാത്തുനിൽക്കുന്നു.
1: കഷ്ടം. സ്വയം അന്വേഷിക്കുവാനും സ്വയം കണ്ടെത്തുവാനും ശ്രമിക്കാതെ നമ്മുടെ പാത മാത്രം പിന്തുടരുന്നത് വ്യർത്ഥമാണ്. ആനന്ദ,
0: അങ്ങിവിടെ നിത്യതയെക്കുറിച്ചും അനിത്യതയെക്കുറിച്ചും നശ്വരതയെക്കുറിച്ചും അനശ്വരതയെക്കുറിച്ചും സ്ഥിരതയെക്കുറിച്ചും അസ്ഥിരതയെക്കുറിച്ചും ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
1: ശരിയാണ് ആനന്ദ, എല്ലാറ്റിനും ഉത്ഭവം എന്നതുപോലെ

0: നാശവുമുണ്ട്. എല്ലാം വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിരാമവും അനുക്രമവുമായ പ്രവാഹം നിശ്ചലതയുടെ പ്രതീതി സൃഷ്ടിക്കും. ഒരു നദിയുടെ ധാരമുറിയാത്ത ഒഴുക്ക് കാണുമ്പോൾ നദി നിശ്ചലമെന്ന് തോന്നും. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒട്ടേറെ വെള്ളത്തുള്ളികൾ ഒന്നിച്ച് ഇടവിടാതെ ഒഴുകുന്നതും തൽസ്ഥാനത്ത് പുതിയ വെള്ളത്തുള്ളികൾ വന്നു ചേരുന്നതുമാണ് യാഥാർത്ഥ്യം. പക്ഷേ നമ്മുടെ അറിവിൽ ആ ബോധം എത്തുന്നില്ല. ഒരേ പുഴയിൽ രണ്ട് പ്രാവശ്യം മുങ്ങി നിവരുവാൻ ആർക്കും കഴിയില്ല. ആനന്ദ
1: ഭഗവാനെ, അങ്ങ് പറഞ്ഞു വരുന്നത്?
0: അതേ ആനന്ദ, സ്ഥിരതയും അനശ്വരതയും ഒക്കെ മിഥ്യമാത്രം. ഉണ്ടായതെല്ലാം നശിക്കും. നിത്യമാണെന്ന് കരുതുന്നതെല്ലാം നശിക്കും. ജനിക്കുന്നതെല്ലാം മരിക്കും. രാജാക്കന്മാർക്കും ചക്രവർത്തിമാർക്ക് പോലും ഈ സത്യമറിയില്ല. സിംഹാസനങ്ങളും കോട്ടക്കൊത്തളങ്ങളും രാജ്യവുമെല്ലാം അനശ്വരമാണെന്നാണ് അവരുടെ വിചാരം. കഷ്ടം, എത്ര ദയനീയം.
1: ഗുരു, ഒരു കാര്യം ഉണർത്തിക്കുവാനുണ്ടായിരുന്നു.
0: ആനന്ദന് അതിന് പ്രത്യേകം അനുവാദം എന്തിന്?
1: അങ്ങയുടെ ദർശനം കാത്ത് ഒരു രാജകുമാരി ജലപാനം പോലുമില്ലാതെ രണ്ടു ദിവസമായി കാത്തു നിൽക്കുന്നു.
0: കഷ്ടം, അവരോട് വരാൻ പറയും.

0: പ്രണാമം മഹാഗുരു, പ്രണാമം.
1: ഭവതി, അങ്ങ് ആരാണ്? ഏത് ദേശത്തു നിന്നും വരുന്നു? എല്ലാം വെളിവാക്കുവാൻ കരുണ കാട്ടു.
0: സത്യമായും അവിടുന്ന് ഈയുള്ളവളെ ഓർമ്മിക്കുന്നില്ലേ?
1: നാം വ്യാജപ്രസ്താവങ്ങൾ നടത്താറില്ല. ഭവതിയുടെ രൂപം എന്നോ എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ, ഈ ശബ്ദം എവിടെയോ കേട്ടിട്ടുള്ളതുപോലെ. നിർഭാഗ്യവശാൽ മറവിയുടെ കാണാക്കയങ്ങളിൽ നിന്നും അത് പുറത്തു വരുന്നില്ല. ക്ഷമിക്കുക.
0: ഈ വിസ്മൃതി അങ്ങ് സ്വയം സൃഷ്ടിക്കുന്നതാണ് മഹാഗുരു. അങ്ങക്ക് ഈ ഉള്ളവളെ വിസ്മരിക്കാനാവില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ അങ്ങയെ സൃഷ്ടിച്ചിരിക്കുന്നത് വികാര വിചാരങ്ങളില്ലാത്ത കല്ലുകൊണ്ടോ മരം കൊണ്ടോ ആയിരിക്കണം.
1: ഭവതി എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഭവതിയുടെ മനസ്സ് വല്ലാതെ കലങ്ങിയിരിക്കുന്നു.
0: ഇല്ല ഗുരു, ഈ ഉള്ളവളുടെ മനസ്സ് എന്നേ കലങ്ങി നിശ്ചലമായിരിക്കുന്നു. ജീവിച്ചു തീർന്ന ഒരു ജീവിതത്തിന്റെ പുറന്തോടിനുള്ളിൽ നിർവികാരവും നിശ്ചലവുമായൊരു മനസ്സ് ഇപ്പോൾ ഉണ്ടോ എന്ന് തന്നെ സന്ദേഹമാണ്.
1: എന്നിട്ടും ഭവതി ആരെന്ന് വെളിവാക്കിയില്ല.
0: ശ്രീബുദ്ധ ഭഗവാനെ, സുപ്രബുദ്ധ മഹാരാജാവിന്റെ ഏക പുത്രിയും കപിലവസ്തുവിലെ ശുദ്ധോദന മഹാരാജാവിന്റെ പുത്രവധുവും സിദ്ധാർത്ഥ രാജകുമാരന്റെ പത്നിയും രാഹുല രാജകുമാരന്റെ മാതാവുമാണ് ഈ ഉള്ളവൾ.
1: രാജകുമാരി,
0: സമസ്ത ദേവാദി ദേവന്മാരും കൈയൊഴിഞ്ഞ് ശപിക്കപ്പെട്ട യശോധരയാണിവൾ.
1: എന്ത് ഭവതി, എന്താണീ പറയുന്നത്? നമ്മുടെ ഓർമ്മകളിൽ അതൊക്കെ?
0: അതേ മഹാഗുരു, അങ്ങക്ക് അതൊന്നും ഓർമ്മയുണ്ടാവില്ല. ഓർമ്മകളുടെയും കർമ്മ പരമ്പരകളുടെയും കണ്ണുകൾ അങ്ങയിൽ അറ്റുപോയിരിക്കുന്നു. ഇല്ല, ഈ ഉള്ളവൾ ഒന്നും ഓർമ്മിപ്പിക്കുന്നില്ല. അങ്ങെല്ലാം വിസ്മരിക്കും. അതാണല്ലോ അങ്ങയെപ്പോലുള്ള മഹജന്മങ്ങളുടെ കർമ്മ നിയോഗം.
1: രാജകുമാരി, നമ്മുടെ നിയന്ത്രണങ്ങൾക്കതീതമായി ഏതോ ജന്മനിയോഗം പോലെ കർമ്മ പരമ്പരകളുടെ വിച്ഛേദനങ്ങൾ സംഭവിച്ചുപോയി.
0: ഇല്ല മഹാഗുരു, അങ്ങനെക്ക് ആരായിരുന്നു ഈ യശോധര? അങ്ങയുടെ ആരായിരുന്നു? ആരായിരുന്നു മഹാഗുരു? അങ്ങയുടെ ബീജത്തിൽ നിന്നും ജന്മം കൊണ്ട രാഹുല രാജകുമാരൻ ആരായിരുന്നു? പറയൂ.
1: രാജപുത്രി,
0: അങ്ങെന്ത് വിളിച്ചു? രാജപുത്രിയെന്നോ? ശരിയാണ്, ഞാൻ രാജപുത്രിയായിരുന്നു. സിദ്ധാർത്ഥ രാജകുമാരന്റെ പത്നിയാകുന്നതിന് മുമ്പ് ഈ യശോധര രാജപുത്രിയായിരുന്നു. അതിനുശേഷമോ? അതിനുശേഷമോ മഹാഗുരു?
1: ഭവതി, തെറ്റിദ്ധരിക്കണ്ട. ഇപ്പോൾ ഓർമ്മകളുടെ മഹാവിസ്മയ കവാടം നമ്മുടെ മുന്നിൽ തുറന്നു തുടങ്ങുന്നു.
0: ഇല്ല ആര്യപുത്ര, ഓ ക്ഷമിക്കണം, അങ്ങനെ അഭിസംബോധന ചെയ്തു പോയത്.

0: ക്ഷമിക്കണം മഹാഗുരു, അങ്ങയുടെ മുന്നിൽ ഓർമ്മകളുടെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. ഓർമ്മകളിൽ നിന്നും എങ്ങനെ ഒളിച്ചോടാമെന്നാണല്ലോ അങ്ങ് ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലത്, വളരെ നല്ലത്. എങ്കിലും മഹാഗുരു, ഈ ഉള്ളവൾ ഒന്ന് ചോദിച്ചോളട്ടെ, ആർക്കെങ്കിലുമുണ്ടോ മഹാഗുരു ഓർമ്മകളിൽ നിന്നും വേറിട്ടൊരു ജീവിതം? ആർക്കെങ്കിലും ഉണ്ടാകുമോ അങ്ങനെ ഒരു ജീവിതം?
1: എല്ലാ ഓർമ്മകൾക്കുമേലും കറുത്ത കമ്പിളി മൂടിയിട്ട് എല്ലാം മറക്കണമെന്ന് നാം ആരെയും ഉദ്ബോധിപ്പിക്കുന്നില്ല.
0: ആയിരിക്കാം, എങ്കിലും ഒന്ന് ചോദിച്ചോളട്ടെ. അങ്ങിപ്പോഴും അങ്ങയുടെ പ്രിയപുത്രൻ രാഹുലിനെ കുറിച്ച് ഒന്നും ചോദിച്ചില്ല. അങ്ങയുടെ പ്രിയ പത്നിയായിരുന്ന ഈ യശോധരയ്ക്ക് സുഖമാണോ എന്ന് ചോദിച്ചില്ല. ജന്മം നൽകിയ പിതാവ് ശുദ്ധോധന മഹാരാജാവിന്റെയോ മാതാവ് മായാവതി ദേവിയുടെയോ ക്ഷേമാന്വേഷണം നടത്തിയില്ല. കപിലവസ്തുവിലെ ജനങ്ങൾക്ക് ക്ഷേമമാണോ എന്ന് അന്വേഷിച്ചില്ല. ഇല്ല മഹാഗുരു, അങ്ങൊന്നും അന്വേഷിക്കേണ്ടതില്ല.
1: വാചാലത, വാചാലത, അതുകൊണ്ട് നമ്മെ തോൽപ്പിക്കുവാനാണോ ഭാവം?
0: ഇല്ല മഹാഗുരു, ജയിക്കുവാൻ നിശ്ചയിച്ചിട്ടില്ല. താരയും തോൽപ്പിക്കാനാവില്ല. പക്ഷേ അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്നാണ് ഈ ഉള്ളവൾ സംസാരിക്കുന്നത്. അനുഭവങ്ങളുടെ തീച്ചുളയിലേക്ക് അങ്ങ് നടന്നു കയറിയിട്ടില്ല. ശരിയാണ്, അങ്ങ് നടന്നു കയറി ശുദ്ധോധന മഹാരാജാവിന്റെ ചുമലിൽ ചവിട്ടി, ഈ യശോധരയുടെ ചുമലിൽ ചവിട്ടി.
1: ആട്ടെ, നമ്മെ ദർശിക്കുവാൻ ഭവതി എന്തിനു വന്നു?
0: ആൾക്കൂട്ടത്തിൽ ഒരുവളായി വരുന്നുണ്ടല്ലോ രാജാക്കന്മാർ, സാമ്രാട്ടുകൾ, കച്ചവടക്കാർ, പിന്നെയും ഉണ്ടല്ലോ പാവപ്പെട്ട കുറെ മനുഷ്യർ. ഋതുഭേദങ്ങളുടെ പീഡനങ്ങൾ പോലും സഹിച്ച് അങ്ങയുടെ ദർശനത്തിന് കാത്തു നിൽക്കുന്ന പാവപ്പെട്ടവരിൽ ഒരുവളായി ഈ ഉള്ളവൾ വന്നു. അവർക്കുള്ള പരിഗണനയെങ്കിലും ഈ ഉള്ളവൾക്ക് ആഗ്രഹിച്ചുകൂടെ?
1: ആഗ്രഹം, ആശ, അതൊടുങ്ങിയേ മതിയാകൂ.
0: ആഗ്രഹവും ആശയും ഉപേക്ഷിക്കണമെന്ന് മഹാഗുരു അങ്ങ് ഉദ്ബോധിപ്പിക്കുന്നല്ലോ. ആഗ്രഹവും ആശയും ഉപേക്ഷിക്കണമെന്ന് ഇച്ഛിക്കുന്നത് തന്നെ വലിയൊരാശയല്ലേ ഗുരു?
1: ആയിരിക്കാം, നമ്മുടെ മനസ്സിന്റെ ബോധാബോധ തലങ്ങളിലേക്ക്.
0: ബോധാബോധ തലങ്ങൾ, നല്ല തമാശ തന്നെ. ശുദ്ധോധന മഹാരാജാവിന്റെ പുത്രൻ സിദ്ധാർത്ഥ രാജകുമാരനെ അങ്ങ് ഒരിക്കലും ഓർക്കുന്നില്ലെന്നോ? ഓർമ്മകൾ ഉണ്ടായിരിക്കണം മഹാഗുരു.
1: ഭവതി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എല്ലാവർക്കും സുഖമുണ്ടാവുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിലാണ് നാം. ഭവതി, ഒരു പുൽനാം പൊടിയുമ്പോൾ, ഒരു ഉറുമ്പ് നശിക്കുമ്പോൾ, ഇല്ല, ആർക്കുമറിയില്ല നാം എത്ര വേദനിക്കുന്നുവെന്ന്.
0: അറിയാം, കേട്ടിട്ടുണ്ട് കഥകളേറെ.
1: കഥകൾ, അതെല്ലാം പൊയ്ക്കഥകൾ. ആരും നമ്മയോ നമ്മുടെ വാക്കുകളെയോ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ പുത്രൻ രാഹുലിന് ജന്മം നൽകുവാൻ നിമിത്തമായി തീർന്ന യശോധര രാജകുമാരിക്ക് പോലും നമ്മെ അറിയില്ല. നമ്മുടെ വേദന, ആത്മസംഘർഷം ആരോടാണ്? ആരോടാണ് രാജപുത്രി നാം വെളിവാക്കേണ്ടത്? എല്ലാവർക്കും അവരവരുടെ ദുഃഖങ്ങൾ നിരത്തുവാൻ ഒരിടമുണ്ട് ശ്രീബുദ്ധ സവിതത്തിൽ. പക്ഷേ ശ്രീബുദ്ധൻ തന്റെ ദുഃഖങ്ങൾ ആരുടെ സവിതത്തിൽ സമർപ്പിക്കും?
0: അങ്ങ് പറഞ്ഞു വരുന്നത് ഈ ഉള്ളവൾ അവിവേകം എന്തെങ്കിലും പറഞ്ഞു പോയോ മഹാഗുരു? ദുഃഖിതനായ അങ്ങയ്ക്ക് പുറത്തു കാത്തു നിൽക്കുന്നവരുടെ ദുഃഖവിമോചനം എങ്ങനെ സാധ്യമാകും?
1: രാജപുത്രി, നമുക്ക് എല്ലാവരുമായും പങ്കുവെക്കാനുള്ളത് ദുഃഖങ്ങൾ മാത്രമാണ്.
0: ഈ ഉള്ളവൾക്കും പകർന്നു നൽകുവാനുള്ളത് ദുഃഖങ്ങൾ മാത്രമെന്നോ?
1: തീർച്ചയായും നമുക്ക് പകർന്നു നൽകുവാനുള്ളത് ദുഃഖങ്ങൾ മാത്രമാണ്. സുഖം ഇല്ല രാജപുത്രി, നമ്മുടെ എന്നല്ല ആരുടെയും ജീവിതത്തിൽ സുഖമില്ല. എന്തുകൊണ്ട്? അതിൻ്റെ അന്വേഷണത്തിലാണ് നാം. ഇല്ല, കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. രാജപുത്രി, നാം തേടുന്നത് സ്നേഹമാണ്, സ്നേഹം മാത്രം. നിർഭാഗ്യവശാൽ ഈ ലോകത്ത് ആരും ആരെയും സ്നേഹിക്കുന്നില്ല. എല്ലാവരും സ്നേഹം അഭിനയിക്കുകയാണ്. വെറും കപടനാട്യം.
0: അങ്ങയെ ഈ ഉള്ളവൾ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലെന്നോ? ഈ ഉള്ളവളെ അങ്ങൊരിക്കലും സ്നേഹിച്ചിട്ടില്ലെന്നോ? എല്ലാം വെറും കപടനാട്യമായിരുന്നെന്നോ? ഇല്ല, ഇനി ഒരു നിമിഷം ഈ ഉള്ളവൾ ഇവിടെ നിൽക്കുന്നില്ല. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണുവാൻ ഇടവരാതിരിക്കട്ടെ.

0: മഹാഗുരു ശുദ്ധോദന മഹാരാജാവ് ആഗതനായിരിക്കുന്നു.
1: ആനന്ദ, നിന്റെ ഇച്ഛ പോലെ നടക്കട്ടെ.
2: ആരാധ്യരായ ശ്രീബുദ്ധ ഭഗവാനെ, അങ്ങയുടെ ദർശനം കാത്ത് ഇക്കഴിഞ്ഞ 3 രാപ്പകലുകൾ നാം പുറത്ത് കാത്തു നിൽക്കുകയാണ്.
1: നമ്മെ ദർശിക്കുവാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല മഹാരാജൻ. എല്ലാവരുടെയും ദർശനത്തിന് എപ്പോഴും ഈയുള്ളവൻ പ്രാപ്യനാണ്. അപ്പോൾ പിന്നെ അങ്ങന്തിന് 3 രാപ്പകലുകൾ വൃഥാവിലാക്കി?
2: മഹാഗുരു, അങ്ങ് നമ്മുടെ പുത്രസ്ഥാനത്തുള്ളവനെങ്കിലും അങ്ങനെ അങ്ങേ വിശേഷിപ്പിക്കുവാനാകൂ. പിതാവിനേക്കാൾ യശസ് നേടിയ പുത്രരെ മറ്റെങ്ങനെ അഭിസംബോധന ചെയ്യുവാനാകും?
1: അങ്ങേക്ക് നമ്മെ എങ്ങനെയും അഭിസംബോധന ചെയ്യാവുന്നതാണ്. ആട്ടെ, എന്താണ് അങ്ങയുടെ സന്ദർശന ഉദ്ദേശം? കപിലവസ്തുവിൽ നിന്നും ഇത്രയേറെ ദൂരം താണ്ടി അങ്ങെന്തിനാണ് ഇവിടെ വന്നത്? ഉണർത്തിച്ചാലും മഹാരാജൻ, ഉണർത്തിച്ചാലും.
2: അത് അങ്ങയുടെ ഉപദേശം തേടിയെത്തിയിരിക്കുകയാണ് മഹാഗുരു.
1: മഹാരാജൻ, നമുക്ക് നൽകുവാൻ ഉപദേശങ്ങളില്ല. നാം മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും പറയൂ, എന്താണ് അങ്ങയുടെ സന്ദേഹം?
2: മഹാത്മൻ, കപിലവസ്തു എന്ന രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കായും രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനായും ഈയുള്ളവൻ എന്തനുഷ്ഠാനമാണ് നിർവഹിക്കേണ്ടതെന്ന് ഉപദേശിച്ചാലും?
1: മഹാരാജൻ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുവന്റെ ചിത്തമാണ്, മനസ്സാണ് അവന്റെ ദേശം. അതിനപ്പുറമുള്ള ദേശത്തെക്കുറിച്ച് നാം അജ്ഞനാണ്.
2: മഹാത്മൻ, കപിലവസ്തുവിലേക്ക് ഇവിടെ നിന്നും ഏറെ ദൂരമില്ല. അങ്ങേക്കും ശിഷ്യഗണങ്ങൾക്കും സഞ്ചരിക്കുന്നതിനായി എത്ര രഥങ്ങൾ വേണമെങ്കിലും നാം ഒരുക്കിത്തരാം.
1: എന്തിനു വേണ്ടി, എന്തിനു വേണ്ടിയാണ് അതൊക്കെ?
2: അങ്ങ് ഒരുപക്ഷെ അറിഞ്ഞിരിക്കും, ഈയുള്ളവൻ ഒരു യാഗം നടത്തുവാൻ ആഗ്രഹിക്കുന്നു.
1: യാഗമോ? എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി?
2: നടത്തേണ്ടതായ യാഗം എന്തെന്ന് നമുക്ക് നിശ്ചയം പോരാ. കപിലവസ്തുവിൽ കൊടിയ പ്രളയമാണ് മഹാത്മൻ. പ്രളയം ദേശത്ത് നദികളും പുഴകളും കരകവിഞ്ഞൊഴുകുന്നു. നിർത്താതെ പെയ്യുന്ന പേമാരിയിൽപ്പെട്ട് തീരദേശവാസികൾ മാത്രമല്ല, വിദൂരദേശവാസികൾ പോലും ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുന്നു. വൃദ്ധർ, കുഞ്ഞുങ്ങൾ, എല്ലാവരും ഒരു നേരത്തെ ആഹാരത്തിന് പോലും വിലപിക്കുകയാണ്.
1: അതുകൊണ്ട് അതിനുള്ള പരിഹാരം എന്തെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്?
2: ഭൂമിയെ ശാന്തയാക്കുവാൻ, പേമാരിയെ വരുതിയിലാക്കുവാൻ എന്തുകൊണ്ട് യാഗക്രിയകൾ ആയിക്കൂടാ? അതിന് മഹാത്മൻ എന്തുകൊണ്ട് അങ്ങക്ക് കാർമ്മികത്വം വഹിച്ചുകൂടാ?
1: മഹാരാജൻ, അത്തരം കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസമില്ല.
2: അങ്ങ് ഈശ്വരനെ നിഷേധിക്കരുതെന്നാണ് നമ്മുടെ വിനീതമായ അഭിപ്രായം.
1: സചേതന പ്രാണികളിൽ ഉണ്ടാകുന്ന വികാര വിചാരങ്ങൾ ഈശ്വരന്റെ സൃഷ്ടിയാണെങ്കിൽ ഈശ്വരനും ഉണ്ടാകില്ലേ അവയൊക്കെ?
2: കപിലവസ്തുവിൽ പിന്നെ എങ്ങനെ പ്രളയം വന്നു ഗുരോ? അതും ദൈവനിശ്ചയമല്ലേ? എന്തുകൊണ്ട് നമുക്കൊരു ഭൂമിയാകം പാടില്ല?
1: നാം ഭൂമി സംരക്ഷണത്തിനെതിരല്ല. ഭൂമിയാണ് നമ്മുടെയൊക്കെ മാതാവ്. ആ മാതാവിനെ കോപിപ്പിക്കാതിരിക്കുക, അതാണ് യഥാർത്ഥ യാഗം.
2: നാം പറഞ്ഞു വരുന്നത് അങ്ങക്ക് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു.
1: തീർച്ചയായും മനസ്സിലാകുന്നുണ്ട്. നാം യാഗങ്ങൾക്കെതിരാണ് മഹാരാജൻ. ഭൂമിയെ വന്ദിക്കുന്നവനെ രാജാവാകും, ഭൂമിയെ നിന്ദിക്കുന്നവൻ രാജാവുമാകില്ല, മനുഷ്യനുമാകില്ല.
2: അങ്ങ് പറഞ്ഞു വരുന്നത്?
1: മഹാരാജാവേ, കച്ചവടക്കാരും ധനവാന്മാരും പുഴകളും കുന്നുകളും കയ്യേറി നാശം വിതയ്ക്കുമ്പോൾ അങ്ങയെപ്പോലുള്ളവർ അത് കണ്ടില്ലെന്ന് നടിക്കുന്നു. ഒടുവിൽ ഭൂമി അതിൻ്റെ കോപം പുറപ്പെടുവിക്കുമ്പോൾ യാഗഹോമാദികൾക്കായി തുനിഞ്ഞിറങ്ങുന്നു. കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ?
2: അപ്പോൾ നമുക്ക് പിഴച്ചത് കൊണ്ടാണോ കപിലവസ്തുവിൽ പ്രളയം, വരൾച്ച?
1: തീർച്ചയായും പ്രളയവും വരൾച്ചയും രോഗാതി ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന പ്രജകൾ ജീവിക്കുന്ന രാജ്യം ഭരിക്കുവാൻ ഒരു രാജാവും യോഗ്യനല്ല മഹാരാജൻ.
2: അപ്പോൾ നമ്മുടെ യാഗവേദിയിലേക്ക് അങ്ങ് ആഗതനാകില്ലേ?
1: നാം പറഞ്ഞല്ലോ, നാം എല്ലാവിധ യാഗങ്ങൾക്കും

ആണ്. പക്ഷേ ഇനിയൊരു പ്രളയമുണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യാമെന്ന് നമുക്ക് ആലോചിക്കാം. ആനന്ദ, നാമിപ്പോൾ ശുദ്ധോദന മഹാരാജാവിനൊപ്പം കപിലവസ്തുവിലേക്ക് ഗമിക്കുന്നു. നമ്മുടെ കൂട്ടരോടും തയ്യാറാകാൻ പറയും.

0: മഹാരാജൻ, പ്രളയവും വരൾച്ചയും ദുഃഖവും സുഖവും ഒന്നും നമ്മെ സ്പർശിക്കുന്നില്ല. എല്ലാം നശ്വരമാണ്.
1: മഹാത്മൻ, ശ്രീബുദ്ധ ഭഗവാന്റെ ബോധാബോധ സങ്കല്പങ്ങൾ ഈ ഉള്ളവർക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യം പറയൂ, യഥാർത്ഥത്തിൽ അങ്ങ് ആരാണ്?
2: മഹാഗുരു, നമ്മുടെ പുത്രവധു യശോധര രാജകുമാരി ചോദിച്ച ചോദ്യം നാം ആവർത്തിക്കുന്നില്ല. എങ്കിലും ഒന്ന് ചോദിക്കട്ടെ, കപിലവസ്തുവിന്റെ രാജാധികാരം നാം അങ്ങക്ക് സമർപ്പിച്ചാൽ അങ്ങത് സ്വീകരിക്കുമോ?
0: നമുക്ക് രാജാധികാരം വേണ്ട, ചെങ്കോലും കിരീടവും വേണ്ട, നമുക്ക് പ്രപഞ്ചാധികാരം വേണ്ട.
1: അങ്ങക്ക് യശോധരയെയും രാഹുലനെയും വേണ്ട, ശുദ്ധോദന മഹാരാജാവിനെയും കപിലവസ്തുവിലെ ജനങ്ങളെയും വേണ്ട. ആരാണങ്ങ്? ആരുടെ ദുഃഖങ്ങൾ തീർക്കാനാണ് അങ്ങ് അവതരിച്ചത്?
2: മഹാഗുരു, നോക്കൂ, ദേശം മുഴുവൻ പ്രളയ ദുരിതത്തിലാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും മനുഷ്യർ ദീനരായി വിലപിക്കുന്നു. ആരുണ്ട് മഹാഗുരു, ആരുണ്ട് മഹാഗുരു അവരെ രക്ഷിക്കുവാൻ? ഈ ദുരിതത്തിനൊരു പരിഹാരവുമില്ലെന്നാണോ?
1: ഒന്നിനും ഏതിനും പരിഹാര നിർദ്ദേശങ്ങളില്ലാതെ ആർക്കും മനസ്സിലാവാത്ത ചില വചനങ്ങളുമായി അങ്ങ് ഇവിടെ നിൽക്കുന്നു.
0: രാജപുത്രി, അങ്ങനെ സംബോധന ചെയ്തുകൊള്ളട്ടെ. ക്ഷമിക്കുക ശുദ്ധോധന മഹാരാജാവെ, ക്ഷമിക്കുക. ആനന്ദ, നീയും കേൾക്കുക, ഇത് ഭൂമിയാണ്. നിലവറകളിലും ഖജനാവുകളിലും സൂക്ഷിച്ചിരിക്കുന്ന സ്വർണനാണ്യങ്ങൾ ആരുടെയും വിശപ്പും ദാഹവും അകറ്റുകയില്ല. അതൊന്നും ഭക്ഷ്യയോഗ്യമല്ല കൂട്ടരെ. സ്വർണനാണ്യങ്ങൾ നേടുന്നതിനു വേണ്ടി ധർമ്മബോധം വെടിഞ്ഞാൽ ഏതൊരു ദേശത്തെയും പ്രകൃതിക്ഷോഭം കീഴടക്കും. കേൾക്കുവാൻ മനസ്സുണ്ടെങ്കിൽ കാതുകൾ തുറന്നു കേൾക്കുക. ഈ ഭൂമി നശ്വരമാണ്, നാമും നിങ്ങളും നശ്വരരാണ്. അനശ്വരത എന്നൊന്ന് ആർക്കുമില്ല, ഈ ഭൂമിക്കുമില്ല. എല്ലാ പ്രകൃതിക്ഷോഭങ്ങളും അതിനുള്ള നിമിത്തം മാത്രം. അത് മനസ്സിലാക്കി സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടി ജീവിച്ചാൽ ദുരിതങ്ങളുടെ കാഠിന്യം കുറയ്ക്കാമെന്ന് മാത്രം.
2: എന്താണ് മഹാഗുരു ഇതിന് പരിഹാരം?
0: മാതാവാണ് ഭൂമി, മാതാവിനെ സംരക്ഷിക്കുക. അശോക ചെടികളും അത്തിവൃക്ഷങ്ങളും പൂവിട്ട് കായ്ക്കണം. മനുഷ്യന്റെ തൃഷ്ണ ഒടുങ്ങണം. നദികളുടെയും പുഴകളുടെയും ഒഴുക്കിന് വിഘാതം സൃഷ്ടിക്കാതിരിക്കുക. സ്വാർത്ഥത വെടിയുക. മനുഷ്യ മനസ്സുകളിൽ സ്നേഹത്തിന്റെ നീരുറവകൾ അനർഗളം ഒഴുകണം. മഹാരാജാവെ, അതിനുള്ള വഴികൾ കണ്ടെത്തുകയാണ് രാജധർമ്മം. ഹോമവും യാഗവും ഒന്നിനും പരിഹാരമല്ല. മനുഷ്യന്റെ കർമ്മം അത് നിർമ്മലവും നിരാക്ഷേപവും നിസ്വാർത്ഥവുമാകട്ടെ. അങ്ങനെ മാത്രമേ മനുഷ്യകുലത്തിന് ശാന്തി ലഭിക്കുകയുള്ളൂ കൂട്ടരെ, ശാന്തി ലഭിക്കുകയുള്ളൂ. ഇത്ര മാത്രമേ നമുക്ക് ഉപദേശിക്കുവാനുള്ളൂ. നമുക്ക് മടങ്ങുവാൻ സമയമായി. എല്ലാവർക്കും നന്മ വരട്ടെ.

ബുദ്ധപഥം നാടകം സമാപിക്കുന്നു. രചന പി ജി സദാനന്ദൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശ്രീ ബുദ്ധൻ, സജനചന്ദ്രൻ, യശോധര രാജകുമാരി, ലോലിതകുമാരി, മഞ്ജരി, സുഹറ മമ്മു, ശുദ്ധോധന മഹാരാജാവ്, വക്കം ബോബൻ, ആനന്ദഭിഷു, രജു ആർപ്പിള്ള. സംവിധാനം അരുവിക്കര വിജയകുമാർ. സംവിധാന സഹായം ബിജു കല്ലുവാതുക്കൽ, സുഷമ അനിൽ.

പ്രിയ ശ്രോതാക്കളെ, അനന്തപുരി എഫ് എമ്മിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും എസ് ജാനകിയും പാടിയത്, രചന പൂവച്ചൽ ഖദർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ, ചിത്രം തകരാർ.

0: വയോജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണന, ചൂഷണം, അതിക്രമം, സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിനും വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും വയോജനങ്ങൾക്കോ അവകാശ ലംഘനമോ മറ്റു പ്രശ്നങ്ങളോ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ കേരള സംസ്ഥാന വയോജന കമ്മീഷനെ സമീപിക്കാം. ആശ്വാസത്തിന്റെ തണലേകാൻ വയോജന കമ്മീഷനുണ്ട്. വയോജനങ്ങൾക്ക് സുരക്ഷയും നീതിയും അന്തസ്സും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ഇട്ടാപ്പള്ളിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
4: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
5: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
6: 5 ലേഡി സീവി സ്കൂട്ടറുകൾ,
7: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
8: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ്, സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി ഇട്ടാപ്പള്ളിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
1: ഇട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഇണ എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ജയചന്ദ്രനും എസ് ജാനകിയും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം എ.ടി. ഉമ്മർ.

കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്. ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം സിന്ധു ഭൈരവി.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം കേൾക്കാം. ചിത്രം കേളടി കൺമണി.

തിരൈപ്പൂക്കളാണ് ഇതുവരെ കേട്ടത്. ഇന്ന് വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഇന്ന് വൈകിട്ട് 4 മണി മുതൽ കാതിലൊരു പാട്ട്.

0: ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ശബ്ദമിശ്രണ രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യം എം ആർ രാജകൃഷ്ണൻ. ഭ്രമയുഗം, എമ്പുരാൻ, ലോക തുടങ്ങിയ മലയാള സിനിമകളിലൂടെയും കാന്താര, പുഷ്പ ടു, സലാർ തുടങ്ങിയ വമ്പൻ വിജയ ചിത്രങ്ങളിലൂടെയും ഇന്ത്യൻ സിനിമയിലെ ശബ്ദമിശ്രണ രംഗത്ത് തന്റേതായ ഇടം നേടിയ കലാകാരനാണ് എം ആർ രാജകൃഷ്ണൻ. സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണന്റെ മകൻ കൂടിയായ എം ആർ രാജകൃഷ്ണൻ ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2 തവണയും കേരള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ 3 തവണയും കർണാടക ആന്ധ്രാപ്രദേശ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ 1 തവണയും സ്വന്തമാക്കിയിട്ടുണ്ട്.
1: നമസ്കാരം, എന്റെ പേര് രാജകൃഷ്ണൻ. ഞാനൊരു ശബ്ദ സംവിധായകനാണ്. ശബ്ദ സംവിധായകൻ എന്ന് പറയുമ്പോൾ സിനിമയിലുള്ള എല്ലാ ശബ്ദങ്ങളും, നിങ്ങൾ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും റീക്രിയേറ്റ് ചെയ്യുകയും മിക്സ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് എത്ര പേർക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഒരു സിനിമ എന്ന് പറയുന്ന ശബ്ദവും വിളിച്ചതും കൊണ്ടാണ് നിങ്ങളെ തിയേറ്ററിൽ എല്ലാ ഇമോഷൻസും ഉണ്ടാക്കി തരുന്നത്. ആ ഇമോഷൻസ് ഉണ്ടാക്കുന്ന കൂട്ടത്തിലൊരാളാണ് ഞാൻ എന്ന് ഒതുക്കി പറയാം. നമസ്കാരം.
2: ഹലോ സർ, നമസ്കാരം.
1: നമസ്കാരം, നമസ്കാരം, പറയൂ.
2: സുഖമായിട്ടിരിക്കുന്നു സർ.
1: സുഖമായിരിക്കുന്നു. പേരെന്താ?
2: ദീപ.
1: ദീപ. എവിടുന്നാ ദീപ?
2: കോട്ടയം തലവലപ്പറമ്പ്.
1: ഓക്കെ.
2: പിന്നെ എന്തൊക്കെ ഉണ്ട് സർ വിശേഷം?
1: സുഖമായിരിക്കുന്നു.
2: ഓക്കെ. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ കുറച്ചുനാള് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ഹൗസ് വൈഫ് ആണ്. പിന്നെ കൊറേ ഡാൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു.
1: പാട്ടുപാടോ അതോ ഡാൻസ് ആണോ?
2: ഡാൻസിനോടെ കമ്പോ. പാട്ട് അങ്ങനെ വലുതായിട്ട് വരില്ല, എന്നാലും ഡാൻസിനോടെ കമ്പോ. എനിക്ക് സാറിന്റെ ഭ്രമയുഗവും രോമാഞ്ചവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഭ്രമയുഗം എന്ന ആ മൂവിയാണ്. അതില് സാറ് കൊടുത്തേക്കുന്ന സൗണ്ട് ഒക്കെ പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് നന്നായിട്ടുണ്ട്.
1: താങ്ക് യു സോ മച്ച്. തിയേറ്ററിൽ പേടിച്ചോ? അത് മതി, അത് കേട്ടാ മതി.
2: തീർച്ചയായും. ആദ്യമേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി പോലെ കാണുന്നത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ അങ്ങനെ കാണുന്നത് തന്നെ. അതിൽ ആ സൗണ്ട് വന്നപ്പോഴേ അവിടെ തീർന്നു. നന്നായിട്ടുണ്ട്, ഒന്നും പറയാനില്ല സർ, ആ വാക്കുകളൊന്നും ഇല്ല അതിനകത്ത്. പക്ഷെ അത്രയ്ക്ക് അമേസിംഗ് വർക്ക് ആയിരുന്നു സാർ ചെയ്തത്.
1: താങ്ക് യു സോ മച്ച്. വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? എവിടെ എവിടെ വർക്ക് ചെയ്തിരുന്നേ?
2: ഞാൻ ICIC വർക്ക് ചെയ്തിരുന്നു. പിന്നെ മോൾ ഉണ്ടായപ്പോഴത്തേക്ക് പിന്നെ അത് വിട്ടു.
1: അങ്ങനെ ICIC വർക്ക് ചെയ്ത് സിനിമയായിട്ട് ബന്ധമില്ലാത്ത ഒരാള് എന്റെ അടുത്ത് ആ സൗണ്ട് ശ്രദ്ധിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ എനിക്കൊരു അവാർഡ് കിട്ടിയതിനേക്കാളും വലുതാണ്.
2: എനിക്ക് തോന്നുന്നു ആ മൂവിയിൽ ശരിക്കും ഡയലോഗ്സിനെക്കാട്ടി കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന സൗണ്ട് അല്ലേ.
1: തീർച്ചയായും
2: എനിക്ക് തോന്നിയതുണ്ട്. രോമാഞ്ചവും അമേസിംഗ് വർക്ക് പറയാനില്ല. ഒരു ഹൊറർ ഫീലിംഗ് ഒക്കെ തരുന്നത്, ഹൊറർ ആണോന്ന് ചോദിച്ചാൽ അല്ല, എന്നാ ഹൊറർ ഫീലിംഗ് ഉണ്ടോന്ന് ചോദിച്ചാൽ അത് ഭയങ്കരമായിട്ടുണ്ട്.
1: അതെ, ഇപ്പൊ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത്തരം ഹൊറർ പടങ്ങൾ വർക്ക് ചെയ്യാനാണ്. കാരണം ഹൊറർ പടം ചെയ്ത് കഴിയുമ്പോഴാണ് ഞാനെന്ന് പറഞ്ഞ ഒരാള് സൗണ്ടിന്റെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് 10 പേർക്ക് തോന്നുന്നത്. കാരണം എപ്പോഴും ഹൊറർ സിനിമ വന്നു കഴിയുമ്പോഴാണ് സൗണ്ട് ഉഗ്രനായിട്ടുണ്ട് എന്നൊരു ഒരു ആരെങ്കിലും പറയും, ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് തന്നെ ഇപ്പൊ ഏത് ഹൊറർ പടം കിട്ടിയാലും, ഇപ്പൊ പിസ എന്ന് പറഞ്ഞൊരു തമിഴിലൊരു ഹൊറർ പടം ചെയ്തിരുന്നു പണ്ട്. അതെ അതെ അതെ, വിജയ് സേതുപതിയുടെ 2-ാമത്തെ സിനിമ. ശരിക്കും പറഞ്ഞാൽ തമിഴിൽ എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്ന പടം. അത്രയും നാൾ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്, പക്ഷെ പിസ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഓ ഇതാരടാ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡന്റിറ്റി നമുക്ക് കിട്ടിയത്. അതേപോലെയാണ് അനന്തപത്രം. എനിക്ക് എന്റെ ആദ്യത്തെ സിനിമ അപരിചിതനാണ്. അപരിചിതനാണ് മലയാളത്തിൽ ആദ്യത്തെ സിനിമ. അത് ഹൊറായിരുന്നു. അവിടുന്നാണ് എനിക്ക് ഇവന് പണി അറിയാം എന്ന് പറയുന്ന ഒരു തോന്നൽ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ആ സിനിമയാണ്. അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യം ഇപ്പൊ അനന്തഭദ്രം വന്നു കഴിഞ്ഞപ്പോൾ അടുത്തൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു. അത് ഹൊറർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അനന്തഭദ്രം അതിൻ്റെതായ ഒരു ബ്യൂട്ടിഫിക്കേഷൻ ഉള്ള സൗണ്ട് ഓറിയന്റഡ് ആയിട്ടൊരു സിനിമയാണ് അല്ലേ. ആ കാലഘട്ടത്തിൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ സിനിമ അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞതാ, ഇപ്പൊ അത് കഴിഞ്ഞ പിന്നെ കാന്താര. കാന്താര വന്നപ്പോൾ കുറച്ചുകൂടെ ദൈവികമാണ്
2: എനിക്ക് തോന്നുന്നു. അത് സാറിന്റെ ഈ വർക്ക് ചെയ്യുന്ന ഒരു ഡിഫറെന്റ് വർക്കായിട്ട് എനിക്ക് തോന്നിയത്.
1: അതെ അതെ അതെ.
2: നമ്മളെ ഈ ബ്രഹ്മയുഗത്തിൽ എന്നാ രണ്ടും ഓൾമോസ്റ്റ് ഒരു ദൈവിക പോലെ തന്നെയാണ് സംഭവങ്ങളും, പക്ഷേ രണ്ടും രണ്ട് രീതിയിലാണ്.
1: പക്ഷേ അത് എന്താണെന്നറിയോ, അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ കൂടുതലും സൈലൻസും കാന്താരയ്ക്കകത്ത് കൂടുതലും മ്യൂസിക്കലുമാണ്. മ്യൂസിക് വെച്ചിട്ടാണ് അതിന്റെ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൂടുതലും നിശബ്ദത കൊണ്ടാണ് അതിന്റെ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇത് രണ്ടു തമ്മിലുള്ള വ്യത്യാസം ശരിക്കും പറഞ്ഞു.
2: ആനിമൽ മൂവിയിൽ എങ്ങനെയായിരുന്നു സാറിന്റെ അത്?
1: എനിക്ക് ആക്ച്വലി, ഞാൻ ആ ഡയറക്ടർ അല്ലേ, സന്ദീപ് റെഡ്ഡി വങ്ക, പുള്ളിയുടെ ആദ്യത്തെ സിനിമ

0: അർജുൻ റെഡ്ഡി മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വർക്ക് ചെയ്യുന്ന ആളാ. അത് ഞാനാണ് ചെയ്തത്. സോ അത് കഴിഞ്ഞിട്ട് കബീർ സിംഗ് എന്ന് പറഞ്ഞ പടം ചെയ്തു. അത് അർജുൻ റെഡ്ഡി തന്നെ പുള്ളി ഹിന്ദിയിൽ ചെയ്തത്. അതെ. അപ്പോൾ അതിനുശേഷമാണ് അനിമൽ ചെയ്തത്. അപ്പോൾ അനിമൽ ചെയ്യുന്ന സമയത്ത് ശരിക്കും പുള്ളി ഈ പറയുന്ന സന്ദീപ് റെഡ്ഡി വെങ്ക ബാക്കി എല്ലാ ഡയറക്ടേഴ്സിൽ നിന്നും വ്യത്യസ്തനാണ്. കംപ്ലീറ്റ് ഡിഫറെൻ്റാണ്. ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഒരാളാണ് പുള്ളിക്കത്. ചിലപ്പം എക്സ്ട്രീം ഓവർ ദ ബോർഡ് ചിലത് വേണമെന്ന് പറയും, ചിലത് ഭയങ്കരമായിട്ട് ഒന്നും വേണ്ടെന്ന് പറയും. അങ്ങനത്തെ ലെവലിലോട്ട് അങ്ങേ അറ്റവും ഇങ്ങേ അറ്റവും കൂടെ ചിന്തിക്കുന്ന ഒരു ആളാണ്. പിന്നെ പുള്ളി സിനിമ ചെയ്യുന്നതെല്ലാം ശബ്ദം മനസ്സിൽ വെച്ചിട്ടാണ്, സൗണ്ട് ഓൾവേസ് പുള്ളിയുടെ മൈൻഡിൽ വെച്ചിട്ടാണ് പുള്ളി ഷൂട്ട് ചെയ്യുന്നത് പോലും. അപ്പം അതിൻ്റെ അകത്ത് ഒരു പാട്ടുണ്ടല്ലോ, മറ്റേ ഹീറോയുടെ എൻട്രിയിൽ റഹ്മാന്റെ പാട്ടുകൾ വെച്ചിട്ട് ഒരു ബാൻഡ്, ഓർമ്മയുണ്ടോ ആ സീന്? ശരിക്കും പറഞ്ഞാൽ ആ സീൻ വന്നിട്ട് അതിൻ്റെ അകത്തുള്ള ട്രാക്ക് എനിക്ക് ഷൂട്ടിങ്ങിന് മുമ്പേ, അതായത് അനിമലിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് അയച്ചു തന്നിട്ട് ചോദിച്ചു. ഇത് ആ ട്രാക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലബിൽ കുറേ ഡ്രമ്മേഴ്സ് വെറുതെ ജാം ചെയ്യുക എന്ന് പറയത്തില്ലേ, വെറുതെ വായിക്കുക എന്ന് പറയത്തില്ലേ, അതേപോലെ വെറുതെ വായിച്ച ഒരു ട്രാക്ക് ആരോ യൂട്യൂബിലിട്ടിരുന്നു. ആ യൂട്യൂബിലിട്ട സാധനം കേട്ടിട്ട് എനിക്കിത് അയച്ചു തന്നു ഷൂട്ടിങ്ങിന് മുമ്പാന്ന് ആലോചിക്കണം. എന്നിട്ട് അയച്ചു തന്നിട്ട് പറഞ്ഞു, രാജ ഞാൻ ഈ ഈ പാട്ട് വെച്ചിട്ടാണ് ഹീറോ ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്നത്, ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിങ്ങനെ ക്ലീൻ ചെയ്യുന്ന മൊത്തം ഡിസ്റ്റോർട്ടഡായിട്ട് വൃത്തികേടായിട്ട് ഇരിക്കുന്നത്, സൗണ്ടിങ് വെരി ബാഡ്, പക്ഷെ എനിക്ക് ഇത് തന്നെ വേണം, ഇത് വെച്ചിട്ടാണ് ഞാൻ ഹീറോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു പറഞ്ഞു. കാരണം പുള്ളി ഇത് ആദ്യം ഇത് കേട്ടിട്ട് അപ്പോഴേ പുള്ളി പ്ലാൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു വീക്ഷണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് ഇന്ന് സംസാരിക്കപ്പെടുന്നില്ലേ, അതാണ് പുള്ളിയുടെ വ്യൂ എന്ന് പറയുന്നത്. അപ്പം അത്ര വ്യൂ ഉള്ള ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഹൈ ഉണ്ട്. അപ്പം എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി, നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 50% അല്ലെങ്കിൽ 60% ക്രെഡിറ്റ് ഞാൻ ഡയറക്ടറിന് കൊടുക്കണം. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ.
1: നല്ല എക്സ്പോഷർ ആയില്ലേ
0: അല്ല. എനിക്ക് ശരിക്കും എനിക്ക് എൻ്റെ ജീവിതം മാറിയത് കാന്താരയാണ്. കാന്താര ആദ്യത്തെ ഭാഗം, ആദ്യത്തെ ഭാഗം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതിന് മുമ്പും ശേഷവും എന്നുള്ള ഒരു അവസ്ഥ കാന്താര എനിക്ക് ക്രിയേറ്റ് ചെയ്തു. കാന്താര എനിക്ക് ഒരുപാട് ഡോസ് ഓപ്പൺ ചെയ്തു തന്നു ഈ ഓൾ ഇന്ത്യ ലെവലിൽ. എന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ടെക്നീഷ്യനായിട്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അത് അത്രയും നാൾ ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് പല ഭാഷകളിലായിട്ട്, പക്ഷേ ആ സിനിമകളൊക്കെ ഞാൻ ചെയ്തതാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കി തന്നത് കാന്താരയാണ്.
1: പക്ഷെ എനിക്ക് കാന്താരയെക്കാട്ടി കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയത് ഉദമയുഗമാണ് സർ.
0: കാരണം
1: ഇവിടെ മലയാളം ആയിട്ടാണോ അതോ മമ്മൂട്ടി സർ അഭിനയിച്ചുകൊണ്ടാണോ അതൊന്നും അല്ല, എനിക്ക് തോന്നുന്നത് അതിലെ ലീഡിംഗ് റോള് മ്യൂസിക് ആണ്, ആ സൗണ്ട് ആണ്.
0: അതിലെ
1: അഭിനയത്തെക്കാട്ടി എനിക്ക് തോന്നുന്നു ആ സൗണ്ട് വെച്ചിട്ടാണ് ആ മൂവി മുന്നോട്ട് പോകുന്നത്.
0: തീർച്ചയായും സന്തോഷിക്കുന്നു. ഞാൻ
1: ഇതുപോലെ ഒരുപാട് പ്രോജക്ടുകൾ വരട്ടെ, ഇതുപോലെ നന്നായി നന്നായി ചെയ്യാൻ പറ്റണ.
0: താങ്ക് യു സോ മച്ച്.
1: ഓക്കെ സർ, എനിക്ക് ഉദമയുഗത്തില് തന്നെ മറ്റേ ചിന്തേരികൾ ആ പാട്ട് കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പം
0: ഉറപ്പായിട്ടും ഗംഭീര സോങ് ആണ്, എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ് ആണ്. തീർച്ചയായും പ്ലേ ചെയ്യാം.
1: ഓക്കെ സർ, താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.

0: ഹലോ പ്രിയഗീതത്തിൽ ഒരു ഇടവേള.
1: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
2: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. വയോജനങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, അവരുടെ അനുഭവവും അറിവും സമൂഹത്തിന്റെ സമ്പത്തായി അംഗീകരിക്കുകയും അവരുടെ അന്തസ്സും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണ്. വയോജനങ്ങളെ പീഡിപ്പിക്കുന്നവർ ഒന്നോർക്കുക, അകാലത്തിൽ മരണം മാടി വിളിച്ചില്ലെങ്കിൽ ഇതുപോലൊരു വയോജനകാലം നിങ്ങളെയും കാത്തിരിപ്പുണ്ട്. ഈ ലോക വയോജന ദിനത്തിൽ അവകാശങ്ങൾ അറിയുന്ന, അന്തസ്സോടെ ജീവിക്കുന്ന വയോജനങ്ങളുടെ കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
0: ശബ്ദ സംവിധായകൻ എം ആർ രാജകൃഷ്ണൻ പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
3: എന്നെ വിളിച്ചവരിൽ കൂടുതലും ബ്രഹ്മയുഗത്തിനെ കുറിച്ചാണ് എല്ലാവർക്കും ചോദിക്കാനുണ്ടായിരുന്നത്. ശരിക്കും ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമയിലോട്ട് ഞാൻ എത്താനായിട്ട് കാരണം എന്ന് പറയുന്നത് രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഡയറക്ടർ തന്നെയാണ്. കാരണം ഡയറക്ടറിൻ്റെ ആദ്യത്തെ പടം ഭൂതകാലം, ഭൂതകാലത്തിലും ഞാൻ ഭാഗമായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ കൊറോണ സമയത്ത് ഭൂതകാലം ചെയ്യുന്നത്. ഭൂതകാലത്തിൽ അതിൻ്റെ അകത്ത് ഒരു പ്രേതം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കാണിച്ചിട്ടേ ഇല്ല. കാണിക്കാതെ ശബ്ദം കൊണ്ട് മാത്രം ഇത് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ അന്നുണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ട്രാവലായിരുന്നു ഭൂതകാലം. കാരണം പുള്ളിയുടെ ഐഡിയാസും എൻ്റെ ഐഡിയാസും ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് കണക്റ്റായ ഒരു സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇമ്മീഡിയറ്റായിട്ട് ചെയ്യുന്നതാണ് ബ്രഹ്മയോഗം. ഈ ബ്രഹ്മയോഗത്തിലേക്ക് എത്താനായിട്ട് ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ചെറിയൊരു ഭാഗം ആവാനായിട്ട് എനിക്ക് പറ്റി. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വയനോട്ട് നിന്നിട്ട് ഒരു ഹൊറർ പടങ്ങൾ മാത്രം ചെയ്യാനായിട്ടൊരു പ്രൊഡക്ഷൻ കമ്പനി അവർ തുടങ്ങി, വയനോട്ട് കമ്പനി. ഞാൻ അവരുടെ സിനിമകളെല്ലാം വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നമുക്ക് ഒരു നല്ല സ്ക്രിപ്റ്റ് വേണം, എനിക്കല്ലേ ഒരു നല്ലൊരു ഡയറക്ടർ വേണം, ഒന്ന് സജഷൻ തരാമതി. അപ്പം ഞാൻ പറഞ്ഞ പേരിൽ ഞാൻ രാഹുലിൻ്റെ പേരും കൂടെ ഇദ്ദേഹത്തിൻ്റെ അത് പറയുന്നു. ഇദ്ദേഹം വന്നിട്ട് ഇമ്മീഡിയറ്റ് എനിക്ക് നമ്പർ ഇതാ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് കണക്ട് ചെയ്തതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാഹുലിനെ വിളിച്ചിട്ട് പറഞ്ഞു, രാഹുലിന് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഒന്ന് സംസാരിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പിന്നെന്താ ചേട്ടാ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റായിട്ട് വിളിച്ചു, ഒരു വൺ ലൈൻ പറഞ്ഞു. അപ്പം തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ എൻ്റെ അടുത്ത് രാഹുൽ വിളിച്ചിട്ട് പറഞ്ഞു, പടം ലോക്കാണ്, നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് വേറൊരു രാഹുലിനെയാണ് ഞാൻ പിന്നെ കാണുന്നത്. അതായത് രാഹുൽ വന്നിട്ട് ഇമ്മീഡിയറ്റ് പറയുന്നതിൻ്റെ അടുത്തൊരു ഞെട്ടിക്കൽ രാഹുൽ പറയുന്നത്, ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു പടം ചെയ്യും. ബ്ലാക്ക് ആൻഡ് വൈറ്റോ? അതൊരു വലിയ ഞെട്ടിക്കലായിരുന്നു, ഒരു ആർക്കും ധൈര്യമില്ലാത്ത കാര്യമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പടം ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് എനിക്ക് മനസ്സിലായി രാഹുൽ എന്തൊക്കെയോ ഭയങ്കര പ്ലാനിങ്ങിലാണ് വരുന്നതെന്നുള്ളത്. പിന്നെയാണ് ഇതിൻ്റെ കഥ ഇത് വരുന്നതും ഇതിങ്ങനെ ആണെന്നുള്ളത് അറിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഇതിൻ്റെ അകത്തുള്ള സൗണ്ട്സ്കേപ്പ് എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത്, ഇതിൻ്റെ അകത്തൊരു നമ്മളൊരു കൂട്ടായ്മയുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് സൗണ്ട് എഫക്ട്സിന് വേണ്ടി ചെയ്തിരിക്കുന്നത്, സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജയദേവൻ എന്ന് പറഞ്ഞിട്ടൊരു കക്ഷിയാണ്. ജയദേവനും ഞാനും പിന്നെ ക്രിസ്റ്റോയും, ഈ മൂന്ന് പേരുടെയും കൂടെയുള്ള ഒരു കോമ്പിനേഷന് പിന്നെ ആ സിനിമയിലുണ്ടായത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മ്യൂസിക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. മ്യൂസിക്ക് പക്ഷേ എവിടെ വേണ്ടാന്ന് തീരുമാനിക്കത്തില്ലേ, അതാണ് സിനിമയുടെ ബ്യൂട്ടി. അല്ലാതെ മ്യൂസിക്ക് തുടക്കം മുതൽ അവസാനം വരെ മ്യൂസിക് വായിച്ചു പോവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് വേണ്ടാന്ന് വെച്ച് എൻ്റയർ സൗണ്ടിനൊരു സ്പേസ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനുണ്ട്. അതൊരു കൂട്ടായ്മയാണ്, ആ കൂട്ടായ്മയിലാണ് അതുണ്ടായി വരുന്നത്. അപ്പം എൻ്റെ മാത്രം ക്രെഡിറ്റ് ആയിട്ട് ആ സിനിമയിൽ എനിക്ക് ഒരിക്കലും സൗണ്ട് ഇത്രയും നന്നാവാൻ കാരണം അത് ഞാനാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ, ജെ ഡി, ക്രിസ്റ്റോ ആൻഡ് രാഹുൽ, ഈ നാല് പേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു മാജിക് ഉണ്ട്. അതാണ് അവിടെ സംഭവിച്ചത്. അതേ മാജിക്കാണ് ദേശരേ എന്ന് പറഞ്ഞ പടം വന്നപ്പം അവിടെ ഉണ്ടായത്. ഞങ്ങളതേ ഇനിയിപ്പോൾ അടുത്തൊരു മാജിക് നമ്മളിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പണിപ്പുരയിലാണ്. ആ പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങിയിട്ടില്ല, പക്ഷേ അതിൻ്റെ പണിപ്പുരയിലാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മളിരുന്ന് സംസാരിക്കുമ്പോൾ ബ്രഹ്മയുഗം എന്ന ആൾക്കാർ പറയുന്നത് പോലെ തന്നെ പറയട്ടെ അടുത്ത സിനിമയും. അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രീം ശ്രമത്തിലാണ്. പിന്നെ അതിൻ്റെ അകത്തുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ അതായത് ഒരു ചങ്ങലയുടെ സൗണ്ടുണ്ട്. ആ ചങ്ങലയുടെ സൗണ്ട് ആൾക്കാർ കേട്ടതുകൊണ്ടാണ് ആ ചങ്ങലയെ അപ്രീഷിയേറ്റ് ചെയ്തത്. ഇപ്പോൾ അവിടെ ഒരു മൊത്തം മ്യൂസിക് ഇട്ട് നിറച്ചിട്ട് മ്യൂസിക് ഡയറക്ടർ പറയുകയാണ്, എനിക്കവിടെ മുഴുവൻ മ്യൂസിക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ ചങ്ങലയുടെ സൗണ്ട് ആരും കേൾക്കാൻ പോകുന്നില്ല. അതാണ് അതിൻ്റെ അകത്തുള്ള ബ്യൂട്ടി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്.
4: ഹലോ.
3: ഹലോ, നമസ്കാരം.
4: നമസ്കാരം സർ.
3: നമസ്കാരം, നമസ്കാരം. പേരെന്താ?
4: സുദർശനൻ.
3: സുദർശനൻ, എവിടുന്നാണ് സുദർശനൻ?
4: കോട്ടയത്തെ കാരാപ്പുഴ എന്ന് പറയും.
3: കാരാപ്പുഴ, ഓക്കെ.
4: കുറച്ചാള് സിനിമാറിലുണ്ടായിരുന്നു, നസീർ സാറിന്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫിലൊക്കെ കുറച്ചാള് വർക്ക് ചെയ്താ.
3: ഓ, അത് ശരി. ഇപ്പൊ എന്താ ചെയ്യുന്നത് സർ?
4: ഇപ്പൊ വേലൊക്കെ ആയി, 74 വയസ്സായി.
3: ഓ,
4: ഫ്രീയായിട്ടൊക്കെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ചാള് ഗൾഫിലൊക്കെ പോയി, പിന്നെ ഒരു ബസ് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു.
3: കുട്ടികളൊക്കെ?
4: കുട്ടികൾ മൂത്തപ്പള്ളി ഖത്തറിൽ ജോലി ചെയ്യുന്നു, ഇളയ മോൻ ഫോട്ടോഗ്രാഫറാണ്.
3: ഇപ്പൊ സുഖമായിട്ട് സാർ വീട്ടിലിരുന്ന് പാട്ടൊക്കെ കേട്ട് സന്തോഷമായിരിക്കുന്നു അല്ലേ?
4: പാട്ടുകളൊക്കെ
3: തീർച്ചയായിട്ടും പുതിയ തലമുറ പോലും പുതിയ പാട്ടുകൾക്ക് ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞാൽ അവരുടെ ഒരു മെയിൻ ഇതില് കളക്ഷനിൽ പഴയ പാട്ടുകൾ ഇപ്പോഴും എല്ലാവരുടെ ഇതിലും ഉണ്ടാവും. പുതിയ തലമുറ പോലും അത് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്.
4: ഇപ്പോഴുള്ള പാട്ടല്ലല്ലോ ചെണ്ടയും മേളവും കേട്ടാൽ
3: പോകും. അത് ഇപ്പോഴത്തെ പുതിയ ജനറേഷന്റെ പാട്ടുകൾ അത് എല്ലാത്തിനും അതിന്റേതായ ഒരു
4: ഇഷ്ടപ്പെടുന്നില്ല.
3: അതെ, പക്ഷെ പഴയ പാട്ടിന് എപ്പോഴും എപ്പോഴും ഒരു ഭയങ്കര ലൈഫുണ്ട്. കാരണം
4: നല്ലൊരു വാലിയുണ്ട്.
3: പിന്നെ പിന്നെ നമ്മുടെ മലയാളം പാട്ടുകളാണെങ്കിലും ശരി, തമിഴ് പാട്ടാണെങ്കിലും ശരി, ഹിന്ദി പാട്ടാണെങ്കിലും ശരി, എല്ലാത്തിനും പഴയ പാട്ടുകൾക്ക് ഒരു പ്രത്യേക സുഖമാണ്. അത് എപ്പോ കേൾക്കാനും ഒരു ഭയങ്കര വികാരമാണ്.
4: മലയാളത്തിൽ നസീർ സാറിന്റെ ചുണ്ടിക്കൂടെ വരുമ്പോൾ പ്രത്യേക ഒരു
3: ടേസ്റ്റ് ആവും. അതെ അതെ അതെ. സാറിന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് എന്താണ്? മലയാളത്തിലാണോ സാർ പാട്ടുകളൂടെ കേൾക്കുന്നത്, അതോ ഹിന്ദിയിലാണോ തമിഴിലാണോ?
4: ഞാൻ കൂടുതലും യേശുദാസിന്റെ പാട്ടുകളാണ് കേട്ടിട്ടുണ്ട്. ഇപ്പൊ പിന്നെ എം ജി ശ്രീകുമാരൻ സാറിന്റെ കേൾക്കുന്നുണ്ട്.
3: ചിറ്റപ്പന്റെ പാട്ടുകൾ
4: അങ്ങനെ കേൾക്കും. അതെ അതെ, എം ജി സാറ് ആരവത്തിലെ പാട്ടൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. മുക്കുറ്റി തിരുതാളി,
3: മുക്കുറ്റി തിരുതാളി, അതെ അതെ, കാടും പടലും പറിച്ചു കെട്ടിത്ത, അതൊരു വലിയൊരു കാലഘട്ടമായിരുന്നു. അത് ഇവരുടെ ഇടയിൽ കൂടെ ജീവിക്കാൻ പറ്റി എന്നുള്ളതാണ് എന്റെ ഭാഗ്യം.
4: അതെ അതെ അതെ, എന്റെയും ഭാഗ്യം. അന്ന് റേഡിയോയിലൊക്കെ സംഗീത പരിപാടിയിലൊക്കെ പാട്ട് പഠിപ്പിക്കുന്ന എം ജി രാധാകൃഷ്ണൻ സാർ.
3: അതെ അതെ അതെ, തീർച്ചയായും. ഇവിടെ ഞാൻ ആകാശവാണിയിൽ എന്നെ വിളിച്ചതിന് കാരണം തന്നെ ഞാൻ ചെയ്ത സിനിമകളോ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ അവാർഡുകളോ ഒന്നും അല്ല കാരണം. കാരണം ഈ ആകാശവാണി കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് അവർ എന്നെ ഇപ്രാവശ്യം ക്ഷണിച്ചത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതെ അതെ അതെ, ശരിക്കും ആകാശവാണി എന്ന് പറയുന്ന ഓഫീസിലേക്ക് എന്നും കയറി വരുന്ന ഒരാളില് കൂട്ടത്തിലെ ഒരാളായിരുന്നു ഞാൻ. എന്റെ ചെറുപ്പത്തിൽ എന്റെ അച്ഛനെ കൊണ്ടുവിടാനും തിരിച്ചു വിളിച്ചോണ്ട് പോകാനും പല പല കാരണങ്ങൾക്ക് ഇവിടെ വന്ന് ചിലപ്പോ ഇവിടെ ഒക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഈ ചില സ്റ്റുഡിയോയിലൊക്കെ കിടന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ട് ആ പ്രായത്തിലൊക്കെ.
4: മാധ്യമം പറഞ്ഞ റേഡിയോ മാത്രമല്ലേ ഉള്ളു.
3: അതെ അതെ അതെ,
4: കത്തുകൾക്ക് മറുപടിയും അവിടെ രാമൻകുട്ടി സാറൊക്കെ റേഡിയോ അമ്മാവനും.
3: അതെ അതെ അതെ, ഓണത്തിന് ഇപ്പൊ കുടുംബം എല്ലാരും കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു സാർ?
4: ഉണ്ടായിരുന്നു, എല്ലാരും ഉണ്ടായിരുന്നു. ഇളയമോന്റെ വിവാഹമായിരുന്നു, അപ്പൊ എല്ലാരും കൂടെ കൂടി.
3: അപ്പൊ ഗംഭീര ഓണമായിരുന്നു ഇപ്രാവശ്യം.
4: നല്ല ഓണമായിരുന്നു.
3: ഇപ്പൊ സദ്യ വീട്ടിൽ തന്നെയാണോ അതോ വെളിയിൽ നിന്ന് പാഴ്സലാണോ?
4: കല്യാണത്തിന്റെ
3: അല്ല, ഓണ സദ്യ ഇപ്പൊ പലപ്പോഴും ഇപ്പോഴത്തെ ഫാഷൻ പാഴ്സൽ മേടിക്കാന്നുള്ളതാണ്.
4: ഓണസദ്യ മേടിക്കുമായിരുന്നു,
3: ഞാൻ പറഞ്ഞില്ലേ? അതാ
4: അന്ന് തിരക്കായി പോയി, 700 രൂപ ഒരു സദ്യക്ക്.
3: അതെ അതെ, പണ്ടൊക്കെ അങ്ങനെ അല്ലല്ലോ, ഓണസദ്യ പാഴ്സൽ മേടിക്കാന്ന് പറയുന്നൊരു സംഭവമേ ഇല്ലല്ലോ വീട്ടിലുണ്ടാക്കുക എല്ലാരും കൂടെ.
4: കൂട്ടുകുടുംബ വ്യവസ്ഥ എല്ലാം മാറിപ്പോയി.
3: അതെ അതെ,
4: അതാണ് ഈ പറ്റിപ്പോയത്. വീടുകളിൽ ആൾക്കാരില്ലല്ലോ,
3: അതെ,
4: ഒന്നോ രണ്ടോ പേഴ്സണൽ മാത്രമേ ഉള്ളു. അതിപ്പോ അവരെ കൊണ്ടിപ്പം എല്ലാ കറികളൊന്നും വെക്കാൻ നടക്കത്തില്ല. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. കൂട്ടുകുടുംബമാകുമ്പം വീട് വീട്ടിൽ 5-8 പേര് കാണും,
3: അതെല്ലാം
4: കൂടിയൊക്കെ വെക്കും. കാ പോലും മറക്കാൻ ആരുമില്ല, എല്ലാം മേടിക്കല്ലേ.
3: പത്തപ്പൂ ഇടുന്നത് പോലും അങ്ങനെ ഒരു ചടങ്ങായി മാറി അല്ലേ.
4: കട്ടപ്പൂ ഇടുന്നതൊക്കെ റെഡിമേഡ് സാറാ കൊണ്ട് വെക്കുക.
3: സുഖമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു സാർ. ഞാൻ ചെന്നൈയിൽ സെറ്റിൽഡാണ്. ഞാൻ ഈ ഒരു പ്രോഗ്രാമായിട്ട് ഞാൻ വേണ്ടത് വന്നതാണ്. അതെ,
4: കുട്ടികളൊക്കെ?
3: എനിക്കൊരു മോളാണ്, മോളിപ്പോ എന്നെ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ചെയ്യുന്ന അതേ ജോലി എന്റെ അസിസ്റ്റൻസിലൊരാളാണ് എന്റെ മോള്. ഇപ്പൊ അത് ജോലി ഒരു പടത്തിന്റെ വർക്കുമായിട്ട് ഇപ്പൊ അവള് കൊച്ചിയിലാ ഉള്ളത്.
4: എന്നാലും ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭയങ്കര പാട്ടുകാരായി.
3: അവര് ജനിക്കുമ്പോഴേ അവർക്ക് ഭയങ്കര എക്സ്പോഷർ അല്ലേ സാർ? പണ്ടത്തെ ആൾക്കാരെ പോലെ ഇത്രയും കഷ്ടപ്പെട്ട് ആ ഒരു സംഭവമൊക്കെ കുറഞ്ഞില്ലേ? ഇപ്പൊ ഇപ്പോഴത്തെ എക്സ്പോഷർ, ഇപ്പൊ ജസ്റ്റ് ഒരു ഫോൺ എടുത്ത് സ്വയം പാടി ഓൺലൈനിലിട്ട് അത് നല്ല പാട്ടാണെങ്കിൽ അവർ അടുത്ത ദിവസം പോലെ പാട്ടുകാരാണ്. സോ അത്രയ്ക്ക് എളുപ്പമാണ് കാര്യങ്ങൾ.
4: 4 വയസ്സുള്ള പിള്ളേരൊക്കെ പാടുന്ന കേട്ടാ നമ്മള് ഞെട്ടിപ്പോ.
3: അതെ അതെ അതെ, പണ്ടും ഉണ്ടായിരുന്നു സാർ, അതാ നമ്മൾ അറിയാതെ പോയതാണ്.
4: പണ്ടെന്ന് പറഞ്ഞാൽ ഉയർത്താൻ ആളും ഇല്ലായിരുന്നു, പിന്നെ മീഡിയ ആളില്ലല്ലോ. ഇപ്പൊ മീഡിയ എല്ലാവരും കാണുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു.
3: അതെ, എന്നാലും വളരെ സന്തോഷം സാർ, ഇത്രയും സംസാരിക്കാൻ പറ്റുമല്ലോ, അതിന് വലിയ കാര്യം. താങ്ക് യു സോ മച്ച് സാർ.
4: താങ്ക് യു.
5: മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത. ഊഹോ, മാനോടും മയിലാടും മഞ്ചാടിക്കുന്നിന്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത. ഊഹോ.

മാനാം കലയുടെ കല്യാണ കഞ്ഞിക്ക് കൂമനും കുറുമനും ഏറെപ്പത്താലം. മാനാം കലയുടെ കല്യാണ കഞ്ഞിക്ക് കൂമനും കുറുമനും ഏറെപ്പത്താലം. കാടിനുണങ്ങിയ ചെമ്പുല്ലിൽ വീശുന്നു കൂടൊത്ര കുളിരിന്റെ കാറ്റാടിത്താലം.

0: ലം ലം ലം ലം ലം ലം താലം പൂത്താലം ചെമ്പൂത്താലം.
1: ഹലോ പ്രിയഗീതത്തിൽ ഒരു ഇടവേള.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
3: ശബ്ദ സംവിധായകൻ MR രാജകൃഷ്ണൻ പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
4: ആകാശവാണിയിൽ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ഓർമ്മകളുടെ ഒരു സ്പേസാണ് ഈ ആകാശവാണി എന്ന് പറയുന്നത്. കാരണം എൻ്റെ അച്ഛൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഈ ചിൽഡ്രൻസ് കോറൽ സിംഗിങ് ഒക്കെ ആയിട്ട് അച്ഛൻ എന്തെങ്കിലുമൊക്കെ ഈ പാട്ടുകൾ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടാവും, അതിന് ഗ്രൂപ്പ് പാടാനായിട്ടായിരുന്നു ആദ്യം വന്നുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് വരുന്നത് ശരിക്കും അച്ഛൻ്റെ കൈ തൂങ്ങി വെറുതെ വരും, വെറുതെ വന്ന് ഇവിടെ എവിടെയെങ്കിലും മുറി കിടന്ന് ഉറങ്ങും, അച്ഛൻ എന്നെ ഇവിടെ ഇട്ടിട്ട് പോവും. അത് കഴിഞ്ഞ് അച്ഛൻ പെട്ടെന്ന് പോയി വീട്ടിൽ പോയിട്ടായിരിക്കും, അയ്യോ എൻ്റെ മോൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണല്ലേ എന്ന് തോന്നി ചിരിച്ചു വന്ന് എന്നെ കൊണ്ടുപോയ കഥകൾ ഒരുപാടുണ്ട്. അങ്ങനത്തെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, എൻ്റെ ഓർമ്മയിലില്ല, പക്ഷേ അച്ഛൻ തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൂടാതെ അച്ഛൻ, ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പഠിച്ച സമയത്ത് പിന്നെ ഞാനായിരുന്നു അച്ഛൻ്റെ ഇടക്കാല ഡ്രൈവർ. അപ്പോൾ രാവിലെ വരുമ്പോഴത്തേക്ക് അച്ഛൻ ഇവിടെ വരും, വന്ന് ഒപ്പിടാൻ വേണ്ടി വരും, ഒപ്പിടാൻ വേണ്ടി വന്ന് ഇവിടെ കുറച്ച് നേരം കിടന്ന് കറങ്ങും. അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും വരും, വന്ന് അച്ഛനെ തിരിച്ച് പിക്കുകൊണ്ട് പോകും. അപ്പം മിക്ക ദിവസങ്ങളിലും അച്ഛനോട് വരുന്നുണ്ടോ ഞാനും ഉണ്ടാവും. അത് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം, അത് എൻ്റെ കോളേജ് കാലഘട്ടം. അതുകൂടാതെ ഇവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഇവിടെ ഉള്ള എല്ലാവരും എൻ്റെ അങ്കിളും ആൻറ്റിയാണ്. എല്ലാ സ്റ്റാഫ് എനിക്ക് അവരൊന്നും സ്റ്റാഫായിട്ട് എനിക്ക് ഇതുവരെ അന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതൊരു ഓഫീസാണ് എന്നൊക്കെ ഉള്ള തിരിച്ചറിവ് എനിക്ക് ഉണ്ടെങ്കിൽ പോലും ഇവിടെ കാണുന്നവരൊക്കെ ഇവരൊക്കെ നമ്മുടെ ആൾക്കാർ, നമ്മുടെ ബന്ധുക്കളാണ് എന്ന് തോന്നുന്ന വിധത്തിലാണ് എനിക്ക് ശരിക്കും ആകാശവാണി എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ ഉള്ളൊരു മണം പോലും, ആ മണം എനിക്ക് ഈ സ്റ്റുഡിയോക്കകത്തോട്ട് ഞാൻ കയറുന്ന സമയത്തൊരു മണം വന്നു. ആ മണം എനിക്ക് എന്തുമാത്രം ഓർമ്മകൾ തന്നു എന്നുള്ളത് എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയില്ല. അത് വലിയ വലിയ ഓർമ്മകളാണ് എനിക്ക് ഇവിടെ വെളിയിൽ.

0: ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ വന്ന് ഇത്ര നേരം എല്ലാ ഏരിയയും ഇവിടെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സോ ആകാശവാണി ഈസ് ഓൾവേസ് മൈ സെക്കൻഡ് ഹോം എന്നാണ് ഞാൻ പലപ്പോഴും കരുതുന്നത്. ഹലോ,
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, നമസ്കാരം, പറയൂ, പേരെന്താ?
1: എന്റെ പേര് ഷീബ എന്നാണ്, ഞാൻ കോട്ടയം ജില്ലയിലെ കുമരകത്തുനിന്നാണ് വിളിക്കുന്നത്.
0: പറയൂ, പറയൂ ഷീബ.
1: ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയിലൊക്കെ പങ്കെടുക്കുന്നതാണ്, വനിതകളുടെ ടീമിൽ.
0: ഓ,
1: ഇവിടത്തെ മത്സരത്തിൽ സെക്കൻഡ് കിട്ടി.
0: അപ്പൊ ഞാൻ തിരിച്ചങ്ങോട്ട് എനിക്ക് കുറെ സംശയങ്ങളുണ്ട്, ചോദിച്ചോട്ടെ?
1: ആ, തീർച്ചയായിട്ടും ചോദിച്ചോ.
0: ഈ വള്ളംകളി എന്ന് പറയുമ്പോൾ മറ്റേ വലിയ ഒരുപാട് പേര് ഒരുമിച്ച് തുഴയുന്ന അതാണോ, അതോ പെണ്ണുങ്ങളുടെ വള്ളംകളിക്ക് വേറെ വ്യത്യാസമുണ്ടോ?
1: പെണ്ണുങ്ങളുടെ വള്ളത്തിന് വ്യത്യാസം, തെക്കനോടി വള്ളമാണ്, കെട്ടുവള്ളങ്ങളാണ്.
0: ഓക്കെ, അപ്പൊ അത് ഇത്രയും വലിപ്പം ഉണ്ടാവില്ല.
1: ഇല്ല ഇല്ല, ചുണ്ടമ്പള്ളത്തിന്റെ അത്രയും ഇല്ല. 35 വനിതകളും 5 പുരുഷന്മാരും അതിനകത്ത്.
0: ഓ, ഇതിനകത്ത് പുരുഷന്മാരുണ്ട്?
1: ഒന്നുണ്ട്, അമ്മ പിടിക്കാൻ 3 ആളുകളുണ്ട്, പിന്നെ പാട്ട് പാടിത്തരാനും താളയിട്ട് തരാനും 2 പേര്, അങ്ങനെ മൊത്തം 5 പുരുഷന്മാരുണ്ട് ഇവിടെ.
0: ചേച്ചി, അപ്പം ഫ്രണ്ട് തുഴയുന്ന ആളാണോ, മിഡിലാണോ, അതോ ബാക്ക് ആണോ, എങ്ങനെയാണ് അതിന്റെ ഒരു?
1: ഞാനൊരു പകുതിക്കിട്ട് താളയിട്ട് തരുന്ന, ആ പകുതിക്കിട്ട് തുഴയുന്ന. ഞാൻ 20 നമ്മുടെ കുഞ്ഞമ്മടക്കായി തുഴയാൻ പോയിട്ട്.
0: ഓക്കെ.
1: അത് ഫസ്റ്റിലെ ചെന്നത് ഞങ്ങളൊരു പ്രദർശന വള്ളമായിട്ടാണ്. ഞങ്ങൾ ഇവിടുന്ന് ഈ നടുഭാഗം ചുണ്ടൻ എന്ന് പറഞ്ഞ ആ വള്ളത്തിലാണ് ആദ്യമായിട്ട്, പ്രദർശന വള്ളത്തിലാണ് ആദ്യം പോയത് 20 മുന്നേ.
0: ഓ, എനിക്ക് ഇതുവരെ വള്ളംകളി നേരിട്ട് കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് ചേച്ചി പറയുമ്പോ എനിക്കത് വള്ളംകളി കാണാൻ പറ്റുന്ന പോലെ ഉണ്ട്, പറഞ്ഞോളൂ.
1: വളരെ ഒരു നമ്മൾ കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്, പക്ഷെ നമ്മളത് തുഴയുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള, അതായത് ഒരു ഗെയിം എന്ന് പറയുന്നത് ഇത്ര അധികം ആൾക്കാർ ഒന്നിച്ച് മത്സരിക്കുന്ന ഒരു മത്സരം വേറെ ഇല്ല. ഇതിപ്പം പുരുഷന്മാരെ ചുണ്ടമ്പള്ള ആകുമ്പോൾ അതിനകത്ത് 100 കൂടുതൽ ആൾക്കാരാണ് അവിടുത്തെ തുഴയുന്നത്.
0: ഓക്കെ, അപ്പം ഞാൻ ചോദിക്കും, അതിൽ കിട്ടുന്ന ഒരു വെൽക്കമിങ് ഇപ്പൊ ചേച്ചി പെണ്ണുങ്ങളുടെ ഇതിൽ കിട്ടുന്നുണ്ടോ, അതേ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്,
0: കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്രയും ടൂറിസ്റ്റുകളും വന്ന് ഒരുപാട് പ്രോത്സാഹന ധാരണല്ലേ?
1: ടൂറിസ്റ്റുകൾ ഒരുപാട് വരും, നമ്മുടെ പുന്നമടക്കായെന്ന് പറഞ്ഞ ആലപ്പുഴ, അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഒരു തുഴയാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ ഈ വള്ളത്തിൽ ഒത്തിരി മുതിർന്ന 60 കഴിഞ്ഞവരാണ് കൂടുതലും, പക്ഷെ കഴിഞ്ഞ വർഷം 60 കൂടുതലുള്ളവരെ തുഴയിപ്പിക്കരുന്ന, അങ്ങനെയാണ് ഞങ്ങൾ പിന്മാറി. കൊച്ചു പെമ്പിള്ളേർ ഇപ്പൊ ഇല്ല, കാരണം ഇതുപോലെ ഒരു ഫീൽഡിൽ പോകാനില്ല, അവർക്ക് വള്ളം തുഴയാൻ അറിയാൻ വയ്യ, പഴയ പഴയ ആൾക്കാർക്കാണ്. അപ്പൊ ഞങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞപ്പം അവസാനം ഗസ്റ്റ് വന്നൊന്ന് ബുക്ക് ചെയ്തവർ തന്നെ പറഞ്ഞു പെണ്ണുങ്ങളുടെ വള്ളം കാണാനാണ് പ്രത്യേകിച്ച് വരുന്നത്, ചുണ്ടമ്പള്ളവും പെണ്ണുങ്ങളുടെ വള്ളവും ഇല്ലെങ്കിൽ ഞങ്ങൾ വരുന്നത് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഓഫീസുകാർ ഞങ്ങളുമായിട്ട് ഞങ്ങളുടെ ക്യാപ്റ്റനുമായിട്ട് മുട്ടി, അവര് പറഞ്ഞു എന്നാ പെണ്ണുങ്ങൾക്ക് പ്രായത്തിന്റെ ഒന്നുമില്ല തുഴയാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം അവിടെ ചെന്നു, ഞങ്ങൾക്ക് A-ഗ്രേഡും B-ഗ്രേഡും വള്ളങ്ങൾ, വനിതകളുടെ വള്ളം. ഈ B-ഗ്രേഡ് വള്ളത്തിലായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി, ഞങ്ങളുടെ വള്ളമായിരുന്നു ഫസ്റ്റ്, കെല്ലിക്കരന്റെ വള്ളം. പിന്നെ അതുപോലെ തന്നെ അഷ്ടമുടിക്കായലിൽ തുഴയാൻ പോയി, ഈ ഡിസംബർ മാസമായിരുന്നു അഷ്ടമുടിക്കായലിൽ കഴിഞ്ഞ വർഷത്തെ തുഴച്ചിരുന്നത്. അതിനും ഞങ്ങൾ വള്ളപ്പാട് മുന്നേ, 1.5 വള്ളപ്പാട് മുന്നേ കെല്ലിക്കാടൻ എന്ന വള്ളമാണ് തുഴഞ്ഞത്, തുഴഞ്ഞ് ജയിച്ചു. ഇനിയും ഉണ്ട്, ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് നവംബർ മാസം അഷ്ടമുടിക്കായലിൽ തുഴച്ചിട്ടുണ്ട്. അതുപോലെ കല്ലറയാറ്റിൽ, അതും പറഞ്ഞ എല്ലാ സ്ഥലത്തും വനിതകളുടെ വള്ളം ഇല്ല, കുറച്ച് കുറച്ച് സ്ഥലങ്ങളത്തെ ഉള്ളു വനിതകളുടെ വള്ളം.
0: അപ്പൊ ചേച്ചി പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ തലമുറ ഇപ്പൊ ഇല്ല എന്നാണോ പറയുന്നത്, വള്ളംകളി ഇതിലോട്ട് വരുന്നില്ല?
1: പുതിയ പുതിയ പെമ്പിള്ളാരുകൾ ഇതിന് തുനിയുന്നില്ല, അവർക്ക് അത് പറ്റുന്നില്ല, പഴയ ആൾക്കാർ മാത്രമേ ഇപ്പം തുഴയാനുള്ളൂ.
0: അത് വരണം, അത് ചേച്ചിക്ക് പ്രോത്സാഹനം. ഇപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പൊ ഇതേപോലത്തെ പ്രോഗ്രാംസിലൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാർ കേൾക്കുകയും, അങ്ങനെ അല്ലല്ലോ, അത് വരണം, വരാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു കേട്ടോ.
1: അത് തന്നെ, പിന്നെ സാറിന്റെ സിനിമയൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ.
0: ഓ, സന്തോഷം,
1: അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എന്റെ കൊച്ചുമക്കൾക്കും ഒക്കെ സാറിന്റെ ആ സിനിമകളൊക്കെ
0: വളരെ വളരെ സന്തോഷം,
1: സംസാരിക്കാൻ ഒത്തേലി വളരെ സന്തോഷം,
0: വളരെ വളരെ സന്തോഷം.
1: ഇന്ന് എനിക്ക് പുഷ്പയിലെ ഒരു പാട്ടിട്ട് വന്നാൽ മതി, സ്വാമി സ്വാമി എന്നുള്ള പാട്ട്.
0: ഉറപ്പായിട്ടും,
1: താങ്ക് യു സാറേ.

0: ഇടവേളയ്ക്ക് ശേഷം ഹലോ പ്രിയഗീതം തുടരും.
1: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ശബ്ദ സംവിധായകൻ MR രാജകൃഷ്ണൻ പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
4: ഹലോ,
5: ആ നമസ്കാരം.
4: എന്റെ പേര് കമൽ.
5: കമൽ,
4: ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് വിളിക്കുന്നത്. ഞാനൊരു ബഡ്ഡിംഗ് മ്യൂസിഷ്യൻ ആണ്.
5: ഓ, അപ്പൊ ഡബിൾ നമസ്കാരം.
4: ഞാൻ ഷോർട്ട് ഫിലിംസിന് ഞാൻ സ്കോർ ചെയ്യാം. അപ്പം ഞാൻ സ്കോർ ചെയ്യുമ്പം എനിക്ക് ചില സീനൊക്കെ വരുമ്പം അവിടെ എങ്ങനെ അവിടെ മ്യൂസിക് ഇടണം, അല്ലെങ്കിൽ എങ്ങനെ അത് ക്രാക്ക് ചെയ്യും എന്നുള്ള കാര്യത്തില് ചിലപ്പോൾ സ്റ്റക്കാവും. ഭയങ്കര അത് ആലോചിച്ചിടുമ്പോൾ ഭയങ്കര ബോൺ ഔട്ട് ആവും.
5: പിന്നെ
4: അത് ഫറ്റീഗായി കുറെ നാള് ബ്രേക്ക് എടുത്തേരിയ അത് ചെയ്യണം. സാറിന് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ടോ?
5: തീർച്ചയായിട്ടും. ഇതെന്തുകൊണ്ട് ഒരു ക്രിയേറ്ററിന് വരുന്ന ഒരു മൈൻഡ് ബ്ലോക്ക് ആണിത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എത്ര നാളായി മ്യൂസിക് ചെയ്യാൻ തുടങ്ങിയിട്ട്?
4: 5-6 വർഷമായി.
5: 5-6 വർഷമായി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരുമോ ഈ മൈൻഡ് ബ്ലോക്ക്? അതോ ലൈക്ക് ചില സിറ്റുവേഷൻസിൽ ചില സീൻസ് ചെയ്യുമ്പോഴാണോ സംഭവിക്കുന്നത്?
4: ചില സീൻസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ കൂടുതലും വരാറുള്ളത്.
5: അല്ല, ഒരു മ്യൂസിഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാല് അതിന്റെ ബാക്ക് ബോൺ ആണ്. ഇപ്പൊ ഏതൊരു കണ്ടന്റ് ആണെങ്കിൽ പോലും മ്യൂസിക് എന്ന് പറയുന്നത് ഒരു ആ ഒരു കണ്ടന്റിന്റെ നട്ടെല്ല് തന്നെയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എൻറ്റയർ ഒരു സീനിന്റെ ഇമോഷൻസ് ഇറ്റ് ഇസ് ഇൻ യുവർ ഫിംഗേഴ്സ്. നിങ്ങളുടെ വിരലിലാണ് ആ ഇമോഷൻ നിൽക്കുന്നത്. ആ ഒരു ഒരു ഒരു സീനിനെ എങ്ങനെ വേണമെങ്കിലും അതിനെ മാറ്റാം. ഒരു സീനിൽ തന്നെ എൻ്റെ അടുത്ത് പ്രിയദർശൻ ഉണ്ടല്ലോ, ഡയറക്ടർ പ്രിയദർശൻ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സീനിൽ ഇപ്പം 5 ക്യാരക്ടർ ഉണ്ടെങ്കിൽ 5 ക്യാരക്ടറിനും 5 പെർസ്പെക്റ്റീവ് ഉണ്ട് അല്ലേ? അതായത് ഒരാൾ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയിട്ട് നിൽക്കുകയായിരിക്കും, ഒരാള് മറ്റേയാളെ കണ്ട് പേടിച്ച് നിൽക്കുകയായിരിക്കും, ഒരാള് വേറൊരു ഇമോഷനിൽ നിൽക്കുകയായിരിക്കും, വീട്ടിൽ വേറെന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. സോ ഇങ്ങനെ ഒരാൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾ

0: നിങ്ങൾ ആരുടെ മൂഡിൽ പോകണം, ആരുടെ എക്സ്പ്രഷൻസിലാണ് നിങ്ങൾ മ്യൂസിക് ചെയ്യുക, വലിയൊരു ചോദ്യമല്ലേ അത്? നമുക്കൊരിക്കലും ഒരാളെ മാത്രം, ഇപ്പോൾ ഒരു അത് നിൽക്കുന്ന ഒരാളുടെ വിഷമത്തിന് മ്യൂസിക് ഇടാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരാളുടെ സന്തോഷത്തിന് മ്യൂസിക് ഇടാൻ പറ്റുമോ? പറ്റത്തില്ല. സോ ദേർ ഇസ് ടു ഓപ്ഷൻസ്. ഒന്നെങ്കിൽ അവിടെ ഒരു ജനറലായിട്ട് ഒരു മ്യൂസിക് പ്ലേ ചെയ്യുക, അല്ലേ? അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ഒരു മ്യൂസിക് പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ ഓഡിയൻസിന് വിട്ടുകൊടുക്കുക, അല്ലേ? ഓഡിയൻസിന് വിടുക എന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിശബ്ദതയാണ്. ഈ സൈലൻസ് ഉണ്ടല്ലോ, ഈ സൈലൻസ് മ്യൂസിക് ഡയറക്ടർ കണ്ടുപിടിക്കുന്ന ഏരിയയാണ് ഒരു ബ്രില്ലിയൻസ് എന്ന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. കംപ്ലീറ്റ് മ്യൂസിക് ചെയ്യുക എന്നുള്ളതിനെ വിട്ടിട്ട് എവിടെ മ്യൂസിക് ചെയ്യരുതെന്ന് നിങ്ങൾ തീരുമാനിക്കില്ലേ? ഇവിടെ മ്യൂസിക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസാണ് ഏറ്റവും ബ്രില്ലിയൻസ്. അവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. കാരണം നിങ്ങൾ അത്രയും നേരം ഓഡിയൻസിനെ ഇങ്ങനെ നിങ്ങളുടെ മൂഡിൽ കൊണ്ടു നിർത്തിയിരിക്കുക. ഒരു മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ആ മ്യൂസിക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മൂഡ് എന്താണോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇമോഷൻ എന്താണോ, അതിലേക്ക് ഈ കാണുന്ന എല്ലാവരെയും, കാഴ്ചക്കാരെയും കേൾവിക്കാരെയും അതിലോട്ട് കൊണ്ടുവരിക എന്നുള്ള, അല്ലേ? അവൾ ഒരു സ്ഥലത്ത് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഓഡിയൻസിനടുത്ത് പറയാം നിങ്ങൾ ചിന്തിച്ചോ എന്ന് പറയുക, അല്ലേ? അപ്പൊ എന്ത് ബ്യൂട്ടി ആയിരിക്കും. അവര് ചിന്തിക്കുന്ന ഇപ്പൊ 100 പേരുണ്ടെങ്കിൽ 100 പേരും 100 ചിന്തകളായിരിക്കും ഉണ്ടാവുക. ചിന്തകളുടെ രീതി മാറും. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ബ്ലോക്ക് വരുന്ന സമയത്ത് എൻ്റെ ഒരു മ്യൂസിക്കൽ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും മ്യൂസിക് ഡയറക്ടേഴ്സിനോട് ജോലി ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഇങ്ങനെ ഇനി നെക്സ്റ്റ് ടൈം മൈൻഡ് ബ്ലോക്ക് വരുമ്പം എവിടെയാണ് സൈലൻസ് ഞാൻ കൊണ്ടുവരേണ്ടത് എന്നൊരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് യു വിൽ ഗെറ്റ് ദ ആൻസർ എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വേണോ വേണ്ടയോ, അത് അവിടെ മ്യൂസിക് വേണം എന്ന് വാശി പിടിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സ്ട്രക്ക് ആവുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെ മ്യൂസിക് വേണ്ടെന്ന് വെച്ച് നോക്കിയേ, ഇവിടെ വേണ്ട, എന്തിനാ ഇവിടെ മ്യൂസിക് സ്റ്റക്ക് ആവുന്ന എന്തുകൊണ്ടാണെന്ന് അറിയോ? ഈ ഇമോഷൻ, 5 പേര് 5 ഇമോഷൻ നിൽക്കുമ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന മൊമെന്റിലാണ് അയ്യോ ഞാനിവിടെ ചെയ്യാൻ ഒന്നുമില്ല, എന്താ ചെയ്യാന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നത്, അല്ലേ? അല്ലെങ്കിൽ ആ ഒരു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് വിഷ്വൽ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഇവിടെ അതാ ഹീറോ ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഹീറോ മ്യൂസിക് ചെയ്യും, ഇവിടെ തന്റെ വിഷമമാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിഷമത്തിന്റെ മ്യൂസിക് ചെയ്താൽ മതി.
1: അത് ശരിയാണ്, കാരണം എനിക്ക് ഈ സോഫ്റ്റ്വെയർ എനിക്ക് അങ്ങനെ യൂസ് ചെയ്യാം, പക്ഷെ അത് ഒത്തിരി വർക്ക് ചെയ്ത് റീവർക്ക് ചെയ്ത് അങ്ങനെ പോകേണ്ടിയിരുന്നു. അപ്പം സൈലൻസ് അവിടെ എനിക്ക് തോന്നുന്നു സൈലൻസ് ഇടാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നു ആക്ച്വലി.
0: അല്ല, സൈലൻസ് ഒരുപാട് ആവരുത്, എന്റെ അടുത്ത് ഭയങ്കര ട്രിക്കുണ്ട്. എവിടെ സൈലൻസ് കൊടുക്കണം, എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം, ഇതാണ് മാറ്റർ. ഇടയിൽ വരുന്ന കണ്ടന്റ് നിങ്ങൾ ചെയ്യുന്നത് ഓക്കെ ആയിരിക്കും, പക്ഷെ ഇത് എവിടെ തുടങ്ങും, എവിടെ തീരും, എവിടെ രണ്ടാമത് തുടങ്ങും എന്ന് പറയുന്ന ഒരു സാധനമില്ലേ? കണ്ടിന്യൂസ് തുടക്കം പോലെ അവസാനം വരെ പോയി കഴിഞ്ഞാൽ ഇതൊരു എന്താ ഇമോഷൻസിനെ സിമെന്റ് ഇട്ട് മൂടുന്ന
1: പോലെയാണ്.
0: അത് ഇപ്പൊ ഒന്നും കൂടെ ഷോർട്ട് ഫിലിം ഒന്ന് എടുത്തിട്ട് ഒന്നും കൂടെ റീവിസിറ്റ് ചെയ്ത് നോക്ക്, മ്യൂസിക് മ്യൂട്ട് ചെയ്ത് ആ സീൻ കണ്ടു നോക്ക്, എന്നിട്ട് മ്യൂസിക്കിന്റെ ഇന്നും ഔട്ടും ഒന്ന് മാറ്റി നോക്ക്, ഏതെങ്കിലും ഒരു ഡയലോഗിൽ തുടങ്ങ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയലോഗിൽ സ്പേസ് കൊടുത്ത് നോക്ക്, ആ ഡയലോഗിന് മ്യൂസിക് ഉണ്ടാവരുത്, അതിന് മുമ്പ് മ്യൂസിക് തീർക്ക്, അതിന് ശേഷം മ്യൂസിക് തുടങ്ങ്. അപ്പോൾ ആ ഡയലോഗ് മാത്രമായിട്ട് അണ്ടർലൈൻ ഉണ്ടാവും, ഏത് സ്ഥലത്താണോ നിങ്ങൾ സൈലൻസ് കൊടുക്കുന്നത് അവിടെ അണ്ടർലൈൻ ഉണ്ടാവും. ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്, ഐ തിങ്ക് യു ക്യാൻ ഗെറ്റ് ദാറ്റ് മാജിക്. ട്രൈ ചെയ്തു നോക്ക്, ഓൾ ദി ബെസ്റ്റ്. ഇഷ്ടമുള്ള പാട്ട് പറയൂ. ഗംഭീര പാട്ടല്ലേ, എന്റെ അനന്തരവൻ പാടിയ പാട്ടാ, ഡെഫിനറ്റ്ലി കേൾക്കാൻ നോക്ക്.
1: ശരി.

0: എന്നെ ആകാശവാണിയിലോട്ട് വിളിച്ചു. ഞാനൊരു സൗണ്ട് ഡിസൈനർ മിക്സറാണ്. എൻ്റെ ഈ കാലഘട്ടത്തിൽ എന്നെയൊക്കെ ആൾക്കാർക്ക് അറിയാമോ എന്നുള്ള ചോദ്യം സംശയവും ആയിരുന്നു ഞാനിവിടെ വരുന്ന നിമിഷം വരെ. കാരണം ഞാനെപ്പോഴും സ്ക്രീനിൻ്റെ പുറകെ ജോലി ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ പേര് വിളിയിൽ ഇപ്പം ഞാൻ സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ട് പറയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ വെള്ളിത്തിരയിൽ എൻ്റെ പേര് വരുന്നതേ ഉള്ളൂ, ഞാൻ വരാറില്ല. സോ ഇപ്പോൾ പോലും എൻ്റെ ശബ്ദമാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ച് ഞാൻ വന്നു, എന്നെ ആരും അറിയില്ല അല്ലെങ്കിൽ എന്നെ ആര് വിളിക്കാൻ എന്നൊക്കെ വിചാരിച്ച് ഞാൻ വന്നു. വന്ന് കോൾസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് കാര്യം മനസ്സിലായി, ഇന്നത്തെ ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം, ഒരുപാട് പേർക്ക് അറിയാമെന്ന് കേൾക്കുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. സോ ഇത്രയുമൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ, സിനിമ ഇത്രയും മാത്രം ഡെപ്തിൽ ആൾക്കാർ കാണുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവാണ് പബ്ലിക്കുമായിട്ട് സംസാരിക്കുമ്പോൾ. പലപ്പോഴും പല ഇൻ്റർവ്യൂ നമ്മൾ കൊടുക്കും, ഇപ്പം ഈ പറയുന്ന പോലെ പ്ലാറ്റ്ഫോംസിൽ പല ഇൻ്റർവ്യൂസിലും ഇൻസ്റ്റാ ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ഇൻ്റർവ്യൂ ഇങ്ങനെ വരും, പല രീതിയിൽ വരും. പക്ഷേ ഞാൻ ഇന്നേ വരെ പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഇത് ഒരു ഭയങ്കര അനുഭവമായിരുന്നു എനിക്ക്, പബ്ലിക്കുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. അവരെന്നെ വിളിച്ചിട്ട് അവർക്ക് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കുമ്പം അവരിത്രയും ഡീറ്റെയിൽഡായിട്ട് എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇന്ന് എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പരിധിവരെ എടാ കൊള്ളാലോ എന്ന് പറഞ്ഞേനെ എന്ന് തോന്നി എനിക്ക്. അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് ആകാശവാണിയോടും ഈ വിളിച്ച എല്ലാവരോടും പ്രത്യേകം ഞാൻ നന്ദി പറയാം.
1: ശബ്ദ സംവിധായകൻ MR രാജകൃഷ്ണൻ പങ്കെടുത്ത ഹലോ പ്രിയ ഗീതമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം ഫഹദ് റാസ. നിർവഹണ സഹായം ഷിബിന.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.

0: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റായ ഡോക്ടർ അൻസർ സുഹദ് സേട്ട്.
1: നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: സ്തനാർബുദം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സർ?
2: കാരണങ്ങൾ വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമിതവണ്ണം. സാധാരണയായിട്ട് അമിതവണ്ണമുള്ള സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് സ്തനാർബുദം കാണുന്നത്. അതിന്റെ കാരണം, സ്തനാർബുദം എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ഡിപ്പെൻഡന്റ് ട്യൂമറാണ്. അതായത് ഹോർമോണും വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ട്യൂമർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു സ്ത്രീയാക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഈസ്ട്രജനും പ്രൊജസ്റ്റോണുമാണ്. അതിന്റെ സ്വീകരണികൾ അഥവാ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ശരീരത്തിലെ കൊഴുപ്പിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ തൊക്കിനടിയിലുള്ള കൊഴുപ്പിലാണ് ഈ സ്വീകരണികൾ ഉള്ളതെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈസ്ട്രജനും പ്രൊജസ്റ്റോണും കൂടുതൽ ഇതുമായിട്ട് പ്രതിപ്രവർത്തിക്കാനുള്ള സാഹചര്യം ലഭിക്കുന്നു. അങ്ങനെ വണ്ണമുള്ള സ്ത്രീകളിൽ കൂടുതലായിട്ട് ഈ റിസപ്റ്റേഴ്സ് കാണുന്നത് കൊണ്ട് കൂടുതലായിട്ട് സാധ്യത അവരിൽ കാണുന്നു. അപ്പോൾ അമിതവണ്ണമാണ് ഏറ്റവും പ്രധാന ഘടകം. പിന്നെയുള്ളത് ചില പ്രത്യേക ട്യൂമറുകൾ, സാധാരണ നിർദോഷങ്ങളാണെന്ന് പറയപ്പെടുന്ന ചില മുഴകൾ വളരെ കാലം നിലനിൽക്കുകയാണെങ്കിൽ ക്യാൻസറായിട്ട് മാറാം. ഉദാഹരണത്തിന് മാറൽ ഓടി നടക്കുന്ന മുഴയെന്നറിയപ്പെടുന്ന മൗസ് ഇൻ ബ്രസ്റ്റ് എന്നറിയപ്പെടുന്ന ഫൈബ്രോ അഡിനോമ വളരെ അപൂർവമായിട്ട് ക്യാൻസറായിട്ട് മാറാം. അതുപോലെ സ്ക്ലീറോസിങ് അഡിനോസിസ് എന്ന് പറഞ്ഞാൽ സ്തനത്തിന്റെ ഉൾവലിവുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് സ്ക്ലീറോസിങ് അഡിനോസിസ് എന്ന് പറയുന്നത്. ഈ സ്ക്ലീറോസിങ് അഡിനോസിസ് വളരെ അപൂർവമായിട്ട് ക്യാൻസറായിട്ട് മാറാം. അതുപോലെ ഇതിൻ്റെ മാറിന് അത് വളരെ സോഫ്റ്റായിട്ടുള്ള വളരെ മൃദുവായിട്ടുള്ള ഒരു അവയവമായതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നാരുകൾ പോലുള്ള ഘടകങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആ നാരുകളുടെ അംശവും അതേപോലെ തന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ചേർന്നുള്ള ഒരു വളർച്ച, ഒരു ട്യൂമർ ഉണ്ടാകുന്നത് അതിന് ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ഓഫ് ബ്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതിനെ മൂന്നിനെയും പ്രീ മെലിഗ്നൻ്റ് എന്നാണ് പറയുന്നത്. അതായത് വളരെ അപൂർവമായിട്ട് അത് ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ട്യൂമറുകൾ ക്യാൻസറായിട്ട് മാറാം. പിന്നെ ഒരു പരിധിവരെ പാരമ്പര്യ ഘടകം, 5-10% വരെ ബ്രസ്റ്റ് ക്യാൻസറുകൾ പാരമ്പര്യജന്യമായി നിയന്ത്രിക്കപ്പെടുന്നു. ജനിതകപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ചില ആൾക്കാരിൽ പാരമ്പര്യജന്യമായിട്ട് സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുള്ളവരുടെ ഫാമിലികളിൽ ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നു. അത് ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, അണ്ടാശയ ക്യാൻസർ, അതുപോലെ ഗർഭാശയ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇത് മൂന്നും ഒരുമിച്ചാണ് കുടുംബങ്ങളിൽ കണ്ടുവരുന്നത്. അപ്പം അതായത് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ ആ ആളുമായി രക്തബന്ധമുള്ള ആർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാം. അതുപോലെ അണ്ടാശയത്തിൻ്റെ ക്യാൻസർ അഥവാ ഒവേറിയൻ ക്യാൻസർ, അതുപോലെ ഗർഭാശയ ക്യാൻസർ അഥവാ എൻഡോമെട്രിയൽ ക്യാൻസർ, ഇവ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും കൂടെ ചേർന്ന് കണ്ടുവരുന്ന ലിഞ്ച് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിൻഡ്രോം തന്നെ നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ പാരമ്പര്യ ഘടകം വന്നു. ഇനിയുള്ളത് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന റേഡിയേഷന്റെ അളവ് വളരെ കൂടുതലായിട്ടുണ്ടെങ്കിൽ, ആ വളരെ കൂടുതലായിട്ടുള്ള റേഡിയേഷനുമായി നിരന്തര സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ വളരെ അപൂർവമായി നമ്മുടെ ശരീരത്തിൽ ചില സ്ഥിതി ചെയ്യുന്ന ചില ഓങ്കോജീനുകളുണ്ട്. ആ ഓങ്കോജീനുകളുടെ ഘടനയിൽ വരുന്ന വ്യത്യാസം, ആ ജീൻ മ്യൂട്ടേഷൻ ബ്രസ്റ്റ് ക്യാൻസറിന് വഴിതെളിക്കാം. നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് ബ്രസ്റ്റ് ക്യാൻസർ 1, ബ്രസ്റ്റ് ക്യാൻസർ 2 ജീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ജീനുകളുടെ സാന്നിധ്യവും അതിൻ്റെ ഘടനാ വ്യതിയാനവും ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാകുന്നുവെന്ന് തെളിയിക്കപ്പെട്ടിട്ടു. പിന്നെ രാസവസ്തുക്കളുമായിട്ടുള്ള നിരന്തര സമ്പർക്കം, അതും ഈ ജനിതക വ്യതിയാനങ്ങൾക്ക് ഇടയാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്മോക്കിംഗ്. നമ്മുടെ നാട്ടിലെ സ്മോക്കിംഗ് അത്രയും കൂടുതലല്ലെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്ത്രീകളിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലും കൂടി വരുന്നുണ്ട്. പാശ്ചാത്യ രാജ്യം പ്രത്യേകിച്ച് വളരെ സമയം മുഷിച്ചിരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഈ ഉറക്കമളച്ചിരിക്കാൻ വേണ്ടി പലപ്പോഴും സ്മോക്കിങ്ങിൻ്റെ ശീലമൊക്കെ വരുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ പോലെ തന്നെ ഇന്ത്യയിലും അത് പ്രസക്തമായി തുടങ്ങിയിട്ടുണ്ട്. സ്മോക്കിംഗ് ഒരു വിഷയമാണ്. ആൽക്കഹോളിസം. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഗർഭനിരോധന ഗുളികകൾ, അതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം. സാധാരണ ഇപ്പോൾ മെൻസ്ട്രേഷനിൽ, പീരീഡ്സിൽ ആർത്തവ ചക്രത്തിന് വരുന്ന വ്യതിയാനങ്ങൾക്ക് വേണ്ടി ആ വ്യതിയാനങ്ങൾ ശരിക്കും അത് കൺട്രോൾ ചെയ്ത് ആ ചക്രം പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി പലപ്പോഴും ഗൈനക്കോളജിസ്റ്റുകൾ ഹോർമോൺ ഗുളികൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ഗൈനക്കോളജിസ്റ്റിൻ്റെ ആ ഉപദേശത്തിൻ്റെ ആ കാലാവധി കഴിഞ്ഞിട്ടും ഇവരിത് ചിലപ്പോൾ തുടർന്നു പോയെന്ന് വരാം. പിന്നെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ഈ ആർത്തവം താൽക്കാലികമായി നിർത്തിവെക്കാൻ വേണ്ടി ഈ ടാബ്ലറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. അത് പലപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കില്ല. അപ്പോൾ അത് പലതവണ ആ സന്ദർശനം ആവർത്തിക്കുമ്പോഴേക്കും പലതവണ ഈ ടാബ്ലറ്റ്സ് ഉള്ളിൽ ചെന്നിട്ടുണ്ടാവും. അതിനകത്ത് ചിലപ്പോൾ ഡോക്ടറിന് റോള് പോലും ഉണ്ടാവില്ല, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനകത്ത് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഗർഭനിരോധന ഗുളികകളുടെ അമിതമായിട്ടുള്ള, ശരിക്കും അതിൻ്റെ ലോജിക്കില്ലാത്ത ഉപയോഗവും ഒരു കാരണമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്.
1: സർ, എന്തൊക്കെ ലക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ കണ്ടുവരാറുള്ളത്?
2: ചലനരഹിതമായ, വേദനാരഹിതമായ മുഴയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ മുലക്കണ്ണിൽ നിന്ന് ചിലപ്പോൾ സ്രവം ഉണ്ടായെന്ന് വരാം. സാധാരണഗതിയിൽ ഇപ്പോൾ ഹോർമോൺ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളിനെ സംബന്ധിച്ച്, ഹോർമോണിന്റെ സ്വാധീനമുള്ള സാധാരണ ആർത്തവ ചക്രത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സ്ത്രീക്ക് മുലക്കണ്ണിൽ കൂടി ആ ആർത്തവ സമയത്ത് ചിലപ്പോൾ ഒരു ഡിസ്ചാർജ് പോലെ വന്നു എന്ന് വരാം. അത് ഹോർമോൺ വ്യത്യാസത്തിന് മാത്രമാണ്. പക്ഷേ ആ സ്രവത്തിൻ്റെ നിറം ചുവപ്പ് കളറിലാകുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യത്യാസമാണ്. ആ ചുവപ്പ് കളറിലുള്ള ഡിസ്ചാർജ് പലപ്പോഴും പരിശോധനയ്ക്ക് കൊടുത്ത് ആ പരിശോധനയിലെ അർബുദകോശങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേദനാരഹിതമായ ചലനരഹിതമായിട്ടുള്ള മുഴ, നിപ്പിൾ ഡിസ്ചാർജ്, മുലക്കണ്ണുകളുടെ വലിപ്പ വ്യത്യാസം. സാധാരണഗതിയിൽ ഇടത് മുലക്കണ്ണും വലത് മുലക്കണ്ണും ഏകദേശം ചെറിയ വ്യത്യാസം സ്വാഭാവികമായിട്ട് ഫിസിയോളജിക്കൽ ഡിഫറൻസ് തന്നെ ഉണ്ട്. പക്ഷെ അതിൽ കൂടുതലായിട്ട് വ്യത്യാസം കാണുന്നു. ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് കുറച്ച് ഉള്ളിലേക്കുള്ളൊരു വലിവ് കാണുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് കാണുന്ന ചില വ്യത്യാസങ്ങൾ, സ്കിൻ ചേഞ്ചസ്, അതിനകത്ത് അതിൻ്റെ തൊലിപ്പുറത്ത് കാണുന്ന വ്യത്യാസങ്ങൾ, തൊലിപ്പുറത്ത് ഒരു അണുബാധയുടെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ തൊലിപ്പുറത്ത് ചില പ്രത്യേക പാടുകൾ, അല്ലെങ്കിൽ പുറത്തേക്ക് ദൃശ്യമാകാവുന്ന ചില മുഴകൾ, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ ഇത് കണ്ടുവന്ന് വരാം. പിന്നെ ഇത് സാധാരണഗതിയിൽ മാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മുഴകളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അതേസമയത്ത് മാറിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ആ ഏത് ഭാഗത്തേക്ക് പടർന്നു പിടിച്ചു എന്നുള്ളതനുസരിച്ചായിരിക്കും അത്തരം ആൾക്കാരിലെ രോഗലക്ഷണം ഉണ്ടാവുക. ഉദാഹരണത്തിന് കരളിലേക്ക് പടർന്നു പിടിച്ച ഒരു രോഗമാണെങ്കിൽ മഞ്ഞപ്പിത്തമായിട്ടായിരിക്കും ആ രോഗിക്ക് ആദ്യമായിട്ട് വരിക. തലച്ചോറിലോട്ട് പടർന്നു പിടിച്ച ഒരാളുടെ നാലാം ഘട്ടത്തിലെ അസുഖമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപസ്മാരമായിട്ടോ അല്ലെങ്കിൽ ബോധക്ഷയമായിട്ടോ പാരാലിസിസ് ആയിട്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എല്ലുകളിലേക്ക് വ്യാപിച്ച ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തുള്ള എല്ലുകളിലുള്ള വേദനയായിട്ടായിരിക്കും ചിലപ്പോൾ വരിക. അപ്പോൾ അങ്ങനെ ആ രോഗത്തിൻ്റെ മുലക്കണ്ണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അസുഖമാണെങ്കിൽ ആ ലക്ഷണങ്ങൾ, വേറെ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലക്ഷണങ്ങൾ. അതെല്ലാം മാറിൻ്റെ ലിംഫാറ്റിക് ഡ്രെയിനേജ്, അതായത് ലസികാ കുഴലുകളും ലസികാ നോട്ട്സും, അത് സ്ഥിതി ചെയ്യുന്നത് കക്ഷത്തിലാണ്. അപ്പം അതുകൊണ്ട് കക്ഷത്ത് ചിലപ്പോൾ കഴലകൾ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, കഴല വീക്കമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും അത് വിയപ്പ് ഗന്ധി എന്നുള്ള ഒരു അണുബാധയിൽ നിന്നാണ് ആ കഴല വീക്കം ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്നതെങ്കിലും വളരെ അപൂർവമായി ഈ കഴല വീക്കം മാറിൻ്റെ ക്യാൻസറിൻ്റെ ലക്ഷണമാകാം. ആൻറ്റിബയോട്ടിക്സിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടും പലപ്പോഴും മാറാതെ നിൽക്കുന്ന മുഴ കുത്തി പരിശോധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് അർബുദകോശങ്ങളുടെ സാന്നിധ്യം പലപ്പോഴും സ്ഥിരീകരിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയാം.
1: സർ, ഈ സ്തനാർബുദം പ്രതിരോധിക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ, പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗ നിർണയമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഒരു മുഴയുണ്ടെങ്കിൽ, ഇപ്പോൾ സ്വയം പരിശോധനയിൽ ഒരു മുഴ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള തുടർ പരിശോധന ചെയ്ത് ആ പരിശോധനയിൽ കൂടി ഉരുത്തിരിഞ്ഞു വരുന്ന ഫലത്തിനനുസരിച്ചുള്ള ചികിത്സ കൃത്യമായി നൽകുക. പിന്നെ അമിതവണ്ണം ഉണ്ടാകാൻ പാടില്ല. അമിതവണ്ണമുള്ള സ്ത്രീകളിലാണ് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അമിതവണ്ണം ഉണ്ടാകാതിരിക്കാനുള്ള പോംവഴി എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടാണ്. അതായത് അമിത ആഹാരം കുറയ്ക്കുക, ജങ്ക് ഫുഡ്സ് കുറയ്ക്കുക, മിതമായിട്ടുള്ള വ്യായാമം സ്ഥിരമായിട്ട് ശീലിക്കുക. നമ്മുടെ സ്ത്രീകളിൽ പൊതുവെ ഒരു ധാരണയുണ്ട് എക്സസൈസ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല സ്ത്രീകൾ. പക്ഷേ ഇപ്പം അത് മാറി വരുന്നുണ്ട്. ഒത്തിരി പുതിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ അതാണ്. ഇപ്പം എല്ലാവരും വർക്കൗട്ടൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. കാരണം ഒരു അയാളും ചെയ്യുന്നു ഇയാളും ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോയി ചെയ്യുന്നത് അവിടെ വെച്ച് നിന്ന് പോകരുത്. മിതമായിട്ടുള്ള വ്യായാമം, അമിതവണ്ണം ഒഴിവാക്കൽ, അതേപോലെ തന്നെ നിരന്തര റേഡിയേഷൻ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കൽ, പിന്നെ ഗർഭനിരോധന ഗുളികകളുടെ വിവേചനരഹിതമായിട്ടുള്ള ഉപയോഗം നമ്മൾ നിയന്ത്രിക്കുക തന്നെ വേണം. എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞാലല്ലാതെ ആ പറഞ്ഞ കാലയളവിലല്ലാതെ തോന്നിയ പോലെ കഴിക്കാൻ പാടില്ല. അപ്പോൾ പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗനിർണയം മറച്ചു വയ്ക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഫാമിലിയിൽ ക്യാൻസർ ഉള്ളവർ, ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ ഒരു ആളിൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ സഹോദരിമാർക്ക് രക്തബന്ധമുള്ള ഒരാൾക്ക് ക്യാൻസർ രോഗം ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ക്യാൻസർ രോഗത്തിന് ചികിത്സ തേടി അല്ലെങ്കിൽ ആ അസുഖം വന്ന് മരണപ്പെട്ടു പോയി, ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരാൾ ഗർഭാശയ ക്യാൻസറും അണ്ടാശയ ക്യാൻസറിൻ്റെയും ലക്ഷണങ്ങൾ കൂടി അവർ പരിഗണിക്കണം. മാറിൻ്റെ മാത്രം പോയി നോക്കിയാൽ പോലെ, വയറിലൊരു അസ്വാഭാവികത ഉണ്ടെങ്കിൽ, ആർത്തവചക്രത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നിൽക്കാതെ ബ്ലീഡിങ് ഉണ്ടാവുമെങ്കിൽ, ഈ ലക്ഷണങ്ങളൊന്നും അവഗണിക്കാൻ പാടില്ല. അപ്പോൾ രോഗലക്ഷണങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുക, ഉചിതമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ചെയ്യുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചികിത്സ കൃത്യസമയത്ത് കൃത്യ കാലയളവിൽ കൃത്യമായി അത് ചെയ്തു തീർക്കുക. അത് കാരണം ശരീരം അനുവദിക്കുന്ന രീതിയിൽ, ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ കൗണ്ട് നോക്കുമ്പോൾ കൗണ്ട് കുറവാണെങ്കിൽ ചിലപ്പോൾ കീമോ ഇഞ്ചക്ഷൻ വേണ്ടാന്ന് വെച്ചു എന്ന് വരും. പക്ഷേ അതല്ല വിഷയം. വെച്ചാൽ ആ ഇങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. ആ ട്രീറ്റ്മെൻറ്റ് മുടക്കമില്ലാതെ എടുക്കേണ്ട അത്യാവശ്യമാണ്. അതിനുശേഷമുള്ള ചെക്കപ്പ് അത്യാവശ്യമാണ്.

0: കാരണം രണ്ടാമത് വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് എന്നുള്ളൊരു ബോധം മനസ്സിലുണ്ടെങ്കിൽ ചെക്കപ്പ് കറക്റ്റായിട്ട് പോകും. പിന്നെ അതേപോലെ ഇപ്പോൾ മാറിൻ്റെ ശസ്ത്രക്രിയ ചെയ്ത് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ലിംഫഡീമ എന്ന് പറയുന്ന മന്ത് പോലത്തെ ഒരു നീര് വരാറുണ്ട്, പ്രത്യേകിച്ച് വണ്ണമുള്ള സ്ത്രീകളിൽ. അപ്പോൾ അങ്ങനെയുള്ളവർ ഫിസിയോതെറാപ്പി കൃത്യമായിട്ട് ചെയ്യാത്തവരാണ്. ഫിസിയോതെറാപ്പി കൃത്യമായിട്ട് ചെയ്തു പോയെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. ഈ ഫിസിയോതെറാപ്പിയൊക്കെ ആദ്യത്തെ ഒരു ഉത്സാഹം ഉണ്ടാവും, ഡോക്ടർ പറഞ്ഞു വിടുന്ന അത്രയും കാലങ്ങൾ, ഒരു വർഷം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഗുളിക മാത്രമാകുന്നൊരു സ്റ്റേജുണ്ട്. ആ സ്റ്റേജ് കഴിയുമ്പോൾ ഈ ഫിസിയോതെറാപ്പിയൊക്കെ മറക്കും, പിന്നെ വീണ്ടും കയ്യിൽ മന്ത് പോലായിട്ടായിരിക്കും, പിന്നെ ആ ആൾ നമ്മുടെ മുന്നിൽ വരിക. അപ്പോൾ ആ അസുഖത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള അവബോധം. പിന്നെ അസുഖം എന്ന് പറയുന്നത് ഒരു പാപമൊന്നുമല്ല, ആർക്ക് വേണമെങ്കിലും വരാം. അപ്പോൾ അതുകൊണ്ട് അസുഖത്തിനുള്ള സ്റ്റിഗ്മ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ക്യാൻസർ എന്തോ മുജ്ജന്മ പാപത്തിൻ്റെ ഫലമാണ് എന്ന് കരുതി നമ്മളതിനെ കവറപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. രോഗം ആരുടെയും കുറ്റമല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചികിത്സ കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത്.
1: സ്തനാർബുദത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ അൻസർ സുഹത് സേട്ടിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൌമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൌമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർവിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യ ബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവിഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാകൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ഇതാ ഒരാൾ എത്തിക്കഴിഞ്ഞു, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: പ്രകാശ്,
0: എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ വിളിക്കുന്നത് പള്ളിക്കിൽ നിന്നാണ്, പള്ളിക്കൽ. കൊല്ലം ജില്ലയാണ്, കൊല്ലം ജില്ലയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും സെന്ററിലായിട്ട് വരും.
0: പള്ളിക്കൽ. പേരെന്താ പറഞ്ഞത്?
1: പ്രകാശ്.
0: പ്രകാശ്, താങ്കൾക്ക് ഏതാ പാട്ട് വേണ്ടത്?
1: എനിക്ക് വേണ്ടത് പാട്ട് അരയനും അമരക്കാരനും എന്ന് പറഞ്ഞ ഒരു പുതിയ സിനിമ.
0: അതെ അതെ, പുതിയ സിനിമ. ഇന്ദ്രൻസ് ഒക്കെ അഭിനയിച്ചതല്ലേ? ആ പാട്ട് പാടിയത് കാവാലം ശ്രീകുമാരും പുഷ്പവതിയുമാണ് പാടിയത്. രചനയും സംഗീതവും അറിയാമോ?
1: ഇല്ല, അതൊന്നും അറിയത്തില്ല. ഫിലിം ഞാൻ ഇടയ്ക്ക് വെച്ചൊന്നും ഒരു ഫെസ്റ്റിൽ കണ്ടതാണ്.
0: ആണോ? ഈ ഗാനം രചിച്ചത് വിൻസെന്റ് കെ പീറ്ററാണ്, സംഗീതം വില്യം ആറാട്ടുകുഴി.
1: ഈ ഒരു കണ്ണൂർ ഡീലക്സിലെ ഒരു തൈപ്പൂയ കബടിയാട്ടം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് എനിക്ക് നല്ലൊരു പാട്ടാണ്, അത് നമ്മുടെ കളക്ഷൻ ഇല്ലെന്ന് പറഞ്ഞു.
0: അതെ, നമുക്ക് അടുത്ത തവണ ഫോണിൽ പങ്കെടുക്കുമ്പോ ആ പാട്ട് കേൾക്കാമല്ലേ?
1: ആ മൈ ഡിയർ കരടി, അങ്ങനെ ഒരു അവധി കാലത്ത് ഞാൻ കണ്ടു
0: പാട്ടുകൾ
1: ഒന്നും ഇല്ല. കളക്ഷനിൽ ഇല്ലാത്ത പാട്ടുകള് ഒന്ന് എളുപ്പം കിട്ടാൻ നല്ലതായിരുന്നു. ഒരുപാട് പാട്ടുകൾ നമ്മുടെ കളക്ഷനിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട്.
0: അതെ അതെ, തീർച്ചയായിട്ടും ശ്രദ്ധയിൽപ്പെടുത്താം. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട്
1: കണ്ണൂർ ഡീലക്സ് പ്രേം നസീർ ഒക്കെ അഭിനയിച്ച സിനിമയിലെ തൈപ്പൂഴ കാവടിയാട്ടം.
0: അതെ അതെ അതെ, ശരിയാണ് ശരിയാണ്.
1: എങ്ങനെയോ പോയി.
0: ഇന്നിപ്പോ ഈ ആവശ്യപ്പെട്ട പാട്ട് കേട്ടാലോ നമുക്ക്?
1: എന്നാല് ഇത് കേൾക്കാം.
0: അരയനും അമരക്കാരനും. ശരി, കേട്ടോളൂ.
1: ആ അതെ.

0: ഹലോ,
1: ഹലോ. ആ ഇത്
0: നമസ്കാരം.
1: കീഴാവൂർ നിന്നും ജി ജ്ഞാനശേഖരൻ.
0: കീഴാവൂർ ജി ജ്ഞാനശേഖരൻ.
1: ജ്ഞാനശേഖരൻ. അപ്പൊ ഞാൻ വിളിച്ചത്
0: കാതിലൊരു പാട്ട് പരിപാടിയിലേക്ക് സ്വാഗതം സർ.
1: ആ അത് തന്നെ. അപ്പം ഞാൻ വിളിച്ചത് പഴയ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി വിളിച്ചത്.
0: പറയണം ഏത്
1: പാട്ടാണ്? നസീർ അഭിനയിച്ച ഇന്റർവ്യൂ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ നാളിക ലോചന നിൻ മിഴികൾക്ക് ഇന്ന് നീലിമ എങ്ങനെ കൂടി.
0: നല്ല പാട്ടാണ്.
1: എങ്ങനെ കൂടി വയലാറ് ദക്ഷിണാമൂർത്തി ആണെന്നാണ്.
0: ആണാണ് വയലാറിന്റെ രചന, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.
1: ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. പിന്നെ ഇവിടെ എങ്ങനെയാണ് മഴക്കോള് കാണുന്നു? അവിടെ എങ്ങനെയാണ്?
0: ഇവിടെയുണ്ട് മഴക്കോളുണ്ട്. ഇടിയോടുകൂടിയ മഴ പെയ്യുമെന്നൊക്കെയല്ലേ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്?
1: മുന്നറിയിപ്പുണ്ട്. വേറെ ഒരു കാര്യം പറയാം മാഡം. ഈ രഞ്ജിനി എന്നുള്ള ഒരു പരിപാടിയെ ഒന്ന് ആകാൻ പറ്റുമോ?
0: ഒരു കാര്യം ചെയ്താൽ മതി, ഈ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വെച്ചിട്ട് ആകാശവാണിയിലേക്ക് കത്തെഴുതു കേട്ടോ. നമുക്ക് ഈ പരിപാടി എന്ന് പറയുന്നത് ഇഷ്ടഗാനം ആവശ്യപ്പെടുമ്പോൾ അത് പ്രക്ഷേപണം ചെയ്യാനുള്ള പരിപാടിയല്ലേ. അപ്പോൾ അഭിപ്രായങ്ങൾ, ഇത്തരം പരിപാടികളുടെ വ്യത്യാസം വരുത്തുന്നതിലോ അല്ലെങ്കിൽ പരിപാടികൾ ഉൾപ്പെടുത്തണമെന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ കത്തെഴുതി അയക്കും കേട്ടോ. ശരി, എന്നാൽ പാട്ട് കേട്ടാലോ.
1: ശരി.

0: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ആരോഗ്യ പരിചരണം, സാമൂഹിക സുരക്ഷ, സുരക്ഷിതമായ താമസം, ഭക്ഷണം, പരിചരണം, സ്വകാര്യത, സ്വത്തവകാശം, നിയമപരമായ സംരക്ഷണം, കുടുംബത്തിലും സമൂഹത്തിലും സജീവമായി പങ്കെടുക്കാനുള്ള അവസരം, ഇവയെല്ലാം വയോജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന അവകാശങ്ങളാണ്. മക്കളോ ബാധ്യതയുള്ള ബന്ധുക്കളോ ആവശ്യമായ പരിപാലനം നൽകാത്ത സാഹചര്യത്തിൽ നിയമപ്രകാരം മെയിന്റനൻസ് ആവശ്യപ്പെടാം. സ്വത്ത് കൈമാറ്റം ചെയ്ത ശേഷം പരിപാലനം ലഭിക്കാത്ത സാഹചര്യങ്ങളിലും നിയമ സംരക്ഷണം നൽകുന്നുണ്ട്. വയോജനങ്ങളുടെ ക്ഷേമത്തിനും അവകാശ സംരക്ഷണത്തിനുമായി ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ പരാതികളിൽ ഇടപെടുന്നതിനുമായി കേരള സംസ്ഥാന വയോജന കമ്മീഷനെയും സമീപിക്കാം. വയോജനങ്ങൾക്ക് ോ ഇമെയിൽ മുഖേനയോ പരാതി കമ്മീഷന് നൽകാവുന്നതാണ്. കൂടാതെ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതിനും അധികാരമുണ്ട്. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പേരിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വയോജന ദിനാശംസകൾ.
1: ഹലോ.
2: ഹലോ
1: ഹലോ, നമസ്കാരം. കാതിൽ ഒരു പാട്ട് പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണിത്?
2: താങ്ക് യു. ഞാൻ എന്റെ പേര് കടക്കാവോ പ്രേമചന്ദ്രൻ. ഞാൻ കണ്ണമ്മൂലാണ് താമസിക്കുന്നത്.
1: ഇപ്പൊ താമസിക്കുന്നത് കണ്ണമ്മൂല അല്ലേ?
2: അതെ അതെ, എന്റെ സ്വന്തം സ്ഥലം സ്വദേശം
1: കടക്കാവൂർ. ഏത് പാട്ടാ വേണ്ടത് സാറിന്?
2: എനിക്ക് മുഹൂർത്ത എന്ന ചിത്രത്തിലെ വയലിൻ സാറിന്റെ വരികള് സരോവരം പൂജോടി എന്ന മനോഹരമായ ഗാനം.
1: യേശുദാസ് ആണ് പാടിയത്, സംഗീതം നൽകിയത് എം കെ അർജുനൻ.
2: അറിയാം.
1: എന്തുണ്ട്, കടക്കാവൂര് പോകാറുണ്ടോ ഇടയ്ക്ക്?
2: മിക്കവാറും പോകും, ഡെയിലി പോകും. നമ്മളുടെ സീസൺ ടിക്കറ്റ് ഉണ്ട് ട്രെയിനിൽ, പേട്ട റെയിൽവേ സ്റ്റേഷനിലും പോകും.
1: എന്നും പോകും അല്ലേ?
2: മിക്കവാറും ദിവസം പോകും. കുടുംബം അവിടെയാണ്.
1: അവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ?
2: അവിടെ അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. ഇവിടെ ഞാനും വൈഫും മോളും മാത്രം. മോള് ടെക്നോപാർക്കിൽ ജോലി ചെയ്യുന്നു. ഒരു മോനുണ്ട് ഗൾഫിലാണ്, അഭിലാഷ് ടി നായർ.
1: അമ്മ സുഖമായിട്ടിരിക്കുന്നോ?
2: അമ്മ സുഖമായിട്ടിരിക്കുന്നു. പ്രായമുള്ളവരും കൂടി ഉണ്ട്, ഓർമ്മൊക്കെ ഉണ്ട്. ഞാൻ ഒരു കവി, എഴുത്തുകാരൻ, സാഹിത്യകാരനൊക്കെ ഒരുപാട് കവിയരങ്ങളിലും വേദികളിലൊക്കെ പോകാറുണ്ട്.
1: ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാവോ?
2: ഇന്ന് വയോജന,
1: അതെ, വയോജന ദിനമാണ് അല്ലേ? രാവിലെ ആകാശവാണി പരിപാടി പ്രക്ഷേപണം ചെയ്തിരുന്നു, അത് കേട്ടിരുന്നോ? 11 മണിക്ക് ലൈവ് ഫോണിൻ പരിപാടി ഉണ്ടായിരുന്നു, പങ്കെടുത്തു അല്ലേ? അതെ അതെ, വയോജനങ്ങളുടെ സംരക്ഷണവുമായിട്ട്. അതെ ആണല്ലേ. അതുപോലെ പ്രകാശധാരയിൽ അന്താരാഷ്ട്ര വയോജന ദിനത്തെ കുറിച്ച് ഡോക്ടർ രജനീ ചന്ദ്രൻ സംസാരിച്ചിരുന്നു. ആ പരിപാടി കേട്ടിരുന്നു?
2: ശരി.
1: അപ്പൊ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണല്ലേ, എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടല്ലേ?
2: എനിക്ക് പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം.
1: അപ്പൊ ഈ പാട്ട് കേട്ടാലോ?
2: ഡെഡിക്കേഷൻ ഉണ്ട് എന്റെ ഭാര്യ രജനി, മകൾ ലക്ഷ്മി പി നായർ, കണ്ണമൂലയുള്ള ഹൃദിക പി നായർ, തങ്കച്ചി, ബാലേന്ദ്രൻ, ആര്യം,
1: അവരൊക്കെ കേൾക്കുന്നുണ്ടാവോ ഈ പരിപാടി?
2: അവര് ഈ റേഡിയോ രാവിലെയോട്ടോ അയ്യോട്ടോ വെച്ചേക്കും.
1: അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ കേൾക്കുന്നുണ്ടാവോ അല്ലേ?
2: അപ്പൊ എന്റെ കൊച്ചുമോള് കേട്ടിട്ട് തന്നെ വിളിക്കുമ്പോൾ ഹൃദിക പി നായർ, അവന് 4 പഠിക്കുകയാണ്. ഇങ്ങനെ ഞാൻ എന്തെങ്കിലും പകരം പങ്കെടുക്കുകയാണെങ്കിൽ മൊബൈൽ എടുത്ത് വെച്ച് വിളിക്കും.
1: അപ്പൊ എല്ലാവരോടും എന്റെ അന്വേഷണം പറയുക കേട്ടോ.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്ക് വലിയ സന്തോഷം, വളരെയധികം സന്തോഷം.
1: എനിക്കും സന്തോഷം സംസാരിക്കാൻ സാധിച്ചതിൽ. അപ്പോ മുഹൂർത്തങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ സരോവരം പൂച്ചൂടി എൻ സഖി നിന്നെ പോൽ എന്നുള്ള പാട്ട് കേൾക്കാം. ഒ എൻ വി കുറുപ്പാണ് രചന, എം കെ അർജുനൻ സംഗീതം. കേട്ടോളൂ.
2: ഓക്കെ.

0: അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്? രക്താതി സമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ഹലോ. ഹലോ, നമസ്കാരം. കാതിലൊരു പാട്ട് പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണിത്?
2: നമസ്കാരം, എന്റെ പേര് സീനത്ത്.
1: എവിടുന്നാ വിളിക്കുന്നത്?
2: വെമ്പായം.
1: വെമ്പായം, ഏത് പാട്ടാ വേണ്ടത്?
2: എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവ്.
1: അച്ചുവിന്റെ അമ്മ സിനിമയിലെ അല്ലേ?
2: അതെ അതെ അതെ.
1: ചിത്ര പാടിയതാണ്, ഗിരീഷ് പുത്തഞ്ചേരിയാണ് എഴുതിയത്, ഇളയരാജയാണ് സംഗീതം നൽകിയത്. ഇനി വിശേഷങ്ങൾ പറയൂ. വെമ്പായത്ത് എന്തൊക്കെയുണ്ട്? മഴയുണ്ടോ?
2: മഴ മഴ നല്ല മഴ അടക്കുന്നു.
1: ഇവിടെ ആകാശവാണിക്ക് ചുറ്റുവട്ടത്ത് നല്ല മഴയായിരുന്നു. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
2: വീട്ടില് രണ്ട് മക്കള്
1: പഠിക്കുകയാണ്.
2: മോളും ഒരു മോനും. ഒരു മോള് LKG-യിലും മോൻ 3-ലും.
1: പേരെന്താ കുഞ്ഞുങ്ങളുടെ പേര്?
2: മോന്റെ പേര് മോളുടെ പേര് മെഹറി.
1: മിടുക്കിയും മിടുക്കനും ആണോ രണ്ടുപേരും? നന്നായി പഠിക്കുന്നുണ്ടോ?
2: പഠിക്കുന്നുണ്ട്.
1: സ്കൂളിൽ നിന്ന് വന്ന് കാണുമല്ലോ.
2: മോനെ വന്നോളൂ, മോള് വന്നില്ല.

0: വേറെന്തെങ്കിലും പറയാനുണ്ടോ? എന്തോ,
1: ഞാൻ ഒരു ടീച്ചറാ.
0: ആണോ?
1: ഞാൻ ഒരു ടീച്ചറാ.
0: ഓ ഓ, ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കുന്നത്?
1: മലയാളം.
0: പിന്നെ വേറെന്തെങ്കിലും പറയാനുണ്ടോ?
1: ഇല്ല ഇല്ല ഇല്ല.
0: അപ്പോ സന്തോഷമായിട്ടിരിക്കൂ, നമുക്ക് പാട്ട് കേൾക്കാം. അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം. പാട്ട് കേട്ടോളൂ.
1: ഓക്കെ,
0: ശരി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഹലോ.
3: ഹലോ
2: ഹലോ, കാതിലൊരു പാട്ട് പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണിത്?
3: ഞാന് വളാഞ്ചേരിയിൽ നിന്ന്, മലപ്പുറം ജില്ല.
2: ആ, വളാഞ്ചേരിയിൽ നിന്ന് ആരാ?
3: പരദ ഉണ്ണി.
2: പരദ ഉണ്ണി, ആ ഉണ്ണി എന്നാണ് പേരല്ലേ? പരദ എന്ന് പറയുന്നത് എന്താ, വീട്ടുപേരാണോ സ്ഥലപ്പേരാണോ?
3: വീട്ടുപേരാണ്.
2: വീട്ടുപേരാണ്. ഏത് പാട്ടാ വേണ്ടത് താങ്കൾക്ക്?
3: സ്ഥലപ്പേരാണ്.
2: ആ, ഏത് പാട്ടാ വേണ്ടേ?
3: വേണ്ടത് നിറകുടത്തിലെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപം ഒരുങ്ങി.
2: അതെ അതെ, യേശുദാസ് പാടിയതല്ലേ
3: ഈ മാസം നവരാത്രി.
2: അതെ അതെ അതെ.
3: അപ്പൊ അതിനോടനുബന്ധിച്ചൊരു പാട്ടായിക്കോട്ടെ ചേട്ടാ.
2: നന്നായി.
3: നടാടെ ഞാന്
2: ഒത്തിരി നാളുകളായിട്ടുണ്ട്. അനന്തപുരി എഫ് എം കേൾക്കാറില്ലേ?
3: ഇല്ല, ഞാന് കേക്കലിത് ഫോണിൻ പരിപാടി കേൾക്കാൻ പറ്റലില്ല. 4 മണിയാകുമ്പോ ഞാൻ അധികം പുറത്തായിരിക്കും, ഇപ്പൊ ലീവാണ്. ഇവിടെ
2: എല്ലാ വ്യാഴാഴ്ചകളിലും വൈകിട്ട് 4 മുതൽ 5 മണി വരെ ഈ പരിപാടിയുണ്ട്. കാതിലൊരു പാട്ടെന്നാണ് ഈ പരിപാടിയുടെ പേര്.
3: ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു അനന്തപുരി, മറ്റേ അനീഷ് കൊല്ലമ്പടി എന്ന് പറഞ്ഞ ശ്രോതാവ് ഇങ്ങനെ ഞങ്ങളുടെ നമ്മുടെ റേഡിയോ
2: പറവക്കൂട്ടം
3: ഗ്രൂപ്പുണ്ട്, അതിലിട്ടിട്ടുണ്ട് ഇങ്ങനെ അനന്തപുരി അസംബ്ലിയിൽ 4 മുതൽ ഇങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു. നമ്പറൊക്കെ കിട്ടുന്നുണ്ട്, ഫോൺ നമ്പർ അങ്ങനെ കിട്ടിയത്.
2: അങ്ങനെ ആദ്യമായിട്ട് വിളിച്ചപ്പോ തന്നെ കിട്ടിയല്ലോ ഭാഗ്യം.
3: എന്താ പേര്?
2: എന്റെ പേര് സജി ദേവി.
3: ആ, സജി ദേവി കേട്ടുണ്ട് ഞാൻ.
2: ആവശ്യപ്പെട്ട ഗാനം നിറകുടം എന്തോ
3: മറ്റേ ഈ ഉരിയപ്പുഴ സജീവ് സാറുമായിട്ട് തിരുവനന്തപുരം നിലയിട്ട് ഉച്ചയ്ക്ക് 1 മണിക്കുള്ളിൽ ചിലപ്പോഴൊക്കെ കിട്ടാറുണ്ട്.
2: ആണല്ലേ. എന്തായാലും അനന്തപുരി എഫ് എമ്മിൽ ആദ്യമായി വിളിച്ചപ്പോ എനിക്ക് സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. താങ്കൾ ആവശ്യപ്പെട്ട ഗാനം നിറകുടം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയതാണ്. ബിച്ചു തിരുമലയാണ് ഈ ഗാനം എഴുതിയത്, സംഗീതം നൽകിയത് ജയവിജയ.
3: ചേച്ചി സന്തോഷം.
2: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
3: ഒരു മോളുണ്ട്, വൈഫുണ്ട്.
2: വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? മോള് പഠിക്കുകയാണോ?
3: ആ, മോള് മറ്റേ ബി എഡിന് പഠിക്കുകയാണ് ഇവിടെ കുറ്റിപ്പുറം ഒരു മാർക്കസ് കോളേജിന്റെ, അതില് ബി എഡിന് ചേർന്ന് പഠിക്കുകയാണ്. പിന്നെ വൈഫ് ടീച്ചറായിട്ട് റിട്ടയർ ആയത്.
2: ആണോ? അപ്പോ എല്ലാവരോടും എന്റെ അന്വേഷണം പറയുക.
3: ഓക്കെ ഓക്കെ,
2: ശരി. പാട്ട് കേട്ടോളൂ.
3: ആയിക്കോട്ടെ. ശരി ചേച്ചി.
2: ശരി.

0: ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
1: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
2: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
0: 5 ലേഡി സിവി സ്കൂട്ടറുകൾ,
2: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
3: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
4: ഇട്ടാപ്പള്ളി ഏജൻസീസ്.
5: ഹലോ, നമസ്കാരം. കാതിലൊരു പാട്ട് പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണിത്?
6: ഹലോ, നമസ്കാരം മാഡം. എന്റെ പേര് ഗിരീഷ് എന്നാണ്. ഞാൻ വിളിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്, കിട്ടണ്ട എന്ന് സംസാരിക്കുന്നു. ഇപ്പൊ പക്ഷെ ഇപ്പൊ സംസാരിക്കുന്നത് ഞാൻ ജോലിസ്ഥലത്തു നിന്നാണ്.
5: എവിടെയാ ജോലിസ്ഥലം? എവിടെയാ?
6: ഞാൻ ഗുരുവായൂർ അടുത്ത് കണ്ടാണശ്ശേരി എന്ന് പറയും. ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാം.
5: ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ആയിരുന്നില്ലേ ആയുർവേദ ദിനം കഴിഞ്ഞത്?
6: അതെ.
5: അന്ന് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ? അവിടെ
6: ഇല്ല പരിപാടികളൊന്നും. പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ പേഷ്യൻസ് ഉണ്ട്, ഒരു 8 പേഷ്യൻസോളം ഉണ്ട്. അപ്പോ രാവിലെ 7 മണിക്ക് തുടങ്ങിയാൽ ഈ നേരമ്പേയും കഴിയുള്ളൂ, 4 മണിയാകുമ്പോഴേക്കും. അല്ലാതെ രാവിലെ ഉച്ചയിൽ വർക്ക്, പിന്നെ ഉച്ചയ്ക്ക് ലോക്കൽ വർക്ക്, കരിയുസ്തി, ധാര, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് രാവിലെ ഉച്ചയിലും കീഴും, പിന്നെ ഉച്ചയ്ക്കുള്ള രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് അഡ്മിറ്റ് പേഷ്യൻസിനെ. അപ്പോ രാവിലെ 7 മണിക്ക് തുടങ്ങിയത് എപ്പോ കഴിഞ്ഞല്ലോ. 8 പേഷ്യൻസ് ഉണ്ടായിരുന്നു രാവിലെ, ഉച്ചയ്ക്ക് 2 വർക്ക്, രാവിലെ 4 വർക്ക്.

0: ഹാ, ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് അനുഭൂതികളിലെ നിമിഷം എന്ന സിനിമയിലെ
0: അതിലേത് പാട്ടാ?
1: ശ്രീകുമാരൻ നമ്പിയാണ് എന്റെ രചന, എനിക്ക് അത് തന്നെയാണ് തോന്നുന്നു. അല്ല, ഏറ്റവും മുറി, സോറി, ഏറ്റവും മുറി. അതിനകത്ത് ജാനകിയമ്മ പാടിയ എവിടെയാ മോഹത്തിൻ
0: സംഗീതം ശ്രീകുമാരൻ തമ്പി തന്നെയാണ് രചിച്ചിരിക്കുന്നത്, എസ് ജാനകി പാടിയത്.
1: ഒരു ദുഃഖഗാനാണല്ലോ, അപ്പൊ അത് കിടക്കട്ടെ വിചാരിച്ചു.
0: ആണല്ലേ? ആ, അപ്പൊ ഇന്ന് ജോലിയൊക്കെ ചെയ്ത് തളർന്നു കഴിഞ്ഞപ്പോ ഈ ദുഃഖഗാനം കേൾക്കാമെന്ന് വിചാരിച്ചു അല്ലേ?
1: ആ, കൊറേ ദിവസമായി ഈ പാട്ട് കേട്ടിട്ട്. നല്ലൊരു പാട്ടാണ് അത്.
0: വേറെന്തെങ്കിലും പറയാനുണ്ടോ?
1: വേറെ പ്രത്യേകിച്ച് ഒന്നും പറയല്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ കോളർ ഭരത ഉണ്ണിന്റെ സുഹൃത്താണ് ഞാൻ കേട്ടിരുന്നു. മലപ്പുറത്ത് ഭരത ഉണ്ണിന്റെ അറ്റോർത്ത സുഹൃത്താണ്.
0: റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണോ? അദ്ദേഹം നവരാത്രിയോടനുബന്ധിച്ച് നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്ന പാട്ടായിരുന്നു ചോദിച്ചത്. കേട്ടോ റേഡിയോ?
1: അതെ അതെ, ആ കേട്ടോ. പുള്ളി വിളിക്കുന്നത് കേട്ടില്ല, അതല്ലേ ഞാൻ പറഞ്ഞു.
0: അപ്പൊ ശരി, പാട്ട് കേട്ടാലോ?
1: ഓ, പാട്ട് കേൾക്കാം നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിട്ടോ.
0: ഓക്കെ, ശരി.
1: താങ്ക് യു സോ മച്ച്.

0: ഹലോ, നമസ്കാരം. കാതിലൊരു പാട്ട് പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണിത്?
1: മാഡം നമസ്കാരം. ഞാൻ നെയ്യാറ്റിൻകരയ്ക്ക് സമീപം പെരുമ്പഴുതൂർ എന്ന സ്ഥലത്ത് മുരളി
0: പെരുമ്പഴുതൂർ
1: മുരളി
0: അല്ലേ?
1: കൺമണി. അതെ അതെ.
0: ആഹാ, ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് നീ എത്ര ധന്യ എന്ന ചിത്രത്തിലെ ഒ എൻ വിസാറിന്റെ രചനയിലും ദേവരമാ അരികിൽ നീ ഉണ്ടായിരുന്നു.
0: യേശുദാസ് പാടിയ പാട്ട്.
1: നീ ഉണ്ടായിരുന്നു.

0: ഒരു
1: നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. അല്ലാതെ സംഗീതം പഠിച്ചിട്ടില്ല ഇങ്ങനെ. എന്നാലും എത്ര നന്നായിട്ടാ പാടുന്നേ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
0: ഞാൻ ടൈലറാണ്. ഇപ്പൊ
1: ഓണത്തിന്റെ സീസൺ ഒക്കെ കഴിഞ്ഞപ്പോ എങ്ങനെയാ തയ്യൽ കുറവാണോ അതോ?
0: കുറവല്ല, ഇപ്പോഴും ഉണ്ട് മാഡം. അത്യാവശ്യം പണികളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, ടൈറ്റ് ആയിട്ടില്ല. എന്നാലും
1: എങ്ങനെയാ, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എല്ലാവരുടെയും തയ്ക്കാറുണ്ടോ?
0: രണ്ടും എല്ലാം തയ്ക്കും.
1: പാൻസ് ഒക്കെ തയ്ക്കുമോ?
0: എന്താ
1: പാൻസ്?
0: പാന്റ് ഷർട്ടും തന്നെയാണ് മെയിൻ
1: ആയിട്ടുള്ളത്.
0: ചുരിദാറും ബ്ലൗസും എല്ലാം ഉണ്ടോ?
1: എന്താണെന്നറിയോ, ചിലർ ഷർട്ട് തയ്ക്കും പക്ഷെ പാൻസ് തയ്ക്കില്ല എന്ന് പറയും, അതുകൊണ്ടാ ഞാൻ
0: ചോദിച്ചത്. ജെന്റ്സ് എല്ലാം പാന്റ് തയ്ക്കുമല്ലോ. ജെന്റ്സ് ആണെങ്കിൽ പാന്റ് എല്ലാം തയ്ക്കുന്നവരാണ് എല്ലാം. പിന്നെ എനിക്ക് രണ്ട് മക്കള്, അഖിൽ അതുൽ, ഭാര്യയുടെ പേര് ലേഖ.
1: ലേഖ അല്ലേ?
0: ലേഖ, ലേഖ.
1: മക്കള് പഠിക്കുകയാണോ?
0: ഇല്ല, പഠിക്കുന്നില്ല. മൂത്താള് ഡിഗ്രി കഴിഞ്ഞ്, ഇളയാള് ഇപ്പൊ ഏവിയേഷൻ കഴിഞ്ഞ് ഹോട്ടൽ മാനേജ്മെന്റ്. അങ്ങനെ അതിന്റെ ട്രെയിനിങ് ആയിട്ട് പോവാണ്.
1: ഭാര്യ ജോലി ചെയ്യുന്നുണ്ടോ?
0: ഇല്ല.
1: ഹൗസ് വൈഫ് എന്ന് പറയണ്ട കേട്ടോ. ഹൗസ് വൈഫിനെ പോലെ ജോലി ചെയ്യുന്നവർ വേറെ ആരാ ഉള്ളത്? വീട്ടിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് മക്കളുടെയും ഭർത്താവിന്റെയും ഒക്കെ കാര്യങ്ങൾ എല്ലാം അന്വേഷിച്ച് ശരിക്കും പറഞ്ഞാല് പുറത്ത് ജോലി ചെയ്യുന്നവരെക്കാളും കൂടുതൽ ജോലി ചെയ്യുന്നവരാണ് വീട്ടമ്മമാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അതെ അതെ, പ്രത്യേകിച്ചും ഭർത്താക്കന്മാർ അറിയില്ല. എല്ലാം കൃത്യസമയത്ത് മേശപ്പുറത്ത് റെഡിയാണ്, വസ്ത്രങ്ങളെല്ലാം അലക്കി കൃത്യമായിട്ട് തരുന്നു. ഭാര്യ കേൾക്കുന്നുണ്ടോ ഈ പറയുന്നേ?
0: കേൾക്കുന്നുണ്ടാവും.
1: ഇതിപ്പോ സ്റ്റിച്ചിങ് സെന്ററിൽ ഇരുന്നാണല്ലേ കേൾക്കുന്നത്? അപ്പൊ നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, നീ എത്ര ധന്യയിലെ യേശുദാസ് പാടിയ പാട്ട്. പാട്ട് കേട്ടാലോ?
0: കേൾക്കാം.
1: ശരി.

0: ഹലോ ഹലോ, നമസ്കാരം. കാതിലൊരു പാട്ട് പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണിത്?
1: ജിജോ.
0: ജിജോ, എവിടെ നിന്നാ വിളിക്കുന്നത്?
1: കുന്നത്തുകാൽ.
0: കുന്നത്തുകാൽ, അത് നെയ്യാറ്റിൻകർ ആ ഭാഗത്തല്ലേ? ഏത് പാട്ടാ വേണ്ടേ?
1: ഈ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിലെ നിലാവിൽ
0: നമ്മൾ ആദ്യം കണ്ട, അതെ, അത് യേശുദാസ് പാടിയതാണോ വേണ്ടത്?
1: അതെ അതെ.
0: യൂസുഫ് അലി കച്ചേരിയുടെ രചന, രവി ബോംബെയുടെ സംഗീതം.
1: അതെ.
0: മഴയുണ്ടോ അവിടെ?
1: ഭയങ്കര മഴ.
0: ഇവിടെയും വലിയ മഴയായിരുന്നു.
1: രാത്രി 12 മണി പോലെയാണ് ഇരുണ്ട് കൂടി കടന്നത്.
0: അതങ്ങ് പെയ്തു അല്ലേ?
1: അത് തന്നെ.
0: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടിൽ അമ്മ, ചേച്ചി.
0: ജിജു വർക്ക് ചെയ്യാണോ അതോ?
1: ജോലിയായില്ല.
0: പിന്നെ വേറെ നമുക്കൊന്നും പറയാനില്ലാതെ വരുമ്പോ നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ വേറെ ഇങ്ങനെ ഇങ്ങനെ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കും അല്ലേ? അപ്പൊ വിചാരിക്കണം സംസാരിക്കാനായിട്ട് വിഷയം തീർന്നു പോയി, നമുക്ക് നിർത്തണമെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ നമുക്ക് നിർത്താം, പാട്ട് കേട്ടാലോ?
1: ഫൈവ്
0: സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, യൂസഫ് അലി കച്ചേരിയുടെ രചന, രവി ബോംബെയുടെ സംഗീതം. പാട്ട് കേട്ടോളൂ. ശരി,
1: താങ്ക് യു.

0: ഹലോ, നമസ്കാരം. കാതിലൊരു പാട്ട് പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ മലയങ്കിയിൽ നിന്ന് കിഷൻ നായർ സംസാരിക്കുന്നു. കിഷൻ നായർ മലയങ്കിയിൽ.
0: ആ, കൃഷ്ണൻ നായർ മലയങ്കിയിൽ. ഏത് പാട്ടാ വേണ്ടത്?
1: ഞാൻ ആദ്യം പറഞ്ഞ ആത്മവിദ്യാലയം എന്നുള്ള
0: ഹരിചന്ദ്രയിലെ പാട്ട്. ആഹാ, കമുകറ പുരുഷോത്തമൻ പാടിയ പാട്ടാണ്. എഴുതിയത് തിരുനയിനാർ കുറിച്ചി, സംഗീതം നൽകിയത് ബ്രദർ ലക്ഷ്മൺ.
1: ഈ
0: പരിപാടിയിലെ അവസാനത്തെ കോളർ ആണ് കേട്ടോ താങ്കൾ.
1: ഞാൻ ഒരുപാട് ദിവസം കൊണ്ട് വിളിച്ചോണ്ടിരിക്കുന്നു.
0: എന്തായാലും ഇന്ന് കിട്ടിയല്ലേ, സംസാരിക്കാൻ സാധിച്ചു. എനിക്കും

0: സന്തോഷമുണ്ട്.
1: ഓ, രണ്ട് മക്കളുണ്ട്, രണ്ടുപേരും. ഒരാൾ കാനഡയിലാണ്, ഒരാൾ ഇവിടെ മറ്റേ യൂട്യൂബറാണ്. യൂട്യൂബ് ഏതായാലും യൂട്യൂബ് കൈരളി ടിവിയിലുണ്ട് ഹാങ്കറായിരുന്നു ആദ്യമായിട്ട്. പിന്നീട് അവന് ജോലി കിട്ടിയത്, ജോലി കിട്ടിയപ്പോൾ അത് മതിയാക്കിയത്. ഇപ്പൊ വന്നത് യൂട്യൂബ് പരിപാടിയാണ്.
0: സ്വസ്ഥമായും സന്തോഷമായും താങ്കൾ ഇരിക്കുന്നു അല്ലേ?
1: പ്രകൃതിയുടെ താളത്തിന്റെ യൂട്യൂബറാണ്, പ്രകൃതിയുടെ താളം.
0: ശരി ശരി. അപ്പോ സമയമില്ല, സമയമില്ല, നമുക്ക് പാട്ട് കേട്ടാലോ?
1: ശരി,
0: വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ശരി, പാട്ട് കേട്ടോളൂ. ശരി.

ഇന്നത്തെ കാതിലൊരു പാട്ട് പരിപാടി സമാപിക്കുകയാണ്. ഇനി ഒരു കോളും കൂടി എടുക്കാൻ സമയം അനുവദിക്കുന്നില്ല. പ്രധാന വാർത്തകളുമായി ഇതാ സ്റ്റുഡിയോയിൽ ദിവ്യ എത്തിയിട്ടുണ്ട്. ഞാൻ മൈക്ക് കൈമാറുകയാണ്. ഇന്ന് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്നവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. എല്ലാവർക്കും ശുഭസായാഹ്നം നേരുന്നു. സജി ദേവി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വയോജന സംരക്ഷണം സർക്കാരിന്റെ ഔദാര്യമെന്ന നിലയിൽ കാണാതെ നിയമപരമായ അവകാശമായി ഉറപ്പാക്കുന്നതിനുള്ള സമഗ്ര നിയമനിർമ്മാണം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ ഐടി സ്ഥാപനങ്ങളെയും സാങ്കേതിക മേഖലയിലെ മറ്റ് സ്ഥാപനങ്ങളെയും ഒരു പൊതുശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ഐടി പാർക്സ് അഫിലിയേഷൻ പദ്ധതിക്കും കേരള ടെക് ബ്രാൻഡിനും ഈ മാസം 6 തുടക്കമാകും.

ലോക നേതാക്കൾ. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വിപുലമായ ശുചീകരണ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസ് പുരുഷന്മാരുടെ 97 കിലോഗ്രാം ഗ്രീക്കോ റോമൻ ഗുസ്തിയിൽ ഇന്ത്യയുടെ നിതേഷ് സിവാച്ചിന് വെള്ളി മെഡൽ. പുരുഷ ഹോക്കിയിൽ പാകിസ്ഥാനെ 4-3 പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. നാഷണൽ ഗെയിംസ് സ്ക്വാഷ് സെന്ററിൽ നടന്ന സംസ്ഥാന സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഓംകാർ വിനോദും നിഖിത ബിയും ചാമ്പ്യന്മാരായി. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: മഞ്ജരിയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ. ചിത്രം ഹൗ ഓൾഡ് ആർ യു.
1: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
2: ഞാൻ അഡ്വക്കേറ്റ് കെ എസ് ഉമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്നത്തെ ലോകം വയോജനങ്ങൾ ഇന്നലകളിൽ സ്വന്തം അധ്വാന ഫലം കൊണ്ട് പടുത്തുയർത്തിയതാണെന്ന് നാം മനസ്സിലാക്കണം. ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും വേദന അനുഭവിക്കേണ്ടി വരാത്ത മുതിർന്ന പൗരരുടെ ഒരു സമൂഹമാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. അവരുടെ അനുഭവ സമ്പത്ത് പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയും വേണം. ഈ ലോക വയോജന ദിനത്തിൽ നമ്മുടെ വീടുകളിലും സമൂഹത്തിലും വയോജനങ്ങൾക്ക് കൂടുതൽ സ്നേഹവും പരിഗണനയും ബഹുമാനവും നൽകാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം.
0: കെ ജയകുമാറിന്റെ വരികൾ ജോൺസന്റെ സംഗീതം. പാടിയത് എം ജി ശ്രീകുമാർ. ചിത്രം പക്ഷേ.

0: ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
1: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
2: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
0: 5 ലേഡി സീരീസ് സ്കൂട്ടറുകൾ,
2: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
1: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
3: മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിന് വേണ്ടി മാസ്റ്റർ അനുരാഗും കുമാരി യോഗിനിയും പാടിയ ഗാനം. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാരയുടെ സംഗീതം, ഹരികൃഷ്ണനും മഞ്ജരിയും പാടിയ ഗാനം, ചിത്രം നാദബ്രഹ്മം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്.

0: കോൾ 9447210874.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
2: ഏഴാം സൂര്യൻ എന്ന ചിത്രത്തിനു വേണ്ടി നിഖിലും മൃദുലയും പാടിയ ഗാനം. രചന ആശാ രമേശ്, സംഗീതം എം ജയചന്ദ്രൻ.

0: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയ മതി. അപ്പൊ കാർ കേട്ടോ.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ. മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി ആര്യശാല.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
4: സ്വന്തം സംഗീതത്തിൽ ബിജിപാൽ പാടിയ ഗാനം. രചന അനിൽ പനച്ചൂരാൻ. ചിത്രം ലൗഡ് സ്പീക്കർ.

0: പെരുമഴയൊരു പുഴയായ് പുള്ളുവക്കൂടത്തിന്റെ
1: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
2: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
1: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
2: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
1: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമവഴി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ ശ്രേയ ഘോഷാൽ പാടിയ ഗാനം, ചിത്രം ചട്ടക്കാരി, ഗാനരചന രാജീവ് ആലുങ്കൽ.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: ഇന്ന് 1 ഒക്ടോബർ അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
5: ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, എസ് പി വെങ്കിടേഷിന്റെ സംഗീതം, യേശുദാസും സംഘവും പാടിയ ഗാനം, ചിത്രം അവിട്ടം തിരുനാൾ, ആരോഗ്യ ശ്രീമാൻ.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ

0: 50% ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി കോട്ടക്കകം. കോൾ 8917655534.
2: ചിത്രം ശുദ്ധി കലശം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം. പാടിയത് എസ് ജാനകി.

0: സമയം 5 മണി കഴിഞ്ഞ 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല,
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

ശീതകാല പച്ചക്കറികളുടെ നടീലിനുള്ള സമയം ആഗതമായി. മുൻകാലങ്ങളിൽ അന്യസംസ്ഥാനങ്ങളിൽ മാത്രം കൃഷി ചെയ്തിരുന്ന ഇത്തരം വിളകൾ നമ്മുടെ കാലാവസ്ഥയിൽ

0: ിലും മണ്ണിലും നന്നായി കൃഷി ചെയ്യാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. വാണിജ്യാടിസ്ഥാനത്തിൽ വിവിധ ഫാമുകളിലും കർഷകരുടെ കൃഷിയിടങ്ങളിലും ശീതകാല പച്ചക്കറികൾ ചെയ്യുന്നതോടൊപ്പം ഇന്ന് വീടുകളിലും ഗ്രോ ബാഗുകളിൽ ശീതകാല പച്ചക്കറികൾ കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവെടുക്കുന്നുണ്ട്. കാരറ്റ്, ക്യാബേജ്, ബീട്രൂട്ട്, കോളിഫ്ലവർ, റാഡിഷ് തുടങ്ങി നമുക്ക് പ്രിയങ്കരമായ പല ശീതകാല വിളകളും നമുക്കിന്ന് 100 മേനി വിളവ് നൽകുന്നുണ്ട്. ഇന്ന് ഞാറ്റുവേലയിൽ ശീതകാല പച്ചക്കറി കൃഷിക്ക് തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ നടീൽ, വളപ്രയോഗം, വിളവെടുപ്പ് തുടങ്ങി വിവിധ ഘട്ടങ്ങളിൽ ചെയ്യേണ്ട പരിചരണങ്ങളെക്കുറിച്ചും വിശദമായി പറഞ്ഞു തരുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ശ്രുതി ഓയൻ.
1: ശീതകാല പച്ചക്കറികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സജീവമായി കൃഷി ചെയ്യുകയാണ്. നമ്മുടെ എല്ലാം വീടുകളിൽ ഗ്രോ ബാഗുകൾ മുൻകാലത്ത് കണ്ടിട്ടില്ലാത്ത രീതിയിൽ പലതരം ശീതകാല പച്ചക്കറികൾ കൃഷി ചെയ്തു വരുന്നു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഏതൊക്കെയാണ് ശീതകാല പച്ചക്കറി ഇനങ്ങൾ എന്നൊന്ന് പരിചയപ്പെടുത്താമോ?
2: കേരളീയർക്ക് സുപരിചിതവും ധാരാളമായി വിപണിയിൽ ലഭ്യമായതുമായ ശീതകാല പച്ചക്കറിയാണ് ക്യാബേജ്. ക്യാബേജ് ചെടിയുടെ അഗ്രഭാഗത്ത് ഇളം തളിരിലകൾ കൂടിച്ചേർന്ന ഹെഡ് ആണ് പച്ചക്കറിയായി ഉപയോഗിക്കുന്നത്. ക്യാബേജ് പോലെ തന്നെ ബ്രാസിക്കേസിയ കുടുംബത്തിലെ മറ്റൊരംഗമാണ് കോളിഫ്ലവർ. ഇവയിൽ പൂക്കൾ ഉണ്ടാകുന്നതിന് മുൻപായി തണ്ടിലുണ്ടാകുന്ന മുകുളം, അതായത് കർഡ്, ആണ് ഭക്ഷ്യയോഗ്യമായ ഭാഗം. കോളിഫ്ലവർ കൃഷിയോട് സാമ്യതയുള്ള കൃഷിയുള്ള മറ്റൊരു പച്ചക്കറിയാണ് ബ്രോക്കോളി. വിപണിയിൽ ധാരാളം ലഭ്യമായതും ജീവകം എയുടെ സ്രോതസ്സുമായ പച്ചക്കറിയാണ് കാരറ്റ്. ഇവ ചുവപ്പ്, കറുപ്പ്, ഓറഞ്ച് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു. ചീരയുടെ കുടുംബമായ അമരാന്തേസിയിൽ ഉൾപ്പെട്ട ഒരു ശീതകാല പച്ചക്കറി വിളയാണ് ബീട്രൂട്ട്. ബീട്രൂട്ടിന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങൾ മാംസളമായ വേരും ഇലകളുമാണ്. ബീറ്റാ സയാനിൻ, ബീറ്റാ സാന്തിൻ എന്നീ രണ്ട് പിഗ്മെന്റുകളാണ് ബീട്രൂട്ടിന് ആരെയും ആകർഷിക്കുന്ന കടും ചുവപ്പ് നിറം നൽകുന്നത്. കാരറ്റ് പോലെ തന്നെ വേരുകൾ ഭക്ഷ്യയോഗ്യമായ മറ്റൊരു പച്ചക്കറിയാണ് റാഡിഷ് അഥവാ മുള്ളങ്കി. പൊതുവെ ചുവപ്പ്, വെള്ള എന്നീ നിറങ്ങളിൽ കണ്ടുവരുന്നു. മറ്റൊരു പ്രധാന ശീതകാല പച്ചക്കറിയാണ് സവാള അഥവാ വലിയ ഉള്ളി. കേരളത്തിലെ മലയോര പ്രദേശങ്ങളായ ഇടുക്കി, വയനാട് തുടങ്ങിയ ജില്ലകളിൽ മാത്രം കൃഷി ചെയ്തിരുന്ന ഈ പച്ചക്കറികൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾക്കനുയോജ്യമായ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തതോടെ സമതല പ്രദേശങ്ങളിലും കഴിഞ്ഞ 10-15 വർഷമായി കൃഷി ചെയ്തു വരുന്നു. കേരളത്തിലെ സമതലങ്ങളിൽ തണുപ്പ് കൂടുതലായി ലഭിക്കുന്ന ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ് ഇവയുടെ കൃഷിക്ക് അനുയോജ്യം. അതിനാൽ ഇവയെ ശീതകാല പച്ചക്കറികളായി അറിയപ്പെടുന്നു.
1: നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്ന ശീതകാല പച്ചക്കറി ഇനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
2: കേരള കാർഷിക സർവകലാശാല നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും ക്യാബേജിൽ ശരാശരി 1.5 കിലോ വലിപ്പം വരുന്ന ഹെഡുകൾ ലഭിക്കുന്ന NS 160, NS 43, NS 183 എന്നീ ഇനങ്ങളും കോളിഫ്ലവറിൽ ശരാശരി 700 ഗ്രാം മുതൽ 1 കിലോ വരെ വലിപ്പമുള്ള കേർഡുകൾ ലഭിക്കുന്ന പുസാമേഹ്ന, ബസന്ത്, NS 60, NS 60N എന്നീ ഇനങ്ങളാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഗ്രീൻ മാജിക്, സാക്കി, പാലം സമൃദ്ധി എന്നിവയാണ് കേരളത്തിൽ കൃഷി ചെയ്യാവുന്ന ബ്രോക്കോളി ഇനങ്ങൾ. ജീവകം എയുടെ കലവറയായ കാരറ്റിൽ പുസാ കേസർ, പുസാ രുധിര, സൂപ്പർ കൊറോഡ, ഊട്ടി 1 എന്നീ ഇനങ്ങളാണ് കേരളത്തിൽ കൃഷിക്ക് അനുയോജ്യം. ബീട്രൂട്ടിൽ മധുർ, ഇൻഡാം റൂബി ക്യൂൻ, ക്രിംസൺ ഗ്ലോബ് എന്നിവയാണ് കേരളത്തിൽ കൃഷി ചെയ്യാവുന്ന ഇനങ്ങൾ. റാഡിഷിൽ എരിച്ചിൽ കുറവുള്ള തൂവെള്ള ഇനങ്ങളാണ് കൂടുതൽ കൃഷി ചെയ്ത് വരുന്നത്. പുസാ ചേത്കി, അർക്കാ നിശാന്ത്, സൺഗ്രോ 1002 എന്നീ ഇനങ്ങളാണ് കേരളത്തിലെ സമതലങ്ങളിൽ കൃഷി ചെയ്യാവുന്നവ. അർക്കാ കല്യാൺ, അർക്കാ നികേതൻ, N 53, അഗ്രി ഫൗണ്ട്, ഡാർക്ക് റെഡ് എന്നിവയാണ് കേരളത്തിന് അനുയോജ്യമായ സവാള ഇനങ്ങൾ.
1: സാധാരണ നമ്മൾ പച്ചക്കറികൾ നടുന്ന അതേ രീതിയാണോ ഈ ശീതകാല പച്ചക്കറികളും നടേണ്ടത്?
2: ക്യാബേജിലും കോളിഫ്ലവറിലും പ്രോട്രേകളിൽ വളർത്തിയ 1 മാസം പ്രായമുള്ള തൈകളാണ് പ്രധാന കൃഷിയിടത്തിലേക്ക് നടാനായി ഉപയോഗിക്കുന്നത്. ഒരു സെന്റിന് 2 മുതൽ 3 ഗ്രാം വിത്ത് മതിയാകും. കടുകുമണിയോട് സാമ്യം

0: സാമ്യമുള്ള ഇവയുടെ 1 ഗ്രാം വിത്തിൽ നിന്ന് ഏകദേശം 200 മുതൽ 250 തൈകൾ വരെ ഉൽപ്പാദിപ്പിക്കാം. പ്രോട്രേകളിൽ ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും 1:1 എന്ന അനുപാതത്തിൽ ചേർത്ത മിശ്രിതമാണ് ഉപയോഗിക്കുന്നത്. മിശ്രിതം പ്രോട്രേകളിൽ നിറച്ച ശേഷം ഓരോ കളത്തിലും ഓരോ വിത്ത് വീതം നിക്ഷേപിക്കാവുന്നതാണ്. 4-5 ദിവസം കൊണ്ട് വിത്ത് മുളച്ചു തുടങ്ങും. നന ക്രമീകരിച്ച് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കടചീയൽ പോലുള്ള രോഗങ്ങൾ വരുന്നത് തടയുന്നു. കൃഷിയിടത്തിലേക്ക് നടാൻ പാകമാകുമ്പോൾ 1-2 ദിവസം സൂര്യപ്രകാശത്തിൽ വയ്ക്കുന്നതും ജലസേചനം ക്രമീകരിക്കുന്നതും പറിച്ചു നടി എളുപ്പമാക്കുന്നു. 20 മുതൽ 25 ദിവസം പ്രായമാകുമ്പോൾ കാബേജ് കോളിഫ്ലവർ തൈകൾ കൃഷിയിടത്തിലേക്ക് പറിച്ചു നടാവുന്നതാണ്. നല്ല സൂര്യപ്രകാശവും നീർവാർച്ചയുമുള്ള ഇടമാണ് കാബേജ് കൃഷിക്ക് അനുയോജ്യം. അമ്ലത്വം കൂടുതലുള്ള പ്രദേശത്ത് നിലമൊരുക്കുമ്പോൾ സെന്റിന് 2 മുതൽ 3 കിലോഗ്രാം കുമ്മായം ചേർത്ത് കൊടുക്കണം. 1 അടി വീതിയും 1/2 അടി താഴ്ചയും ആവശ്യത്തിന് നീളവുമുള്ള ചാലുകൾ 2 അടി അകലത്തിൽ കീറി അവയിൽ മേൽമണ്ണ്, ചാണകപ്പൊടി അഥവാ കമ്പോസ്റ്റ് എന്നിവ ചേർത്ത് ചാലിന്റെ 3/4 ഭാഗത്തോളം മൂടാം. ഓരോ ചാലിലും തൈകൾ തമ്മിൽ 45 സെന്റിമീറ്റർ അകലം നൽകണം. കോളിഫ്ലവർ നടുമ്പോൾ ഓരോ ചാലിലും തൈകൾ തമ്മിൽ 60 സെന്റിമീറ്റർ അകലം നൽകണം. കാരറ്റ് കൃഷിക്ക് നല്ല നീർവാർച്ചയും താഴ്ചയും ഇളക്കവുമുള്ള പശ്മരാശി മണ്ണാണ് യോജിച്ചത്. കൃഷിയിടത്തിൽ നേരിട്ട് വിത്ത് പാത്തി മുളപ്പിക്കുകയും മുളച്ചു വരുന്ന തൈകൾ ആവശ്യാനുസരണം നീക്കി വിള അകലം ക്രമീകരിച്ചുമാണ് കാരറ്റ് കൃഷി ചെയ്യുന്നത്. ജീരകത്തോട് സാമ്യമുള്ള വിത്താണ് വയ്ക്കുള്ളത്. 1 സെന്റ് കൃഷി ചെയ്യാൻ ശരാശരി 20 മുതൽ 30 ഗ്രാം വിത്ത് വേണ്ടിവരും. സൗകര്യപ്രദമായ നീളത്തിലും 1 അടി ഉയരത്തിലും 2 വാരങ്ങൾ തമ്മിൽ 45 സെന്റിമീറ്റർ അകലം ലഭിക്കുന്ന രീതിയിൽ വാരങ്ങൾ കോരണം. ഇങ്ങനെ തയ്യാറാക്കിയ വാരങ്ങളിൽ ജലസേചനം നടത്തിയതിനു ശേഷം 2 സെന്റിമീറ്റർ ആഴത്തിൽ ചാലുകൾ കീറി അതിൽ വിത്തുകൾ പാകാവുന്നതാണ്. വിത്തിന് ഭാരം കുറവായതിനാൽ വിതയ്ക്കുമ്പോൾ അകലം ക്രമീകരിക്കുന്നതിന് 2-3 ഇരട്ടി മണൽ ചേർത്ത് പാകുന്നത് നല്ലതായിരിക്കും. വിത്ത് പാകിയതിനു ശേഷം നേരിയ തോതിൽ മേൽമണ്ണും മണലും ചേർന്ന മിശ്രിതം കൊണ്ട് ചാലുകൾ മൂടണം. ആവശ്യത്തിന് ഈർപ്പം ലഭിക്കുകയാണെങ്കിൽ കാരറ്റ് 8 മുതൽ 10 ദിവസം കൊണ്ട് മുളയ്ക്കും. മുളച്ച് 1 ആഴ്ച കഴിയുമ്പോൾ വരികളിൽ 8 മുതൽ 10 സെന്റിമീറ്റർ അകലത്തിൽ കൂടുതലുള്ള തൈകൾ പിഴുതുമാറ്റേണ്ടതാണ്. ബീട്രൂട്ടിലും ഭക്ഷ്യയോഗ്യമായ ഭാഗം വേരുകൾ രൂപാന്തരം പ്രാപിച്ചതായതിനാൽ ഇവ നല്ലതുപോലെ കിളച്ചൊരുക്കിയ സ്ഥലത്ത് നടാൻ ശ്രദ്ധിക്കണം. വിത്തുകളാണ് ബീട്രൂട്ടിന്റെ നടീൽ വസ്തു. 1 വിത്തിൽ നിന്ന് 4 മുതൽ 6 തൈകൾ വരെ മുളച്ചു വരും. 1 സെന്റ് സ്ഥലത്ത് നടാനായി 25 മുതൽ 30 ഗ്രാം വിത്ത് വേണ്ടിവരും. വാരങ്ങൾ തയ്യാറാക്കി അതിൽ നുരിയിട്ടാണ് വിത്തുകൾ പാകേണ്ടത്. 1 ആഴ്ചയ്ക്കുള്ളിൽ വിത്ത് മുളച്ചു വരും. 1 ആഴ്ചയ്ക്ക് ശേഷം തൈകൾ തമ്മിൽ 8 മുതൽ 10 സെന്റിമീറ്റർ അകലം വരുന്ന രീതിയിൽ കൂടുതലുള്ള തൈകൾ പിഴുതുമാറ്റണം. റാഡിഷ് 1 സെന്റ് കൃഷി ചെയ്യുന്നതിന് ഏകദേശം 40 മുതൽ 50 ഗ്രാം വിത്ത് വേണ്ടിവരും. കാരറ്റും ബീട്രൂട്ടും കൃഷി ചെയ്യുന്നത് പോലെ വാരങ്ങൾ കോരി അതിന് വിത്ത് പാകുകയാണ് ചെയ്യുന്നത്. ഭക്ഷ്യയോഗ്യമായ ഭാഗം വേരുകളായതുകൊണ്ട് അവയ്ക്ക് യാതൊരു ക്ഷതവും കൂടാതെ വളരാൻ വേണ്ട സാഹചര്യം നൽകണം. റാഡിഷ് വിത്ത് 4 മുതൽ 5 ദിവസം കൊണ്ട് മുളയ്ക്കും. 1 ആഴ്ച പ്രായമായ തൈകൾ 8 മുതൽ 10 സെന്റിമീറ്റർ അകലം വരുന്ന രീതിയിൽ പിഴുതുമാറ്റി നടാവുന്നതാണ്. സവാള 1 സെന്റ് കൃഷി ചെയ്യുന്നതിന് ഏകദേശം 30 മുതൽ 40 ഗ്രാം വിത്ത് വേണ്ടിവരും. തൈകൾ പറിച്ചു നട്ടാണ് സവാള വളർത്തുന്നത്. ഇതിനായി പ്രോട്രേ തൈകളും ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യമായ നീളത്തിലും വീതിയിലും 20 സെന്റിമീറ്റർ ഉയരത്തിലും തടങ്ങൾ കോരി അതിലേക്ക് തൈകൾ നടാവുന്നതാണ്.
1: ഇതിന്റെ വളപ്രയോഗം എങ്ങനെയാണ്? നമ്മൾ സാധാരണ ചെയ്യുന്ന വളങ്ങളാണോ, അതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും വളപ്രയോഗം നടത്തേണ്ടതുണ്ടോ?
0: കാബേജിലും കോളിഫ്ലവറിലും തൈ നട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം ആദ്യത്തെ വളപ്രയോഗം നടത്താം. സെന്റിന് 1.5 കിലോ യൂറിയ, 3/4 കിലോ പൊട്ടാഷ്, 2 കിലോ രാജ്ഫോസ് എന്ന തോതിലാണ് വളപ്രയോഗം നടത്തേണ്ടത്. മണ്ണിര കമ്പോസ്റ്റ്, കടല പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് എന്നീ ജൈവവളങ്ങൾ 2:1:1 എന്ന അനുപാതത്തിൽ ചേർത്ത് 3 ആഴ്ച പ്രായമാക്കുമ്പോൾ തൈ 1 ന് 50 ഗ്രാം വീതം ഇട്ട് മണ്ണ് കയറ്റി കൊടുക്കേണ്ടതാണ്. കൃത്യമായി ജലസേചനവും നടത്തണം. കാരറ്റ് കൃഷി തുടങ്ങുന്നതിന് മുൻപ് കിളച്ചൊരുക്കിയ സ്ഥലത്ത് അടിവളമായി സെന്റിന് 100 കിലോ എന്ന തോതിൽ ജൈവവളം ചേർക്കണം. സെന്റിന് 3 കിലോ യൂറിയ, 1.5 കിലോ സൂപ്പർ ഫോസ്ഫേറ്റ്, 1.5 കിലോ പൊട്ടാഷ് എന്നിവയാണ് കാരറ്റ് കൃഷിക്ക് വേണ്ടത്. അതിൽ പകുതി യൂറിയയും പൊട്ടാഷും മുഴുവൻ സൂപ്പർ ഫോസ്ഫേറ്റും തൈകൾ മുളച്ച് 10 മുതൽ 14 ദിവസം പ്രായമാകുമ്പോൾ തൈകളുടെ ഇരുവശത്തും ചാല് കീറി നൽകണം. ബാക്കി യൂറിയയും പൊട്ടാഷും നട്ട് 1 മാസം കഴിഞ്ഞ് മേൽവളമായി നൽകാം. സവാള കൃഷിക്ക് സെന്റിന് 100 കിലോ ജൈവവളം, 700 ഗ്രാം യൂറിയ, 800 ഗ്രാം രാജ്ഫോസ്, 400 ഗ്രാം പൊട്ടാഷ് എന്നിവയാണ് നൽകേണ്ടത്. കള നിയന്ത്രണം.

0: സംഭരണം, ജലസേചനം, മണ്ണ് കയറ്റി കൊടുക്കൽ തുടങ്ങിയവയാണ് ക്യാരറ്റ് കൃഷിയിൽ മറ്റു പ്രധാന പരിപാലന മുറകൾ. ബീട്രൂട്ട്, റാഡിഷ് എന്നിവയുടെ കൃഷിക്ക് ജലസേചനം, വളപ്രയോഗം, മണ്ണ് കയറ്റി കൊടുക്കൽ, കള നിയന്ത്രണം ഇവയെല്ലാം ക്യാരറ്റ് കൃഷിയിൽ ചെയ്യുന്നത് പോലെ അനുവർത്തിക്കാവുന്നതാണ്.
1: ശീതകാല പച്ചക്കറികൾ നട്ടു കഴിഞ്ഞാൽ വിളവെടുപ്പിന് എത്ര സമയം കാത്തിരിക്കേണ്ടി വരും?
0: ക്യാബേജിൽ തൈകൾ പറിച്ചു നട്ട് 55 മുതൽ 60 ദിവസമാകുമ്പോൾ ഹെഡുകൾ രൂപപ്പെട്ടു തുടങ്ങും. 10 മുതൽ 15 ദിവസം കൊണ്ട് തന്നെ അത് പൂർണ്ണ വളർച്ചയാകും. അപ്പോൾ നമുക്ക് വിളവെടുക്കാവുന്നതാണ്. കോളിഫ്ലവറിൽ കർഡുകൾ രൂപപ്പെടാൻ തൈകൾ പറിച്ചു നട്ട് ഏകദേശം 45 മുതൽ 50 ദിവസം വേണ്ടിവരും. വെയിലേറ്റ് നിറവ്യത്യാസം ഉണ്ടാകാതിരിക്കാനും കർഡുകൾ വെളുത്ത നിറവും നല്ല മണവും ആകൃതിയും ലഭിക്കുന്നതിന് കർഡുകൾ അതിനു ചുറ്റുമുള്ള ഇലകൾ കൊണ്ട് പൊതിഞ്ഞു കെട്ടേണ്ടതാണ്. ഇതിനെ ബ്ലാഞ്ചിങ് എന്ന് പറയുന്നു. വിളവെടുപ്പിന് 5 ദിവസം മുൻപ് ബ്ലാഞ്ചിങ് ചെയ്യാവുന്നതാണ്. വിളവെടുപ്പ് അനുബന്ധിച്ച് ചൂട് കൂടുകയാണെങ്കിൽ കർഡുകളിൽ പലതരം രൂപാന്തരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നടീൽ സമയം, കൃത്യമായ കൃഷി രീതി, വളപ്രയോഗം എന്നിവ അവലംബിക്കേണ്ടത് കോളിഫ്ലവർ കൃഷിയിൽ അനിവാര്യമാണ്. ക്യാരറ്റ് നട്ട് ഏകദേശം 65 മുതൽ 70 ദിവസം കഴിയുമ്പോൾ വിളവെടുപ്പ് നടത്താം. ചെടികൾ മുഴുവനായി പറിച്ചെടുത്ത് കടഭാഗം ഏകദേശം 5 സെന്റിമീറ്റർ ഉയരത്തിൽ വെട്ടിമാറ്റി ബാക്കി ഭാഗമാണ് വിപണിയിലേക്ക് എത്തിക്കുന്നത്. വിത്ത് പാകി 3 മാസം കഴിയുമ്പോൾ ബീട്രൂട്ട് വിളവെടുക്കുക. വിളവെടുക്കാൻ പാകമായ ചെടിയുടെ വേര് മണ്ണിന് പുറത്തേക്ക് ദൃശ്യമാകും. അപ്പോൾ മാംസളമായ വേരുകളുടെ ശരാശരി വ്യാസം 3 മുതൽ 5 സെന്റിമീറ്റർ വരെ ആയിരിക്കും. വിളവെടുപ്പ് സമയത്ത് അന്തരീക്ഷത്തിലെ താപനില ഉയർന്നാൽ ബീട്രൂട്ടിൽ വൃത്താകൃതിയിൽ നിറവ്യത്യാസം കാണാറുണ്ട്. ഏകദേശം 40 മുതൽ 50 ദിവസം കഴിയുമ്പോൾ റാഡിഷും വിളവെടുക്കാവുന്നതാണ്. തൈകൾ നട്ട് 3 മാസം കഴിയുമ്പോൾ സവാള വിളവെടുപ്പിന് തയ്യാറാകും. മൂപ്പത്താറാകുമ്പോൾ ഇലകൾ ഉണങ്ങും. ആ സമയത്ത് നന നിർത്തേണ്ടതാണ്. 10 മുതൽ 15 ദിവസം കഴിയുമ്പോൾ സവാള ഉണങ്ങിയ ഇലയോടുകൂടി വിളവെടുത്ത് ഉണക്കണം.
1: ഈ ശീതകാല പച്ചക്കറി കൃഷിക്ക് തയ്യാറെടുക്കുന്നവർ സ്വീകരിക്കേണ്ട സസ്യ സംരക്ഷണ മാർഗങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: ശീതകാല പച്ചക്കറികൾ നടുന്നതിന് 2 ആഴ്ച മുൻപ് കുമ്മായം ചേർത്ത് കൃഷിയിടത്തിലെ അമ്ലത്വം ക്രമീകരിക്കുന്നതിലൂടെ ബാക്ടീരിയൽ രോഗങ്ങൾ തടയാനാകും. 1 സെന്റിന് 2 മുതൽ 3 കിലോഗ്രാം കുമ്മായം നൽകണം. ചാണകപ്പൊടി നൽകുമ്പോൾ ട്രൈക്കോഡർമ കൊണ്ട് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി നൽകാൻ ശ്രദ്ധിക്കുക. തൈകൾക്കും ചെടികൾക്കും ആഴ്ചയിലൊരിക്കൽ സ്യൂഡമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുന്നത് കുമിൾ രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നു.
2: ശീതകാല പച്ചക്കറി കൃഷിക്ക് തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ വിശദമായി സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ശ്രുതി ഒ.എൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: സംസ്ഥാനത്തിന് ഭക്ഷ്യ സബ്സിഡി തുകയിൽ 117.29 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. അടിയന്തരഘട്ടങ്ങളിൽ ആശുപത്രികളിൽ ആവശ്യത്തിന് രക്തം ലഭ്യമല്ലെന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ രക്തദാനം കൂടുതലായി പ്രോത്സാഹിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ശബരിമല തീർത്ഥാടന കാലത്ത് റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പത്തനംതിട്ട ജില്ലയിലെ വിവിധ റോഡുകളിൽ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ 4.25 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 12,759 പേരെ അറസ്റ്റ് ചെയ്തു. കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ചെയർമാനായി സുരേഷ് ബാബു എളയാവൂർ, വൈസ് ചെയർമാനായി ശ്രീരാമൻ കൊയ്യോൻ, സെക്രട്ടറിയായി എം പ്രദീപ് കുമാർ എന്നിവർ ചുമതലയേറ്റു. സംസ്ഥാനത്തെ ഐടി സ്ഥാപനങ്ങൾ

സെന്ററിൽ നടന്ന സംസ്ഥാന സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഓംകാർ വിനോദും നിഖിത ബിയും ചാമ്പ്യന്മാരായി. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ആദ്യം ഇന്ന് ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും, ഡോ കെ പി സുധീർ സംസാരിക്കുന്നു. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ. കാമകോടി ഭായ് ജലതരംഗത്തിൽ അവതരിപ്പിച്ച കൃതികൾ. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം. ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത്ത് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:00 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് പ്രൊഫസർ കെ ആർ സി പിള്ള നൂറനാട്. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി വള്ളത്തോൾ എഴുതിയ എന്റെ ഗുരുനാഥൻ എന്ന കവിത ആലാപനം കെ ജെ യേശുദാസ്. ഉദയഗീതത്തിൽ ലതാ മങ്കേഷ്കർ ആലപിച്ച ഭജനുകൾ. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം. 7:55 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 158 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 സഞ്ചാരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. കൊല്ലം ആശ്രാമം അഡ്വഞ്ചർ പാർക്ക്. 10:30 റീഗൽ ജുവലേഴ്സ്, ഇന്നത്തെ സ്വർണവില. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരയ്പൂക്കൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര. അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്? രക്താതിസമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളിയെന്ന് വിളിക്കാൻ കാരണമെന്ത്? ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു. 12:50 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 പ്രണയഗീതങ്ങൾ. 2:02 വെള്ളി വെളിച്ചം. 2:45 ലംഹേ സ്പോൺസർഡ് പരിപാടി. 3:00 ഹലോ സന്ദേശഗാനം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4:00 മഴവില്ല്. വൈകുന്നേരം 5:02 രാത്രി 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 പണ്ട് പണ്ട് പണ്ട് കുട്ടികൾക്കുള്ള കഥ. 6:02 അറിയിപ്പുകൾ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ക്ഷീരമേഖലയുടെ സുസ്ഥിരതയ്ക്ക് കമ്മ്യൂണിറ്റി ഡെയറി ഫാമിംഗ്. ഡോക്ടർ പി കമലാസൻ പിള്ളയുമായി അഭിമുഖം. 9:00 ഗസൽ. 9:30 ഹൈദരാബാദ് ബ്രദേഴ്സ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പ്രൊഫസർ കെ ആർ സി പിള്ള നൂറനാട് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതി റിലേ.

ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.5 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 3.1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26.3 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 4.3 മില്ലിമീറ്റർ.

0: എഴുപൊന്ന് തരകൻ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ, ബിജു നാരായണൻ, സുജാത എന്നിവരും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.
1: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
2: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
1: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
3: വിളക്ക് മാത്രമല്ല, കുക്ക്വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. MRP ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRP ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
0: ബോംബെ മിഠായി എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനം രചന റഫീഖ് അഹമ്മദ്, സംഗീതം പാരീസ് ബി ചന്ദ്രൻ.

സമയം 6:20. ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യത്തെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനമാണ് ആദ്യം. രചന വയലാർ രാമവർമ്മ, സംഗീതം M.K. അർജുനൻ.

0: പിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
1: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
2: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
0: 5 ലേഡി സിവി സ്കൂട്ടറുകൾ,
2: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
1: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: പറുദീസ എന്ന ചിത്രത്തിനുവേണ്ടി ഒ എൻ വി കുറുപ്പ് രചിച്ച് ഔസി പച്ചൻ സംഗീതം നൽകി വിജയ് യേശുദാസ് പാടിയ ഗാനം.

0: സന്ധ്യാഗീതം തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയോജനക്ഷേമത്തിനായി സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളുടെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമ്പൂർണ ശുചിത്വത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരീക്ഷാ നടത്തിപ്പിലും പരിഷ്കരണങ്ങൾ വേണമെന്നത് നാടിന്റെ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിലുണ്ടാകുന്ന കാലതാമസങ്ങൾ യുവജനങ്ങൾക്ക് വൈഷമ്യങ്ങൾ സൃഷ്ടിക്കുമെന്നും പരീക്ഷാ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലും പുരോഗതിയിലും

0: മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും സജീവമായി പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വയോജന സംരക്ഷണം നിയമപരമായ അവകാശമാക്കുന്നതിന് സമഗ്ര നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തുടനീളം സർവേ നടത്തി മുതിർന്ന പൌരന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഡിജിറ്റൽ രജിസ്ട്രി തയ്യാറാക്കും. വിദേശ രാജ്യങ്ങളിലെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് അഞ്ചു വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഗതാഗത മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം, ഭിന്നശേഷി കുട്ടികളുടെ ചിത്രരചനാ മത്സരം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ നാളെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. സംസ്ഥാനത്തിന് ഭക്ഷ്യ സബ്സിഡി തുക ഇനത്തിൽ 117.29 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സാങ്കേതിക പിഴവ് മൂലം കഴിഞ്ഞ 4 വർഷമായി തടഞ്ഞുവച്ചിരുന്ന തുകയാണ് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരം സപ്ലൈകോ പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് അനുവദിച്ചത്. ശബരിമല തീർത്ഥാടന കാലം പരിഗണിച്ച് പത്തനംതിട്ട ജില്ലയിലെ വിവിധ റോഡുകളിൽ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ 4.25 കോടി രൂപയുടെ ഭരണാനുമതി. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ്. ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായുള്ള ജില്ലയുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക ഫണ്ട്. സംസ്ഥാനത്തൊട്ടാകെ ശബരിമല റോഡ് സുരക്ഷയ്ക്കായി PWD സമർപ്പിച്ച 60 പദ്ധതികൾക്ക് 13 കോടിയിലധികം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ 16 പദ്ധതികൾക്കായി 4.25 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്.
0: അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രികളിൽ ആവശ്യത്തിന് രക്തം ലഭ്യമല്ലെന്ന സാഹചര്യമുണ്ടാകാതിരിക്കാൻ രക്തദാനം കൂടുതലായി പ്രോത്സാഹിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേരെ സന്നദ്ധ രക്തദാനത്തിലേക്ക് കൊണ്ടുവരാൻ ശക്തമായ പ്രചാരണം നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പൊതുമേഖലാ ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചകളും പൊതു അവധിയായി പ്രഖ്യാപിച്ചെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ധനമന്ത്രാലയം അത്തരമൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം ഗുസ്തിയിൽ ഇന്ത്യയുടെ നിതേഷ് ശിവാജിന് വെള്ളി. സെയിലിംഗ് പുരുഷന്മാരുടെ സ്കിഫ് ഇനത്തിൽ മലയാളി താരങ്ങളായി മനു ഫ്രാൻസിസ്, പ്രിൻസ് നോബൽ സഖ്യവും ഇന്ന് വെള്ളി നേടി. സ്ക്വാഷിൽ ഇന്ത്യൻ വനിതാ ടീമും പുരുഷ ടീമും ഇന്ന് വെങ്കലം സ്വന്തമാക്കി. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ വ്യക്തിഗത കോമ്പൌണ്ട് ഇനത്തിൽ ഗണേഷ് മണിരത്നവും വെങ്കലം നേടി. ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിൽ പാകിസ്ഥാനെ 4-3 പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ 124 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. 10 സ്വർണവും 22 വെള്ളിയും 32 വെങ്കലവും ഉൾപ്പെടെ ആകെ 64 മെഡലുമായി നിലവിൽ 8-ാം സ്ഥാനത്താണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ആരോഗ്യ സേവന രംഗം ശക്തിപ്പെടുത്തുന്നതിനായി 2018 ആയുഷ്മാൻ ഭാരത് PM ജൻ ആരോഗ്യ യോജനയ്ക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ സൌജന്യ ചികിത്സാ ആനുകൂല്യം നൽകിവരുന്നു. 2026 ജൂണിലെ കണക്കുകൾ പ്രകാരം 12.69 കോടി ആളുകൾക്കാണ് ഇതിലൂടെ 1.92 ലക്ഷം കോടി രൂപയുടെ ചികിത്സകൾ നൽകിയിരിക്കുന്നത്. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയം മേധാവി AG ബൈജു, വാർത്താ വിഭാഗം മേധാവി

0: ലമിജി നായർ എന്നിവർ നേതൃത്വം നൽകി. ആകാശവാണിയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ക്വിസ് സംഘടിപ്പിച്ചു. സെവിൽ ജിഹാൻ, ഹരിഷ്ണ എം യു, ഷർജിദ ജയെ എന്നിവർ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ സ്വന്തമാക്കി. സ്വകാര്യ ആശുപത്രികളിലെ അമിത ചികിത്സാ ചെലവിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നു. നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട ബില്ലിന്റെ കരട് തയ്യാറാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ നാലംഗ സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. കണ്ണൂർ ആറളത്ത് തമ്പടിച്ച മോഴയാനയെ മയക്കുപിടിവച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ഉച്ചയോടെയാണ് ആദ്യം മയക്കുവെടി വെച്ചത്. രണ്ട് മയക്കുവെടികളേറ്റ ആന കാട്ടിലേക്ക് പോയി മറയുകയായിരുന്നു. മോഴയാനയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കുങ്കിയാനകളെ മോഴയാനയുടെ അടുത്തെത്തിക്കാനുള്ള 1 കിലോമീറ്ററോളം ദൂരം വരുന്ന കാട് വെട്ടിത്തെളിക്കുന്ന പ്രവൃത്തി JCBയുടെ സഹായത്തോടെ പുരോഗമിക്കുകയാണ്. KM1 ഓപ്പറേഷൻ എന്ന പേരിട്ട ദൌത്യത്തിനായി മോഴയാനയെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായി കൊട്ടിലേക്ക് മാറ്റുന്നതിനുമാണ് 3 കുങ്കിയാനകളെ സജ്ജമാക്കിയിട്ടുള്ളത്. ആനയെ പാർപ്പിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ മുത്തങ്ങയിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ പ്രദേശങ്ങളിലും വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ എന്നിവയിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മൂഴിയാർ, ഗവി റോഡിൽ പൊതുഗതാഗതം നിരോധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം അരുവിക്കര അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ഇടുക്കി ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനുവേണ്ടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് സമൂഹമാധ്യമം വഴി നടക്കുന്ന ചില പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ജില്ലാ കളക്ടർ. ജില്ലയിൽ രാത്രിയാത്രാ നിരോധനമില്ലെന്നും പൊതുഗതാഗതത്തിന് തടസ്സമാകുന്ന യാതൊരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയോജനക്ഷേമത്തിനായി സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളുടെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

മുത്തിനൊപ്പം മകക്കണ്ണിനു കാട്ടണമേ മുത്തേ മണിമുത്തേ മുത്തേ മനസ്സു നിറച്ചും നിനക്കു സലാം മുത്തേ മണിമുത്തേ മുത്തേ മനസ്സു നിറച്ചും

മനസ്സു നിറച്ചും നിനക്കു സലാം മുത്തേ മുത്തേ മുത്തേ മനസ്സു നിറച്ചും നിനക്കു സലാം ഇഹത്തിനും പരത്തിനും പൊരുളാണ് മുത്തേ മുത്തേ മണിമുത്തേ മുത്തേ മനസ്സു നിറച്ചും

സന്ധ്യാഗീതത്തിൽ ഒരു ഗാനം കൂടി. കിരുകിൽ പമ്പരം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കിടേഷ്.

0: സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയനും വേടും
0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ.

0: ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും പ്രതീക്ഷ കൈവിടരുത്. ഇരുട്ടിനു ശേഷം വെളിച്ചം വരുന്നതുപോലെ ഓരോ പ്രയാസത്തിനും ശേഷം ഒരു നല്ല കാലം വരും. ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകുന്നവരാണ് ഒടുവിൽ വിജയത്തിലെത്തുന്നത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ? അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് മൈഗ്രേറ്ററി ബീ കീപ്പിംഗ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരി.

0: ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
0: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും എന്നതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം. കൃഷി ഇന്ന് പരമ്പരാഗത രീതികളിൽ മാത്രം ഒതുങ്ങുന്ന മേഖലയല്ല. കൃത്രിമ ബുദ്ധി, ഡ്രോൺ, സെൻസർ സാങ്കേതിക വിദ്യ, റോബോട്ടിക്സ്, ഉപഗ്രഹ സാങ്കേതിക വിദ്യ, ഹൈഡ്രോപോണിക്സ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ കാർഷിക മേഖലയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരമാക്കുകയുമാണ്. ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനും വിളയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പ്രകൃതി വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിനും നൂതന സാങ്കേതിക വിദ്യകൾ സഹായിക്കുന്നു. നൂതന സാങ്കേതിക വിദ്യകളുടെ വരവോടെ കൃഷിയുമായി ബന്ധപ്പെട്ട് നിരവധി സംരംഭങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിച്ചു വരുന്നുണ്ട്. കൃഷി, സാങ്കേതിക വിദ്യ, സംരംഭകത്വം എന്ന കൂട്ടായ്മയ്ക്ക് ഭാവിയിലെ കാർഷിക വികസനത്തിന്റെ പ്രധാന അടിത്തറയാകാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ചെലവ് കുറയ്ക്കാനും കാലാവസ്ഥാ മാറ്റത്തിന്റെ ആഘാതം നേരിടാനും സാധിക്കും. അതോടൊപ്പം കൃഷിയിടത്തിൽ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തെ സംസ്കരിച്ച് പാക്ക് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് വിപണിയിലെത്തിക്കുന്നതിലൂടെ കർഷകന് കൂടുതൽ വരുമാനം നേടാനും കഴിയും. യുവാക്കൾക്ക് കൃഷിയെ ഒരു തൊഴിലായി മാത്രമല്ല ആധുനിക സംരംഭകത്വ മേഖലയായും കാണാൻ ഇതുപകരിക്കും. കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളെയും കുറിച്ച് നമുക്കിന്ന് പറഞ്ഞു തരുന്നത് കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിന്റെയും മേധാവിയായ ഡോക്ടർ കെ പി സുധീർ.
3: കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും സാമൂഹിക ജീവിതത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്ന മേഖലയാണ് കാർഷിക മേഖല. എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച് കൃഷിയുടെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കൃഷി എന്നത് വിത്ത് വിതച്ച് വിളവെടുക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രവർത്തനമല്ല. ഉൽപാദനം, യന്ത്രവൽക്കരണം, വിളവെടുപ്പിനോട് ശേഷമുള്ള പരിപാലനം, സംസ്കരണം, മൂല്യവർദ്ധനവ്, സംഭരണം, വിപണനം, ഡിജിറ്റൽ സേവനങ്ങൾ തുടങ്ങി കാർഷിക മൂല്യ ശൃംഖലയുടെ ഓരോ ഘട്ടത്തിലും പുതിയ സംരംഭകത്വ സാധ്യതകൾ രൂപപ്പെട്ടു വരികയാണ്. ഇവിടെയാണ് കാർഷിക സംരംഭകത്വത്തിൻ്റെ പ്രസക്തി. കർഷകൻ ഉൽപാദകൻ മാത്രമല്ല, സംരംഭകൻ കൂടിയാകണം എന്ന ആശയമാണ് ഇന്നത്തെ കാലഘട്ടം മുന്നോട്ട് വയ്ക്കുന്നത്. ഉൽപ്പന്നത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഉപഭോക്താവിൻ്റെ ആവശ്യം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുകയും അതിൽ മൂല്യവർദ്ധനവ് നടത്തുകയും മികച്ച വിപണി കണ്ടെത്തുകയും ചെയ്യുന്ന സമീപനമാണ് കാർഷിക സംരംഭകത്വത്തിൻ്റെ അടിസ്ഥാനം. കർഷകർ ഇന്ന് എങ്ങനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ എന്നു മാത്രമല്ല ചിന്തിക്കേണ്ടത്, അതോടൊപ്പം തന്നെ എങ്ങനെ കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ കാര്യക്ഷമമായി ഉൽപ്പാദിപ്പിക്കാം, ഉൽപ്പന്നത്തിന് കൂടുതൽ മൂല്യം സൃഷ്ടിക്കാം, നഷ്ടം കുറയ്ക്കാം, കൂടുതൽ വരുമാനം ഉറപ്പാക്കാം എന്നിങ്ങനെ കൂടി ആലോചിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ തനത് വിളകളിൽ കൂടുതൽ സംരംഭകത്വ സാധ്യതകൾ കണ്ടെത്താൻ ഓരോ സംരംഭകനും സാധിക്കണം. ആദ്യം നമ്മുടെ സ്വന്തം തെങ്ങിനെ തന്നെ ഉദാഹരണമായി എടുക്കാം. തേങ്ങാ വെള്ളം, തേങ്ങാ കാമ്പ്, തേങ്ങാ പാല്, പിണ്ണാക്ക് എന്നിവയ്ക്ക് പുറമെ ചകിരി, തൊണ്ട്, തെങ്ങോല, തെങ്ങിൻ പൂക്കുല, തെങ്ങിൻ തടി എന്നിവയിലും സാമ്പത്തിക മൂല്യം കണ്ടെത്താൻ കഴിയണം. തേങ്ങയിൽ നിന്ന് വെളിച്ചെണ്ണയ്ക്ക് പുറമെ വെന്ത വെളിച്ചെണ്ണ, തൂൾ തേങ്ങ, നാളികേരത്തിൻ്റെ പാല്, ക്രീം തുടങ്ങിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കാം. തേങ്ങാ വെള്ളത്തിൽ നിന്ന് റെഡി ടു സെർവ് പാനീയങ്ങളും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കാം. തേങ്ങ വെള്ളത്തിൽ നിന്നും ഇത്തരത്തിൽ പാനീയങ്ങളും

നാറ്റാടി കൊക്കോ പോലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന മികച്ച സംരംഭമാണ് തളിപ്പറമ്പ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നാറ്റ ന്യൂട്രിക്കോ. അതുപോലെ പാഴായി പോകുന്ന തെങ്ങോലയിൽ നിന്നും സംരംഭകത്വ ആശയം സൃഷ്ടിച്ച സംരംഭകനാണ് ഡോക്ടർ സജി വർഗീസ്. തെങ്ങോലയിൽ നിന്നും സ്ട്രോ നിർമ്മിച്ച് സൺബേഡ്സ് എന്ന ബ്രാൻഡിൽ സഫോൺ റീപർപ്പസ് എന്ന സംരംഭം ഇന്ന് വിപണനം നടത്തുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് പുറമെ തെങ്ങുകയറുന്ന ലളിതമായ യന്ത്രങ്ങൾ, നീരചെത്തിയെടുക്കുന്നതിനുള്ള യന്ത്രങ്ങൾ എന്നിങ്ങനെ വിവിധ യന്ത്രവൽക്കരണ സാധ്യതകളും നിലനിൽക്കുന്നു. കേരളത്തിലെ പ്രധാന ഭക്ഷ്യവിളയായ നെല്ലിനും മൂല്യവർദ്ധനവിനുള്ള ഏറെ സാധ്യതകളുണ്ട്. അരി ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ഇതിൽ പ്രാധാന്യമർഹിക്കുന്നത്. സംസ്കരണത്തിന് ശേഷം പാഴായി പോകുന്ന തവിട്, ഉമി എന്നിവയ്ക്കും സംരംഭകത്വ സാധ്യതകളുണ്ട്. തവിടിൽ നിന്നും ഭക്ഷ്യയോഗ്യമായ പ്ലേറ്റ് നിർമ്മിക്കുന്ന വ്യത്യസ്ത ആശയം പ്രാവർത്തികമാക്കിയ ഒരു സംരംഭകനാണ് വിനയകുമാർ ബാലകൃഷ്ണൻ. തൂശൻ എന്ന ബ്രാൻഡിൽ ഇത്തരത്തിൽ തവിടിൽ നിന്നും പാത്രങ്ങൾ നിർമ്മിച്ച് അദ്ദേഹം വിപണനം ചെയ്യുന്നു. ഉമിയിൽ നിന്നും ഇത്തരത്തിൽ സിമൻ്റ് ബ്ലോക്സിനും ബദലായ ഉൽപ്പന്നങ്ങൾക്കും സാധ്യതകളുണ്ട്. മൂല്യവർദ്ധനവ് കൂടാതെ ഇന്ന് ഏറെ പ്രചാരം നേടുന്ന സ്പെഷ്യാലിറ്റി റൈസുകളുടെ മില്ലിങ്ങിനുള്ള ചെറിയ യന്ത്രങ്ങൾക്കും ആവശ്യക്കാരേറെയുണ്ട്. പഴം പച്ചക്കറി സംസ്കരണത്തിലും സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിൽ, 1 കിലോ പഴം വിപണിയിൽ നേരിട്ടെത്തിക്കുന്നതിനേക്കാൾ അതിൽ നിന്ന് ജ്യൂസ്, ജാം, സ്ക്വാഷ്, ഡ്രൈ ഫ്രൂട്ട്സ്, പൾപ്പ്, പൗഡർ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചാൽ കൂടുതൽ സാമ്പത്തിക മൂല്യം സൃഷ്ടിക്കാൻ കഴിയും. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായ ചക്കയുടെ കാര്യം തന്നെ എടുക്കാം. ചക്കച്ചുളയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കൂടാതെ പാഴായി പോകുന്ന ചക്കക്കുരുവിൽ നിന്നും ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചെടുക്കാം. വനിതാ സംരംഭകയായ ജെയ്മി സജിയുടെ പ്രമുഖ ബ്രാൻഡായ ജാക്ക് ഫ്രഷ് ചക്കക്കുരുപൊടിയിൽ നിന്നും പായസം, മിക്സ്, ഷേക്ക് പോലുള്ള ഡെസേർട്ടുകൾ നിർമ്മിക്കുന്ന സംരംഭമാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ പേരുകേട്ട കേരളത്തിൽ അവയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും ഏറെ സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന്, ജാതിക്കയിൽ നിന്നും പ്രധാന ഉൽപ്പന്നങ്ങൾക്ക് പുറമെ പാഴായി പോകുന്ന തൊണ്ടിൽ നിന്നും ജ്യൂസും വൈനും ഡ്രൈ ഫ്രൂട്ട്സും കാൻഡീസും നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കും. കൂടാതെ സുഗന്ധ വ്യഞ്ജനങ്ങൾ മണവും നിറവും ഒന്നും നഷ്ടമാകാതെ പൊടിച്ചെടുക്കുവാൻ സഹായിക്കുന്ന ക്രയജനിക് സാങ്കേതിക വിദ്യകളും ഇന്ന് നിലവിലുണ്ട്. ഉൽപ്പന്നങ്ങളുടെ സംസ്കരണത്തോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കാർഷിക സംരംഭങ്ങളുടെ വിജയത്തിൽ നിർണായകമാണ്. ഇതിൽ കാർഷിക സ്റ്റാർട്ടപ്പുകൾ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്ന പ്രധാന മേഖലകളിലൊന്നാണ് കൃത്യതാ കൃഷി. വെള്ളം, വളങ്ങൾ, കീടനാശിനികൾ തുടങ്ങിയ വിഭവങ്ങളുടെ കൂടുതൽ കൃത്യമായ പ്രയോഗം സാധ്യമാക്കുന്ന കൃഷിരീതിയാണ് കൃത്യതാ കൃഷിരീതി. സെൻസറുകൾ, AI സാങ്കേതികവിദ്യ എന്നിവയിലെ പുരോഗതി കൃത്യതാ കൃഷിരീതികളുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. അഗ്രി സ്റ്റാർട്ടപ്പുകൾക്ക് സാധ്യമായുള്ള മറ്റൊരു പ്രധാന മേഖലയാണ് കാർഷിക യന്ത്രവൽക്കരണം. കാർഷിക യന്ത്രവൽക്കരണം ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിനും കാർഷിക പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അധ്വാന ഭാരം ലഘൂകരിക്കുന്നതിനും സഹായകമാകും. ഇത്തരത്തിൽ ഇതിനെല്ലാം പ്രയോജനപ്പെടുത്താവുന്ന ഒരു വിദ്യയാണ് ഡ്രോൺ സാങ്കേതികവിദ്യ. തെങ്ങ് കയറ്റത്തിനും വാരം എടുക്കുന്നതിനുമുള്ള ലളിതമായ യന്ത്രങ്ങൾ, ബോട്ട് ടില്ലറുകൾ പോലുള്ള നെൽകൃഷിക്കായുള്ള സൗകര്യപ്രദമായ യന്ത്രങ്ങൾ, റബ്ബർ ടാപ്പിംഗ് ഉപകരണങ്ങൾ, നീരചെത്തിയെടുക്കുന്നതിനുള്ള റോബോട്ടുകൾ, കുരുമുളക് പറിക്കുന്നതിനും മെതിച്ചെടുക്കുന്നതിനുമുള്ള യന്ത്രങ്ങൾ എന്നിങ്ങനെ കാർഷിക അധ്വാനം ലഘൂകരിക്കുന്ന യന്ത്രങ്ങളുമായി സ്റ്റാർട്ടപ്പുകൾ മുന്നോട്ട് വരുന്നുണ്ട്. നിലമൊരുക്കൽ മുതൽ കൊയ്ത്തുവരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ റോബോട്ടിക് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നതുമായുള്ള ഓട്ടോമാറ്റിക് യന്ത്രങ്ങളിലും സംരംഭകത്വ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലന മേഖലയിലും സംരംഭകത്വത്തിന് വലിയ സാധ്യതകളുണ്ട്. വിളവെടുപ്പിന് ശേഷം ഉണ്ടാവുന്ന നഷ്ടം പരമാവധി കുറയ്ക്കുന്നതിനായി ശീത സംഭരണം, നിയന്ത്രിത അന്തരീക്ഷത്തിലുള്ള സംഭരണം, ഉണക്കൽ, ജലാംശം നീക്കം ചെയ്തുള്ള സംരക്ഷണം, ഗുണമേന്മ നിലനിർത്തുന്ന പാക്കേജിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലും സംരംഭകത്വ സാധ്യതകളേറെയുണ്ട്. സ്മാർട്ട് കൃഷിരീതികൾ, കാർഷിക ഉൽപ്പന്നത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗങ്ങൾ, ഊർജ സംരക്ഷണ മാർഗങ്ങൾ, ഡ്രോൺ ടെക്നോളജി എന്നിങ്ങനെ വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ പുതുമയുള്ള ആശയങ്ങളെ കാർഷിക സ്റ്റാർട്ടപ്പുകളാക്കി മാറ്റിയെടുക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കേന്ദ്ര കാർഷിക കർഷകക്ഷേമ മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് PMRK.

0: ോളം രൂപയുടെ ഗ്രാന്റ് കേന്ദ്ര കാർഷിക കർഷകക്ഷേമ മന്ത്രാലയത്തിൽ നിന്നും അനുവദിച്ച് കിട്ടി. അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിൽ നാളിതുവരെ നടത്തിയ 333 സംരംഭകത്വ വികസന പരിശീലന കളരികളിലായി ഏകദേശം 8,800 പേർ പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞു. PMRKVY പദ്ധതിയിലേക്ക് എല്ലാ വർഷവും മെയ് മാസത്തിലാണ് അപേക്ഷ ക്ഷണിച്ചു വരുന്നത്. PMRKVY റാഫ്റ്റാർ പദ്ധതിക്ക് പുറമെ പ്രധാനമന്ത്രി സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതിയോടനുബന്ധിച്ച് സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന രീതിയിൽ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളെ ജനകീയവൽക്കരിക്കുന്നതിനായി PMFME കോമൺ ഇൻക്യുബേഷൻ ഫെസിലിറ്റിയും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിൽ പ്രവർത്തിച്ചു വരുന്നു. ഭൂമി, കെട്ടിടം, യന്ത്രങ്ങൾ എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ നിക്ഷേപം നടത്താതെ തന്നെ അവരുടെ സംരംഭകത്വ ആശയങ്ങൾ പരീക്ഷിക്കുന്നതിനായി ഇൻക്യുബേഷൻ സെന്റർ വേദിയൊരുക്കുന്നു. കേരള കാർഷിക സർവകലാശാലയിൽ കോമൺ ഇൻക്യുബേഷൻ സെന്റർ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തി നൗഗ എന്റർപ്രൈസസ് എന്ന സംരംഭം സജ്ജമാക്കിയ 7 കണ്ടെയ്നറുകൾ ഗൾഫ് നാടുകളിലേക്ക് കയറ്റുമതി ചെയ്തു. ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായാണ് ഒരു അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിലെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. കേരളത്തിലെ തനതായ വിളകളുടെയും പഴം പച്ചക്കറിയുടെയും മൂല്യവർദ്ധനവിനും സംസ്കരണത്തിന് ശേഷം പാഴായി പോകുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നും പരമാവധി ലാഭം നേടിയെടുക്കുന്നതിനുമായി സംരംഭകർക്ക് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിൻ്റെ വിവിധ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേരളത്തിലെ തനതായ വിളകളുടെയും പഴം പച്ചക്കറിയുടെയും മൂല്യവർദ്ധനവിനും സംസ്കരണത്തിന് ശേഷം പാഴായി പോകുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നും പരമാവധി ലാഭം നേടിയെടുക്കുന്നതിനുമായി സംരംഭകർക്ക് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിൻ്റെ വിദഗ്ധ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. കർഷകർക്കും സംരംഭകർക്കും കാർഷിക കൂട്ടായ്മകൾക്കും നിരവധി ഉൽപ്പന്നങ്ങളുടെ സംസ്കരണ ശൃംഖല പ്രയോജനപ്പെടുത്തുന്നതിനായി ഇൻക്യുബേഷൻ സൗകര്യം അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിൽ നൽകി വരുന്നു. അരി, നാളികേരം എന്നിവയുടെയും പഴം പച്ചക്കറി വിളകളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും സംസ്കരണ ശൃംഖല അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിനും വിദഗ്ധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഭക്ഷ്യ സംസ്കരണം, ഡ്രോൺ പൈലറ്റ് പരിശീലനം, സൂക്ഷ്മ ജലസേചനം തുടങ്ങിയ പരിശീലന പരിപാടികളിൽ പങ്കെടുക്കുന്നതിനുമായി ഇനി പറയുന്ന വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ്. അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല. ബന്ധപ്പെടേണ്ട നമ്പർ 9778432655. നമ്പർ ഒരിക്കൽ കൂടെ 9778432655. ഇത് കൂടാതെ ഞങ്ങളുടെ ലാൻഡ് ലൈൻ നമ്പറും കൂടെ ഉപയോഗിക്കാം. 0487243332. ഒരിക്കൽ കൂടെ ലാൻഡ് ലൈൻ 0487243832.
1: കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിന്റെയും മേധാവിയായ ഡോക്ടർ KP സുധീർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ KP സുധീറിന്റെ ഫോൺ നമ്പർ 9447689466.
2: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
3: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
2: എങ്ങനെ?
3: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,100 രൂപ മുതൽ 28,400 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,600 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 69,000 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്.

0: കശുവണ്ടി പരിപ്പ് ക്വിൻ്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് 24,000 രൂപ മുതൽ 26,700 രൂപ വരെയും പൈനാപ്പിളിന് 3,900 രൂപ മുതൽ 4,700 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിൻ്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വില പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: ജലലഭ്യതയനുസരിച്ച് മുണ്ടകന് ഞാറ് പൊടിഞ്ഞാറ്റടിയായോ ചേറുഞ്ഞാറ്റടിയായോ തയ്യാറാക്കാം. ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ചേറ്റുഞ്ഞാറ്റടിയാണ് ഉത്തമം. ഒരാഴ്ച മുമ്പേ വിളയും എന്നതാണ് ഈ രീതിയുടെ ഗുണം. നല്ല വളക്കൂറും നീർവാർച്ചയും ജലസേചന സൌകര്യവുമുള്ള സ്ഥലം വേണം ഞാറ്റടിക്കായി തിരഞ്ഞെടുക്കാൻ. നിലമൊരുക്കുന്നതിനോടൊപ്പം ചതുരശ്ര മീറ്ററിന് 1 കിലോഗ്രാം എന്ന തോതിൽ കമ്പോസ്റ്റോ കാലിവളമോ മണ്ണുമായി ചേർത്ത് കൊടുക്കണം. ഞാറ്റടി ഒരുക്കുമ്പോൾ വിത്തിനായി ഭാരമുള്ള നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. ഇതിനായി 150 ഗ്രാം കറിയുപ്പ് വെള്ളത്തിലിട്ട് താഴുന്ന നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. 1 ഏക്കറിന് 25 മുതൽ 30 കിലോഗ്രാം വിത്ത് മതിയാകും. 1 ഏക്കർ നടുന്നതിന് 10 സെന്റ് സ്ഥലത്ത് ഞാറ്റടി ഒരുക്കിയാൽ മതി. വിത്ത് കുതിർക്കുമ്പോൾ സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം ചേർത്താൽ ഞാറ്റടിയിലുണ്ടാകുന്ന കുമിൾ രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കും. 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം മിശ്രിതം എന്ന കണക്കിന് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ലായനി തയ്യാറാക്കണം. മുണ്ടകന് പറ്റിയ മൂപ്പ് കുറഞ്ഞ ഇനങ്ങൾ മട്ടത്രിവേണി, ജ്യോതി, കാർത്തിക, കാഞ്ചന, രമണി, വർഷ, മകം, രേവതി തുടങ്ങിയവയും ഇടത്തരം മൂപ്പുള്ള ഇനങ്ങൾ ഐശ്വര്യ, പവിഴം, പവിത്ര, ഉമ, കനകം, ഗൌരി തുടങ്ങിയവയുമാണ്. പാലക്കാടൻ പ്രദേശങ്ങൾക്ക് പറ്റിയ മൂപ്പുകൂടിയ ഇനങ്ങൾ പൊന്മണി, പൊന്നി, ശ്വേത എന്നിവയാണ്. വെള്ളത്തിന്റെ ലഭ്യതയനുസരിച്ച് വേണം ഇനം തിരഞ്ഞെടുക്കാൻ. പോളരോഗത്തിന്റെയും തണ്ടുതുരപ്പിന്റെയും ശല്യമുള്ള ഇടങ്ങളിൽ ഇവയെ ചെറുക്കാൻ ശേഷിയുള്ള കാഞ്ചന, കരുണ എന്നീ ഇനങ്ങൾ നടുന്നത് നന്നായിരിക്കും. ഉമ, ഗൌരി തുടങ്ങിയ ഇനങ്ങളും പൊതുവെ രോഗപ്രതിരോധ ശേഷി കൂടിയവയാണ്. കുതിർത്ത വിത്ത് വെള്ളം വാർത്ത് കളഞ്ഞ് ചൂടും ഈർപ്പവുമുള്ള സ്ഥലത്ത് മുളയ്ക്കാൻ വയ്ക്കുക. ഈർപ്പം കുറയാതിരിക്കാൻ നനച്ച ചണച്ചാക്ക് കൊണ്ട് മൂടുകയോ വെള്ളം തളിച്ചുകൊടുക്കുകയോ ചെയ്യുക. മുളച്ച വിത്ത് 3-ാം ദിവസം തന്നെ വിതയ്ക്കണം. വിത താമസിക്കുന്നത് ഞാറിന്റെ കരുത്ത് കുറയാൻ ഇടയാക്കും. മഴക്കാലം ഓർക്കിഡിനും രോഗകാലമാണ്. പ്രത്യേകിച്ചും കുമിൾ രോഗങ്ങൾ, ഇലപൊട്ട്, ഇലകരിച്ചിൽ, അഴുകൽ എന്നിവ നിയന്ത്രിക്കാൻ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുന്നത് സഹായകരമാണ്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൌണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക.

0: PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് മൈഗ്രേറ്ററി ബീ കീപ്പിംഗ്? ഉത്തരം, തേനീച്ച കോളനികൾ തേൻ ലഭ്യതയനുസരിച്ച് പല സ്ഥലങ്ങളിലേക്ക് മാറ്റിവെച്ച് തേൻ ശേഖരിക്കുന്ന രീതിയാണ് മൈഗ്രേറ്ററി ബീ കീപ്പിംഗ്. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.
2: വയലും വീടും സമാപിക്കുന്നു.

0: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
1: ഞാൻ അഡ്വക്കേറ്റ് കേശവ പ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ലോകമെങ്ങും ആചരിക്കുകയാണ്. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളെപ്പറ്റി പുനർചിന്തിക്കുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം. ഈ ലോക വയോജന ദിനത്തിൽ ഓരോ വയോജനത്തിന്റെയും അന്തസ്സും അവകാശങ്ങളും സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹ സ്ഥാപനത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രതിജ്ഞ ചെയ്യാം.
2: ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്.

പട്ടാഭിഷേകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ബിച്ചു തിരുമല, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. ഇനി പുള്ളിക്കാരൻ സ്റ്റാറ എന്ന ചിത്രത്തിനു വേണ്ടി ആൻ ആമി പാടിയ ഗാനം കേൾക്കാം. ഗാനമെഴുതിയത് ജയഗീത, സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഹരിചരണം റോഷ്നി സുരേഷും പാടിയ ഗാനം. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ശ്രീജിത്ത് എടവനയുടെ സംഗീതം. ചിത്രം ശിക്കാരി ശംഭു.

0: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: പൂമരം എന്ന ചിത്രത്തിന് വേണ്ടി ഫൈസൽ റാസി സംഗീതം നൽകി പാടിയ ഗാനം. രചന ആശാൻ ബാബു.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: രാഹുൽ രാജ് സംഗീതം നൽകിയ മറ്റൊരു ഗാനം. രചന ഹരിനാരായണൻ, പാടിയത് നിഖിൽ മാത്യു. ചിത്രം ബി ടെക്.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക വിഷയമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയോജനക്ഷേമത്തിനായി സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളുടെ മാതൃകയിൽ പ്രത്യേക കെയർ ഗിവർ സേനയ്ക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കമാകും. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ. രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് നിയന്ത്രിക്കാൻ നിയമം വരുന്നു. ബില്ലിന്റെ കരട് തയ്യാറാക്കാൻ 4-അംഗ സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ ഗവേഷണ സ്ഥാപനമായ കേരള ചരിത്ര ഗവേഷണ കൌൺസിലിന്റെ ഓൺലൈൻ ഡിജിറ്റൽ ആർക്കൈവ് പദ്ധതിയിലേക്ക് ഇന്റേൺഷിപ്പിനായി അപേക്ഷകൾ ക്ഷണിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് നാടുകാണിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സൂ സഫാരി പാർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷൻ ടീം ഫൈനലിൽ. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ശങ്കർ മഹാദേവൻ പാടിയ ഗാനമാണ് കേട്ടത്. സന്തോഷ് വർമ്മയുടെ രചനയ്ക്ക് സംഗീതം നൽകിയത് നാദർഷ. ചിത്രം പഞ്ചവർണ തത്ത. ഇനി വിജയ് യേശുദാസും ശ്രേയാ ഘോഷാലും സംഘവും പാടിയ ഗാനം. രചന ശോഭിൻ കണ്ണങ്ങാട്, സംഗീതം ഗോപി സുന്ദർ. ചിത്രം കായംകുളം കൊച്ചുണ്ണി.

0: രജപടിപ്പിലമർന്ന്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.

വിനി ശ്രീനിവാസനും രാധിക നാരായണനും പാടിയ ഗാനമാണ് കേട്ടത്. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം ദീപാങ്കുരൻ, ചിത്രം തട്ടുംപുറത്ത് അച്യുതൻ. ഇനി വിജയേശുദാസ് പാടിയ ഗാനം കേൾക്കാം. അജീഷ് ദാസിന്റെ വരികൾക്ക് രഞ്ജിൻ രാജിന്റെ സംഗീതം, ചിത്രം ജോസഫ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും. ഗാനമെഴുതിയത് ജിസ് ജോയ്, സംഗീതം പ്രിൻസ് ജോർജ്, പാടിയത് വിജയേശുദാസും ശ്വേതയും.

ഹരിചരൺ, സിയ ഉൽ ഹക്, റിമി ടോമി എന്നിവരും സംഘവും പാടിയ ഗാനം. ചിത്രം ഒരു കുട്ടനാടൻ ബ്ലോഗ്. ഗാനരചന ഹരിനാരായണൻ, സംഗീതം ശ്രീനാഥ് ശിവശങ്കരൻ.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് രവീന്ദ്രൻ സംഗീതം നൽകി മഞ്ജു പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം 6-ാം തമ്പുരാൻ. ഇനി കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, ജോൺസന്റെ സംഗീതം. യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഇതാ ഒരു സ്നേഹഗാഥ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ചിത്രം ദൈവത്തിന്റെ മകൻ. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ. പാടിയത് പി ജയചന്ദ്രനും ചിത്രയും സംഘവും.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: വിദ്യാസാഗർ സംഗീതം നൽകിയ മറ്റൊരു ഗാനം, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, പാടിയത് യേശുദാസും പി വി പ്രീതയും. ചിത്രം ദേവദൂതൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം. കൈതപ്രം രചിച്ച മറ്റൊരു ഗാനമാണിത്. പാടിയത് വിജയ് യേശുദാസും സംഘവും. സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ. ചിത്രം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.

യൂസുഫ് അലി കേച്ചേരി എഴുതിയ മറ്റൊരു ഗാനം. വിദ്യാസാഗറാണ് ഈ ഗാനത്തിന് സംഗീതം നൽകിയത്. പാടിയത് യേശുദാസും സുജാതയും. ചിത്രം മധുര നൊമ്പരക്കാറ്റ്.

0: അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്? രക്താതി സമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനം, പാടിയത് പി. ജയചന്ദ്രൻ. ചിത്രം ദുബായ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 10:30 നിശാസുരഭിയിൽ കേൾക്കാം.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്? രക്താതി സമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: സമയം 9:30.
1: സംഗീതസുധ. ഇപ്പോൾ കാമകോടി ഭായി അവതരിപ്പിക്കുന്ന ജലതരംഗ കച്ചേരി കേൾക്കാം. വയലിൻ TH ലളിത, മൃദംഗം N. ഹരി. ആദ്യം പുലിയൂർ ദ്വരൈസ്വാമി അയ്യർ രചിച്ച സരസീരുഹാസന എന്ന കൃതി കേൾക്കാം. രാഗം നാട്ട, ആദിതാ.

0: ഇതുവരെ കേട്ടത് കാമകോടി ഭായി അവതരിപ്പിച്ച ജലതരംഗ കച്ചേരി. വയലിൻ ടി എച്ച് ലളിത, മൃദംഗം എൻ ഹരി.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്? രക്താതി സമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

തൊട്ടാവാടി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മ രചിച്ച്, എൽ പി ആർ വർമ്മ സംഗീതം നൽകി, പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേട്ടത്. ഇനി പി സുശീല ചുക്ക് എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

നിശാസുരഭിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. എഴുതാത്ത കഥ എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും ബി വസന്തയും പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ബി ദക്ഷിണാമൂർത്തി.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ നിശാസുരഭി സമാപിക്കുന്നു. നിശാസുരഭി ദിവസവും രാത്രി 10:30 ആകാശവാണിയുടെ അനന്തപുരി FM 101.9.

0: സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം, അവതരിപ്പിച്ചത് ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത്ത്.
1: ഇന്ന് ഒക്ടോബർ 1 ലോകമെമ്പാടും അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കുന്ന ദിനം. നമുക്ക് വേരുകളെ മറക്കാതിരിക്കാം. ജീവിതത്തിന്റെ സായന്തനത്തിലേക്ക് കാലെടുത്തുവെച്ച് നമ്മുടെ മുതിർന്ന തലമുറയെ സ്നേഹത്തോടെയും ആദരവോടെയും ഓർമ്മിക്കേണ്ട ഒരു സവിശേഷ ദിനം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഭൗതിക സുഖങ്ങളും അറിവുകളും മൂല്യങ്ങളുമെല്ലാം മുൻതലമുറ അവരുടെ വിയർപ്പും സ്വപ്നങ്ങളും നൽകി പടുത്തുയർത്തിയതാണ്. ഈ അവസരത്തിൽ മനസ്സിൽ തെളിയുന്നത് സുന്ദരമായ ഒരു ഗുണപാഠകഥയാണ്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ അപ്പൂപ്പനും മകനും മരുമകളും അവരുടെ 10 വയസ്സുകാരനായ കൊച്ചുമകനും ഒന്നിച്ച് താമസിച്ചിരുന്നു. പ്രായമേറെയായതോടെ ആ അപ്പൂപ്പന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി, കണ്ണിന്റെ കാഴ്ച മങ്ങി. ഒരു ദിവസം തീന്മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വിറയ്ക്കുന്ന കൈകളിൽ നിന്ന് കഞ്ഞിക്കിണ്ണം വഴുതി താഴെ വീണ് പൊട്ടിപ്പോയി. മകനും മരുമകൾക്കും അത് ഒട്ടും സഹിച്ചില്ല. അവർ അപ്പൂപ്പനോട് കയർത്ത് സംസാരിച്ചു, ഇനി അച്ഛൻ ഞങ്ങളോടൊപ്പം ഈ തീന്മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട, മുറിയുടെ മൂലയിലിരുന്ന് കഴിച്ചാൽ മതി എന്ന് അവർ തീരുമാനിച്ചു. മാത്രമല്ല, പാത്രങ്ങൾ ഇനി ഉടഞ്ഞു പോകാതിരിക്കാൻ മരപ്പണിക്കാരനെ കൊണ്ട് ഒരു ചെറിയ തടിപ്പാത്രവും ഉണ്ടാക്കിക്കൊടുത്തു. വൃദ്ധനായ ആ അച്ഛൻ കണ്ണീരടക്കി ഒരു മൂലയിലിരുന്ന് ആ തടിപ്പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു വൈകുന്നേരം മകൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയസ്പർശിയായിരുന്നു. 10 വയസ്സുകാരനായ അവന്റെ മകൻ മുറ്റത്തിരുന്ന് ഒരു മരക്കഷണം ചെത്തി മിനുക്കുകയാണ്. അച്ഛൻ സ്നേഹത്തോടെ ചോദിച്ചു, മോനെ, നീ എന്താണ് ഈ ഉണ്ടാക്കുന്നത്? നിഷ്കളങ്കനായ ആ ബാലൻ മറുപടി നൽകി, അച്ഛാ, ഞാൻ അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം കഴിക്കാനായി 2 തടിപ്പാത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ ഭക്ഷണം തരാൻ വേണ്ടി. ആ വാക്കുകൾ ആ മാതാപിതാക്കളുടെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ പോലെയാണ് പതിച്ചത്. അവരുടെ കണ്ണുകൾ തുറന്നു. തങ്ങൾ സ്വന്തം മാതാപിതാക്കളോട് ചെയ്യുന്നത് എന്താണോ അതാണ് നാളെ മക്കൾ തങ്ങളോടും ചെയ്യാൻ പോകുന്നത് എന്ന പരമസത്യം അവർ തിരിച്ചറിഞ്ഞു. അവർ കരഞ്ഞുകൊണ്ട് ആ അച്ഛന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. അദ്ദേഹത്തെ വീണ്ടും സ്നേഹത്തോടെ സ്വീകരണമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ വീടുകളിലെ മുതിർന്നവർ ഒരിക്കലും ഒരു അധികപ്പറ്റോ ബാധ്യതയോ അല്ല. ഒരു വൻവൃക്ഷത്തിന്റെ തണലും കായികനികളും നാം ആസ്വദിക്കുമ്പോൾ മണ്ണിനടിയിൽ കിടക്കുന്ന അതിന്റെ വേരുകളെ നാം മറന്നുപോകാറുണ്ടോ? ഇല്ല. ആ വേരുകളാണ് തായ്തടിയെ താങ്ങി നിർത്തുന്നത്. ആ വേരുകളാണ് നമ്മുടെ മാതാപിതാക്കളും മുതിർന്നവരും. അവർ ചോദിക്കുന്നത് വിലപിടിപ്പുള്ള സമ്മാനങ്ങളോ ആഡംബരങ്ങളോ അല്ല, ദിവസവും കുറച്ച് സമയം അവരോടൊപ്പം ചെലവഴിക്കാൻ നാം കാട്ടുന്ന മനസ്സാണ്. അവരുടെ പഴയ ഓർമ്മകൾ ഒരുപക്ഷെ പലതവണ കേട്ടതാണെങ്കിലും അല്പം ക്ഷമയോടെ കേട്ടിരിക്കാനുള്ള സന്മനസ്സാണ്. ഒറ്റപ്പെടലും അവഗണനയുമാണ് വാർദ്ധക്യത്തിന്റെ ഏറ്റവും വലിയ രോഗം. സ്നേഹവും കരുതലും തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ഔഷധം. മഹാകവി വള്ളത്തോൾ പാടിയതുപോലെ, പെറ്റമ്മയേക്കാൾ വലിയൊരു ദൈവമുണ്ടോ? നമുക്ക് വഴി നടക്കാൻ സ്വന്തം വിരലുകൾ തന്നവരെ ജീവിതത്തിന്റെ സന്ധ്യാസമയത്ത് കൈവിടാതെ ചേർത്ത് പിടിക്കാം. അവരുടെ ചുളിവ് വീണ മുഖങ്ങളിൽ ഒരു പുഞ്ചിരി വിടർത്താൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഈ ജീവിതത്തിൽ നമ്മൾ നേടുന്ന ഏറ്റവും വലിയ പുണ്യം.
0: കേട്ടത് ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത്ത് അവതരിപ്പിച്ച സുഭാഷിതം. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ

0: ഐ ലവ് യു വെരി മച്ച് വെരി മച്ച് വെരി.
1: ഓ ഡിയർ ഡിയർ ഐ ലവ് യു.
2: മർഗേ.

या करूं मैं क्या सुकू सुकू।

0: जी का इंतजार,
1: कौन है वो
0: जिससे मैं करती हूँ प्यार।